റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ. അറിവ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 18, ക്രിസ്തുവർഷം 2026 ജൂലൈ 2 വ്യാഴാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോരുകൾ നമ്മുടെ നാട്ടിൽ കുപ്രസിദ്ധിയെ ആർജിച്ചതാണല്ലോ. ഒരിടത്ത് ഒരു സ്ത്രീയും അവളുടെ അമ്മായിയമ്മയും തമ്മിൽ നിരന്തരം പോരായിരുന്നു. ചുറ്റുമുള്ള അയൽക്കാരുടെ ഇടയിലൊക്കെ ഇത് സംസാര വിഷയവുമായി. ഭർത്താവിന് വളരെയധികം മനോവിഷമമായി. അദ്ദേഹം ചിന്തിച്ചു, എന്താണ് ഇതിനൊരു പ്രതിവിധി? ഒടുവിൽ അദ്ദേഹം ഒരു ഉപായം കണ്ടുപിടിച്ചു. അദ്ദേഹം ചെന്ന് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ അമ്മ ഒരു വായാടി പണ്ടേ ആയിരുന്നു. എൻ്റെ അമ്മയുടെ ദുസ്വഭാവം എനിക്ക് നന്നായി അറിയാം. നീ എത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മയോടുകൂടി ജീവിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, അത് നമുക്ക് വീട് മാറി താമസിക്കാം എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, എന്നാൽ എത്രയും പെട്ടെന്ന് നമുക്ക് വീട് മാറി താമസിക്കാം. അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, നമ്മൾ ഉടനെ അങ്ങനെ മാറി താമസിച്ചാൽ നാട്ടുകാരെല്ലാം പറയും നമ്മൾ വഴക്കിട്ട് അമ്മയെ ദ്രോഹിച്ചിട്ടാണ് പോകുന്നത് എന്നല്ലേ ആളുകൾ പറയുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2 മാസം കഴിഞ്ഞ് നമുക്ക് വീട് മാറാം. അതുവരെ നീ ഒരു കാര്യം ചെയ്യണം, അതിതാണ്. എൻ്റെ അമ്മയുമായി വളരെ സ്നേഹത്തിൽ കഴിയണം. കൃത്രിമമായി അമ്മയോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ നാട്ടുകാരെല്ലാം അറിയും എൻ്റെ അമ്മ എത്ര ദുസ്വഭാവക്കാരിയായിരുന്നിട്ടും ഭാര്യ നല്ലതുപോലെയാണ് അവരോട് പെരുമാറിയതെന്ന്. അങ്ങനെ ഒരു നല്ല അഭിപ്രായം സൃഷ്ടിച്ചിട്ട് നമ്മൾ മാറിപ്പോയാൽ ആരും ഒന്നും പറയുകയില്ല. ഭാര്യയ്ക്ക് ഈ ആശയത്തോട് യോജിപ്പില്ലായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നിർബന്ധം കൊണ്ട് അവളത് സമ്മതിച്ചു. അന്ന് മുതൽ അവൾ അമ്മായിയമ്മയോട് വളരെ സ്നേഹമായിട്ട് പെരുമാറാൻ തുടങ്ങി. ആത്മാർത്ഥമായിട്ടല്ല, കൃത്രിമമായിട്ട് എപ്പോഴും സഹായിക്കാനും നല്ല വാക്കുകൾ പറയുവാനൊക്കെ തുടങ്ങി. അമ്മായിയമ്മയ്ക്ക് മരുമകളുടെ സ്വഭാവ വ്യത്യാസം ഇഷ്ടപ്പെട്ടു. അമ്മായിയമ്മ എല്ലാവരോടും പറയാൻ തുടങ്ങി, എൻ്റെ മരുമകൾ പഴയതുപോലല്ല, ഇപ്പോൾ അവൾ നല്ല സ്വഭാവമാണ്, എന്നോട് എത്ര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ. അങ്ങനെ നാട്ടിലൊക്കെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്ന വാർത്ത പ്രചരിച്ചു. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. അപ്പോൾ ഒരു ദിവസം ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ അമ്മായിയമ്മ എന്നോട് നല്ല സ്നേഹത്തിലാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായിക്കാറുണ്ട്, സമാധാനത്തിലാണ് കഴിയുന്നത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാൽ നമുക്ക് വീട് മാറാം, അതിന് ഏറ്റവും ഉചിതമായ സമയമാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, വേണ്ട, എനിക്കിപ്പോൾ വീട് മാറണമെന്നില്ല, കാരണം ഞങ്ങൾ സ്നേഹമായിട്ടാണ് കഴിയുന്നത് എന്ന്. വിശദീകരണം ആവശ്യമില്ലാത്ത ഒരു കഥയാണിത്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് മനുഷ്യരെല്ലാവരും. പക്ഷേ അതിൻ്റെ പേരിൽ പരസ്പരം ശണ്ട കൂടേണ്ടതുണ്ടോ? ശണ്ട കൂടുന്നത് കൊണ്ട് അസമാധാനവും അസന്തുഷ്ടിയുമല്ലാതെ എന്ത് കിട്ടാൻ? സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഓരോരുത്തർക്കും അവരവരുടേതായ സ്ഥാനവും ഉത്തരവാദിത്വവും കടമകളുമൊക്കെയുണ്ട്. അവ നിർവഹിച്ചുകൊണ്ട് കലഹങ്ങൾ ഒഴിവാക്കി ജീവിക്കുവാൻ എല്ലാവരും തയ്യാറായാൽ നമ്മുടെ ഇടയിൽ എന്തുമാത്രം സന്തോഷവും സമാധാനവും ഉണ്ടാകുമായിരുന്നു. നമുക്ക് മറ്റുള്ളവരുടെ ഒരു സഹായവുമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ലെന്നത് വ്യക്തമാണ്. എങ്കിൽ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ട് പോകേണ്ടതല്ലേ? നേരത്തെ പറഞ്ഞ കഥയിലെ മരുമകൾക്ക് തൻ്റെ അമ്മായിയമ്മ ആദ്യം ഒരു ഭാരമായിരുന്നു. എന്നാൽ സ്വാർത്ഥ ലക്ഷ്യത്തോടുകൂടി ആയിരുന്നെങ്കിൽ തന്നെയും അവൾ അമ്മായിയമ്മയെ സ്നേഹപൂർവ്വം പരിചരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇരുവരിലും വലിയ വ്യത്യാസമുണ്ടായി. ഇങ്ങനെ ഏത് മരുമകൾക്കും അമ്മായിയമ്മയെ മെരുക്കെടുക്കുവാൻ സാധിക്കും, അതുപോലെ മറിച്ചു. പക്ഷേ സ്നേഹവും സേവനവും ബഹുമാനവുമൊക്കെ നൽകുവാൻ ഇരുവരും തയ്യാറാകണമെന്ന് മാത്രം. സ്നേഹവും സേവനവും ബഹുമാനവുമൊക്കെ മറ്റുള്ളവർക്ക് നൽകിയിട്ടും അവരിൽ ചിലപ്പോൾ വലിയ വ്യത്യാസം കണ്ടില്ല എന്ന് വരും. പക്ഷെ അതിൻ്റെ പേരിൽ നാം ഭിന്നിക്കേണ്ട. നാം ചെയ്യേണ്ടത് എപ്പോഴും ചെയ്യുക. അതിന് ഫലം ഉണ്ടാവാതെ വരില്ല. നമ്മുടെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ തീവ്രത കൂടുന്നതനുസരിച്ച് ഏത് കഠിന ഹൃദയത്തിലും മാറ്റം വരാതെ തരമില്ല. ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ സ്വയം പരീക്ഷിച്ചു നോക്കുക തന്നെ വേണം. അതിനുശേഷമേ വിധി എഴുതാവൂ.
0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകൈച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൌകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. GST 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൌകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 മാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക ഒരു ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഡിആർ കോങ്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു.

0: യൂറി ടിലമൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പിടിയിലൊതുക്കി. ബെൽജിയത്തിലെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7 മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
1: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 2 മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ MR രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തുന്നതിൽ നിന്നും UDF ഗവൺമെന്റ് പിന്നോട്ടു പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്ത വിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: റേഡിയോ ബെൻസിഗർ 107.8.

പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ വിൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടൊരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്കിലി സ്പോർട്സ് റൌണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസലാം, 4:30 എല്ലാരും ചൊല്ലണു, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഗുണ ഭവന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: എനിക്ക് പലപ്പോഴും എന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ പോവുകയാണ്. ഞാൻ അവിവേകം ചെയ്തു പോകുമോ എന്ന് എനിക്ക് പേടിയാകുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? അതേക്കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാൻ ഞാൻ ഖാൻകരിക്കും. നാം ഏവരെയും നയിക്കുന്നത് നമ്മുടെ വികാരങ്ങൾ തന്നെയാണ്. സംശയം വേണ്ട അതിന്. നമ്മുടെ വിവേകവും വിദ്യാഭ്യാസവും അറിവുമെല്ലാം അതിന്റെ പിന്നാലെ മാത്രമേ വരികയുള്ളൂ. അപ്പോഴേക്കും വികാരത്തള്ളലിൽ നാം പല അവിവേകവും കാട്ടിക്കൂട്ടിപ്പോയേക്കാം. ഒരു നിമിഷത്തിന്റെ ദുർബലതയിൽ ഉണരുന്ന സുഖമോ കുറ്റബോധമോ അടങ്ങാത്ത ദേഷ്യമോ ഉണ്ടാക്കുന്ന അഗ്നിയിൽ പല കുറ്റങ്ങളും നാം ചെയ്തു പോകുന്നത്. ചിലർ സ്വയം ജീവൻ വേണ്ടെന്ന് വെക്കുന്നു, അല്ലെങ്കിൽ അത് ഹോമിക്കുന്നു. ശതകോടീശ്വരന്മാരായ കപ്പൽ ജോയിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ ജോയിയും ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതിനാലല്ലേ? മനുഷ്യന്റെ ഉള്ളിൽ അലയടിക്കുന്ന വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ മൃഗതുല്യനായി മാറുകയും ചെയ്യുന്നത്. അതിക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒറ്റ നിമിഷത്തെ വികാരത്തിൽ നശിച്ചുപോയ ജീവിതങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. ശരിക്കും മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ ഉള്ളിലെ നിയന്ത്രണമില്ലാത്ത വികാരമാണ്. നാം എത്ര പരിഷ്കൃതെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും നമ്മുടെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആദിമമായ ഒരു മൃഗവാസനയുണ്ട്. അതിനെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നാം കാത്തു സൂക്ഷിച്ചു വന്ന സൽപ്പേരിനെ ഇല്ലാതാക്കി കളഞ്ഞേക്കാം. നാം കൊടും കുറ്റവാളിയായേക്കാം. നാം തന്നെ നമ്മുടെ ജീവിതം ഹോമിച്ചുവെന്നും വരാം. അത്തരം ഒരു സംഭവം 2024 തന്നെ നഗരത്തെ നടുക്കിയ സൂട്ട്കേസ് കൊലപാതകം. ചെറിയ തൂക്കു വേണ്ടിയുള്ള വിലപേശലിൽ നിയന്ത്രണം വിട്ട് ഒരു യുവതിയെ 23 വയസ്സുകാരൻ കൊല ചെയ്തു. കൽത്തുറങ്കിൽ കഴിയേണ്ടി വന്ന അയാളുടെ കഥ ബാക്കി വെക്കുന്നത് വികാരങ്ങൾ നിയന്ത്രണം വിടുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ആഴമാണ്. അതിനാൽ നമ്മിലെ വികാരങ്ങളെ കുറിച്ച് സ്വയം അവബോധമുണ്ടാകണം, നിയന്ത്രിക്കാൻ കഴിയണം. വികാരങ്ങളുടെ സ്വാധീനം ശാരീരിക തലത്തിലും മാനസിക തലത്തിലുമായേക്കാം. വികാരങ്ങൾ നമ്മെ പലപ്പോഴും കീഴടക്കും. ഒരേ വികാരം പലരിലും പലതരത്തിലാവും പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത്. കുടുംബം, സാമൂഹ്യ പശ്ചാത്തലം, ലിംഗം, സാമൂഹ്യ പ്രത്യേകതകളും എല്ലാം വികാരങ്ങളെ സ്വാധീനിക്കും. അതിനാൽ തന്നിലെ വികാര പ്രകടനം പ്രശ്നമാക്കുന്ന തരത്തിലാണോ എന്ന് മനസ്സിലാക്കി സ്വയം നിയന്ത്രണങ്ങൾ വെക്കണം. അങ്ങനെ കഴിയാതെ വരികയാണെങ്കിൽ ഒരു കൗൺസിലറുടെയോ മാനസിക വിദഗ്ധന്റെയോ സഹായം തേടണം. വൈകാരിക പക്വത നേടുകയാണ് വേണ്ടിയിരിക്കുന്നത്. അതിന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് പ്രതികരിക്കാതെ ഇരിക്കുക. ദേഷ്യമാണ് ഉണ്ടായതെങ്കിലും അത് അംഗീകരിച്ച് ചിന്തിച്ച് സ്വയം മനസ്സിലാക്കി അതുമായി താതമ്യം പ്രാപിക്കുക. ചില വികാരങ്ങളെ അവഗണിക്കുകയും വേണം. ഏതായാലും സ്വയം പൊട്ടിത്തെറിച്ച് വഴക്കുണ്ടാക്കുന്ന തലത്തിലേക്കൊന്നും പോകില്ല എന്ന് സ്വയം തീരുമാനിച്ചുറക്കുക തന്നെ വേണം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം

0: അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃനാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
1: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. USA ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. USA 1 ഗോൾ നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14-ന് ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000-ത്തോളം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഭൂമിയുടെ നിലനിൽപ്പ് മഴയിലൂടെയാണ്. കാരണം മഴ പെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഭൂമിയിൽ സമുദ്രങ്ങൾ ഉണ്ടായത്, സൂക്ഷ്മജീവികൾ ഉണ്ടായത്, പിന്നെ പടിപടിയായി അവസാനം മനുഷ്യനുണ്ടായത്. എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ ഉണ്ടായതിന് പിന്നിൽ മഴയ്ക്ക് വലിയ പങ്കാണുള്ളത്. മഴ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പുൽക്കൊടി പോലും ഭൂമിയിൽ മുളക്കില്ലായിരുന്നു. അതായത് എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ ഉണ്ടായത് മഴ കാരണമാണ്. മഴയാണ് ഇന്ന് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഇവിടെ നിലനിർത്തുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് പിന്നിൽ മഴയുടെ പങ്ക് തർക്കമില്ലാത്ത ഒന്നാണ്. എന്നാൽ ഈ മഴയെ ശരിയായി നാം ഉപയോഗിച്ചില്ലെങ്കിൽ അത് വില്ലനായി മാറുകയും ചെയ്യും. നമ്മുടെ മുന്നിൽ ഒട്ടനവധി തെളിവുകളുണ്ട്, പ്രത്യേകിച്ച് മലയാളിക്ക്. വില്ലനായി മാറിയ മഴ അത് തന്ന ജീവനെ തന്നെ തിരിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ട്. അത് നാം അനുഭവിച്ചതാണ് പല ഘട്ടങ്ങളിലൂടെ. അടുത്തിടെ അത് ഒരുപാട് നാം മനസ്സിലാക്കുകയും എത്രയോ മനുഷ്യജീവൻ

ബലി കൊടുക്കേണ്ടിയും വന്നു. അപ്പോൾ മഴ ഭൂമിയെ നിലനിർത്തുന്നതിനും മനുഷ്യനെ ജീവിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളത് പോലെ അതിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കുന്ന ഒരു ഭീകര രൂപിയായി മാറുമെന്നതിനും സംശയമില്ല. എന്നാൽ ഈ മഴ ഭൂമിയിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണോ? തീരെ നേർത്ത അന്തരീക്ഷമുള്ള മറ്റ് ഗ്രഹങ്ങളിൽ മഴ ഉണ്ടോ? എന്താണ് അവിടുത്തെ മഴയുടെ സ്വഭാവം? ജലം ചൂടുപിടിച്ച് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുകയും പിന്നീട് ഘനീഭവിച്ച് മഴയായി മാറുകയും ചെയ്യുന്ന പ്രക്രിയ ഭൂമിയിൽ മാത്രമുള്ള പ്രതിഭാസമാണ് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റിടങ്ങളിലെ മഴ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ അത് കൗതുകകരമായ ഒരു കാര്യമാണ്. മറ്റ് ഗ്രഹങ്ങളിലെ മഴയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. മറ്റ് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ മഴ ഭൂമിയിലെ മഴ പോലെ വെള്ളത്തുള്ളികളായിരിക്കണമെന്നില്ല. അത് പല ലോഹങ്ങൾ കൊണ്ടുള്ള മഴയും ഉണ്ട്. ഇതെല്ലാം നമ്മിൽ കൗതുകമുണർത്തുന്നതാണ്. അതിലേക്കാണ് ഇന്ന് ഈ പ്രഭാഷണം വിരൽ ചൂണ്ടുന്നത്. മഴ മലയാളികളുടെ ഗൃഹാതുരതകളുടെ കൂടെ പുറപ്പാണ്. കാർമേഘങ്ങളുടെ കരിമ്പടം വീഴുന്നതിന് അകമ്പടിയായി എത്തുന്ന കാറ്റും മിന്നൽ പിണരുമെല്ലാം ചേരുന്ന മഴയുടെ വരവ് നമ്മളെ സംബന്ധിച്ച് ജീവസന്ധാരണത്തിന് നിർണായകവുമാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ. എന്നാൽ ചിലപ്പോൾ ശാപം പോലെയും മറ്റു ചിലപ്പോൾ മനസ്സ് കുളിർപ്പിക്കുന്ന അനുഗ്രഹമായും മഴ മാറുന്നു. എന്തായാലും മഴക്കാലം വിരുന്നെത്തുന്ന സമയം നമ്മുടെ മനസ്സിൽ അത് തുടികൊട്ടുമെന്നുള്ളതിൽ സംശയമില്ല. മഴയുടെ വരവ് വൈകുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഭൂമിയിലെ പ്രകൃതി ചൂഷണത്തെക്കുറിച്ചുമെല്ലാം നമ്മുടെ ആകുലതകളും ശക്തമാകുന്ന സന്ദർഭം കൂടിയാണ്. മഴ ഭൂമിയിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണോ എന്നുള്ള കാര്യം ഭൗമശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് വളരെ പണ്ടേ തന്നെ കുഴക്കിയ ഒരു ചോദ്യമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഭൂമിയിൽ മഴയ്ക്ക് സഹായകരമാകുന്നത്. തീരെ നേർത്ത അന്തരീക്ഷമുള്ള മറ്റ് ഗ്രഹങ്ങളിൽ മഴയുണ്ടോ? എന്താണ് അവിടുത്തെ മഴയുടെ സ്വഭാവം? ജലം ചൂടുപിടിച്ച് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുകയും പിന്നീട് ഘനീഭവിച്ച് മഴയായി മാറുകയും ചെയ്യുന്ന പ്രക്രിയ ഭൂമിയിൽ മാത്രമുള്ള പ്രതിഭാസമാണ് എന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. അങ്ങനെയെങ്കിൽ മറ്റിടങ്ങളിലെ മഴ എങ്ങനെയാണ്? നമുക്കാദ്യം ശുക്രനിലെ മഴക്കാലം എന്താണെന്ന് നോക്കാം. ശുക്രഗ്രഹത്തിലെ അന്തരീക്ഷം വളരെ കട്ടികൂടിയതാണ്. ഭൂമിയിലേക്കാൾ 93% അവിടുത്തെ കട്ടി. ശുക്രനിലെ അന്തരീക്ഷത്തിൽ 96% കാർബൺ ഡയോക്സൈഡാണ്. ബാക്കി വരുന്ന 4% നൈട്രജനും. ശുക്രനിലെ ചൂട് 465°C ആണ്. ഇത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ചൂടാണ്. 380 km വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റും ശുക്രന്റെ പ്രത്യേകതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാസപ്രവർത്തനമുണ്ടായി മഴ പെയ്യാറുണ്ട് ശുക്രനിൽ. പക്ഷേ കുട പിടിച്ചിട്ട് കാര്യമില്ല. സൾഫൂരിക് ആസിഡാണ് മഴയായി ശുക്രനിലിൽ പെയ്തിറങ്ങുന്നത്. പക്ഷേ ചൂട് മൂലം ഉപരിതലത്തിൽ നിന്നും 25 km മുകളിൽ വെച്ച് തന്നെ ഈ ആസിഡ് മഴ ആവിയായി മാറുകയും ചെയ്യും. മഴ തുള്ളിയായി പതിക്കുന്നത് ഭൂമിയിലും വേഴത്തിൻ്റെ ഉപഗ്രഹമായ ടൈറ്റാനിലും മാത്രമാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. ശുക്രനിൽ 2 തരം ലോഹങ്ങൾ ഉരുകി മലനിരകളുടെ മുകളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു പർവ്വതത്തിന് 11 km ഉയരമുണ്ട്.
യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ വീനസ് എക്സ്പ്രസ് എന്ന ഉപഗ്രഹമാണ് ശുക്രന്റെ മേഘങ്ങളെ പറ്റി പഠനങ്ങൾ നടത്തി കൂടുതൽ മഴ വിവരങ്ങൾ ലോകത്തെ അറിയിച്ചത്. ഇനി ചൊവ്വയിലെ മഴക്കാലമോ? അത് എങ്ങനെയായിരിക്കും? ചൊവ്വ ഗ്രഹത്തിന് ഭൂമിയേക്കാൾ അല്പം കൂടി കട്ടി കുറഞ്ഞ അന്തരീക്ഷമാണുള്ളത്. കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ ചൊവ്വ ഗ്രഹത്തിൽ മഴ പെയ്യാറില്ല എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളത്. കർക്കിടക മാസത്തെ ആകാശം പോലെ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ ആകാശം ചൊവ്വയുടെ താഴ്വരകളിലും കുന്നിൻ ചെരിവിലും മഞ്ഞുമൂടിയ ഭൗമ അന്തരീക്ഷം സൃഷ്ടിക്കാറുണ്ട്. ഈ പ്രതിഭാസം മഞ്ഞുപോലെ താഴ്വരകളിലും മലനിരകളിലും ഡ്രൈ ഐസ് വിതയ്ക്കും. ഭൂമിയെപ്പോലെ തന്നെ ഇവിടെ ധ്രുവപ്രദേശങ്ങളും അവയിൽ മഞ്ഞുപാളികളും കാണപ്പെടുന്നുണ്ട്. എന്തായാലും മഴ ചൊവ്വയിൽ പെയ്യാറില്ല എന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. ഇനി വേഴം ഗ്രഹത്തിൽ എങ്ങനെയാണ് മഴ? സൗരയൂഥത്തിലെ ഒരിക്കലും അവസാനിക്കാത്ത ഏറ്റവും നീണ്ട മഴക്കാലം വേഴം ഗ്രഹത്തിലാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 450 മുതൽ 500 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ മിന്നൽ പിണറുകളോടെ -145 ഡിഗ്രിയിൽ വീശി അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റാണ് വേഴം ഗ്രഹത്തിലെ അന്തരീക്ഷ പ്രത്യേകത. അനന്തമായ വാതകങ്ങൾക്കിടയിലൂടെ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അനുഭവമായും വേഴത്തിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം സമ്മാനിക്കുക. വേഴത്തിൻ്റെ അകക്കാമ്പിൽ ഏകദേശം 35,000 ഡിഗ്രി ചൂടുണ്ട്. വേഴത്തിൽ മഴയായി പെയ്തിറങ്ങുന്നതാകട്ടെ ഭൂമിയിലെ പോലെ വെള്ളമല്ല, മീഥെയ്നാണ്. അതാണ് അതിൻ്റെ കൗതുകം. അതുപോലെ തന്നെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാനിൽ അഗ്നിപർവ്വതങ്ങളും വാതകമണ്ഡലവും മഴയും കാറ്റുമൊക്കെ ഉണ്ട്. മഴക്കാലത്ത് മീഥെയ്നാണ് വേഴത്തിനെ പോലെ ഇവിടെയും പെയ്യുന്നത്. മീഥെയ്ൻ പുഴകൾ, തടാകങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. ടൈറ്റാനിലെ വലിയ മീഥെയ്ൻ കടലിൻ്റെ പേരാണ് ലൈജിയ. ടൈറ്റാനിൽ അനേക തടാകങ്ങൾ, അതായത് വെള്ളമൊഴുകുന്ന ചാലുകൾ എന്നിവ കസീനി പേടകം കണ്ടുപിടിച്ചിരുന്നു. 1000 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കലേ ഇവിടെ മഴ പെയ്യൂ എന്നും പറയുന്നു. തുടങ്ങിയാൽ 10-20 വർഷം മഴ തുടർച്ചയായി നിൽക്കുന്ന ഗ്രഹം, അതായത് ഉപഗ്രഹമാണ് ടൈറ്റാൻ. ശനിയുടെ ഉപഗ്രഹമാണ്. ഭൂമിയുടെ ഇരട്ടയാണ് ടൈറ്റാൻ എന്നും ശാസ്ത്രലോകം പറയുന്നു. കാരണം ഭൂമിയുമായി ഒരുപാട് സാമ്യം ഇതിനുള്ളത് കൊണ്ടാണ് ഭൂമിയുടെ ഇരട്ട ഗ്രഹമെന്ന് ടൈറ്റാനിനെ വിളിക്കുന്നത്. ഇനി മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാം. വേഴത്തെ പോലെ വാതക ഭീമന്മാരാണ് ശനിയും നെപ്റ്റൂണും യുറാനസും. കാർബൺ വായുമണ്ഡലവും അതിഭീമമായ മർദ്ദവും കൊണ്ട് ഇവിടങ്ങളിൽ അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകാറുണ്ട്. പക്ഷേ മഴയായി പെയ്തിറങ്ങുന്നത് വെള്ളമല്ല, ഉഗ്രൻ വജ്രമാണ്. 1000 ടൺ ഡയമണ്ട് ഇവിടങ്ങളിൽ പെയ്തിറങ്ങുന്നു എന്നാണ് നാസ കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെ പഠനങ്ങൾ അത് തെളിയിക്കുന്നുമുണ്ട്. ഭീമൻ മിന്നൽ പിണറുകളും മറ്റും കാരണം നെപ്റ്റൂണിൽ റൂബി, സഫയർ എന്നിവയും പെയ്യുന്നുണ്ട്. വേഴം, ശനി എന്നിവ കഴിഞ്ഞാൽ വാതക ഭീമന്മാരാണ് നെപ്റ്റൂൺ, യുറാനസ് എന്നീ ഗ്രഹങ്ങൾ. എങ്കിലും ഇവ പൊതുവിൽ ഐസ് ഗ്രഹങ്ങൾ കൂടിയാണെന്ന് പറയാം. സൗരയൂഥത്തിന് പുറത്തുള്ള OGLETR 56B എന്ന ഗ്രഹത്തിൽ ഇരുമ്പ് ഉരുകി മഴയായി പതിക്കുന്നതും ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 2002 കണ്ടെത്തിയ ഈ ഗ്രഹത്തിൽ 2000 ഡിഗ്രിയാണ് അന്തരീക്ഷ താപനില. സിലിക്കേറ്റ് ഇരുമ്പ് നിറഞ്ഞതാണ് അന്തരീക്ഷം. ഭൂമിയിൽ നിന്നും 63 പ്രകാശവർഷം അകലെയുള്ള HD B എന്ന ഗ്രഹത്തിൻ്റെ നീല നിറത്തിലുള്ള അന്തരീക്ഷമാണ് സിലിക്കേറ്റ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ മഴയായി പെയ്യുന്നത്. ഭയാനകമായ കാറ്റും ഇവിടെ വീശുന്നുണ്ട്. മറ്റൊരു രസകരമായ കാര്യം HD 18973 എന്ന ഒരു ഗ്രഹം അടുത്തിടെ ശാസ്ത്രലോകം കണ്ടെത്തുകയുണ്ടായി. ഇവിടെയും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടത്തെ മഴ ഉരുകിയ ഗ്ലാസാണ്. എങ്ങനെയുണ്ട് ഇങ്ങനെ? മഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ
ഭൂമിയിലെ മഴ സങ്കല്പങ്ങളല്ല മറ്റ് ഗ്രഹങ്ങളിൽ. അവിടെയും മഴയുണ്ട്, പക്ഷെ അതിൻ്റെ അത്ഭുതവും

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
7: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോ. ഒരു കൈ നോക്കാതെ ഒഴിഞ്ഞു മാറുന്നവരെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. തനിക്ക് പരിചിതമല്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുന്നുവെങ്കിൽ മിക്കവരും ഒഴിഞ്ഞു മാറാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ ചിലർ എന്തും വരട്ടെ എന്ന് കരുതി തുടക്കമിട്ടെന്നും വരാം. ഒരു കൈ നോക്കുന്നവരും ഒഴിഞ്ഞു മാറുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താകാം? കഴിവ് കുറവല്ല, മനോഭാവത്തിൻ്റെതാണെന്ന് ഞാൻ പറയും. ഒരാൾ തൻ്റെ കഴിവ് തെളിയിക്കണമെങ്കിൽ അസാധ്യമെന്ന് തോന്നുന്നവയെ സാധ്യമാക്കണം. ഒന്നിനും തുടക്കമിടാത്തവർ എങ്ങനെ കഴിവ് തെളിയിക്കും? സ്ഥിരമായി ചെയ്യുന്ന ജോലികളിലും ദിനചര്യകളിലും അവർ സംതൃപ്തരാകുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, അപ്രതീക്ഷിതമായതൊന്നും വന്നു ചേരുമെന്ന ഭയം വേണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പല ന്യായങ്ങളും കണ്ടുപിടിക്കാനാവും. മറ്റാരും കുറ്റപ്പെടുത്താത്ത വിധമുള്ള ന്യായീകരണങ്ങൾ നാം മടിയരെന്ന് കാണുന്നവർ കണ്ടുപിടിക്കുകയും ചെയ്യും. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ പ്രതിസന്ധികൾ ഉണ്ടാകും. അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് അന്വേഷിച്ചും കൂട്ടിയും കുറച്ചും കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാൻ കഴിയില്ല. ഇത്തരക്കാർ ഒരു കാര്യം അങ്ങ് മറക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ അപരിചിതം തോന്നാം, അനുഭവക്കുറവും പ്രശ്നമാകും. അതിനെ മറികടക്കുകയാണ് കർമ്മോത്സുകരായവരുടെ വിജയമന്ത്രം. നാം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, മുന്നിട്ടിറങ്ങുന്നവർ ശ്രമിച്ച ശേഷം മാത്രമാണ് പരാജയപ്പെടുന്നത്. ഒന്നും ചെയ്യാതെ അനങ്ങാതെ ഇരിക്കുന്നവർ പരിശ്രമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പരാജയം ഉറപ്പിക്കും. അനുഭവങ്ങൾ മറ്റ് കാര്യങ്ങളും നിരത്തി അവർ വിജയിക്കില്ല എന്ന് തീരുമാനിച്ചുറയ്ക്കാൻ അവർക്ക് എളുപ്പമായിരിക്കാം. അത്തരം തീരുമാനങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മറ്റൊരാൾ പറ്റില്ല എന്ന് പറഞ്ഞു മാറ്റിവെച്ച കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യവും ചങ്കുറപ്പുമാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർക്ക് വേണ്ടിയിരിക്കുന്നത് എന്ന് ഓർക്കണം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് ബിടെക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള ഓൺലൈൻ ഓപ്ഷൻ സമർപ്പണം നാളെ അവസാനിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഓൺലൈനായുള്ള EMTech പ്രോഗ്രാമുകളിൽ സ്പോട്ട് അഡ്മിഷൻ 7 അപേക്ഷിക്കാം. CBSE 12 സപ്ലിമെന്ററി പരീക്ഷ 15 നിന്ന് 28 മാറ്റി. ഈ മാസം 8 അപേക്ഷിക്കാം. കിം പ്രവേശന പരീക്ഷയിലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നാറ്റ സ്കോറും യോഗ്യതാ പരീക്ഷയിൽ +2 ഡിപ്ലോമ അഥവാ തത്തുല്യം ലഭിച്ച മാർക്കും അനുബന്ധ രേഖകളും നാളെ വരെ നൽകാം. സംസ്ഥാനത്തെ ഫാർമസി കോളേജുകളിൽ 2 MPharm പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ മാസം 8 അപേക്ഷ നൽകാം. മുൻഗണന വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. 17 അപേക്ഷ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സംശയ നിവാരണങ്ങൾക്കായി റേഷൻ കടകളിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. TKM എഞ്ചിനീയറിംഗ് കോളേജ് എക്കണോമിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മതിയായ യോഗ്യതയുള്ളവർ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. അവസാന തീയതി 6. കുളക്കട അസാപ് കേരളയിൽ GST യൂണിംഗ് ടാലി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495999672. പരവൂർ പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനായി അഭിമുഖം 17 രാവിലെ 11 നടക്കുമെന്ന് അറിയിച്ചു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നു, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്നത്തെ ഞാൻ പഴഞ്ചൊല്ലിലെ മധുരക്കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ചില പഴഞ്ചൊൽ കഥകൾ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു പഴഞ്ചൊല്ലിലെ പിന്നിലുള്ള ഒരു കഥയുണ്ടല്ലോ, അതാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയൊന്ന് ആദ്യം ശ്രദ്ധിക്കാം. പണ്ട് പണ്ട് ജീവിച്ചിരുന്ന ഒരു വൃദ്ധയുടെ കഥയാണ്. പണ്ട് ചെറിയൊരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു വൃദ്ധ സ്ത്രീയുടെ കഥ. അപ്പോൾ അവർക്ക് ആരും കൂടെ ഇല്ലായിരുന്നു, അവർ തനിച്ചാണ് താമസം. തനിച്ചാണെന്ന് പറഞ്ഞുകൂടാ, കൂട്ടിനൊരു പൂവും കോഴിയുണ്ട്. ആരോടും വലിയ മമതയൊന്നും പുലർത്താതെ ജീവിക്കുന്ന വൃദ്ധ പൂവം കോഴിയെ ഏറെ സ്നേഹിച്ചു. അതങ്ങനെയാണല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ വളർത്തു മൃഗങ്ങളോട് നമുക്ക് വലിയ സ്നേഹമായിരിക്കും. അവരാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട അല്ലേ തോഴർ, വേറെ ആരുമില്ല. അപ്പം പിന്നെ അവരെ അങ്ങ് പ്രാണന് തുല്യം സ്നേഹിക്കും. അവരാണ് കൂട്ട്, അവരോടാണ് വർത്തമാനം പറയുന്നത്, അവരോടാണ് ചിരിക്കുകയും ശാസിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവിടെ അവർ ഒരു അഭിവാജ്യ ഘടകമായി മാറും. നല്ല തീറ്റയും വൃദ്ധയുടെ പരിചരണവും ലഭിച്ച പൂവൻകോഴി തടിച്ച് കൊഴുത്ത് അങ്ങനെ വളർന്നു. ദിവസേന പലതവണ കൂവുകയെന്ന് മാത്രമാണല്ലോ അവൻ്റെ പണി. ഒരു രാജാവിനെ പോലെ പൂവൻ വൃദ്ധയുടെ വീട്ടുമുറ്റത്ത് വിലസി നടന്നു. നാട്ടിൻപുറത്തെ കോഴികളോടെല്ലാം അവന് പുച്ഛമായിരുന്നു. ആ പറമ്പിൽ ആരും കയറിയാലും അവൻ കൊത്തി ഓടിക്കും. വൃദ്ധയുടെ പെരുമാറ്റവും ഇതുപോലെയായിരുന്നു. തൻ്റെ സാമ്രാജ്യത്തിലെ രാജ്ഞിയാണെന്നാണ് ഭാവം. അയൽക്കാർക്ക് യാതൊരു ഉപകാരവും ചെയ്യില്ല. മറ്റുള്ളവർ വൃദ്ധയായ തനിക്ക് സഹായം ചെയ്യണമെന്നും ബഹുമാനത്തോടെ പെരുമാറണമെന്നുമാണ് ഉള്ളിലിരുപ്പ്. പക്ഷെ വൃദ്ധയുടെ മോശപ്പെട്ട പെരുമാറ്റം ദിനംതോറും കൂടി വരുന്നതിനനുസരിച്ച് ഗ്രാമവാസികൾ അവരെ വെറുത്തു തുടങ്ങി. ഇതിൽ കോപം തോന്നിയ വൃദ്ധ ഇങ്ങനെ വിചാരിച്ചു, ദിക്കോരികളായ നാട്ടുകാരെ വെറുതെ വിടാൻ പറ്റില്ല. എന്റെ പൂവം കൂവുന്നത് കൊണ്ടാണ് ഇവിടെ നേരം പുലരുന്നതും ആളുകൾ ഉണർന്നിരിക്കുന്നതും. ഞാൻ എൻ്റെ കോഴിയും കൊണ്ട് നാട് വിടുകയാണ്. ഇവിടെ നേരം വെളുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. വൃദ്ധ വിചാരിച്ച കാര്യം നടപ്പിൽ വരുത്തുക തന്നെ ചെയ്തു. അവരെന്ത് ചെയ്തു, അവർ തൻ്റെ കോഴിയുമായി നാട് വിട്ടു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വൃദ്ധ ഗ്രാമത്തിലേക്ക് വന്നു. രഹസ്യത്തിലായിരുന്നു വരവ്. ആരും അറിഞ്ഞില്ല കോഴി കൂവാത്ത നാട്ടിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം. നേരം വെളുക്കാതെയും വെളിച്ചം കിട്ടാതെയും ഗ്രാമവാസികൾ കുഴപ്പത്തിലായിട്ടുണ്ടാവും എന്നായിരുന്നു വൃദ്ധയുടെ പ്രതീക്ഷ. എന്നാൽ ഗ്രാമത്തിലെത്തിയ അവർ ഞെട്ടിപ്പോയി. ഗ്രാമത്തിൽ നേരം പുലർന്നിട്ടുണ്ട്, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, എങ്ങും ധാരാളം പ്രകാശം പരന്നിരിക്കുന്നു. ആളുകൾ പതിവുള്ള ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? വൃദ്ധ അത്ഭുതം കൂറി നിന്നു. അടുത്ത് കണ്ട ഒരാളോട് ഇതേപ്പറ്റി തിരക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഒരു കോഴി കൂവാനില്ലാത്തതിനാൽ നേരം പുലരാതിരിക്കുമോ? ഈ മറുപടി മലയാളത്തിലൊരു പഴഞ്ചൊല്ലാണ്. അത് കേട്ട വൃദ്ധയ്ക്ക് തിരിച്ചറിവുണ്ട്. അത്രയും നാൾ വലിയ തെറ്റിദ്ധാരണയിലാണ് വൃദ്ധ കഴിഞ്ഞത്. തന്റെ കോഴിയാണ് നേരം വെളുപ്പിക്കുന്നതെന്ന് അബദ്ധവിച്ചാൽ ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മളും വെച്ച് പുലർത്തുന്നുണ്ടാകും. അത് നമുക്ക് തന്നെ വലിയ നഷ്ടം വരുത്തി വെക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ കഥയിലെ പഴഞ്ചൊല്ലെന്താണ്? ഒരു കോഴി കുവാനില്ലാത്തതിനാൽ നേരം പുലരാതിരിക്കുമോ, ഇതാണ് പഴഞ്ചൊല്ല. അപ്പൊ ഞാൻ പഴഞ്ചൊല്ലിനെ കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ടതില്ല, അത് വളരെ വ്യക്തമാണ്, കഥയിലൂടെ വളരെ വ്യക്തമാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പലരും വിശ്വസിക്കാറുണ്ട്. ഈ ഭരണകർത്താക്കൾക്ക് അങ്ങനെ ഉണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥ, വലിയ ദുരിതമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെയാണ് വൃദ്ധയുടെ കാര്യം. എനിക്ക് ശേഷം വലിയ പാടായിരിക്കും. ഞാൻ കോഴിയും കൊണ്ട് പോയാൽ നേരം പുലരുകയില്ല, നേരം വെളുക്കുകയില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് അങ്ങനെ എല്ലാവർക്കും ഉണ്ട് കുറേ അബദ്ധധാരണകൾ. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് നടക്കില്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. ജീവിതത്തിൽ അങ്ങനെ കുറേ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട്, ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട്. ഒട്ടേറെ പൈസയും ചിലപ്പോൾ അതിനുവേണ്ടി ചെലവാക്കാറുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ചെയ്തില്ലെങ്കിൽ നമുക്കെന്തോ നഷ്ടപ്പെടും എന്നൊക്കെ നമ്മൾ വല്ലാതെ ഭീതിയോടെ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ചുമ വന്നു കഴിഞ്ഞാൽ കഫ്സർപ്പ് കുടിക്കണമെന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അതിന് വലിയ തെളിവുകളൊന്നുമില്ല കഫ്സർപ്പാണോ ചുമ മാറ്റുന്നത്. പല ഗവേഷണങ്ങളും പറയുന്നത് ഒരു പ്ലാസിബോ എഫക്റ്റ് എന്നാണ്, നമുക്കിവിടെ ഒരു ഒരു തോന്നലാണെന്നാണ്. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അത് കഴിക്കുമ്പോൾ നമുക്കൊരു സൈക്കോളജിക്കലി നമുക്കതൊരു ഒരു തോന്നും, കഴിക്കുന്ന പോലെ നമുക്ക് തോന്നുകയും മാനസികമായിട്ട് ഉള്ള അസുഖങ്ങളാണെങ്കിൽ അത് മാറും, പ്ലാസിബോ എഫക്റ്റ് കൊണ്ട് മാറും. പലപ്പോഴും ഒരു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു കഫ്സറപ്പ് ഒക്കെ വാങ്ങിച്ചു കുടിക്കും. ഓവർ ദ കൗണ്ടർ OTC കോൾഡ് മെഡിസിൻസ് എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും ചുമയെ മാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വലിയ വ്യക്തമായ തെളിവില്ലെന്നാണ് പറയുന്നത്. ഒരു പ്ലാസിബോയ്ക്ക് അപ്പുറം ഒന്നുമില്ലെന്നൊക്കെ ചില പഠനങ്ങൾ പറയുന്നു. ഡെക്സ്ട്രോമെത്തോർഫൻ അങ്ങനെ ഒരു വലിയ മാറ്റമൊന്നും കൊണ്ടുവരുന്നില്ല കുട്ടികളിൽ, പ്രത്യേകിച്ച് ഉറക്കം വരുത്തുകയോ അല്ലെങ്കിൽ ചുമയുടെ കാഠിന്യം കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പല റിവ്യൂകളും വന്നിട്ടുണ്ട്. 2021 ഒരു റിവ്യൂ ഉണ്ട്, അത് അതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഹാലുസിനേഷൻ, സൈക്കോസിസും സീഷ്യോസും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ വല്ലാതെ എന്തൊക്കെയോ ദുസ്വപ്നങ്ങളും വല്ലാത്ത ഒരു മാനസിക വിഭ്രാന്തിയും ഒക്കെ വരാം, ജന്യ പോലെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. കഫ്സറപ്പിലുള്ള ആന്റി ഹിസ്റ്റാമിൻസ് അത് പ്ലാസിബോ കാട്ടി കുറച്ച് ഒന്ന് മെച്ചമാണെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഒരു ഈ 2020 ഒരു പഠനം പറയുന്നത് നിങ്ങൾക്ക് ഈ കഫ്സറപ്പ് കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതാണ് ആക്ച്വലി നിങ്ങളുടെ ഒരു മൂഡ് മാറ്റുകയും അപ്പോൾ കുറച്ച് റിലീഫ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. ചില നല്ല ചില കഫ്സറപ്പിന് നല്ല മണവും വാസനയും നല്ല ടേസ്റ്റും ഒക്കെയാണ്, മധുരവും പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു മാനസിക ഉന്മേഷം തോന്നും. അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക, ഒരു ശരീരത്തിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്നത്, ശരീരം രോഗത്തെ പ്രതിരോധിക്കാൻ ആരംഭിക്കുന്നത്. നമ്മൾ വിചാരിക്കും കഫ്സറപ്പ് കഴിച്ചത് കൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ കുറച്ച് നാൾ മുമ്പോഴാണ് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ ജലദോഷ മരുന്നുകൾ നിർദ്ദേശിക്കരുതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് DGHS സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും സർക്കാർ ആശുപത്രിയിൽ നിന്ന് നൽകിയ ചുമമരുന്ന് കഴിച്ച് 1 മാസത്തിനിടെ 8 കുട്ടികൾ മരിക്കുന്ന ഒരു സംഭവം കുറച്ച് നാൾ മുമ്പുണ്ടായി. 5 വയസ്സിൽ താഴെയുള്ളവർക്ക് ചുമമരുന്ന് കഴിയുന്നതും ഒഴിവാക്കണം. അടിയന്തര ഘട്ടങ്ങളിൽ ആരോഗ്യ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നൽകാം. 1-ൽ അധികം മരുന്നുകളുടെ സംയുക്തം ഒഴിവാക്കണം. ദീർഘനാളേക്ക് നൽകാനും പാടില്ല. ഡോക്ടർമാരുടെ കുറിപ്പടിയോടെ മാത്രമാണ് ചുമമരുന്ന് വിൽക്കുന്നതെന്ന് ഉറപ്പാക്കണം. അങ്ങനെയും നിർദ്ദേശത്തിലുണ്ട്. ഇപ്പോൾ കഫ് സിറപ്പ് കഴിച്ച 8 കുട്ടികൾ മരിച്ചെന്ന സംഭവത്തിൽ തമിഴ്നാട് കമ്പനിക്കെതിരെ ഡ്രഗ് കൺട്രോൾ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെയൊക്കെ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ മരിച്ച കുട്ടികളുടെ വൃക്ക കോശങ്ങളിൽ ഡൈ എത്തലീൻ ഗ്ലൈക്കോൾ DEG എന്ന ഉയർന്ന വിഷാംശമുള്ള രാസ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതാണ് മരണകാരണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള ചില സമകാലീന വിഷയങ്ങളും ഒന്ന് പ്രതിപാദിച്ചു. ഇന്നത്തെ കഥാസാഗരം അവസാനിപ്പിക്കുകയാണ്. കഥ കേട്ട എല്ലാവർക്കും നമസ്കാരം. അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥാസാഗരത്തിന് വേണ്ടി കാത്തിരിക്കും. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് പോണി.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അതറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കൊല്ലം സുപ്രീം 1 ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
4: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
5: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം 9 വരെ ഞാൻ ഫിലോമിനയാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-293-1111. അതുപോലെ ആശംസകൾ 8:50 വരെ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കുന്ന നമ്പർ 9809-1111. വിളിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
6: ഹലോ.
5: ഹലോ,
6: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
6: എന്റെ പേര് സുനിത. ഇന്ന് എന്റെ ചേട്ടത്തിയുടെ മോള കൊച്ചിന്റെ എഴുത്തിലിരുത്ത ഹരിശ്രി കുറിക്കുക മൂകാംബികയില്. അങ്ങനെ ഒരു ആശംസ പറയാൻ വേണ്ടി.
5: പറഞ്ഞോളൂ, മോളുടെ പേരെന്താണ്?
6: മോളല്ല, മോൻ. ത്രിലോക്.
5: ത്രിലോക്. ആശംസ അറിയിക്കുന്നുണ്ടോ?
6: ഞാൻ പറഞ്ഞിട്ടുണ്ട്.
5: ഓക്കെ, അപ്പോൾ ത്രിലോക മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111.
7: ഹലോ.
5: ഹലോ,
7: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ആദിഷ് മോനാണോ? ഇന്ന് അപ്പൊ ആർക്കാണ് ആശംസകൾ
7: അറിയിക്കുന്നത്?
5: രണ്ടുപേരുടെ പേരെന്താണ് അപ്പോ? സന്തോഷം, അഞ്ജു. മോനെ ആശംസ അറിയിക്കുന്നുണ്ടോ
7: രണ്ടുപേരും?
5: ഓക്കെ, അപ്പോൾ സന്തോഷ് ചേട്ടനും അഞ്ജു ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വർഷാശംസകൾ നേരുന്നു. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ ഒക്കെ ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ. ഹലോ. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
8: ഹലോ.
5: ഹലോ.
8: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
8: ഞാൻ പള്ളിമുക്കിന് ഗീത ചേച്ചിയാ.
5: പറഞ്ഞോളൂ ചേച്ചി.
8: ചേട്ടൻ, എന്റെ ചേട്ടന്റെ മകൾ രജനി മോളുടെ ബർത്ത്ഡേ ആണ്. ഒരു ആശംസ പറയാൻ വിളിച്ചത്. ഞാൻ പറയട്ടെ?
5: പറഞ്ഞോളൂ.
8: ചിറ്റമ്മയുടെയും കുടുംബത്തിന്റെയും രജനി മോക്ക് 100 ബർത്ത്ഡേ ആശംസകളും ആയിച്ചു. ആരോഗ്യത്തോടെ എന്റെ മോൾ ഒരുപാട് നാള് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. റേഡിയോ ബെൻസർ വഴി ഒന്ന് പറയണേ.
5: ഓക്കെ, അപ്പോൾ രജനിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
8: ഓക്കെ, താങ്ക് യു.
5: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. 9 നമ്മുടെ സമയം. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും അതുപോലെ ഒരാൾ ആശംസകൾ പറഞ്ഞത് കേട്ട് ഏറ്റുപറഞ്ഞത് ഒഴിവാക്കി അങ്ങനെ മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. അപ്പോൾ 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുന്ന നമ്പർ 0974-909-1111. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
9: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന.
5: ഗുഡ് മോർണിംഗ്.
9: എന്റെ ചെറുമോന്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 4. പേര് ഷിനു.
5: ഷിനു.
9: അവനൊരു വിഷ് പറഞ്ഞേക്കെ.
5: ഓക്കെ, അപ്പോൾ ഷീനവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിന ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 04-74-293-1111. ഹലോ
10: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്
10: ചിത്ര ചേച്ചി.
5: പറഞ്ഞോളൂ ചേച്ചി.
10: പിന്നെ നമ്മൾ ഇന്നലെ ഇരവൂരത്ത് ചന്ദ്രിക അമ്മയുടെ മോള് ശരണ്യയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ശരണ്യക്കും സന്തോഷിനും എന്റെ കുടുംബത്തിന്റെയും വേണം നല്ലൊരു വെഡിങ് ആനിവേഴ്സറി. പിന്നെ മോക്ക് നല്ലൊരു മഴയുടെ ആശംസയും പിന്നെ ഒരു പഴയ ഒരു ഇതാണോ മോളെ?
5: സുഖമായിട്ടിരിക്കുന്ന ചേച്ചി.
10: എല്ലാരും തിരക്കെന്ന് പറഞ്ഞു
5: പറയാം ചേച്ചി. ഓക്കെ, അപ്പോൾ സന്തോഷ് ഏട്ടനും ശരണ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
11: ഹലോ
5: ഹലോ,
11: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
11: എന്റെ മോൾ അപ്സരയുടെ അജിയുടെയും വിവാഹ വാർഷികമാണ് ഇന്ന്.
5: അപ്സര അജി?
11: അപ്സര അജി.
5: ഓക്കെ.
11: അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് കുഞ്ഞമ്മയും ചിറ്റപ്പനും അനിയത്തിമാരും.
5: ഓക്കെ, അപ്പോൾ അജിച്ചേട്ടനും അപ്സര ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
12: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
12: ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ ബീന മോഹൻലാല്, കൊല്ലത്തുനിന്ന്.
5: പറഞ്ഞോളൂ.
12: ആന്റിയുടെ സാറിന്റെ മോന്റെ കല്യാണം 29-ാം തീയതി ആയിരുന്നു. അപ്പം ശ്രീദേവ് എന്ന മോന്റെ പേര്, ഗോപി എന്ന മോളെ പേര്. അപ്പം മോളൊരു ഞാൻ ആശംസയൊക്കെ പോവുകയും പറയുകയൊക്കെ ചെയ്തു, മോളൊരു ആശംസ ഇതിലേ കൂടെ പറയും.
5: ഓക്കെ, അപ്പോൾ ശ്രീദേവിനും ഗോപികയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ ഓക്കെ ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 04-74-293-1111. അതുപോലെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കേണ്ട നമ്പർ 9-8-0-9-0-1-3-3-1-1.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: ഓ, പറഞ്ഞോളൂ.
1: മോളെ, മംഗലശ്ശേരി രമാദേവിയ. എന്റെ അനുജത്തി ഉമാദേവിയുടെയും ആനന്ദകൃഷ്ണ പിള്ളയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവർക്ക് ഒരു ആശംസകൾ പറയാൻ വേണ്ടിയാ മോള്.
0: പറയുന്നുണ്ടോ ആശംസകൾ?
1: ഉമ്മയമ്മേ, ഉമയ്ക്കും ആനന്ദനും ചേച്ചിയുടെ 1000 വെഡിങ് ആനിവേഴ്സറി ആശംസകൾ.
0: ഓക്കെ, അപ്പോൾ ആനന്ദകൃഷ്ണ ചേട്ടനും ഉമാദേവി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. ചെറിയൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444-7488-68, 9846-97-6084.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. 9 വരെ നമ്മുടെ സമയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0930-1111.

ടൈമാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഇന്ന് 8-ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഡെറിൻ മോന്, ഞങ്ങളുടെ ജന്മദിന ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അപ്പൂസ്, വിഷസ് ഫ്രം നിയാൻരാജ്, അയൻരാജ്, അനുരാജ്, നിവ്യ. ഇവരെത്രയും പേരായിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ഡെറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ് മോളെ ഫിലോമിനെ ചന്ദ്രികമ്മയാണ്. ഇന്നലെ എൻ്റെ മകൾ ശരണ്യയുടെയും സന്തോഷ് കുമാറിൻ്റെയും വിവാഹ വാർഷികമായിരുന്നു. അവർക്ക് ആശംസകൾ പറഞ്ഞ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയുന്നു എന്നാണ് ചന്ദ്രികമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദാ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ബെൻസിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: സമയം 8:59 അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന. ഇപ്പോൾ സമയം 9:00.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
7: കഴിവും ഇച്ഛാശക്തിയും കൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നാടിന് അഭിമാനമായി മാറിയ മകനെ ആകസ്മികമായി നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അവന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചു നൽകിയ ഗ്രന്ഥശാല നാടിന്റെ അക്ഷര വെളിച്ചമായിട്ടാണ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി, പുലിയൂർ, വഞ്ചി തെക്ക്, പൂവണ്ണേരിൽ അസഹർ ഇബിനു നജീബിന്റെ സ്മരണയ്ക്കായി ബാപ്പ നജീബും ഉമ്മ സജിതയും വീട്ടുമുറ്റത്ത് നിന്ന് വിട്ടു നൽകിയ 2 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച ഇബനു ഗ്രന്ഥശാലയാണ് നൂറുകണക്കിന് മക്കളുടെ കൂട്ടായ്മ ഒരുക്കി കേരളത്തിന് മാതൃകയാകുന്നത്. കരുനാഗപ്പള്ളി നാടിൻ്റെ ആകെ അഭിമാനമായി വളർന്നു വരേണ്ട മിടുക്കനായിരുന്നു അസഹർ ഇബിനു നജീം. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്വന്തമായി തയ്യാറാക്കിയ ഇൻക്യുബേറ്റർ ശാസ്ത്രമേളയിൽ അസഹർ അവതരിപ്പിച്ചു. അന്ന് സമ്മാനം കിട്ടാതെ പോയെങ്കിലും വാശിയോടെ ആധുനിക ഇൻക്യുബേറ്റർ നിർമ്മിച്ച അസഹർ ഇതുവഴി ചെറുപ്രായത്തിൽ തന്നെ മികച്ച വരുമാനം നേടിയെടുത്ത വിദ്യാർത്ഥി എന്ന നിലയിൽ അന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആധുനിക രീതിയിലുള്ള ഇൻക്യുബേറ്ററുകൾ ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകിയും സ്വന്തം നിലയിൽ നിർമ്മിച്ച് ഇൻക്യുബേറ്ററിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് വിൽപ്പന നടത്തിയും പഠനത്തിനോടൊപ്പം പ്രതിമാസം 30,000-ത്തിലധികം രൂപ ഈ കൊച്ചുബാലൻ കണ്ടെത്തിയിരുന്നു. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തിനിടയിൽ NSS വോളണ്ടറിയായും മറ്റ് ബാലസംഘം പ്രവർത്തകനായിട്ടുമൊക്കെ നജീം പ്രവർത്തിച്ചു. 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ നേടി വിജയിച്ച അസഹർ ഇബിനു +2 വിദ്യാർത്ഥിയായിരിക്കെ 2021 ജൂൺ 16 അന്തരിക്കുന്നത്. ഓൺലൈൻ പഠനത്തിന് ശേഷം കിടന്നുറങ്ങിയ അസഹറിനെ പിറ്റേന്ന് രാവിലെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയാണ് ചെയ്തത്. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നിന്ന് ഉമ്മ സജിത കുറിച്ചിട്ട കവിതകളും ഓർമ്മക്കുറിപ്പുകളും അടങ്ങിയ ഇബിനു എന്ന പൊൻ താരകം എന്ന പുസ്തകവും ഗ്രന്ഥശാലയുടെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ പ്രകാശിപ്പിക്കുകയുണ്ടായി. 2022 ഒക്ടോബറിൽ പ്രവർത്തനം തുടങ്ങിയ ഈ ഗ്രന്ഥശാല ഇന്ന് 3,000-ത്തിലധികം പുസ്തകങ്ങളും 250 അംഗങ്ങളുമായി കരുനാഗപ്പള്ളി നാടിന്റെ അക്ഷര വെളിച്ചമായി നിലകൊള്ളുന്നു.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ലക്കി. Lucky.
1: Lucky is spelled as L A C K E Y.
2: This is a noun and denotes a servant, especially a liveried footman or man servant. മലയാളത്തിൽ വേലക്കാരൻ, ക്ഷുദ്രസേവകൻ, കിങ്കരൻ, വൃത്തിവേല ചെയ്യുന്നവൻ എന്നൊക്കെ പറയാം.
1: Thank you all.

0: ಒಂದೇರಿ.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
3: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
1: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം
3: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
1: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
3: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
1: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് ഋതുക്കുട്ടിയാണ്. ഇപ്പൊ ഋതുക്കുട്ടി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋതു നല്ല പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തരും, അതുപോലെ തന്നെ നല്ല വിശേഷങ്ങളൊക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യും. അപ്പൊ ഏതായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്, ഒപ്പം പാട്ടുമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഋതുക്കുട്ടിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഋതുക്കുട്ടി നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഋതുക്കുട്ടി.
1: ഹായ്.
0: ഉറക്കെ പറയൂ, ഒരു എനർജി ഒക്കെ വരട്ടെ. എന്തുകൊണ്ട് വിശേഷം?
1: നല്ലപോലെ പോകുന്നുണ്ട്.
0: നല്ലപോലൊക്കെ പോകുന്നുണ്ട് അല്ലേ? സുഖമാണോ?
1: സുഖം തന്നെ.
0: സുഖം തന്നെയാണ്. മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഞാൻ പഠിക്കുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ.
0: ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത് അല്ലേ? എവിടെയാണ് മോളുടെ വീടൊക്കെ?
1: എന്റെ വീട് കാങ്കത്തുമുക്കിൽ ഒരു ഫ്ലാറ്റിലാണ്.
0: ആഹാ, ഫ്ലാറ്റിലൊക്കെയാണോ താമസിക്കുന്നേ? അപ്പൊ അവിടെയൊക്കെ എങ്ങനെയുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ടോ കളിക്കാനൊക്കെ?
1: നല്ല ഒരു ഫ്ലാറ്റാ, ഞങ്ങളുടെ നേരത്തെ വീട് കണക്കത്തുള്ള ഒരു ഫ്ലാറ്റാണ്.
0: ആണോ? അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ കളിക്കാനൊക്കെ?
1: അങ്ങനെ ഞാൻ വേറെ ആരോടുമായിട്ട് കളിക്കാറൊന്നുമില്ല. പക്ഷെ എന്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഫസ്റ്റ് എയില് പഠിക്കുന്നേ, അയാന്ന് പറയുന്ന ഒരു മോനുണ്ട് എന്റെ സ്കൂളിലെ. അപ്പ എന്റെ ബസ്സിലാണ് വരുന്നത്. വൈകുന്നേരം പിന്നെ രാവിലെയും ഞാൻ ബസ്സിലാ പോണു. ബസ്സിൽ പോയി തിരിച്ചുവാ വരുന്ന. അപ്പൊ അയാനും അങ്ങനെയാ വരുന്നത്. അമ്മയുടെ ഓഫീസിന്റെ അടുത്താണ് ഞാൻ ഇറങ്ങുന്നത്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് എൽ പി സ്കൂളിന്റെ അടുത്ത്.
0: വീട്ടിലോട്ട്
1: എന്നിട്ട് ഓഫീസിൽ നിന്ന് വണ്ടി എടുത്ത് താക്കോലും എടുത്ത് എന്നിട്ട് വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോകും.
0: വണ്ടി എടുത്തോണ്ട് പോകും?
1: ആ, വണ്ടി എടുത്തോണ്ട് പോകും.
0: ഏത് വണ്ടി?
1: എം ജി ഹെക്ടർ.
0: ആരെടുത്തോണ്ട് പോകും?
1: എന്റെ അമ്മ.
0: ആ, അമ്മ എടുത്തോണ്ട് പോകും. ഞാൻ ഇച്ചിരി നേരെ സ്കൂൾ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങി ഞാൻ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോകുന്ന പറയാ. അമ്മ അവിടെ കാത്തിരിക്കും അല്ലേ?
1: അമ്മ അവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തു വെക്കും.
0: ഓക്കേ ഓക്കേ. മോൾ ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: ഞാൻ ലേക്ക് ഫോർഡിലാ പഠിക്കുന്നത്.
0: ആണോ? ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ? ഇപ്പൊ യു കെ ജി എൽ കെ ജി ഒക്കെ അവിടെ തന്നെ ആയിരുന്നു പഠിച്ചത്? ആണല്ലേ. അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, എല്ലാം പറയൂ.
1: അമ്മയും അച്ഛനും അഡ്വക്കേറ്റ്സ് ആണ്. പിന്നെ ഓഫീസ് നമുക്ക് എറണാകുളത്ത് ഹൈക്കോർട്ടിലും ഉണ്ട്, പിന്നെ കൊല്ലത്തും ഉണ്ട്.
0: കൊല്ലത്തുമൊക്കെ ഉണ്ട്. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു?
1: അത് നല്ലപോലെ പോകുന്നു.
0: നല്ലപോലെ പോകുന്നു അല്ലേ? അങ്ങനെ നല്ലപോലെ പോട്ടെ. ഋതുക്കുട്ടി പാട്ടൊക്കെ പാടുന്നു ഞാൻ അറിഞ്ഞല്ലോ അല്ലേ?
1: ഞാൻ കൊറേ നാളുകൊണ്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. അത് എ ആർ എമ്മിലെ ഒരു പൂവേ പൂവേ എന്ന് പറയുന്ന ഒരു പാട്ടാ.
0: നമുക്കത് കേട്ടാലോ? ആ, ഗാനം കേൾക്കാം.

0: മനമെന്താണ് വളരെ മുത്തിപ്പുണറും അറിയ.
1: എങ്ങനെ പഠിച്ചത്
0: ഇത്? ഞാൻ കൊറേ നാളുകൊണ്ട് പഠിച്ച്.
1: തന്നെത്തന്നെ പാട്ടൊക്കെ പഠിക്കൂ? അതാരെങ്കിലും പഠിപ്പിക്കൂ?
0: അല്ല ചേച്ചി, ഓരോന്നോരോന്ന് പാടും, അപ്പൊ അത് കണ്ട് കേട്ടൊക്കെ ഞാൻ പഠിക്കുന്നേ. അങ്ങനൊക്കെ പഠിക്കും. പിന്നെ ഈ പാട്ട് ഞാൻ കൊറേ നാളുകൊണ്ട് ഈ പാട്ടിന്റെ കൂടെ ഞാൻ പാടി തുടങ്ങിയതാ. വണ്ടിയില് സോങ് ഇട്ടേച്ച് പാടി തുടങ്ങിയതാ
1: ഈ പാട്ടല്ലേ. അപ്പൊ അന്നുപോലെ കൊറേ നാളുകൊണ്ട് പഠിക്കുന്ന ഈ പാട്ടല്ലേ.
0: ഏറെ എന്നാണോ എന്താ
1: റിലീസ് ആയത്? അന്നുപോലെ പഠിക്കുന്ന
0: ഒട്ട് പഠിക്കുന്നു.
1: ഇപ്പൊ പഠിച്ചു കഴിഞ്ഞില്ലേ മൊത്തം? ഇത്ര ദിവസം വേണ്ടി വന്നു. സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ്ടേ, അതിന്റെ സമയം കിട്ടണ്ടേ പാട്ട് പഠിക്കാൻ അല്ലേ. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയൂ. ആരെ ബെസ്റ്റ് ഫ്രണ്ട്, എങ്ങനെയാണ് പുതിയ സ്കൂളൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ എത്തി, എങ്ങനെയൊക്കെ ഉണ്ട് പഠിത്തം കാര്യങ്ങള് എല്ലാം പറയൂ.
0: പഠിത്തം കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റൈറ്റിംഗ് ഏതാന്ന് വെച്ചാ കേഴ്സീവ് റൈറ്റിംഗ്. അത് മാത്രല്ല, എന്റെ മാം ആണെങ്കിൽ ഭയങ്കര കൈൻഡ്. അത് മാത്രല്ല, ഞാൻ ക്ലാസ് ലീഡറുമായി. ഞാൻ ക്ലാസ് ലീഡറായി. ഞാനേ വൈകുന്നേരത്തെ അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ആങ്കർ ചെയ്തായിരുന്നു
1: വൈകുന്നേരത്തെ
0: അസംബ്ലിക്ക്. അപ്പൊ കുറച്ചു പേരൊക്കെ എന്താ ആബ്സെന്റ് ആയിരുന്നു. ഈ പനിക്കാലൊക്കെ ആവാറാവൂല്ലേ?
1: അതാണ്,
0: മഴയല്ലേ.
1: പിന്നെ മഴയൊക്കെ ആയാലും പിന്നെ സ്വാഭാവികമായിട്ട് ആബ്സെന്റ് ആയാലേ പറ്റും. മഴ പനി ഇല്ലയോ, നമ്മുടെ കുറ്റം അല്ല അതൊന്നും അല്ലേ. പിള്ളേരൊക്കെ ക്ലാസ്സിലൊക്കെ ആണെന്ന് ബഹളമൊക്കെ വയ്ക്കുമ്പോ നമ്മള് വഴക്ക് പറയാറുണ്ടോ?
0: അങ്ങനെയല്ല, ഞങ്ങളുടെ മാമേ, ഞങ്ങളുടെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളുടെ മാമേ ഒരു ഗെയിം കളിപ്പിച്ച്, ഇങ്ങനെ ഒരു ഗെയിം കളിപ്പിച്ച്. അത് ഞങ്ങക്ക് ഭയങ്കര ഹാപ്പി ആക്കുന്ന ഒരു ഗെയിമാ. അപ്പഴേ മാം ഋതു മൈൻഡ് ക്ലാസ് എന്ന് മാം എന്നോട് പറയാം. അപ്പൊ ഞാൻ ചെന്ന് മൈൻഡ് ചെയ്യും. മാം എടുക്കാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും, കാരണം വേറെ പിള്ളേരുടെ വേറെ ക്ലാസ്സിലെ പീരീഡ് ആണ്, ഇംഗ്ലീഷ് പീരീഡ് ആണ്. അന്നേരം ഞങ്ങള് ഇംഗ്ലീഷ് മാമാ, ഞങ്ങളുടെ സ്വന്തം ക്ലാസ് ടീച്ചർ തന്നെയാ. എന്റെ മാമിന്റെ പേര് പ്രിയ രാജ്. ഞങ്ങള് പ്രിയ മാം എന്ന് വിളിക്കും.
1: ഓക്കേ, പ്രിയ മാമിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കൂളില്? ഓക്കേ,
0: സ്കൂളില് എന്റെ ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാ. കാരണം എന്താന്ന് വെച്ചാ അവര് ഞങ്ങളവിടെ എന്താ ഗെയിംസ് ആയിരുന്നു എപ്പോഴും.
1: അപ്പൊ ടീച്ചർമാരെല്ലാം നിങ്ങളുടെ ഗെയിംസ് കളിച്ചോണ്ടിരുന്നാൽ ടീച്ചർമാരെ ഒക്കെ ഇഷ്ടമാണ്?
0: സാധാരണ LKG യിലും UKG യിലും ഒന്നും ടി വി കാണത്തില്ല, ഗെയിംസും ടിവിയും കാണത്തില്ല. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സില് ഒരു കാര്യമുണ്ട്, ടി വി വൈകുന്നേരത്ത് വെച്ച് തരും.
1: അത്
0: കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ പീരീഡ് എന്തായാലും ഒരു രണ്ടരയൊക്കെ ആകും നെക്സ്റ്റ് പീരീഡ്
1: തുടങ്ങും. അതുവരെ ടി വി ആണ്. അതൊക്കെയാണ് നമ്മുടെ ഒരു സ്കൂളിലെ ഹാപ്പിനെസ് അല്ലേ.
0: ഞങ്ങക്ക് 12 മണി തൊട്ട് 1 മണി വരെ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അത് LKG യിലും UKG യിലും മാത്രമായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോ 1 മണിക്ക് ആയിട്ട് ലഞ്ച് ബ്രേക്ക്. അപ്പൊ ഈ പിള്ളേര് ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കിന് മുമ്പേ ആണ് ഇവരുടെ ലഞ്ച് ബ്രേക്ക്. ഈ LKG യും UKG യും UKG D യും UKG C യും ഞങ്ങളുടെ എന്താ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ അടുത്ത, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ മേളില്ല മണ്ടയ്ക്ക്.
1: മണ്ടയ്ക്കാണ്.
0: ഞങ്ങളൊക്കെ ഇപ്പൊ താഴെയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയാണ് താഴെ. അപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങക്ക് മേളിൽ പോണം. പക്ഷെ വാഷ്റൂംസ് ഒക്കെ ആണെങ്കിൽ താഴെ പോവാനായിട്ടേ പറ്റുള്ളൂ.
1: കാര്യങ്ങളൊക്കെ
0: അപ്പൊ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്കും ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പിള്ളേരില്ലേ, അവരൊക്കെ വന്ന് സീക്രട്ട് ആയിട്ട് മാമിന്റെ അടുത്ത് വരിക, എന്നിട്ട് വന്നേച്ചില്ലേ, വന്നേച്ചാണെങ്കിൽ മാമിനെ സർപ്രൈസ് ചെയ്യുക, എന്നിട്ട് മാം ആണെങ്കിൽ അവരോട് കുറച്ചു പേരൊക്കെ സംസാരിച്ചായിരിക്കും.
1: ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്നു നമ്മുടെ കുട്ടിയുടെ സ്കൂൾ വിശേഷങ്ങൾ അല്ലേ. പിന്നെ രാവിലെ എന്ത് കഴിച്ചു?
0: രാവിലെ പാല് കുടിച്ചു.
1: പാല് മാത്രം കുടിച്ചിട്ടാണോ?
0: പാല് ഇത്രയും ഗ്ലാസ് കുടിച്ചാണ്.
1: പാല് കുടിച്ചു പക്ഷെ ക്ലാസിന്റെ വലിപ്പം നമ്മൾ ചോദിച്ചില്ല അല്ലേ.
0: പക്ഷെ വയറ് നിറച്ച് കുടിച്ചാ
1: എല്ലാ ദിവസം പാലാണോ കുടിക്കാറ്?
0: പാലല്ല, സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഈ ചോക്കോസ് ഒക്കെ ഉണ്ടല്ലോ അതാണ് ഞാൻ കഴിക്കാറ് രാവിലെ. ഇല്ലെങ്കിൽ ചേച്ചി ദോശയൊക്കെ ഉണ്ടാക്കി വെക്കും, അപ്പൊ ഞാൻ അതൊക്കെയാണ് കഴിക്കാറ്.
1: അതൊക്കെയാണ് കഴിക്കാറല്ലേ. ഓക്കെ, പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ കുരുത്തക്കിടക്ക ഉണ്ടോ? അമ്മയും അച്ഛനെയൊക്കെ പറഞ്ഞ് അനുസരിക്കുന്നൊക്കെ കേട്ട് ജീവിക്കുന്ന ഒരാളാണോ?
0: ചെറുതായിട്ടൊരു കുരുത്തക്കിടക്ക.
1: എന്ത് കുരുത്തക്കട കാണിക്കുന്നേ?
0: ചിലപ്പോ ഈ കോമഡി ഡാൻസ്.
1: അത് കുരുത്തക്കടല്ലോ.
0: അല്ല, ഞാനിപ്പോ സ്വിമ്മിങ് ക്ലാസ്സിന് പോകാറുണ്ട്, അപ്പോഴേ അതിനകത്തൊരു കുരുത്തക്കേടുണ്ട്.
1: അതിനകത്ത് കുരുത്തക്കേടുണ്ടോ? അതെന്ത് കുരുത്തക്കേട്?
0: അതെന്താന്നറിയോ, ഞാൻ സ്വിമ്മിങ് ക്ലാസ്സിന് ഒരു ദിവസം പോയില്ലെങ്കിയോ അപ്പ ഞാൻ പിണങ്ങും.
1: അത്രേ ഉള്ളു കാര്യം. അതൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു, അത് വലിയൊരു കുരുത്തക്കെടന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുമ്പോ കുരുത്തക്കെടാണെന്ന് തോന്നില്ല. അത് നമ്മള് ഒരു പിണക്കം അതൊക്കെ വേണമല്ലോ അല്ലേ. അടി അടിയൊക്കെ തരുവോ കുരുത്തക്കട കാണിക്കുമ്പോ?
0: അങ്ങനെയൊന്നും
1: വഴക്കൊന്നും പറയത്തില്ല. ഇല്ല, അപ്പൊ അത് കുരുത്തക്കടല്ല.
0: ചിലപ്പോ വഴക്കം
1: അതൊക്കെയാണല്ലോ. അത്രയാണ്, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. കാര്യം നമുക്ക് അതൊക്കെ കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒരു വഴക്കെ കേൾക്കണം. പ്രത്യേകിച്ച് ആരിൽ നിന്ന് കേൾക്കണം?
0: അമ്മയുടെ അച്ഛന്റെ.
1: ആ, അമ്മയുടെ അച്ഛന്റെ നിന്ന് കേൾക്കണം. എന്തായാലും നമുക്കൊരു എന്താ, നമുക്കൊരു ഉഷാറാവുള്ളൂ അല്ലേ.
0: മനസ്സിലാവും.
1: അതാണ് അതാണ്. പിന്നെ ഈ അടി കിട്ടുമ്പോഴൊരു പ്രശ്നമുള്ളതില്ലേ?
0: ഇടയ്ക്ക് അടി കിട്ടാറില്ല.
1: അല്ല, ഇടയ്ക്ക് അടി കിട്ടാറുണ്ടെന്നോ അത് കിട്ടാറില്ലെന്നോ?
0: ഇല്ല
1: ഇല്ല.
0: ആവശ്യം വന്നാ ചിലപ്പോ
1: കിട്ടും. അതും ഇതൊക്കെ പോയാ മതി അല്ലേ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു അടിയും ഒരു വഴക്കോ കേട്ടെങ്കിൽ നമുക്ക് ആ അച്ഛന്റെ അമ്മയുടെ ആ ഒരു
0: കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് സമാധാനമായി കിട്ടും.
1: സമാധാനമായി കിട്ടും. പിന്നെ സ്കൂളിൽ അങ്ങനെ കുരുത്തക്കിടന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ക്ലാസ് ലീഡർ ആണ് അല്ലേ, ആ ക്ലാസ് മൊത്തം കൺട്രോൾ ചെയ്യേണ്ട ആളാണ് അല്ലേ.
0: പക്ഷെ ഈ പിള്ളേര് പറഞ്ഞു കേക്കണ്ടേ സ്കൂളില്, അല്ല എന്റെ ക്ലാസ്സില്.
1: അനുസരണ ഇല്ലയോ? എല്ലാരും മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞു നോക്കണം.
0: അതല്ല, വേറൊരു കാര്യമുണ്ട്. ഇവരെ ചിലപ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ ഗെയിമില്ലേ, സ്റ്റാൻഡപ്പ് സ്റ്റോറി എന്ന് പറയുന്ന ഗെയിം, അത് കളിപ്പിച്ചാ ഇവരങ്ങ്
1: എന്താ
0: സൈലന്റ് ആവും.
1: അങ്ങനത്തെ അങ്ങനത്തെ പിള്ളേരാണോ? ട്രൈ നോക്കിനി കേട്ടോ. ആ, അത് ട്രൈ ചെയ്ത് മാറും. മോള് പഠിച്ച് വലുതായി ആരാകാനാണ് ആഗ്രഹം?
0: എനിക്കൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം.
1: എന്തുകൊണ്ടാണ് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത്?
0: എനിക്ക് ഒരു ബില്യണിയർ ആവണമെന്നൊക്കെ
1: വിചാരിച്ചാണ് ഈ പഠിച്ചോട്ട് പഠിക്കുന്നത്. കാര്യം അമ്മ അച്ഛനും അഡ്വക്കേറ്റ് അല്ലേ, അപ്പൊ അവര് അങ്ങോട്ട് പോകാനേ താല്പര്യമില്ല.
0: ഇപ്പൊ തന്നെ അവര് എന്താ ജോലി ചെയ്യുന്നൊക്കെ കണ്ടേച്ച് തന്നെ എനിക്ക് എന്താ
1: തലയ്ക്ക് പ്രാന്തി എടുക്കുമല്ലേ. ഇത്രയും കട്ടി പിടിച്ച ജോലി ആയിരുന്നു ഇതെന്നുള്ളതല്ലേ.
0: കൊറേ എന്താ മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കിയ കൊസ്റ്റേഷൻ നമുക്ക് മനസ്സിലാവാത്ത രീതി എന്താ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്റെ അമ്മയ്ക്കും അച്ഛനും കൂടുതലും ആയിട്ടുള്ള കക്ഷികൾ.
1: നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണമില്ലല്ലേ. അവരവസ്ഥയിലാണ് ഇപ്പൊ മോളുള്ളത്. അതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാം, നമുക്ക് ഡോക്ടർ ആവാം. കൊറേ പേരെ ചികിത്സിച്ചൊക്കെ ഭേദമൊക്കെ വിടാവില്ലല്ലേ.
0: അത് മാത്രല്ല, കൊറേ കാശും കിട്ടുമല്ലോ.
1: ആ അത് ശരി, കൊറേ കാശും കിട്ടും. ആ അത് ശരി ശരി. എന്തായാലും മോളെ, മോളെ ആഗ്രഹമൊക്കെ സാധിക്കട്ടെ കേട്ടോ. നല്ലൊരു ഡോക്ടർ ആവട്ടെ, അതുപോലെ നല്ലൊരു പാട്ടുകാരിയും ആവണം കേട്ടോ. അതുപോലെ തന്നെ മോളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉപദേശമുണ്ടോ? എന്താണ്?
0: എന്റെ ഫ്രണ്ട്സ് ഒരു നല്ല ഫ്രണ്ട്സ് ആണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാ ആഗ്നേയ ഗണേഷ് എന്നും പറഞ്ഞോണ്ടാ പേര്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരേ ബസ്സിലാണ്. ഞാൻ പഠിക്കുന്ന ഫസ്റ്റില. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരേ ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്, പിന്നെ ഒരേ ബസ്സിലുമാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എങ്ങനെയാന്നറിയോ ഫ്രണ്ട്സ് ആയ? ഞാൻ യു കെ ജിയിലാണ് ഫ്രണ്ട് ആയ. കാരണം എന്താന്ന് വെച്ചാ ഈ കൈ കഴുകുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെ വെച്ച് ഞങ്ങള് രണ്ടുപേരും പരിചയപ്പെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെന്തായാലും ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവുമ്പോ ഒരേ ക്ലാസ്സിലായിരിക്കും ആവുന്നത് എന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ പറഞ്ഞ അത് ഉറപ്പായിരിക്കും, അപ്പൊ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാ. അതല്ല, പേരെന്താ? അപ്പൊ ഞാൻ പറഞ്ഞേ ഋതു. എന്റെ ജി കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഉള്ളയാണോ? എന്റെ അടുത്ത്
1: ചോദിച്ചു,
0: ഈ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്നേ വായിക്കാനായിട്ട്.
1: അങ്ങനെ
0: ഇവരാണെങ്കിൽ എന്നോട് ചോദിക്കുന്ന, സ്കൂളില് തന്നെ എന്റെ കുറെ ഫാൻസ് ഉണ്ട്, അവർ ചോദിക്കുക ഋതുവിന്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാനില്ലേ എന്നും പറഞ്ഞോണ്ടേ ഈ കൈ കഴുകുന്ന സ്ഥലത്തൊക്കെ വന്ന് പറയായിരുന്നു. ഞാനിത് അപ്പൊ കേട്ടോണ്ടിരിക്കുക, അപ്പൊ എനിക്ക് അങ്ങ് സന്തോഷം വന്നങ്ങ്. കാരണം എന്താ, ഇവരൊക്കെ എന്റെ ഫാൻസ് ആണ്.
1: അടിപൊളി. അപ്പൊ എന്തായാലും അതൊക്കെ ഒരു വലിയൊരു കാര്യമല്ലേ. അപ്പൊ എന്തായാലും മോളെ എല്ലാവിധ ആശംസകളും നേരുവാണ്, പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പരിപാടി വൈകിട്ട് ഒരു പാട്ടിന്റെ നാല് പേരും കൂടെ ആവും അല്ലേ? ഏത് പാട്ടാ
0: പാടുന്നേ?
1: അതാണ് ഇഷ്ടമാണോ ഭയങ്കര? ആ പാട്ട് കേട്ടാലോ.

0: ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ്. എന്തായാലും നല്ലൊരു പാട്ടുകാരിയും ആവണം, നല്ലൊരു ഡോക്ടറൊക്കെ ആവണം. ഓക്കെ, എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മൂക്ക് നേരിയാണ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു

0: 97.8
1: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ഷൈൻദേവ് സാറാണ്. ഈ പരിപാടിയിലേക്ക് സാറിന് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തോളൂ.
2: വളരെ സ്നേഹത്തോടെ നമസ്കാരം.
1: ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ.
2: എൻ്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്, ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്.
1: ശിശുക്ഷേമ സമിതി എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എന്താണ് ശിശുക്ഷേമ സമിതി?
2: നമുക്കറിയാം, സംരക്ഷണവും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ശിശുക്ഷേമ സമിതി. കേരളത്തിലെ സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനും ജില്ലകളിൽ ജില്ലാ കളക്ടർ ചെയർമാനുമായിട്ടുള്ള ഭരണസമിതിയാണുള്ളത്. കുട്ടികളുടെ പരിചരണവും ക്ഷേമവും എല്ലാം ജില്ലാ ശിശുക്ഷേമ സമിതികളാണ് നിർവഹിച്ചു വരുന്നത്. ഞങ്ങളുടെ അണ്ടറിലാണ് അമ്മത്തൊട്ടിലുകൾ പ്രവർത്തിക്കുന്നത്. സംരക്ഷിക്കപ്പെടേണ്ട ഒരു കുട്ടിയും തെരുവീഥികളിൽ ഉപേക്ഷിക്കപ്പെടുവാതിരിക്കുവാൻ, കുട്ടികളെ സുരക്ഷിതമായി ഏറ്റെടുക്കുവാൻ ശിശുക്ഷേമ സമിതിയുടെ ഒരു കരുതലാണ് അമ്മത്തൊട്ടിലെന്ന് പറയുന്നത്. നമ്മുടെ ജില്ലയിൽ കൊല്ലത്ത് അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത് ജില്ലാ വിക്ടോറിയ ആശുപത്രിയുടെ മുന്നിലാണ് അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത്. അമ്മത്തൊട്ടിലെ ഒരു കുഞ്ഞുമായി, ഒരു കൈക്കുഞ്ഞുമായി അമ്മത്തൊട്ടിലിന് മുന്നിൽ വന്നാൽ ഞങ്ങളുടെ അമ്മത്തൊട്ടിലിന്റെ ഡോർ ഓട്ടോമാറ്റിക്കായി തുറക്കുകയാണ്. അതിനുശേഷം അതിനകത്തുള്ള തൊട്ടിലിൽ ഈ കുഞ്ഞിനെ വെക്കാവുന്നതാണ്. അങ്ങനെ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ വെക്കുമ്പോൾ ജില്ലാ വിക്ടോറിയ ഹോസ്പിറ്റലിൽ അലാം കേൾക്കും. ആ അലാം കേൾക്കുമ്പോൾ അവിടുത്തെ സൂപ്രണ്ടോ മെഡിക്കൽ നേഴ്സുമാരോ അമ്മത്തൊട്ടിൽ ഓടിയെത്തി കുഞ്ഞിനെ സുരക്ഷിതമായി എടുത്ത് അവരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജില്ലാ ശിശുക്ഷേമ സമിതി ഏൽപ്പിക്കും. ഞങ്ങളുടെ ശിശു പരിചരണ കേന്ദ്രത്തിൽ കുഞ്ഞിനെ എല്ലാ സ്നേഹവും കരുതലുമെല്ലാം നൽകി ഞങ്ങൾ പരിചരിച്ചു വരും.
1: ഈ ശിശുക്ഷേമ സമിതി രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്, അതിനെ കുറിച്ച്?
2: ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സംരക്ഷണവും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ശിശുക്ഷേമ സമിതി. കേരളം ഒരു മാതൃകയാണ്. കേരളം ശിശു പരിചരണ രംഗത്ത് മാതൃകയാണ്. ശിശുക്ഷേമ സമിതികൾ രൂപീകരിച്ചിട്ട് 75 വർഷക്കാലം പിന്നിടുകയാണ്. ഈ 75 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓരോ കുഞ്ഞും ശിശുക്ഷേമ സമിതിയുടെ കരുതലിൽ, സ്നേഹത്തിൽ, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരുവീഥികളിൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കുവാൻ, ഒരു കുഞ്ഞിന് സംരക്ഷണം നൽകുവാൻ ശിശുക്ഷേമ സമിതി കരുതലോടെ ഏറ്റെടുക്കും. ആ കുഞ്ഞിനെ കരുതലോടെ ഏറ്റെടുത്ത് അവർക്കുള്ള സംരക്ഷണമെല്ലാം നൽകി മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ദത്തു കൊടുക്കുന്ന മഹത്തരമായ, മഹനീയമായ സ്ഥാപനമാണ് ശിശുക്ഷേമ സമിതി.
1: അപ്പൊ ഈ ശിശുക്ഷേമ സമിതിയുടെ ഓർഗനൈസ് സ്ട്രക്ചർ എവിടെയാണ്, ഇതിന്റെ ഓഫീസ് ഇതെങ്ങനെ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നൊന്ന് പറയണം.
2: കേരളത്തിലെ 14 ജില്ലകളിലും ശിശുക്ഷേമ സമിതി പ്രവർത്തിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ചെയർമാൻ. എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർ ചെയർമാനും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുമാണ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, മറ്റു ഭരണസമിതി അംഗങ്ങൾ. ജില്ലയിലെ കുട്ടികളുടെ ക്ഷേമത്തിനും അവരുടെ ഐശ്വര്യത്തിനും പരിചരണത്തിനും വേണ്ടിയിട്ടുള്ള മഹത്തരമായ സ്ഥാപനമാണ് ഈ ശിശുക്ഷേമ സമിതി. നേരത്തെ സൂചിപ്പിച്ച കണക്ക് അമ്മത്തൊട്ടിലുകളിലും പരിചരണ കേന്ദ്രവും കുട്ടികളുടെ വികാസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രക്രിയകളിലും ഒരു സന്തോഷത്തോടെ കുട്ടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി അതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കർത്തവ്യമാണ് ശിശുക്ഷേമ സമിതി ചെലവഴിക്കുന്നത്. നമ്മുടെ ജില്ല ഒരു ബാലസൗഹൃദ ജില്ലയാക്കുന്നതിന് വേണ്ടി, കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളില്ലാത്ത, കുട്ടികൾ സന്തോഷത്തോടുകൂടി, ബാലാവകാശങ്ങൾ എല്ലാവരും പാലിക്കുന്ന അത്തരത്തിൽ ഒരു മാതൃകാ ജില്ലയായി കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുവാൻ കൊല്ലം ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങുമ്പോൾ കുട്ടികളുടെ ഇടങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളിൽ ശിശുക്ഷേമ സമിതി ഏർപ്പെടുകയാണ്. അമ്മ തൊട്ടിലും ദത്തെടുക്കലും അതുപോലെ പരിചരണ കേന്ദ്രവും അല്ലാതെ ജില്ലയിലെ കുട്ടികളുടെ എല്ലാ വികാസത്തിനും വേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ച കണക്കൊരു ബാലസൗഹൃദ ജില്ലയാക്കാൻ. എങ്ങനെ ബാലസൗഹൃദ ജില്ലയാകുന്നത്? കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഇല്ലാത്ത, ബാലാവകാശങ്ങൾ പാലിക്കുന്ന, എല്ലാ ജനങ്ങൾക്കും ബാലാവകാശങ്ങളെക്കുറിച്ച്, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ജില്ലാ ശിശുക്ഷേമ സമിതി നടക്കുന്നത്. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ വരുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അവരുടെ പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശിശുക്ഷേമ സമിതി ഇടപെടുകയാണ്.
1: ഇതിൽ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് അമ്മത്തൊട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ അവരെ പരിചരിക്കുന്ന ആരൊക്കെയാണ്? അതിന്
2: കുട്ടികളെ അമ്മത്തൊട്ടിൽ സൂചിപ്പിച്ച കണക്ക് അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികളെ വിക്ടോറിയ ഹോസ്പിറ്റലാണ് അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത്. ആ അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികളെ വിക്ടോറിയയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പരിചരണ കേന്ദ്രമുണ്ട്. പരിചരണ കേന്ദ്രത്തിൽ അവരുടെ അമ്മയും അച്ഛനുമെല്ലാം അവിടുത്തെ ആയമാരാണ്, ഞങ്ങളാണ്. അവരെ സ്നേഹത്തോടെ കരുതലോടെ എല്ലാ സന്തോഷത്തോടും കൂടി അവർക്കുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പരിചരിക്കുന്നത് ശിശുക്ഷേമ സമിതിയാണ്. അവരുടെ അമ്മമാരാണ് അവിടുത്തെ ആയമാർ. ഞങ്ങളെല്ലാവരും അവരെ കരുതലായി മാറുകയാണ്. അങ്ങനെ പരിചരണ കേന്ദ്രം വളരെ മാതൃകയായി പ്രവർത്തിക്കുകയാണ്. കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അവരെന്തെല്ലാം ആഹാരമാണ് കഴിക്കുന്നത്, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഇതിനെല്ലാം കൃത്യതയോടുകൂടി ശിശുക്ഷേമ സമിതി ഇടപെട്ടു വരികയാണ്.
1: ഈ എത്ര വയസ്സുവരെയുള്ള കുട്ടികളെയാണ്?
2: 6 വയസ്സുവരെയുള്ള കുട്ടികളെ അവിടുത്തെ പരിചരണ കേന്ദ്രത്തിൽ
1: ജനിച്ചത് മുതൽ 6 വയസ്സ്
2: ജനിച്ചു 0 to 6
1: അത് കഴിയുമ്പോഴത്തേക്ക്
2: മറ്റ് സ്ഥാപനങ്ങളിലേക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഉപേക്ഷിക്കപ്പെടുന്ന ആരും ഉപേക്ഷിക്കപ്പെടാതിരിക്കുവാൻ, കുട്ടിക്ക് വേണ്ട സംരക്ഷണം നൽകുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ശിശുക്ഷേമ സമിതി തെരുവീതികളിൽ ഒരു കുഞ്ഞിനെയും ഉപേക്ഷിക്കരുത്. അമ്മത്തൊട്ടിലുകളിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും സേഫായി ഞങ്ങൾ കരുതലോടെ കാൽക്കുകയും കേൾക്കുകയാണ്, അവരെ ഏറ്റെടുക്കുകയാണ്, അവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയാണ്.
1: നിലവിൽ
2: ജില്ലാ ശിശുക്ഷേമ പരിചരണ കേന്ദ്രത്തിൽ 37 കുട്ടികളാണ് പരിചരണ കേന്ദ്രത്തിൽ ഉള്ളത്.
1: അപ്പൊ ഈ 6 വയസ്സുള്ള
2: അവർക്ക് എല്ലാവിധ ഒരു സാധാരണ കുട്ടി എങ്ങനെയാണോ വീട്ടിൽ ജീവിക്കുന്നത്, അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം കിട്ടുന്നത് പോലെ, അവർ അംഗനവാടികളിൽ പോകുന്നത് പോലെ, പ്ലേ സ്കൂളുകളിൽ പോകുന്നത് പോലെ, അവർ LP സ്കൂളുകളിൽ പോകുന്നത് പോലെ, തൊട്ടടുത്തുള്ള സ്കൂളുകളിലും അംഗനവാടികളിലും പ്ലേ സ്കൂളിലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോവുകയാണ്.
1: നമുക്ക് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുണ്ട്. ശരിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചൈൽഡ് വെൽഫെയർ കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ?
2: ചൈൽഡ് വെൽഫെയർ ശിശുക്ഷേമ സമിതി, ഡിസ്ട്രിക്ട് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, CWC ആണ് ഇതിന്റെ മാർഗനിർദ്ദേശങ്ങളും ഓർഡറുകളും എല്ലാം കുട്ടികളുടെ കാര്യങ്ങൾക്ക് തരുന്നത്.
1: ഈ സാധാരണ നമ്മൾ ഈ അഡോപ്ഷൻ എടുക്കുന്ന കുട്ടികളെ ഇവിടുന്ന് തന്നെയാണോ?
2: ശിശുക്ഷേമ സമിതിയിൽ നിന്നാണ് അഡോപ്ഷൻ കൊടുക്കുന്നത്. അഡോപ്ഷൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഡോപ്ഷന്റെ തിരക്കുകൾ കൂടി വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വരുന്നതെന്നും കുട്ടികൾ ഇല്ലാതാകുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും ബൃഹത്തായ പഠനങ്ങളുമൊക്കെ ശിശുക്ഷേമ സമിതി നടത്തുകയാണ്. അതിൽ ആഹാരത്തിന്റെ കാര്യങ്ങളായാലും ഇപ്പൊ നമുക്കറിയാം ലോകത്ത് മാനവരാശി തന്നെ ഏറ്റവും കൂടുതലായി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഡിജിറ്റൽ അഡിക്ഷനും നർക്കോട്ടിക് അഡിക്ഷനും. അതെല്ലാം ഇതിന്റെ കാരണങ്ങളായി ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ദൈനംദിന വരുന്ന വിഷയങ്ങളിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ട് തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് കുട്ടികളില്ലാത്ത, വിവാഹം കഴിഞ്ഞ് 1 വർഷം ഒരുമിച്ച് താമസിച്ച് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് അവർക്ക് ദത്തെടുക്കാൻ മാർഗമുണ്ട്. ക്യാര എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർക്ക് കുട്ടികളെ ദത്തെടുക്കാവുന്നതാണ്. ദത്തെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധിയായിട്ടുള്ള സംശയങ്ങളും ഒക്കെ വരാം. അത്തരത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതിയുമായി അത്തരത്തിലുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതുമാണ്.
1: അപ്പൊ നിലവിൽ നമുക്ക് ഒരു ദമ്പതികൾക്ക് ഈ ഒരു അഡോപ്ഷൻ പ്രൊസീജിയറിലേക്ക് പോകാനായിട്ട് ഒന്ന് ലഘൂകരിച്ച് പറയാം.
2: ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് 1 വർഷം ഒരുമിച്ച് താമസിച്ച് കുട്ടികളില്ലാത്തവർക്കാണ് ഈ കാര എന്ന സൈഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ പരിശോധനകളുണ്ട്. ആ പരിശോധനകൾക്കെല്ലാം വിധേയമായതിനു ശേഷം അവർക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ അവർക്ക് കുട്ടികളെ ലഭിക്കുന്നത്.
1: എത്ര കാലതാമസമായിരിക്കും?
2: ഇപ്പോഴത്തെ ഒരു 2 വർഷത്തോളം ഒക്കെ താമസമായി വരുന്നുണ്ട്. അപേക്ഷകർ കൂടിക്കൊണ്ട് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു
1: നിലവില് നമുക്കിപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് കുട്ടികളെ നോക്കി കുറേ വർഷങ്ങളായിട്ട് ഇതിൽ പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ അമ്മമാരിങ്ങനെ ഉപേക്ഷിക്കുന്നത്? അതിന് എന്തെങ്കിലും ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ?
2: അത് ഏറ്റവും കൂടുതൽ അമ്മത്തൊട്ടികളിൽ കുട്ടികൾ വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഡിജിറ്റൽ അഡിഷനും നർക്കോട്ടിക് അഡിഷനും എല്ലാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി കാണുകയാണ്. ഞങ്ങൾ കാണുന്നത് കുട്ടികളോടൊപ്പം അമ്മമാർ പേരൻസ് ചെലവഴിക്കുന്ന സമയങ്ങൾ കുറഞ്ഞു വരികയാണ്. ആ സമയത്തിന്റെ ദൈർഘ്യം കുറയുകയാണ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ക്രഷുകളിൽ വൈകുന്നേരം 5 മണി വരെ ഉള്ള സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 5:30, 6, 6:30 സമയത്തുമാണ് കുട്ടികളെ വിളിക്കുവാനായി മാതാപിതാക്കൾ വരുന്നത്. അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയങ്ങൾ കുറയുന്നു. നേരത്തെ അമ്മ തൊട്ടിലെ കാര്യം പറയുമ്പോൾ അമ്മ തൊട്ടിൽ വരുന്ന കുട്ടികളുടെ അമ്മമാരുടെ പ്രായവും എല്ലാം നാം ഗൗരവപരമായി കാണേണ്ടതാണ്.
1: അല്ലെ, നമുക്കിപ്പോ ഈ ഡേ കെയർ ഫെസിലിറ്റീസ് ഉണ്ടോ അവിടെ?
2: കൃഷികളുണ്ട്.
1: അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം?
2: അത് ആറുമാസം, ജനിച്ച 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള കൃഷി സംവിധാനം നമ്മളുണ്ട്. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ കൃഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് ആവശ്യമായ പരിചരണങ്ങളെല്ലാം ശിശുക്ഷേമ സമിതിയുടെ കൃഷികളിൽ ലഭിക്കുന്നതാണ്.
1: ഇത് എങ്ങനെയാണ് ഇത്
2: അവിടെ കുട്ടിയെ കൃഷിയിൽ ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ ആയമാരും ഉണ്ട്. ആ കൃഷിന് കുട്ടിക്ക് വേണ്ട ആഹാരവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വൈകുന്നേരം, രാവിലെ മുതൽ വൈകുന്നേരം 5:30 വരെയാണ് അതിന്റെ സമയം. ആ സമയം വരെ സുരക്ഷിതമായി കുഞ്ഞുങ്ങൾ ശിശുക്ഷേമ സമിതി കൃഷികളിൽ അവർക്ക് നിൽക്കാവുന്നതാണ്.
1: നമുക്ക് കൊല്ലം ജില്ലയിൽ എത്ര കൃഷികളുണ്ട്?
2: 18 കൃഷികളായിരുന്നു ഉള്ളത്. ഇപ്പം അംഗനവാടിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അംഗനവാടി കം കൃഷികളായി കുറച്ച് കൃഷികൾ പ്രവർത്തിക്കുന്നുണ്ട്.
1: സാധാരണ ഒരു ജോലിക്ക് പോകുന്ന
2: അവർക്ക് തീർച്ചയായിട്ടും ഏൽപ്പിക്കാൻ പറ്റും.
1: വൈകിട്ട് വന്ന്
2: കുട്ടിയെ
1: ഇതിനെന്തെങ്കിലും
2: ഇല്ല, അങ്ങനെ ഫീസുകളോ ഒന്നുമില്ല.
1: മാനദണ്ഡമുണ്ടോ?
2: ഇല്ല, ജനിച്ച ഏത് കുട്ടിക്ക് വേണമല്ലോ. അത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാവാം, അഡ്വക്കറ്റ് ആവാം, ഒരു കശുവണ്ടി തൊഴിലാളിയാവാം, കയർ തൊഴിലാളിയാവാം, ജോലിക്ക് പോകുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഇതുമാണ്.
1: നേരത്തെ പറഞ്ഞല്ലോ ബാലസൗഹൃദ ജില്ലയാണ്, എന്താണ് ഇതിന്റെ?
2: കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുവാൻ കൊല്ലം ഒരുങ്ങുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഇല്ലാത്ത, ബാലാവകാശങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാ മനുഷ്യർക്കും നമ്മുടെ ജില്ലയിലെ എല്ലാവർക്കും ബാലാവകാശങ്ങളെ കുറിച്ച് പഠിപ്പിച്ച് അവർ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഒരു കുട്ടിയുടെ സംരക്ഷണം എങ്ങനെയാണ്, ഒരു കുട്ടി സമാധാനപരമായി എങ്ങനെ ജീവിക്കാൻ പറ്റണം, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെയാണ്, അത്തരത്തിൽ ഗ്രാസ് റൂട്ടുകളിൽ നമ്മുടെ പഞ്ചായത്തുകളിലുമെല്ലാം പോയി അവർക്ക് ഒരു സാക്ഷരതാ പോലും കൃത്യമായി ഈ ബാലാവകാശത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു ബാലസൗഹൃദ ജില്ല കെട്ടിപ്പടുക്കുവാനാണ് ശിശുക്ഷേമ സമിതി ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ക്യാമ്പയിനുകളാണ് ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ചു വരുന്നത്. ബാലാവകാശ ക്യാമ്പയിനുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ നല്ല കുട്ടികളാക്കുന്നതിന് വേണ്ടിയിട്ട്, മണ്ണിനെയും മനുഷ്യരെയും ഒക്കെ സ്നേഹിക്കുന്ന കുട്ടികളാക്കി മാറ്റുന്നതിന് വേണ്ടി നല്ല എന്റെ വിദ്യാലയം എന്റെ കൃഷി എന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി വരുന്നു. കൊയ്ത്തുത്സവങ്ങൾ, പാടത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി കൊയ്ത്തുത്സവം നടത്തുന്നു, വിതയ ഉത്സവം നടത്തുന്നു. കുട്ടികളിൽ ട്രാഫിക് ബോധവൽക്കരണത്തിനായി ഗ്രീൻ സിഗ്നൽ എന്ന പരിപാടി ക്യാമ്പയിൻ നടന്നു വരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായി ഞങ്ങൾ എടുത്തൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണ്. അതിനെതിരെ ഒരു ജാഗ്രത സമൂഹം പുലർത്തുന്നതിന് വേണ്ടി, സമൂഹത്തിലെ ജനങ്ങളെയാകെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുമായും അതുപോലെ തന്നെ സ്കൂളുകളിലെ PTA മീറ്റിങ്ങുകളിലും റെസിഡൻസ് അസോസിയേഷനിലും ഈ കാര്യങ്ങൾ കൃത്യമായി ശിശുക്ഷേമ സമിതി വിവരിക്കുകയാണ്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം അയ്യനാട് സ്കൂളിൽ ക്യാമ്പയിനെടുത്തപ്പോൾ ആ സ്കൂളിനെ ലിഫ്റ്റിക് ഫ്രീ ക്യാമ്പസായി ആ സ്കൂളിനെ പ്രഖ്യാപിക്കുകയാണ്. ലിഫ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് അതിന്റെ അജണ്ട എന്ന് പറയുന്നത്. നമുക്കറിയാം സ്കൂൾ പരിസരങ്ങളിലുമൊക്കെ ഇപ്പോഴും ഈ ഇതിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം കൂടുതലാണ്. അത്തരത്തിൽ വലിയൊരു ലോബി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഇത്തരത്തിൽ മാരകമായ രാസപദാർത്ഥങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. അതിനെതിരെ ജില്ലാ ശിശുക്ഷേമ സമിതി വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ജന്മന അന്ധത ബാധിച്ചൊരു കുട്ടി ഈ 1-ാം വർഷ ഡിഗ്രി കോഴ്സിന് ഫാത്തിമ മാത നാഷണൽ കോളേജിൽ ചേരുകയും ആ കുട്ടിക്ക് യാത്രയൊരുക്കുന്നതിന് വേണ്ടി, മയ്യനാട്ട് നിന്ന് ഫാത്തിമ കോളേജിലേക്ക് വരുന്നതിന് വേണ്ടി യാത്രയൊരുക്കുന്നതിന് വേണ്ടി ജില്ലാ ശിശുക്ഷേമ സമിതി ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസം മജ്ജ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട നന്ദുവിന്റെ കാര്യങ്ങൾ ഇടപെട്ടു. അങ്ങനെ ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ ഡിജിറ്റൽ അഡിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വിപുലമായ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഡിജിറ്റൽ അഡിഷനാണ്. ഡിജിറ്റൽ അഡിഷൻ വിവിധ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ എത്ര സമയം കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കണമെന്നുള്ള കണക്കുകൾ പറയുകയാണ്. നമ്മുടെ ജില്ലയിലും ഇത്തരത്തിൽ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ആ ഡിജിറ്റൽ അഡിഷന്റെ സ്ക്രീൻ ടൈം മാതാപിതാക്കളിലും കുട്ടികളിലും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആഹാരത്തിന്റെ കാര്യങ്ങൾ, കുട്ടികൾ ട്രഡീഷണൽ ആഹാരങ്ങൾ, നാടൻ ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുന്നതിന് വേണ്ടി ഈ പുതിയ കാലഘട്ടത്തിലെ ന്യൂജൻ ആഹാരങ്ങൾ കഴിക്കേണ്ട എന്നല്ല പറയുന്നത്, നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലുമൊക്കെ മാതാപിതാക്കൾ കൊടുത്തുവിടേണ്ട ആഹാരങ്ങൾ ഏത് തരത്തിലായിരിക്കണം, കുട്ടികൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന അവരുടെ ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നതിനെ കുറിച്ചും ജില്ലാ ശിശുക്ഷേമ സമിതി കുട്ടികൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കരുതലാവുകയാണ്. അങ്ങനെ എല്ലാ തലങ്ങളിലും കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയുടെ അതിർത്തിയായ അമ്പനാട് മഹാദേവർ മണ്ണെന്നോ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി പഠനം ഇത്രമെന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ജില്ലയെ കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാക്കുന്നതിന് വേണ്ടി, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, കുട്ടികൾ സമാധാനപരമായി സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി, അവർ ഈ നേരത്തെ സൂചിപ്പിച്ച കണക്ക് മണ്ണിനെയും മനുഷ്യരെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു നല്ല കുട്ടിയായി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ ക്യാമ്പയിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ബാലസൗഹൃദ എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജില്ലയിലെ ജനങ്ങളും പൊതുസമൂഹവും എല്ലാം വലിയ പിന്തുണയാണ് ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് നൽകുന്നത്. നിങ്ങളും എല്ലാം ഇത്തരത്തിൽ റേഡിയോയിലൂടെ വലിയ പബ്ലിസിറ്റിയും എല്ലാം കൊടുത്തുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനായി കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കൾ മാതാപിതാക്കൾ ചെലവഴിക്കേണ്ട സമയത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിനെ കുറിച്ച് വിളിച്ചു പറയുവാൻ പറ്റണം. നേരത്തെ സൂചിപ്പിച്ച സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പറ്റണം. ഇന്നലെയും ഒക്കെ ഒരു കൊട്ടാരക്കരയിൽ ഒരു അപകടമുണ്ടായി. അപ്പൊ ട്രാഫിക്കിന്റെ ബോധവൽക്കരണം, ഒരു സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പാലിക്കണം. ഞങ്ങൾ തൊട്ട് അടുത്ത ആഴ്ച ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഹെൽമെറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ സ്ഥിരമായി കാണുന്നൊരു കാഴ്ച, വിദ്യാലയത്തിന്റെ പരിസരങ്ങളിൽ അമ്മയും അച്ഛനും കുട്ടിയെ വിളിക്കാൻ വരുമ്പോൾ അച്ഛൻ ഹെൽമെറ്റ് ധരിച്ചിരിക്കും, കുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഹെൽമെറ്റ് കാണില്ല, അച്ഛൻ സുരക്ഷിതനാണ്. അല്ലെങ്കിൽ അമ്മ വിളിക്കാൻ വരുമ്പോൾ സ്ത്രീകൾ വാഹനങ്ങൾ ഓടിക്കുന്നത് ടു വീലർ ഓടിക്കുന്നത് ഒരുപാട് കൂടുതലായി വരികയാണ്. നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ വരുമ്പോൾ മാതാപിതാക്കൾ ഹെൽമെറ്റ് ധരിക്കുന്നു, കുഞ്ഞുങ്ങളുടെ തലയിൽ ഹെൽമെറ്റ് കാണുന്നില്ല. അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സിറ്റി പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടും. അത്തരത്തിൽ വിപുലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ഇങ്ങനെ എല്ലാ തലങ്ങളിലും നമ്മുടെ ജില്ല കേരളത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഒരു ബാല സൗഹൃദ ജില്ലയാകുന്നതിന് വേണ്ടി ശിശുക്ഷേമ സമിതി ഈ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. അതിനെല്ലാവരുടെയും സഹകരണങ്ങളും സഹായവും വേണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: കുട്ടികൾ ശരിക്കും മാതാപിതാക്കളിൽ നിന്ന് ഭയങ്കരമായിട്ട് അകന്നു വരുന്നുണ്ട് ഈ കാലയളവിൽ. അത് മാതാപിതാക്കൾ ഒന്നിൽ ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ പല പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം ഈ ശിശുക്ഷേമ സമിതിയുടെ ഇടപെടലുകൾ എന്തൊക്കെയാണ് ഇവരുടെ ഒരു ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടുള്ള?
2: അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച കണക്ക് കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കുറയുന്നു. വിവിധ വിഷയങ്ങളിൽ കുട്ടികൾ ഞങ്ങളോടൊപ്പം സംസാരിക്കുമ്പോൾ പറയുന്നത് അമ്മ സംസാരിക്കുന്നില്ല, അച്ഛൻ സംസാരിക്കുന്നില്ല, കുഞ്ഞിന്റെ സ്കൂളിലെ കാര്യങ്ങൾ തിരക്കുന്നില്ല, എത്ര മാർക്കാണ് പരീക്ഷയിൽ കിട്ടിയതെന്നും ആരൊക്കെയാണ് കൂട്ടുകാരണം, എന്തൊക്കെ പരിപാടികളാണ് സ്കൂളുകളിൽ നടക്കുന്നത് എന്നുമുള്ള കാര്യങ്ങളോടുള്ള ചർച്ച വരുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവപരമായ കാര്യമാണ്. മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ കാണുന്നത് ഡിജിറ്റൽ അഡിഷൻ തന്നെയാണ്. അതിനെതിരെയാണ് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുവാൻ പോകുന്നത്. മാതാപിതാക്കൾ സ്ക്രീൻ ടൈം കുറയ്ക്കുവാൻ ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ജോലി കഴിഞ്ഞു വന്നാൽ കുഞ്ഞുങ്ങളോടൊപ്പം സംസാരിക്കേണ്ട സമയത്തെക്കുറിച്ച് ഇത്ര സമയം സംസാരിക്കണമെന്നല്ല, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അവരുടെ സ്കൂളിലെ കൂട്ടുകാരെ കുറിച്ച് ചോദിക്കുവാൻ, അവർക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ച് ചോദിക്കുവാൻ കുഞ്ഞുങ്ങളോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കണം. അവരോടൊപ്പം യാത്രകൾ പോകുവാൻ പറ്റണം, അവരോടൊപ്പം കളികളും ചിരികളുമായി മാറുവാൻ പറ്റണം. നമുക്കറിയാം കുട്ടികളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് വളരെ കൂടുതലാണ്. കുട്ടികളാരും വെയിൽ കൊള്ളുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുകയാണ്. അവർ അടച്ച അവരുടെ സ്കൂൾ ബസ്സുകളിൽ സ്കൂളിൽ പോകുന്നു, സ്കൂളിലെ പഠനം കഴിഞ്ഞ് തിരിച്ച് വീടുകളിലോട്ട് വരികയാണ്. അവർ നമുക്കറിയാം പഴയ കാലങ്ങളിൽ നമ്മളൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചിരുന്ന ഗ്രൗണ്ടുകളെല്ലാം ഇന്ന് അപ്രതീക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലോട്ട് തിരികെ വരുന്ന കുട്ടികൾ അവരുടെ മൊബൈൽ ഫോൺ, അച്ഛൻ കൊടുത്ത അമ്മ കൊടുത്ത മൊബൈൽ ഫോൺ എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വരുന്നത് വരെ കുഞ്ഞുങ്ങൾ കളിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഡേറ്റയൊക്കെയുള്ള മൊബൈൽ അവർക്ക് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുവാൻ പറ്റണം. പഴയ കാലങ്ങളിൽ നമ്മൾ കളിച്ചിരുന്ന പോലെ നമ്മുടെ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം തിരികെ കൊണ്ടുവരുവാൻ പറ്റണം. ഒരു സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടി, ഞാൻ ചോദിച്ചു നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുട്ടി എണീറ്റ് പറയുന്നത് മാമ ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കും, ഞാൻ ഒരു മണിക്കൂർ കളിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുകയാണ് ഗ്രൗണ്ടിലല്ല മാമ ഞാൻ മൊബൈലിലാണ് കളിക്കുന്നത്, ഗ്രൗണ്ടിൽ കളിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം, രക്ഷകർത്താക്കൾ പറഞ്ഞു കൊടുക്കുവാൻ പറ്റണം, അവരോടൊപ്പം കളിയും ചിരിയും തമാശകളുമായി പങ്കുവയ്ക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കൂട്ടണം, അവരെ ഇത്തരത്തിൽ കളിസ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകാൻ പറ്റണം, യാത്ര ചെയ്യുവാൻ പറ്റണം, അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ള കാര്യം രക്ഷകർത്താക്കൾ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ മുത്തശ്ശൻ മുത്തശ്ശിമാരൊക്കെ വലിയ കുടുംബമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭാര്യ ഭർത്താവ് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി എന്നുള്ള ചെറിയതിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് കിട്ടേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ മുതിർന്നവരിന്ന് കിട്ടാതെ വരുന്നുണ്ട്. പല കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളാണിത്. അപ്പൊ ഇതിനെ എങ്ങനെ നോക്കിക്കാണും?
2: തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചത്. നമ്മുടെ കാലഘട്ടം ജെൻസിയും ജെൻ ആൽഫയും എല്ലാം ആവുകയാണ്. എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിലെ മുത്തശ്ശനെ കുറിച്ചും മുത്തശ്ശിയെ കുറിച്ചും എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു തന്നിരുന്ന കഥകളും കവിതകളും പാട്ടുകളും താരാട്ടുപാട്ടുകളും എല്ലാം ഇന്ന് മാറുകയാണ്. താരാട്ടുപാട്ട് പോലും കുഞ്ഞുങ്ങൾ കേൾക്കുന്നത് മൊബൈലിലൂടെയാണ് എന്ന് പറയാൻ പറ്റും. ഒരമ്മ കുഞ്ഞിന് ആഹാരം കൊടുക്കണമെങ്കിൽ മൊബൈലിലൂടെ പാട്ട് കേൾപ്പിക്കുന്നു. ഒരു കുഞ്ഞുറങ്ങണമെങ്കിൽ കുഞ്ഞിന്റെ ചെവിവട്ടത്തേക്ക് ഈ മൊബൈലിൽ അമ്മയുടെ താരാട്ടുപാട്ടുകൾ പാടുന്ന കേൾക്കുന്ന കാലഘട്ടത്തിലോട്ട് പോവുകയാണ്. അന്ന് ഒരു കാലഘട്ടത്തിൽ മുത്തച്ഛനും മുത്തശ്ശിയും പാടിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കവിതകളും പാട്ടുകളും കഥകളുമെല്ലാം ഇന്ന് മാറുകയാണ്. ആ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിക്കുമ്പോഴും ഈ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും പുതിയ തലമുറയെ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണമെന്നും അവരോടൊപ്പമുള്ള അണുകുടുംബങ്ങളിലോട്ട് പോകുന്നു. കൂടുതൽ പേർ പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ ഫ്ളാറ്റിലോട്ട് ഒതുങ്ങുകയാണ്. ഫ്ളാറ്റിലോട്ട് ഒതുങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും മുത്തച്ഛനോടും മുത്തച്ഛിയോടൊപ്പം സംസാരിക്കുവാനും ഇടപഴകുവാനും അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുവാനും പാട്ട് കേൾക്കുവാനും ഒക്കെ മാറണം. പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ശിശുക്ഷേമ സമിതി ഇപ്പൊ നാട്ടുകൂട്ടങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നാട്ടുകൂട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ കൂടിയിരുന്നു കൊണ്ട് അവിടുത്തെ മുച്ചത്തനെയും മുത്തശ്ശിയെയും പ്രായമുള്ള അമ്മയെയും അച്ഛനെയും കുട്ടികളെയെല്ലാം ഒരുമിച്ചിരുത്തി കഥകൾ പറയുന്നു. ഞങ്ങൾ അവിടുത്തെ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു, അവിടുത്തെ നഗറിനെ കുറിച്ച്, ഓണത്തിനെ കുറിച്ച്, ഈസ്റ്ററിനെ കുറിച്ച്, ക്രിസ്മസിനെ കുറിച്ച്, അങ്ങനെ പരിപാടികളെ കുറിച്ച്, അഷ്ടമുടിയുടെ തീരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുരീപ്പുഴയിലും നീരാവിലുമൊക്കെ ഇത്തരത്തിൽ ക്യാമ്പയിനുകളുമായി പോകുമ്പോൾ വലിയ സന്തോഷത്തോടെ കുട്ടികൾ

0: തിരിച്ചു അത് ടെക്നോളജി എല്ലാം മറന്നിട്ട് പോകണമെന്നല്ല പറഞ്ഞത്, അതിനും കൂടി നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ ഞങ്ങളുടെ നാട്ടുകൂട്ടങ്ങൾ ഈ പറയുന്ന തരത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് പുതിയ തലമുറയിലെ കുട്ടികൾ വലിയ ആവേശത്തോടുകൂടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വരുന്നത്. അവർക്ക് താല്പര്യമാണിത്, ജനങ്ങളോട് സംസാരിക്കാൻ താല്പര്യമാണ്. അതിന് രക്ഷകർത്താക്കൾ കൂടി ആ സമയങ്ങൾ കണ്ടെത്തി അതിന് മാറണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
1: അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ചെയ്യുന്ന വലിയൊരു ബൃഹത് പദ്ധതിയാണ് അംഗൻവാടി പ്രവർത്തനങ്ങൾ. പക്ഷെ ഇപ്പൊ പല അംഗൻവാടികളും കുട്ടികളെ കിട്ടാനില്ല. കാരണം ഒന്നോ രണ്ടോ അഞ്ച് കുട്ടികളൊക്കെ ചുരുങ്ങുകയാണ്. കാരണം എല്ലാവരും പ്ലേ സ്കൂൾ പ്രീ കെ ജിയിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അംഗൻവാടി എന്തുവെന്നറിയണം. അംഗൻവാടിയിൽ ഒരു വർഷമെങ്കിലും സമയം ചെലവഴിച്ച് സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ച് എല്ലാം അറിയണം. എന്നിട്ട് മാത്രമേ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആശയം. ഞാനത് പിന്തുടരുന്ന ഒരാളാണ്. അപ്പം ഇതിനെക്കുറിച്ച് ക്ഷേമസമിതിക്ക് എന്താണ് പറയാനുള്ളത്?
0: അംഗൻവാടികളുടെ പ്രാധാന്യം വളരെ കുഞ്ഞുങ്ങളുടെ വികാസത്തിലും വളർച്ചയിലും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അംഗൻവാടികൾ. നമ്മുടെയൊക്കെ കാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ അംഗൻവാടിക്ക് വലിയ പ്രസക്തി വരും. അംഗൻവാടി പോവുക, അവിടുത്തെ കൂട്ടുകാരെ കാണുക, കൂട്ടുകാരോടൊപ്പം സംസാരിക്കുക, അവരെ ഉടുപ്പുകളെ കുറിച്ചും അവർ കൊണ്ടുവരുന്ന പൂക്കളും അവിടുത്തെ ഉപ്പുമാവ് കഴിക്കുക, അത് ബാല്യത്തിൽ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ആ ഇടപഴകിലൂടെ ആദ്യമായി വീടുകളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടൊരു കുട്ടി വരുന്നത് അംഗനവാടിയിലോട്ടാണ്. അവിടുത്തെ കൂട്ടുകാർ, പല നിറങ്ങൾ, അവിടുത്തെ സൗഹൃദങ്ങൾ, ആഹാരങ്ങൾ, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനും സംസാരിക്കുവാനും ഒരുമിച്ച് പാട്ട് പാടുവാനും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുവാനും ഒരുമിച്ചിരുന്ന് ഉപ്പുമാവ് കഴിക്കുവാനും ഒക്കെയുള്ള ആ ബാല്യത്തിലെ ആ ഒത്തുചേരൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? കുഞ്ഞുങ്ങളെ തമ്മിലെ ബന്ധിപ്പിക്കുവാൻ, അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുവാൻ, മനസ്സുകൾ തമ്മിൽ അടുക്കുവാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനൊരു ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നമ്മുടെ അംഗനവാടികൾക്ക് വലിയ പങ്കാണുള്ളത്. ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പ്ലേ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് പ്ലേ സ്കൂൾ വിദ്യാഭ്യാസ കാര്യങ്ങളും ഇത്തരത്തിലുള്ള പഠനങ്ങളും ഒക്കെ നടക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ആ പഴയ അംഗനവാടികളിൽ അവിടെ കിട്ടുന്ന ആ ഉപ്പുമാവിൻ്റെ രുചിയും അവിടെ കിട്ടുന്ന നമ്മുടെ സൗഹൃദങ്ങൾ, ഈ പ്ലേ സ്കൂളുകളൊക്കെ നല്ലത് തന്നെയാണ് എങ്കിലും അവിടെ വരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കൂട്ടുകാർ പിരിഞ്ഞു പോവുകയാണ്. ഒരു പക്ഷേ അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നവരായിരിക്കാം, അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നവരായിരിക്കും. അംഗനവാടികളിൽ വരുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മളെ തൊട്ടടുത്തുള്ള കുഞ്ഞുങ്ങളാണ്. ഈ എത്രയോ വർഷം കഴിഞ്ഞാലും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരൻ എൻ്റെ അംഗനവാടിയിൽ നിന്നാണ്, എനിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരി എൻ്റെ അംഗനവാടിയിൽ നിന്നാണ്, അവിടുത്തെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ സ്നേഹിക്കുവാൻ വരികയാണ്. അവിടുത്തെ കമ്മിറ്റികൾ വരുന്നു, സംസാരിക്കുന്നു, അമ്മമാർ വരുന്നു, അച്ഛന്മാരും വരുന്നു, മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ അംഗനവാടിയുടെ തിണ്ണകളിലും മുറ്റങ്ങളിലും ഇരുന്ന് പാട്ടുപാടുന്ന, സൗഹൃദങ്ങൾ പറയുന്ന, ചുറ്റും ഒരു ിരുന്ന് കൂട്ടുകൂടി സംസാരിക്കുന്ന ചേച്ചിമാരെയൊക്കെ കാണാമായിരുന്നു. ആ കാര്യങ്ങളിൽ അമ്മമാർ ശ്രദ്ധിക്കണം. അവർ കൂടുതൽ കുഞ്ഞുങ്ങളെ കുറച്ചു നാളെങ്കിലും അംഗനവാടിയുടെ ആ പരിസരങ്ങളോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത്.
1: അതുപോലെ തന്നെ ലഹരിയുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ പല ലഹരിയുടെ ഉറവിടം അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെ വരുന്നതായിട്ട് ചില ന്യൂസിലുണ്ട്. ഉദാഹരണത്തിന് പുകവലിക്കുന്ന അച്ഛൻ, വീട്ടിലിരുന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന മാമൻ, അച്ഛന്മാർ, അപ്പം ഇതൊക്കെ കണ്ടുപിടിക്കുന്ന കുട്ടികളാണ്. അപ്പം ഇതിൽ എന്താണ് ശിക്ഷണ സമയത്തിലെ ഇടപെടലുകൾ എന്നുള്ളത്?
0: മാനവരാശി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാകുന്ന രണ്ട്, നേരത്തെ ഡിജിറ്റൽ അഡിക്ഷൻ്റെ കാര്യം, ഡിജിറ്റൽ അഡിക്ഷനും നർക്കോട്ടിക് അഡിക്ഷനും പുതിയ തലമുറയെ വല്ലാതങ്ങ് സ്വാധീനിക്കുകയാണ്. നർക്കോട്ടിക് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ പുതിയ രൂപങ്ങളിലോട്ട് പോവുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പുകവലി ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പൊതുസ്ഥലങ്ങളിൽ വലിക്കുന്നതും സ്കൂൾ പരിസരങ്ങളിൽ വലിക്കുന്നതും സ്കൂൾ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതും കർശനമായി തടയണം. നമ്മുടെ ജില്ലയും സിറ്റിയും എല്ലാം അതിന് മാതൃകയാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും വലിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിനെതിരെ ഞങ്ങളും ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞുള്ള വീട്ടിൽ അച്ഛൻ സിഗരറ്റ് വലിച്ചാൽ അച്ഛനിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒരു 3000 വിഷപദാർത്ഥങ്ങളാണ് ഒരു സിഗരറ്റിൽ നിന്ന് ഒരാളുടെ ഉള്ളിലേക്ക് കയറുന്നത്. അച്ഛൻ സിഗരറ്റ് വലിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ആ കുഞ്ഞിനെ ബാധിക്കുകയാണ്. അച്ഛൻ്റെ ശ്വാസത്തിലൂടെ, അച്ഛൻ്റെ സംസാരത്തിലൂടെ, കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചേർന്നിരിക്കുമ്പോൾ, ആ കൃത്യമായി തന്നെ ശിശുക്ഷേമ സമിതി ഇതിൽ ഇടപെടുകയാണ്. കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ അച്ഛന്മാർ വലിക്കരുത്, പുക വലിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടൊരു ഏറ്റവും വിഷമകരമായ കാഴ്ച, ഒരു കടയിൽ ഞാൻ നിൽക്കുമ്പോൾ ആക്ടിവയിൽ വന്ന അച്ഛനും അമ്മയും കുഞ്ഞും സ്കൂൾ വിട്ട് വരികയാണ്. അച്ഛൻ ആ കടയിൽ കയറി

0: ി മേടിച്ചിട്ട് കുഞ്ഞും അമ്മയും വണ്ടിയിൽ ആ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛൻ ആ ആക്ടീവയുടെ അടുത്ത് പോയി നിന്ന് പുകവലിക്കുകയാണ്. കുഞ്ഞിന്റെ മൂക്കിലോട്ട് കുഞ്ഞിനോട്ട് ആ പുക കയറുകയാണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് ഇപ്പൊ പല കടകളിലും സിഗരറ്റ് കൊടുക്കുമ്പോൾ സിഗരറ്റ് കൊടുക്കാനുള്ള തീപ്പെട്ടി അവിടെ ഇരിക്കുകയാണ്, അവിടെ കത്തിച്ചു വയ്ക്കുക, അവിടെ നിന്ന് വലിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കടകളിൽ വരുന്നു, സാധനങ്ങൾ മേടിക്കുന്നു. കർശനമായി തടയുവാൻ പറ്റണം. ഈ പറഞ്ഞ തരത്തിലേക്കുള്ള സ്കൂൾ പരിസരങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് കൃത്യമായി തന്നെ എക്സൈസും ഇടപെടുന്നു. സ്കൂൾ പരിസരങ്ങളിലൊക്കെ ലഹരിയുടെ ഉറവിടങ്ങളുണ്ട്. സ്കൂളുകളിലും ചില വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അവരുടെ കണ്ണികൾ ചില വിദ്യാർത്ഥികൾ മാറുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. അത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി പോലും, അത് വിപുലമായ സംവിധാനത്തിലൂടെ ഗവൺമെന്റ് ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിച്ച് വരികയാണ്. അതിന്റെ ബോധവൽക്കരണവും അതിന്റെ ഉറവിടങ്ങൾ കാണുവാനും അത്തരത്തിൽ എവിടെ നിന്നാണ് വരുന്നത്, അതൊരു കുഞ്ഞിനെ ഒരു കുട്ടിയെ നശിപ്പിക്കുകയാണ്. പുതിയ തരത്തിലുള്ള ഈ രാസപദാർത്ഥങ്ങൾ, രാസലഹരികൾ അവരുടെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുകയാണ്, അവരുടെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കുകയാണ്, പഠിക്കുവാനുള്ള അവരുടെ സ്ഥിര ഉത്സാഹത്തെ നശിപ്പിക്കുകയാണ്. അത്തരത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോഴും ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് മാറുവാൻ പറ്റണം. അച്ഛൻ അതിന് മാതൃകയായിരിക്കണം. പുകവലിക്കാത്ത വീടുകളായിരിക്കണം. കുഞ്ഞുങ്ങളെ അത്തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പറ്റണം. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലോട്ട് പോകാതിരിക്കുവാൻ അതിന് ശക്തമായ നിരീക്ഷണവും സ്കൂളിൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിന്റെ പരിസരങ്ങളിലുള്ള ഇത്തരം ഉറവിടങ്ങളെ കുറിച്ചുള്ള ശ്രദ്ധ ഗവൺമെന്റ് തന്നെ ഉണ്ട്. അങ്ങനെ നിരീക്ഷണം നടക്കുന്നുണ്ട്. ഈ രാസപദാർത്ഥങ്ങൾ നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ലഹരിയെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരുമിച്ച് നിന്നുള്ള കൈകോർത്തുള്ള പ്രവർത്തനങ്ങളിൽ ശിശു ശിശുക്ഷേമസമിതി എന്നും മുന്നിൽ തന്നെ നിൽക്കുകയാണ്.
1: ഇതൊരു കുട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ശിശുക്ഷേമ സമിതി
0: 1098 വിളിച്ച് കുട്ടിയെ അറിയിക്കാൻ പറ്റും. അതിനെ ഉടനടി ഇടപെടും. അല്ലാതെ തന്നെ നിരവധി ഞങ്ങളുടെ ഫോൺ നമ്പറുകളിലൊക്കെ നിരവധി പരാതികൾ വരുന്നുണ്ട്. ദൈനംദിനം നിരവധി വിഷയങ്ങളാണ് വരുന്നത്. നമ്മൾ ബാലാവകാശങ്ങളെ കുറിച്ച് ക്യാമ്പയിനുകൾ നടത്തുമ്പോഴും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴും ചില സ്ഥലങ്ങളിലായി അത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടി ആരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്, കുട്ടി ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്, ആരെയാണ് കുട്ടി വിളിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ നല്ല ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കണം. അവരുടെ മൊബൈൽ ഉപയോഗത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുവാൻ പറ്റണം. കുഞ്ഞുങ്ങൾ ട്യൂഷന് പോകുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സ്ഥലങ്ങൾ, റോഡുകൾ, ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും സജീവമായി തന്നെ ശിശുക്ഷേമ സമിതി ഇടപെടുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കത്തക്ക തരത്തിൽ ദൈനംദിനം വരുന്ന പരാതികളിൽ ഞങ്ങൾ പരിഹാരം കാണുന്നതിനായി ശ്രമിക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ചെറിയ മീറ്റിംഗുകൾ വിളിച്ച് പേരൻസിനെയും റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികളെയും അംഗങ്ങളെയൊക്കെ വിളിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരു ബോധവൽക്കരണവും കൂടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വരികയാണ്.
1: ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ സമൂഹത്തിൽ കുട്ടികളുടെ വിഷയത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം എന്തുവാണ്?
0: നേരത്തെ സൂചിപ്പിച്ച പോലെ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ആയി മാറുകയാണ്. അത്തരത്തിൽ ഒരു മാറ്റം കാണുവാൻ ആഗ്രഹിക്കുന്നത് ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെ നമ്മുടെ തലമുറ കടന്നു പോവുകയാണ്. ആ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി വരുന്ന ഒരു മാനുഷിക ബന്ധങ്ങൾ, മാനുഷിക സ്നേഹങ്ങൾ, അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. എന്ത് പഠിക്കണം, ഒരു പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഒരു നല്ല കുട്ടിയാകുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് പറയുവാനുള്ളത് മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിൽ പോകണമെന്ന് അവർ ചിന്തിക്കുകയാണ്. പണ്ടൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കൊല്ലത്ത് എസ് എൻ കോളേജോ ഫാത്തിമയോ ടി കെ എമ്മോ കൊല്ലത്ത് ഏത് കോളേജിൽ പോകണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഏത് ഗ്രൂപ്പ് എടുക്കണം, സയൻസ് ഗ്രൂപ്പ്. ഇന്ന് കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് ഏത് രാജ്യത്ത് പോകണമെന്നാണ്. അങ്ങനെ പോകുന്ന കുട്ടികൾ ആ രാജ്യത്ത് തന്നെ മാറുന്നു. അച്ഛനെയും അമ്മയും എല്ലാം മറക്കുന്ന കാഴ്ചകൾ നാം കാണുന്നു. ഏറ്റവും ബേസായി എനിക്ക് പറയാനുള്ളത് ഒരു നല്ല കുട്ടിയായി മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ വളർന്നു വരുന്ന ഒരു തലമുറ ഈ മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യ സ്നേഹമുള്ളവരായി മാറണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.
1: നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള, നമുക്ക് ജനപങ്കാളിത്തമുണ്ട്, എന്നാൽ പ്രേക്ഷകരോട് പറയാനുള്ള അഭിപ്രായം എന്തുവാ?
0: ഈ ശിശുക്ഷേമ സമിതിയുടെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം ഞാനിവിടെ സൂചിപ്പിച്ചു. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ ഒരുങ്ങുകയാണ്. അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്ക് ഏറ്റവും വലുതാണ്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ, സമൂഹത്തിലെ കുട്ടികൾ, അവരെയെല്ലാം സംരക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കുവാൻ പറ്റണം. നിരവധി വിഷയങ്ങൾ റേഡിയോ ബിൻസീറിന്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ ലഹരിയെക്കുറിച്ച് ചോദിച്ചു, സ്കൂൾ പരിസരങ്ങളിലെ കടകളെക്കുറിച്ച് ചോദിച്ചു, അവരുടെ മാതാപിതാക്കൾ സമയം ചെലവഴിക്കേണ്ട കാര്യങ്ങൾ, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുട്ടി, നമ്മുടെ വീട്ടിലെ കുട്ടിയെയും എന്നോടൊപ്പം സമൂഹത്തിൽ വളരുന്ന മറ്റു കുട്ടികളെയും ബാലാവകാശങ്ങൾ അവരെ സ്നേഹത്തോടെ ഇടപെടുവാൻ അവർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുവാൻ നമ്മുടെ ജില്ലയിൽ അങ്ങനെ ഒരു ബാല സൗഹൃദ അന്തരീക്ഷം, അതെല്ലാ കാര്യങ്ങളിലും അത് പൊതുജനങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. നേരത്തെ പുകവലിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പൊതുവായി നിന്ന് ഒരു വ്യക്തി പുകവലിക്കുവാൻ പാടില്ല, പുകവായി വന്ന് മദ്യപിക്കുവാൻ പാടില്ല, അങ്ങനെ പുകവലിക്കുമ്പോൾ ഒരു കുഞ്ഞു വന്നാൽ അവൻ ശ്വസിക്കുകയാണ് വിഷപദാർത്ഥങ്ങൾ. പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റപ്പെടുവാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ ബാലാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ട്രാഫിക്കിന്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്കൂൾ പരിസരങ്ങളിൽ, സ്കൂൾ സമയങ്ങളിൽ വാഹനങ്ങൾ ശ്രദ്ധയോടുകൂടി ഓട്ടിക്കണം. അല്ലെങ്കിൽ അത്തരത്തിൽ ശിശുക്ഷേമ സമിതിയുടെ നേരത്തെ അമ്മത്തൊട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, കുട്ടികൾ ഇല്ലാത്ത കാര്യങ്ങൾക്ക് എങ്ങനെ ദത്തെടുക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അമ്മത്തൊട്ടിലിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ജില്ലാ വിക്ടോറിയ ആശുപത്രി മുന്നിൽ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നു, കുട്ടിയെ സംരക്ഷിക്കുവാൻ ശിശുക്ഷേമ സമിതി തയ്യാറാണ്, നിങ്ങൾക്ക് അവിടെ കൊണ്ട് കുഞ്ഞിനെ ശിശു അമ്മത്തൊട്ടിലിൽ വളരെ കരുതലോടുകൂടി വെക്കുവാൻ പറ്റും. അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളിൽ ഈ ഒരു ബാല സൗഹൃദ അന്തരീക്ഷം സ്ഥാപിക്കും. നമുക്ക് ഒരുമിച്ച്, നമ്മുടെ കൊല്ലത്തെ പ്രിയപ്പെട്ട ജനങ്ങൾ ഒരുമിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതിയോടൊപ്പം സഹകരിക്കണമെന്നും, ആദ്യത്തെ ബാല സൗഹൃദയാകുമ്പോൾ നിങ്ങൾക്കും എല്ലാം സന്തോഷിക്കാം. നമ്മുടെ ജില്ല വരുന്ന വളരുന്ന ഒരു തലമുറ, 5 വർഷം 10 വർഷം കഴിയുമ്പോൾ വളർന്നു വരുന്ന പുതിയ തലമുറയെ ആ ഒരു നല്ല ചിന്തയോടുകൂടി ഒരു മനുഷ്യത്വമുള്ള തലമുറയാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും, കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ കൊല്ലം ഒരുങ്ങുമ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അല്ലെ, ജില്ലയിൽ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളിലും ശിശുക്ഷേമ സമിതി വളരെ സജീവമായി ഇടപെടുകയാണ്. അതിന് എന്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് എന്നാണ്. ഞങ്ങളെ വിളിക്കുവാൻ വേണ്ട നമ്പരും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, 94 57 57 1 1 1 1. ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം, എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: നമ്മുടെ ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്ന ഷൈൻദേവ് സാറിന് വളരെ നന്ദി. അടുത്തൊരു ഗസ്റ്റുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളത് കാണുന്നവരെ നിങ്ങളോട് നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്.
9: Welcome back to the very warming episode of Weekly Sports Roundup. It's me, Shruti.
10: Kaiya
5: ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കം ഓൺ ലെറ്റ്സ് ടോക്ക്.
10: ആദ്യത്തെ വിശേഷം നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു വിശേഷമാണ്, അതായത് FIH വനിതാ ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഫൈനലിൽ ന്യൂസിലൻഡിനെ 2-0 തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. അത് മാത്രമല്ല, നേഷൻസ് കപ്പിൽ ഇന്ത്യക്ക് ഇത് 2nd കിരീടം കൂടിയാണ്. ഈ വിജയത്തോടു കൂടി FIH വനിതാ ഹോക്കി പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി എക്കാലത്തെയും മികച്ച വനിതാ ടെന്നീസ് താരം സെറീന വില്യംസ്, അതെ, മത്സര കോർട്ടിലേക്ക് താരം മടങ്ങിയെത്തുകയാണ്. 2022 US ഓപ്പണിൽ വെച്ചാണ് ടെന്നീസിനോട് താരം വിടവാങ്ങൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ മാസം 29 ആരംഭിക്കുന്ന വിംബിൾഡൺ ടൂർണമെന്റിലെ വനിതാ സിംഗിൾസിലേക്ക് താരം വീണ്ടും എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. 7 വിംബിൾഡൺ ഉൾപ്പെടെ 23 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളാണ് സെറീനയുടെ ഇതുവരെയുള്ള നേട്ടങ്ങൾ. ഏകദിന റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ കോഹ്ലിയെ പിന്തള്ളി നമ്മുടെ ഗില്ല് മുമ്പിലെത്തിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഏകദിന ക്രിക്കറ്റിലെ തകർപ്പൻ പ്രകടനത്തിന് ശേഷമാണ് ഏകദിന ബാറ്റിംഗ് റാങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് മുന്നേറിയത്. 3 സ്ഥാനം മെച്ചപ്പെടുത്തി ഗില്ല് നമ്മുടെ വിരാട് കോഹ്ലിയെ പിന്തള്ളി 2nd സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ പരുക്കു കാരണം പരമ്പര നഷ്ടമായതിനെ തുടർന്നാണ് വിരാട് കോഹ്ലി 3rd സ്ഥാനത്തെത്തിയത്. 1st സ്ഥാനത്തുള്ളത് ന്യൂസിലൻഡിന്റെ ഡാരിൽ മിച്ചലാണ്. രോഹിത് ശർമ്മയാണ് 4th സ്ഥാനത്ത്. ഇനി വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക്. കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ മത്സരം ബ്രസീലും ഹെയ്റ്റിയും തമ്മിലായിരുന്നു. ഹെയ്റ്റിയെ 3-0 തോൽപ്പിച്ച് ബ്രസീല് ഗ്രൂപ്പ് സിയിൽ 1st എത്തിയിരിക്കുകയാണ്. അതിനുശേഷം ബ്രസീല് നേരിട്ടത് സ്കോട്ട്ലൻഡിനെയാണ്. ആ മത്സരത്തിൽ ബ്രസീല് 3-0 വീണ്ടും വമ്പൻ വിജയം സ്വന്തമാക്കി. എന്നാൽ ഈ മത്സരത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവരും ഏറെ കാത്തിരുന്നത് നെയ്മർ ബ്രസീലിന് വേണ്ടി കളിക്കുന്നത് കാണാനാണ്. ആദ്യത്തെ 2 മത്സരങ്ങളിൽ പരുക്കുകൾ കാരണം താരത്തിന് കളിക്കാനിറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ മത്സരത്തിൽ നെയ്മർ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് 961 ദിവസങ്ങൾക്ക് ശേഷമാണ് നെയ്മർ വീണ്ടും ബ്രസീൽ ജേഴ്സിയിൽ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. 76 മിനിറ്റിൽ മത്തേയൂസ് കുഞ്ഞയ്ക്ക് പകരമാണ് ബ്രസീൽ കോച്ച് കാർലോ അഞ്ചലോട്ടി നെയ്മറിനെ കളിക്കളത്തിൽ ഇറക്കിയത്. മത്സരത്തിൽ താരത്തിന് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിലും ആ മത്സരത്തിൽ 3-0 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ വിജയം സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയ അർജന്റീനയെ ഏറ്റുമുട്ടിയപ്പോൾ 2-0 അർജന്റീന ഓസ്ട്രേലിയക്കെതിരെ വിജയം സ്വന്തമാക്കി. എന്നാൽ അർജന്റീനയുടെ ഗോളുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യത്തെ 2 മത്സരങ്ങളിലായി അർജന്റീന സ്വന്തമാക്കിയത് ആകെ 5 ഗോളുകളാണ്. ഈ 5 ഗോളുകൾ നേടിയത് ലയണൽ മെസ്സി. ഇതോടുകൂടി ഈ ലോകകപ്പിലെ ഗോൾ മെഷീൻ ആയിരിക്കുകയാണ് ലയണൽ മെസ്സി. ആദ്യത്തെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെങ്കിലും 2 ഗോളുകൾ നേടി മെസ്സി തന്റെ ആധിപത്യം കളിയിൽ ഉടനീളം തെളിയിച്ചു എന്ന് വേണം പറയാൻ. യുറാഗേ കാബോ വെർദോ മത്സരത്തിലേക്ക് വരുമ്പോൾ 2-2 ഗോളുകൾ തേടി മത്സരം ഡ്രോയായി. എന്നാൽ ഈജിപ്തിന്റെ മാച്ചിലേക്ക് വരുമ്പോൾ ഈജിപ്ത് 3-1 ന്യൂസിലൻഡിനെ തോൽപ്പിച്ചു. ഈ വിജയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലോകകപ്പ് ചരിത്രത്തിലെ ഈജിപ്തിന്റെ ആദ്യ വിജയമാണ്. ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് ജർമ്മനി നോക്കൌട്ടിൽ കയറി. 12 വർഷത്തിന് ശേഷമാണ് ജർമ്മനി നോക്കൌട്ടിലേക്ക് എത്തുന്നത്. സ്പെയിന്റെ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയെ 4-0 സ്പെയിൻ തോൽപ്പിച്ചു. മിക്കൽ ഒയർ സബാൽ ഇരട്ട ഗോളും നേടി. തുർക്കിയും പരാഗയും ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി 1-0 പരാഗയെ കീഴടക്കി. ഇനി പോർച്ചുഗലിന്റെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ 5 ഗോളുകൾ നേടി പോർച്ചുഗലും വിജയം സ്വന്തമാക്കി. ഇതിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോളുകളും സ്വന്തമാക്കി. പനാമയും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരത്തിൽ പനാമയെ 1-0 ക്രൊയേഷ്യ തോൽപ്പിച്ചു. അതുമാത്രമല്ല, ഈ മത്സരത്തോടുകൂടി 200 രാജ്യാന്തര മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്. ഇന്ത്യയും ഗാനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗോൾരഹിത സമനിലയിൽ മത്സരം ഡ്രോയായി. ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. അടുത്ത ആഴ്ച വീണ്ടും എത്തും വരെ, അൻടിൽ നെക്സ്റ്റ് വീക്ക്, സ്റ്റേ സ്പോർട്ടി ആൻഡ് സ്റ്റേ

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: ഹായ്, ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ എടുക്കേ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ടൈം പാസിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ 1 നേരം നമ്മൾ കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. അതിൽ പലതും എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മോട് ചോദിക്കുന്ന പല സംശയങ്ങളുമാണ്. അത് ആ ചോദിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ടായിരിക്കാം ചോദിക്കുന്നത്, അതല്ല എങ്കിൽ നമ്മൾ റേഡിയോയിലൂടെ ആയിരിക്കാം, അതല്ല എങ്കിൽ പലപ്പോഴും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇന്ന കാര്യത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം, ഇപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതല്ല നമുക്ക് ചില എക്സ്പേർട്ടുകളോട് ചോദിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. മിക്കവാറും പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടതോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം കേട്ടോ. അതിനൊന്നും യാതൊരു മടിയും വിചാരിക്കേണ്ട. അങ്ങനെ എന്നോട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ആ ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ടൈം പാസിൽ ആദ്യത്തെ വിഷയമായിട്ട് ഞാൻ എടുക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്. ഇപ്പൊ ഒരു വ്യക്തി ഒരു വായ്പ എടുക്കുന്നു. സാധാരണ നമ്മൾ എല്ലാവരും വായ്പ എടുക്കാറുണ്ട്. ഒരുപാട് പേര്, മിക്കവാറും എല്ലാവരും തന്നെ, അത് ബാങ്കിൽ നിന്നാകാം അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നാകാം, ഇങ്ങനെ പലയിടത്തു നിന്നും വായ്പ എടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ബാങ്കിൽ നിന്നും ഒരു വായ്പ എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വായ്പ തിരിച്ചടയ്ക്കേണ്ടത് ആരാണ്? ഇനി അഥവാ ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വായ്പ ഇല്ലാതാകുന്നു. ഇത് ഒരു ആ വ്യക്തി ഒരു സംശയമായിട്ട് എന്നോട് ചോദിച്ചതാണ്. ആ കടം അവിടെ ഇല്ലാതാകുന്നുണ്ടോ? അതല്ല, ഇനി മറ്റാരെങ്കിലും അടയ്ക്കേണ്ടി വരുന്നുണ്ടോ? അവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ? ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്നോ ഇത് തിരിച്ചടയ്ക്കേണ്ടി വരുന്നു? ഇതെങ്ങനെയാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പണം തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത രീതിയിൽ വരുമോ? ഇങ്ങനെയൊക്കെ ഒരു സംശയമാണ് ഒരു വ്യക്തി എന്നോട് ചോദിച്ചത്. നമ്മുടെ ഒരു ശ്രോതാവ് തന്നെയാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 കാര്യമായിട്ട് തിരിക്കാം അതിനെ. ആദ്യം നമ്മൾ നമ്മുടെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സുഹൃത്ത് വലയത്തിൽ നിന്നൊക്കെ എടുക്കുന്ന വായ്പകളാണെങ്കിൽ നമുക്കറിയാം അതൊക്കെ നമ്മൾ അത് സെറ്റിൽ ചെയ്ത് പോവുകയാണ് പതിവ്. പക്ഷേ അവിടെ പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, നമ്മൾ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ വായ്പ എടുക്കുന്ന സമയത്താണ് അവിടെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ വായ്പ അവസാനിക്കുമോ സ്വമേധയാ അവസാനിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സാധാരണഗതിയിൽ ആ ഒരു വായ്പ അത് ഒരിക്കലും സ്വമേധയാ അവസാനിക്കുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ പിന്നെ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, കുടുംബാംഗങ്ങളാണോ ഈ കടം തിരികെ അടയ്ക്കേണ്ടത്? അവരതിന് നിർബന്ധിതരാകുമോ എന്നുള്ളതാണ്. ഇപ്പൊ സാധാരണഗതിയിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ വായ്പ എടുത്ത വ്യക്തിയുടെ മരണത്തോടെ കടം ഇല്ലാതാകുന്നില്ല. അത് മാത്രമല്ല, ഈ കടം തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ആരിലേക്ക് മാറും എന്നുള്ളത് ചോദിച്ചാൽ അത് വായ്പയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഈ വായ്പയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ വായ്പ എടുത്ത സമയത്തുള്ള ആ ഒരു കരാറുണ്ടല്ലോ, ആ കരാറിലെ വ്യവസ്ഥകൾ, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി, അതുപോലെ തന്നെ അതിന് ഈടായിട്ട് നൽകിയിരിക്കുന്ന സ്വത്ത്, ഇത് കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷ, ഇങ്ങനെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഈ ഒരു വായ്പ ആരടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, വായ്പയ്ക്ക് ആരെങ്കിലും ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ വായ്പ കുടിശ്ശികയാകുന്ന സമയത്ത് ബാങ്കിന് നിയമാനുസൃതമായിട്ട് ഗ്യാരണ്ടറിൽ നിന്നും തുക ഈടാക്കാൻ കഴിയും. നിയമാനുസൃതമായിട്ട് എന്നുള്ളത് ഞാനൊന്നുകൂടെ എടുത്തു പറയുകയാണ്, നിയമാനുസൃതമായിട്ട് ഗ്യാരണ്ടറിൽ നിന്നും ഈ തുക ഈടാക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ ഈ കോ ബോറോവർ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ചേർന്നൊക്കെയാണ് ഈ ഒരു ലോൺ എടുക്കുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ ഈ സംയുക്ത വായ്പ കരാറ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനും തുടരും എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കും. ഇല്ലാതാക്കുക. ഇനി പല സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് നമ്മളെ വീടോ അല്ലെങ്കിൽ സ്ഥലമോ വാഹനമോ പോലുള്ള സ്വത്തുക്കളൊക്കെ നമ്മൾ ഈടായി വെച്ചുകൊണ്ടാണ് ആ ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ ആ കുടിശ്ശിക തിരിച്ചു പിടിക്കുന്നതിനായിട്ട് ബാങ്കിന് ആ സ്വത്തിന്മേൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് കഴിയും. ഇനി ആവശ്യമായ സാഹചര്യങ്ങളിൽ ബാങ്കിന് ഈ സ്വത്ത് വേണമെങ്കിൽ ലേലം ചെയ്ത് ആ കുടിശ്ശിക തുക വീണ്ടെടുക്കാനും അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും. പക്ഷെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മരിച്ച വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇനി മക്കൾ അല്ലെങ്കിൽ മറ്റ് നിയമാവകാശികൾ ഇതിന്റെ ഗ്യാരണ്ടറോ കോ ബോറോവറോ അല്ല എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വ്യക്തിഗത സ്വത്തുക്കളിൽ നിന്നും വായ്പ അടയ്ക്കുന്നതിന് നിയമപരമായിട്ട് ബാധ്യസ്ഥരല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. എന്നാൽ മരിച്ച വ്യക്തിയുടെ സ്വത്തുക്കൾ തങ്ങൾക്ക് അവകാശമായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളുടെ പരിധിക്കുള്ളിൽ മാത്രം കടബാധ്യതകൾ തീർപ്പാക്കേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നുള്ളതാണ് സാധാരണഗതിയിൽ അങ്ങനെ വരുന്നത്. ഇപ്പോൾ അതൊരു സംശയം വരുന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പം മരിച്ച വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്നത് 500,000 രൂപയാണെന്ന് കരുതുക. അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടം, അതായത് ബാധ്യത 600,000 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ കടം 500,000 രൂപയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് 500,000 രൂപ മാത്രമാണ് മരിച്ച വ്യക്തിയിൽ നിന്നും ഈ ഒരു സ്വത്തായിട്ട് അദ്ദേഹത്തിന്റെ അവകാശിക്ക് കിട്ടുന്നതെങ്കിൽ അദ്ദേഹം വരുത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ബാധ്യത ഈ 500,000 രൂപയായിട്ട് അത് നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വ്യക്തിഗത സ്വത്തുക്കളിൽ നിന്നും വായ്പ അടയ്ക്കാൻ നിയമപരമായിട്ട് ബാധ്യസ്ഥരല്ല. അതായത് 500,000 മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ 600,000 അടയ്ക്കണമെങ്കിൽ 100,000 സ്വന്തം സ്വത്തുക്കളിൽ നിന്നും ബാധ്യസ്ഥരായിട്ട് അല്ലെങ്കിൽ അടയ്ക്കുന്നതിന് ബാധ്യസ്ഥരാകുമെന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ വരില്ല. എന്നാൽ മരിച്ച വ്യക്തിയുടെ സ്വത്തുക്കൾ തങ്ങൾക്ക് അവകാശമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളുടെ പരിധിയിൽ മാത്രം കടബാധ്യതകൾ തീർപ്പാക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അതായത് നിയമപരമായിട്ട് അവകാശികൾക്ക് ലഭിച്ച അനന്തരാവകാശ സ്വത്തുക്കളുടെ മൂല്യത്തിന് മുകളിൽ വ്യക്തിപരമായിട്ടുള്ള ബാധ്യത സാധാരണയായിട്ട് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വ്യക്തതയോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. 500,000 രൂപയാണ് പിതാവിൽ നിന്നും മക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാധ്യത 600,000 രൂപയുണ്ടെങ്കിൽ 500,000 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതിയാകും. ഇനി ഇന്നത്തെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വായ്പ അല്ലെങ്കിൽ പല വായ്പകൾക്കും ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ ഉണ്ടായിരിക്കും. പലപ്പോഴും പലതും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല വിധികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് എടുക്കുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത്. കാരണം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ ഒരു പോളിസി നിലവിലുണ്ടെങ്കിൽ വായ്പയെടുത്ത വ്യക്തിയുടെ മരണശേഷം ഇൻഷുറൻസ് കമ്പനി വായ്പയുടെ മുഴുവൻ തുകയോ അതല്ലെങ്കിൽ നിശ്ചിത ഭാഗമോ ഒക്കെ അടച്ച് അത് തീർപ്പാക്കാനുള്ള സാധ്യത കൂടി ഉള്ളപ്പോൾ അത് കുറെ കൂടി ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് അല്ലെ. അതിനാൽ വായ്പ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് ഞാൻ പറയുകയാണ്, നമ്മൾ വായ്പ എടുത്ത വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ കടം സ്വമേധയാ അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും സ്വമേധയാ കടക്കാരാവുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോ കേസും അതിൻ്റെതായ പ്രത്യേക സാഹചര്യത്തിൽ കരാർ വ്യവസ്ഥകൾ, ലഭ്യമായ സ്വത്തുക്കൾ, ഗ്യാരണ്ടി, ഇൻഷുറൻസ് പരിരക്ഷ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായി വിലയിരുത്തപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു സംഗതി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭയപ്പെടാതെ തന്നെ ഇതിന്റെ വസ്തുതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമോപദേശം തേടിയതിന് ശേഷം അതനുസരിച്ച് നീങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മള് ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിലെ തന്നെ അടുക്കളയിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത ഒരു സ്മെല്ല്, അതുപോലെ തന്നെ അതായത് പാചകം കഴിഞ്ഞതിന് ശേഷമുള്ള സ്മെല്ലിന്റെ കാര്യം പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറേയേറെ പുകയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ശ്വാസം മുട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു അടുക്കളയിലേക്ക് മറ്റൊരാളാണ് വന്ന് കയറുന്നതെങ്കിലോ, അപ്പൊ അവർ വിചാരിക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ ഇതൊന്നും വൃത്തിയില്ലാതിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്കൊക്കെ അവർക്ക് പോകാറുണ്ട് അല്ലെ. അപ്പോ ഇത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ ചിമ്മിനികളായിരുന്നു. ചിമ്മിനികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും കാണത്തില്ല. ഒരു ഗുഹ പോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചിമ്മിനി, അതുപോലെ തന്നെ അതിനുശേഷം പുകയില്ലാത്ത അടുപ്പുകളൊക്കെ വന്നു. പക്ഷെ അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ കൂടുതലൊക്കെ വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ അടുക്കളകളിൽ ആ ഒരു സ്മെല്ലൊക്കെ നിറഞ്ഞു നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക് ചിമ്മിനികളുണ്ട്, അത് കൂടുതൽ സ്ഥലമൊന്നും അപഹരിക്കുകയില്ല, പക്ഷേ അതിന് തന്നെ 30,000-40,000 രൂപയൊക്കെ വലിയ തുകയൊക്കെ കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്കിത് എങ്ങനെയൊന്ന് ശുദ്ധമാക്കി വെക്കാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. എക്സോസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. ഏകദേശം 1,000 രൂപ റേഞ്ചിൽ മാത്രമേ നിൽക്കുള്ളൂ. പല വീടുകളിലും ഇത് ആ വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എത്രമാത്രം പ്രയോജനകരമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഒന്ന് നോക്കാൻ പോകുന്നത്. അതായത് അടുക്കളയിലുള്ള വായു മലിനീകരണത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും വലിയ ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഗണിക്കാത്തവരാണ് നമ്മൾ എന്നുള്ളതാണ്. ഈ വിറകടുപ്പൊക്കെ ആണെന്നാണ്, അതുപോലെ തന്നെ വറുക്കലും പൊരിക്കലും ഒക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ പറയും കൂടെ വേണ്ട. അവിടെ വരുന്ന പുകയെന്ന് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ തകരാറിലാക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പുകയും മണവും ഒക്കെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സോസ്റ്റ് ഫാനുകൾ, ഏകദേശം 1,000 രൂപ ശരാശരി മാത്രം വിലയുള്ള എക്സോസ്റ്റ് ഫാനുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിനേക്കാൾ കൂടിയ വിലയുള്ള ഒരുപാട് കപ്പാസിറ്റി ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ചിലർക്കെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് ഫാൻ പ്രവർത്തിപ്പിക്കുന്ന സമയത്തെ അതിന്റെ ഒരു ഒരു അത് ഒരു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം പലർക്കും അത് അരോചകമായിട്ട് തോന്നാറുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് പ്രവർത്തിപ്പിക്കാതെ, എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് പോലും പ്രവർത്തിപ്പിക്കാത്തവരുണ്ട്. അത് അതിനെക്കുറിച്ച് പിന്നെ എനിക്ക് ഒന്നും പറയാനായിട്ട് കാര്യമില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ശരി, വീടിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വീടിനും ആരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഈ എക്സോസ്റ്റ് ഫാനുകൾ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് ഗവേഷണങ്ങൾ പറയുന്ന ഒരു കാര്യം. അത് പാചകം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന നീരാവി, ദുർഗന്ധം, പുക, ഗ്രീസ്, മറ്റ് മലിനീകരണ വസ്തുക്കൾ ഇതെല്ലാം തന്നെ എക്സോസ്റ്റ് ഫാനുകൾ പിടിച്ചെടുത്ത് ഫിൽട്ടർ ചെയ്യുന്നു, അതിനെ പുറത്തേക്ക് കളയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൂടിയ ചൂടിൽ സ്റ്റൗ വെച്ച് എന്തെങ്കിലുമൊക്കെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമൂലം അധികമായിട്ട് പുക പുറന്തള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയും പാത്രമൊക്കെ കരിയുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പുക നേരിട്ട് ശ്വസിക്കുന്നത് ശ്വാസകോശത്തിനും അതുപോലെ തന്നെ ഹൃദയത്തിനും വളരെ ദോഷകരമായിട്ടുള്ള സംഗതി തന്നെയാണ്. ഈ വായുവിലൊക്കെ തങ്ങി നിൽക്കുന്ന എല്ലാ അപകടകരമായിട്ടുള്ള കണികളെയും ഇത്തരത്തിലുള്ള എക്സോസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നില്ല എങ്കിലും അതുമായിട്ടുള്ള വലിയ സമ്പർക്കം, അതിനകത്ത് ഗണ്യമായിട്ടുള്ളൊരു സമ്പർക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എന്തായാലും പാചക സമയത്ത് അടുക്കളയിലെ ജനാലകളും വാതിലുകളും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് തുറന്നിടാൻ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം പലരും പലപ്പോഴും പല ആവർത്തി പറയുന്നതാണെങ്കിലും പലപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും രാവിലെ ഇത് തുറക്കുക, ജനൽ തുറക്കുക, ചിലപ്പോൾ 2 ജനലൊക്കെ ഉണ്ടാകും, അപ്പൊ അത് മൊത്തം തുറന്നിടുക, വൈകുന്നേരങ്ങളിൽ അടയ്ക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് പലരും അതൊന്നും തുറക്കാതിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒരു പരിധിവരെ അടുക്കളയിലുള്ള മലിനവായു നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എയർ പ്യൂരിഫയറുകൾ പലരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പാചകം ചെയ്യുന്ന ആ ഒരു സമയത്ത് പുറത്തു വരുന്ന വാതകങ്ങൾ ഈ ഒരു പ്യൂരിഫയർ അത് നീക്കം ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ആ ഒരു പിന്നെ ഇത് ഈ വാതകം പുറത്തു വിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാൻ ചെയ്യുന്ന ഒരു പ്രയോജനം ഇതെന്തിനാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പോലും ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളൊരിതാണ്. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും തന്നെ പലപ്പോഴും ഒക്കെ പറയുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്, ആ മഴ എങ്ങോട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ മഴ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളൊരു അവസ്ഥയാണെന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കുന്നതിന് കണ്ടിട്ട്. ഇപ്പൊ എല്ലാവർക്കും എയർ കണ്ടീഷണർ വാങ്ങി ഫിറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത്, ഒന്ന്, എയർ കണ്ടീഷണറുകളുടെ വില ഇപ്പൊ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എയർ കണ്ടീഷണറുടെ വില കൂടുന്നത് അനുസരിച്ച് തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ടുള്ള, അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു എ സി മേടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിന് കറണ്ട് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിന്റെ ചാർജ് കൂടെ ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ ലളിതമായിട്ട് വീട്ടിനുള്ളിൽ ശുദ്ധമായിട്ടുള്ള വായു കൊണ്ടുവരികയും അതുപോലെ തന്നെ ചൂടിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ അത്തരത്തില് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ പൊതു ഇടങ്ങളായിട്ടുള്ള നമ്മുടെ ഹാള്, അതുപോലെ തന്നെ കിച്ചൺ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, നമ്മുടെ അടുക്കളകളിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിനുള്ളിലെ ചൂട് വായുവിനെ നമുക്ക് പുറത്തേക്ക് കളയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മളിപ്പോൾ ഹാളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സോസ്റ്റ് ഫാൻ വെക്കുക. ഒരെണ്ണത്തിൽ നമ്മൾ പുറത്തേക്കും ഒരെണ്ണം അകത്തേക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല, ഇപ്പം നമുക്ക് രാത്രിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൂട് സമയമാണെങ്കിൽ പോലും രാത്രി ഒരു 9 മണിയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ പുറത്ത് നല്ല തണുത്ത അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ ഒരു തണുത്ത വായുവിനെ, ശുദ്ധവായുവിനെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ വീടിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൂടുള്ള അശുദ്ധമായിട്ടുള്ള വായുവിനെ പുറത്തേക്കും രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഫാനുകൾ വെച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീടിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പലരും ഇതൊക്കെ പല ആവർത്തി പല യൂട്യൂബ് ചാനലുകളിലൊക്കെ പലരും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ച, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആണ് എന്ന് ചെയ്ത ഒരു, അല്ലെങ്കിൽ കണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഇതിവിടെ പറയണമെന്ന് ഞാൻ കരുതിയത്. ഇനിയെങ്കിലും നമ്മൾ വെക്കുന്നവരാണെങ്കിൽ ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ ഇപ്പം നിലവിലുള്ള വീടാണ്, നമുക്കതൊന്ന് ആ അടുക്കളയിലുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം വലിയ ചിലവില്ലാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള എക്സോസ്റ്റ് ഫാനുകൾ വാങ്ങിച്ച് നമുക്ക് നമ്മുടെ വീടിനുള്ളിലുള്ള ആ ഒരു മോശമായിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ബാഡ് സ്മെൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഒരു പിന്നെ മലിനമായിട്ടുള്ള വായുവിനെ നമുക്ക് പുറന്തള്ളുന്നതിനും നമ്മുടെ വീടിനുള്ളിലേക്ക് ശുദ്ധമായിട്ടുള്ള വായു കൊണ്ടുവരുന്നതിനും ഒക്കെ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു സംഗതി കൂടിയാണ്. വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മുടെ ജനാലയിലൂടെ, അല്ലെങ്കിൽ ജനാലയുടെ ഭാഗത്തോ, അതല്ല എങ്കിൽ എയർ ഹോൾ ഉണ്ടെങ്കിൽ ആ എയർ ഹോളിൻ്റെ അടുത്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിക്കൊണ്ട് അവിടെയൊക്കെ ഫിക്സ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം നല്ലതായിരിക്കും. നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമുക്ക് ഏറ്റവും മുഖ്യം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്, ഉടൻ തന്നെ തിരിച്ചു വരാം.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
0: ഹായ്, ഹലോ, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദീർഘദൂര യാത്രകൾക്ക് ജനം തിരഞ്ഞെടുക്കുന്ന ഒരു പൊതുഗതാഗത സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് അല്ലെ. സുഖകരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സുഖകരമായിട്ടുള്ള, അതായത് സേഫ് ആയിട്ടുള്ള ഒരു യാത്രയ്ക്ക് കൂടി വേണ്ടിയിട്ടും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൂടെ കൂടെ അവരുടെ നിയമങ്ങളിൽ അപ്ഡേഷൻസ് കൊണ്ടുവരാറുണ്ട്. അതായത് നല്ല നല്ല പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് തത്കാൽ അത് രജിസ്ട്രേഷൻ വേണ്ടിയിട്ടുള്ള, ടിക്കറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള, ഈ തത്കാലം എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് തന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും റെയിൽവേ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ കനത്ത പിഴ നൽകേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. നമ്മുടെ ജൂൺ 20 പ്രാബല്യത്തിൽ വന്ന ജൻ വിശ്വാസ് ആക്ട് 2026 പ്രകാരം റെയിൽവേ ആക്ടിലെ സെക്ഷൻ 162 കീഴിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പിഴത്തുക 500 നിന്നും 2500 ആയിട്ട് ഉയർത്തിയതാണ് ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് 500 നിന്നും 5 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, നിരവധി റെയിൽവേ കുറ്റകൃത്യങ്ങൾക്ക് ഉയർന്ന പിഴകൾ ഏർപ്പെടുത്തുന്നതിനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാനൊന്ന് അറിയിക്കുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല കേട്ടോ, ഇതൊരു കരുതൽ കൂടിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രാഷ്ട്രപതിയുടെ, നമ്മളൊരു നിയമം നിയമമായി മാറുന്നത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമ്പോഴാണല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. 1989 റെയിൽവേ നിയമത്തിലെ ഭേദഗതികൾ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ പ്രാബല്യത്തിൽ വരുമെന്നും റെയിൽവേ ബോർഡ് എല്ലാ സോണൽ റെയിൽവേകളെയും അറിയിച്ചും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്തരത്തിലുള്ള പുതുക്കിയ വ്യവസ്ഥകളെല്ലാം ജൂലൈ 1 തന്നെ നിലവിൽ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കേണ്ടുന്ന ഒരു കാര്യം. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. അതിൽ ടിക്കറ്റ് ഇല്ലാതെ പലപ്പോഴും പലരും യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം റെയിൽവേയിൽ നമ്മുടെ ബസ്സിനെ പോലെ അല്ലല്ലോ, അതിനകത്ത് ടിക്കറ്റ് പരിശോധിക്കുന്നതിനോ ടിക്കറ്റ് തരുന്നതിനോ സ്ഥിരമായിട്ട് ആളില്ല. ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം ഓൺലൈനായ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് നമ്മുടെ മൊബൈലിൽ തന്നെ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. റെയിൽ വൺ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെയിൽവേ ട്രാക്കിൽ നിന്നും നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ എടുത്ത ടിക്കറ്റ് എടുത്ത സമയം മുതൽ 3 മണിക്കൂറിനുള്ളിൽ യാത്ര തുടങ്ങണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അതായത് തലേ ദിവസമേ ടിക്കറ്റ് എടുത്തു വെക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ സീസൺ എടുക്കുകയാണെങ്കിൽ, സീസൺ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തലേ ദിവസം മുതൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതായത് ഇന്ന് ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ നാളെ മുതൽ ആരംഭിക്കുന്ന സീസൺ, 1 മാസത്തേക്കോ 3 മാസത്തേക്കോ ഒക്കെ ഉള്ള സീസണുകളുണ്ടല്ലോ, ആ സീസൺ ടിക്കറ്റുകൾ നമുക്ക് തലേ ദിവസം വേണമെങ്കിൽ പോലും എടുക്കാം. അതായത് നാളെ രാവിലെ, അതിരാവിലെ നിങ്ങൾ പോവുകയാണ്, നാളെ രാവിലെ മുതൽ നിങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുകയാണ്, അപ്പോൾ രാവിലെ നമുക്ക് സീസൺ ടിക്കറ്റ് എടുക്കുന്നതിന് സമയം കിട്ടില്ല എങ്കിൽ തലേ ദിവസം വേണമെങ്കിലും, എന്നാൽ ഇന്നത്തെ ഡേറ്റ് മുതലല്ല നാളത്തെ ഡേറ്റ് മുതൽ നമുക്ക് സീസൺ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു ടിക്കറ്റ് എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിലോ, പുതുക്കിയ ഈ ഒരു സെക്ഷൻ 137 പ്രകാരം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരോ, അതുപോലെ തന്നെ ഉപയോഗിച്ച ടിക്കറ്റ് വീണ്ടും ഉപയോഗിക്കുന്നവരോ, അധിക ചാർജുകൾക്കൊപ്പം ബാധകമായിട്ടുള്ള നിരക്കും നൽകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ നിലവിൽ ഉള്ള 250 രൂപ എന്നുള്ളത് 500 രൂപയായിട്ട് ആ ഒരു പുതിയ നിരക്കാണ് ഇനി മുതൽ ഈടാക്കാൻ പോകുന്നത്. ഈ ഒരു വ്യക്തി പണം നൽകിയില്ല എങ്കിൽ ഈ വിഷയം കോടതിയിലേക്ക് റെഫർ ചെയ്യും, പിന്നെ നമ്മൾ കോടതി കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരാളുടെ ടിക്കറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിലോ, അപ്പൊ അങ്ങനെയുള്ള പിഴയിലും മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കണ്ടുകെട്ടുമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം, അത് കൂടാതെ യാത്രക്കാരൻ യാത്രാ നിരക്കും അധികമായിട്ടുള്ള ചാർജും ഒക്കെ നൽകേണ്ടി വരുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റ് പല കുറ്റകൃത്യങ്ങൾക്കുമുള്ള നിരക്കുകളും പിഴ ശിക്ഷയും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലുമൊക്കെ അനധികൃതമായിട്ട് കച്ചവടം നടത്തുക, ഇനി അതുപോലെ തന്നെ ഭിക്ഷാടനം നടത്തുക, ഇതിനൊക്കെ 2000 രൂപ പിഴയായിട്ട് ഈടാക്കും എന്നുള്ളതാണ്. ഈ കുറ്റകൃത്യം ആവർത്തിക്കുന്നവർക്കാണെങ്കിൽ 1 വർഷം വരെ ഒരു തടവ് ശിക്ഷ ലഭിക്കുന്നതിനും പുതിയ നിയമത്തിനകത്ത് അല്ലെങ്കിൽ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് ആ ഒരു വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ബോഗികളിലും സ്റ്റേഷനുകളിലും യാചന നിരോധിച്ചുകൊണ്ടുള്ള ഭേദഗതിയും ഈ ഒരു നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുക, അസഭ്യം പറയുക, അതുപോലെ തന്നെ റെയിൽവേയുടെ സൗകര്യങ്ങളിൽ ഇടപെടുകയോ സഹയാത്രികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ 1000 രൂപ പിഴ ചുമത്താം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സാധാരണ റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നിരന്തരം കാണുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ചുറ്റിലും ഒരു 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് പകുതിയിൽ കൂടുതൽ ആൾക്കാരും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഓരോ യാത്രക്കാരും, ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരും ഓരോ മാനസികാവസ്ഥയിൽ സഞ്ചരിക്കുന്നവരായിരിക്കാം. എല്ലാവരും ആഹ്ലാദകരമായിട്ടുള്ള ചുറ്റുപാടിൽ സഞ്ചരിക്കുന്നവരാകണമെന്നില്ല. ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ടാകാം, പോയിട്ട് വരുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ മരണമറിഞ്ഞു പോകുന്നവരുണ്ടാകാം, സ്വന്തമായിട്ടുള്ള അടുത്ത ബന്ധുക്കൾക്ക് അസുഖമാണ് എന്നറിഞ്ഞുകൊണ്ട് വിഷമത്തോടുകൂടി പോകുന്ന സമയത്താണ് അത്യുച്ചത്തിൽ അവർക്ക് വളരെ അരോചകമായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പാട്ടുകളും റീൽസുകളും ഒക്കെ കാണുന്നവർക്ക് അവർക്ക് ഒന്ന് കരുതിയിരുന്നാൽ നല്ലതാണ്. കാരണം 1000 രൂപ പിഴയാണ് അവരെ കാത്തിരിക്കാൻ പോകുന്നത്. അവർക്ക് കേൾക്കണമെങ്കിൽ ആ ഒരു ചെറിയ ശബ്ദത്തിൽ അവർക്ക് ഹെഡ്ഫോണോ അതല്ലെങ്കിൽ ഇയർഫോണോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് കേൾക്കാം. എന്തിനാ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നത് അല്ലേ? ഇനി അതുപോലെ തന്നെ മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കുന്നവരെ ട്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കുകയും അതോടൊപ്പം തന്നെ പിഴ ചുമത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, പലപ്പോഴും പലരും ഒക്കെ പരാതി പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾക്കായിട്ട് നിശ്ചിതമായിട്ടൊരു ഒരു കോച്ച് ആ ഒരു മാറ്റി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ സ്ത്രീകൾക്കായി നീക്കി വെച്ചിരിക്കുന്ന കോച്ചുകളിലോ സീറ്റുകളിലോ ബെർത്തുകളിലോ പുരുഷന്മാർ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ 2500 രൂപ പിഴ ചുമത്താനാണ് പുതിയ ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, അത്തരം യാത്രക്കാരെ നീക്കം ചെയ്യാനായിട്ട് റെയിൽവേ ജീവനക്കാർക്ക് അധികാരവുമുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിരോധിതമായിട്ടുള്ളതോ അപകടകരമോ ആയിട്ടുള്ള വസ്തുക്കൾ ട്രെയിനിൽ കൊണ്ടുപോകുന്നതിന് ഏറ്റവും കുറഞ്ഞ പിഴ തുക 10,000 രൂപയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്യാസോ അല്ലെങ്കിൽ പിന്നെ പടക്കം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ തന്നെ പാസഞ്ചർ ഏരിയകളിൽ അതിക്രമിച്ച് കയറിയാൽ 500 രൂപ പിഴ ഈടാക്കുമെന്നുള്ളതാണ്. അതേസമയം അനധികൃത കച്ചവടക്കാര് യാചകരായിട്ടുള്ളവര് മറ്റ് നിയമലംഘകര് ഇവരെയെല്ലാം അംഗീകൃത റെയിൽവേ ജീവനക്കാർക്കും നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മാറ്റം കൂടിയുണ്ട്. എന്തായാലും രാത്രിയിലും അതുപോലെ തന്നെ തിരക്കേറിയ സമയങ്ങളിലുമൊക്കെ ലേഡീസ് കോച്ചിൽ RPFഉം TTയും കർശന പരിശോധന നടത്തും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദീർഘദൂര ട്രെയിനുകളിൽ വനിതാ കോച്ചുകളിൽ ആ വനിതാ കോച്ചുകൾക്ക് പ്രത്യേക മുൻഗണന നൽകുമെന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് അറിയിപ്പുകളിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പുതിയ നിയമത്തെക്കുറിച്ച് യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിനും അത് വേണ്ടിയിട്ട് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ട്രെയിനിലുമൊക്കെ പ്രത്യേക അറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബോർഡുകളൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റേഡിയോ ബെൻസികറിലൂടെയും ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഒരു ടൈം പാസിലൂടെയും ഈ ഒരു മുന്നറിയിപ്പ് നിയമലംഘകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയമലംഘകർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലേക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരാം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ ഒരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അതിശക്തമായിട്ടുള്ള ഒരു വേനലിന് ശേഷം ഇങ്ങനെ മഴ തുടങ്ങിയ സമയത്ത് നമുക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്തായാലും സമാധാനമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാമല്ലോ, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ചിന്ത. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്തരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മഴ നമുക്ക് ലഭിച്ചില്ല എന്നുള്ളത് വളരെ വ്യസനസമേതമാണ് എല്ലാവരും ഓർക്കുന്നത്. കാരണം ആ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്തൊക്കെ നല്ല മഴ കിട്ടിക്കൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പൊ നമുക്ക് അതിശക്തമായ മഴയൊന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ വാഹനവുമായിട്ട് റോഡിലോട്ട് പോകുന്ന സമയത്ത് റോഡിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു പുതിയ റോഡിൽ, പുതുതായിട്ട് നിർമ്മിച്ച റോഡുകളിൽ അതിന്റെ ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ അപാകതയാണെന്ന് പൊതുവെ പരക്കെ നമ്മൾ പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റം വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് നമ്മൾ ന്യൂസിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു പെരുമഴയത്ത് നമ്മൾ റോഡിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മഴക്കാലത്തിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതായത് മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് അതിനു മുൻപേ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലെല്ലാം നമ്മുടെ ഈ ഒരു ഷോയിലൂടെ തന്നെ നമ്മൾ എല്ലാം പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ഇനി നമ്മൾ മഴയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു വരാം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് വാഹനങ്ങൾ ചീറിപ്പായാൻ സാധ്യതയുള്ള ഹൈവേ പോലെയുള്ള റോഡുകളിലാണ് ഈ സംഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു അപകടം, അല്ലെങ്കിൽ ആ ഒരു അപകട സാധ്യതയാണ് ഈ ഒരു ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എല്ലാവിധ സുരക്ഷാ സംവിധാനമുള്ള കാറുകൾ പോലും അല്ലെങ്കിൽ വാഹനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിൽ അപകടത്തിൽ പെടാം എന്നുള്ളതാണ്. പലരും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെത് ഏറ്റവും മോസ്റ്റ് മോഡേൺ കാറാണ്, അതിനകത്ത് ഇല്ലാത്ത സംവിധാനങ്ങളൊന്നുമില്ല, അതിനകത്ത് അഡാസ് സിസ്റ്റമുണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് പിന്നെ ABS സിസ്റ്റമുണ്ട്, ട്രാക്ഷൻ കൺട്രോളുണ്ട്, ഇതെല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് എന്നുള്ളത് സാമാന്യ ജനത്തിനൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോപ്ലെയിനിങ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഈ മഴക്കാലത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർമാർ നേരിടുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ ഹൈഡ്രോപ്ലെയിനിങ് എന്ന് ഞാൻ ഇപ്പോൾ പറയുകയുണ്ടായി. ഇതിന് മറ്റൊരു പേര് കൂടെ പറയുന്നുണ്ട്, അക്വാപ്ലെയിനിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ നമ്മൾ വേഗത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ടയറിന്റെ പമ്പിങ് ആക്ഷൻ മൂലം ടയറിന്റെ താഴെയുള്ള വെള്ളം, ആ വെള്ളത്തിൽ ഒരു പാളി രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ടയർ റോഡിൽ സ്പർശിക്കുന്നിടത്ത് ജലം ആ ഒരു ടയറിന്റെ ത്രെഡിന്റെ സഹായത്തോടുകൂടി, അതായത് ആ ഗ്യാപ്പിലൂടെ ആ ഒരു ചാലുകളിലൂടെ സ്പിൽവേ എന്നാണ് അവർ പറയുന്നത്, അത് പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ടയറും റോഡും തമ്മിലുള്ള ബന്ധം നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. നല്ലൊരു കൺട്രോൾ നമുക്ക് കിട്ടും, കാരണം ഈ ഒരു ടയർ നമ്മുടെ റോഡിൽ ആ ഒരു ടാർ റോഡിൽ തന്നെ ഇത് കറക്റ്റായിട്ട് കോണ്ടാക്ടിലൂടെ പോകും. പക്ഷേ ടയറിന്റെ വേഗം കൂടുന്ന സമയത്ത് ഇത് പമ്പ് ചെയ്ത് പുറന്തള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ഈ ഒരു ടയറിനും അതുപോലെ തന്നെ റോഡിന്റെയും ഇടയിലേക്ക് അതിമർദ്ദത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ മർദ്ദം മൂലം ടയറ് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ റോഡിൽ നിന്നും കുറച്ച് ഉയർന്ന് ഇങ്ങനെ നിൽക്കും. അപ്പൊ അങ്ങനെ ടയറും റോഡും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോപ്ലെയിനിങ് അഥവാ അക്വാപ്ലെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോഡില് വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ മുകളിലൂടെ നമ്മളെ വാഹനം പോകുമ്പോൾ റോഡും അതുപോലെ തന്നെ ഈ നമ്മുടെ ടയറും തമ്മിൽ ഒരു ബന്ധമില്ലാതെയായി മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പതുക്കെ ഓടിക്കുന്ന സമയത്ത് ഈ പ്രശ്നം വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, പതുക്കെ ഓടുന്ന സമയത്ത് ആ ഒരു ടയറിന്റെ ആ ഒരു നമ്മൾ പറയുന്ന കട്ട, ആ കട്ടയുടെ ഇടയിലുള്ള ചാലിലൂടെ ഈ വെള്ളം ഇങ്ങനെ തെറിച്ച് പുറകിലേക്ക് പോകുന്നു. നമ്മളിപ്പോ നമ്മളൊരു വാഹനത്തിന്റെ പുറകിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണിത്. അതേസമയം നമ്മുടെ വാഹനത്തിന്റെ ടയറ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടയാണെങ്കിലോ, ഇത് വളരെയധികം അപകടകരമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും റോഡും ടയറുമായിട്ടുള്ള ഈ ഒരു സമ്പർക്കം വേർപെട്ട് കഴിഞ്ഞാൽ എന്താകും, ടയറ് വളരെ ഫ്രീ ആയിട്ട് തിരിയും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബ്രേക്കിന്റെയും സ്റ്റിയറിംഗിന്റെയും ആക്സിലേറ്ററിന്റെയും ഒക്കെ പ്രവർത്തനം പൂർണ്ണമായും നഷ്ടപ്പെടും. അതോടെ ഡ്രൈവർക്ക് വാഹനത്തിന്റെ ഗതിയോ അതുപോലെ തന്നെ വേഗമോ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയും ഉണ്ടാകും. ലളിതമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വാഹനം റോഡിലൂടെ അല്ല പോകുന്നത്, മറിച്ച് വെള്ളത്തിന് മീതെ ഇങ്ങനെ ഒഴുകി പോകുന്നു അല്ലെങ്കിൽ വഴുതി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ബ്രേക്കോ സ്റ്റിയറിംഗോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു എഫക്റ്റും ഉണ്ടാകില്ല. അത് മാത്രമല്ല, നമ്മളവിടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനം പൂർണ്ണമായിട്ടും അതിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും അത് തെന്നി മാറുന്നതിനോ മറിയുന്നതിനോ ഒക്കെ കാരണമുണ്ടാകുകയും ചെയ്യും. അപ്പൊ നമ്മള് ഈ അക്വാപ്ലെയിനിങ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അമിത വേഗം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന റോഡിലൂടെ അമിത വേഗത്തിൽ പോകുന്ന സമയത്താണ് ഈ ഒരു വെള്ളം പുറന്തള്ളാൻ സഹായിക്കുക അല്ലെങ്കിൽ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തേയ്മാനം സംഭവിച്ച ടയറുകൾ. നമ്മൾ മൊട്ട ടയർ എന്നൊക്കെ പറയും, അതിന്റെ ത്രെഡ് എല്ലാം പോയത്, കട്ടയൊക്കെ പോയിരിക്കുന്ന ഒരു ടയർ, ആ ടയറുകളിലെ ആ ഒരു ത്രെഡ് ഡെപ്ത് അത് കുറവാണെങ്കിൽ വെള്ളം വശങ്ങളിലേക്ക് മാറിപ്പോകത്തില്ല, കാരണം വെള്ളത്തിന്റെ മുകളിൽ കൂടെ ആയിരിക്കും അത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂടുന്നതും വലിയ പ്രശ്നമാണ് കേട്ടോ. അതായത് റോഡിൽ കൂടുതൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് പലരും ഒക്കെ അതിനകത്തോടെ ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ടയറിലുള്ള വായുമർദ്ദം, അങ്ങനെ ടയറിൽ കാറ്റ് കുറവാണെങ്കിലും ഈ ഒരു പ്രതിഭാസം ഉണ്ടാകും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അഥവാ നമ്മൾ ഇങ്ങനെ പോകുന്നു, നമുക്ക് ആ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, റോഡിൽ വെച്ച് ഇങ്ങനെ പെട്ടെന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് വളരെ പെട്ടെന്ന് നമുക്ക് ലൈറ്റ് അതേപോലെ അങ്ങ് തോന്നും, ആ ഒരു സമയത്ത് ആക്സിലേറ്ററിൽ നിന്ന് നമ്മൾ കാലെടുക്കുക. അത് വാഹനത്തിന്റെ വേഗത തനിയെ കുറയട്ടെ, നമ്മൾ ബ്രേക്ക് ചെയ്ത് കുറയാനായിട്ട് ശ്രമിക്കരുത്. അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് നേരെ പിടിക്കുക, സ്റ്റഡി ആയിട്ട് പിടിക്കുക എന്നുള്ളതാണ്. അതായത് വാഹനം ഏത് ദിശയിലേക്കാണോ പോകുന്നത്, ആ ദിശയിൽ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പിടിച്ചു വയ്ക്കുക. നമ്മൾ വശങ്ങളിലേക്ക് വെട്ടിത്തിരിക്കാൻ നോക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഹനം നമ്മുടെ കയ്യിൽ നിന്നും പാളിപ്പോകും. ഇനി അതുപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും ഒരേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് മാനുവൽ വണ്ടിയാണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഞ്ചിൻ ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്ലച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്, നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എഞ്ചിന്റെ പിടുത്തം കൊണ്ട് നമുക്ക് വാഹനത്തിന്റെ വേഗത കുറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൂടാത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബ്രേക്ക് ചവിട്ടരുത് പെട്ടെന്ന് തന്നെ. അതായത് നമ്മൾ പരിഭ്രാന്തരായിട്ട് ബ്രേക്ക് ശക്തിയായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും നിയന്ത്രണം തെറ്റി മറിയാനുള്ളൊരു സാധ്യത തന്നെയുണ്ട്. ഇനി വാഹനത്തിന് ABS ഉണ്ടല്ലോ, പ്രശ്നമില്ലല്ലോ, ഒരിക്കലും പാടില്ല. വാഹനത്തിന് ABS ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നുള്ള കഠിനമായിട്ടുള്ള ബ്രേക്കിംഗ് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വെട്ടിച്ചു മാറ്റുന്നത് ഒഴിവാക്കുക, കാരണം വാഹനം വഴുതി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിത് ചെയ്യരുത് എന്നുള്ളതാണ്. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മൾ വേഗം കുറഞ്ഞ അവസ്ഥയിൽ അല്ലെങ്കിൽ ചെറിയ വേഗത്തിൽ, മഴയുള്ള സമയത്ത് സാധാരണ വേഗതയേക്കാൾ വളരെ കുറച്ച് വേഗത്തിൽ മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടയറുകളുടെ അവസ്ഥ പരിശോധിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മഴക്കാലത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ടയറിന്റെ ത്രെഡ്, ആ കട്ടകൾ കൃത്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് മാറേണ്ട സമയമായോ അതിനകത്തുള്ള എയർ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റോഡിലുള്ള റോഡിന്റെ വശങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിലൂടെ വാഹനം കയറ്റി ഇറക്കുന്നത് അല്ലെങ്കിൽ വാഹനം കയറ്റിക്കൊണ്ടു പോകുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ മുൻപിലുള്ള വാഹനത്തിന്, മുൻപേ പോകുന്ന വാഹനത്തിന്റെ ടയർപാടുകൾ ആ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പിന്നെ മുൻപിൽ പോകുന്ന വാഹനം ഇങ്ങനെ റോഡിലെ വെള്ളം മാറ്റിപ്പോകുന്നുണ്ടാകും. ആ പാതയിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ, ആ ട്രാക്കിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ സുരക്ഷിതമായിരിക്കും, പൂർണ്ണമായും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ പല വാഹനങ്ങളിലും, പുതിയ തരം വാഹനങ്ങളിൽ ക്രൂസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അത്തരത്തിലുള്ള ക്രൂസ് കൺട്രോൾ ഓഫ് ചെയ്ത് മാത്രം പോവുക, കാരണം മഴയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ക്രൂസ് കൺട്രോൾ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക് ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരു വ്യക്തി മരണമടയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആസ്തികൾ, ആസ്തി ബാധ്യതകൾ അനന്തരാവകാശികളിലേക്ക് പോകുന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വരുത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന കടങ്ങൾ, ആ ഒരു കടങ്ങൾ അദ്ദേഹത്തിന്റെ അസറ്റിന് അനുസൃതമായിട്ട് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ അത് തീർക്കേണ്ടി വരുന്ന കാര്യമൊക്കെ ഞാൻ ഇന്ന് ഇപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അല്ലെ. പക്ഷേ മറ്റൊരു കാര്യം കൂടെ, ഡിജിറ്റൽ ആസ്തികൾ അതിനെന്ത് സംഭവിക്കും? അത് അനന്തരാവകാശികൾക്ക് കൈമാറാവുന്ന സ്വത്താണോ? അപ്പൊ ഡിജിറ്റൽ ആസ്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പിതാവിന്റെ ഐഫോൺ, അതുപോലെ തന്നെ ഐക്ലൗഡ്, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്കുള്ള പ്രവേശനം മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അനുവദിക്കാമോ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഐക്ലൗഡിലുള്ള സാധനങ്ങൾ, ഡിജിറ്റൽ ആയിട്ടുള്ള കണ്ടന്റുകൾ, ഫോട്ടോ ആകാം, ആൽബം ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോസോ മറ്റ് കണ്ടന്റുകളാകാം, ഇതിന്റെ അവകാശി ആരാണ്? ഇതിനാണ് നമ്മൾ ഡിജിറ്റൽ ആസ്തികൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മരണമടഞ്ഞ പിതാവിന്റെ ഐഫോൺ, ഐക്ലൗഡ് തുടങ്ങിയ അക്കൗണ്ടുകളിലേക്കുള്ള പ്രവേശനം മകൾക്ക് അനുവദിച്ചുകൊണ്ട് ഒരു കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോടതി ഉത്തരവ്, പ്രത്യേകിച്ച് നിയമം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ, ആ കോടതി ഉത്തരവുകളെ നമ്മൾ നിയമമായിട്ട് നമ്മൾ കണക്കിലെടുക്കാറുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ എന്ന് പറഞ്ഞത് ലോ ഓഫ് ദി ലാൻഡ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് ഇതിനൊന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ്, നമ്മളിപ്പോ ഒരു വ്യക്തി മരണമടയുന്ന സമയത്ത് അദ്ദേഹം സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ സ്വത്തുകളുടെ ഭാവി എന്താകും എന്നുള്ള ഒരു വിഷയമായിരുന്നു കോടതിയിൽ വന്നത്. അതായത് ഇത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ആർക്കെങ്കിലും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഈ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഈ പറഞ്ഞ ഒരു കേസിനകത്ത് ആ മരണമടഞ്ഞ വ്യക്തി അദ്ദേഹം വിൽപത്രം തയ്യാറാക്കാതെയാണ് മരണപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ ഐഫോൺ, ഐക്ലൗഡ് അക്കൗണ്ടുകൾ സൂക്ഷിച്ച് അതിനകത്തൊക്കെ സൂക്ഷിച്ചിരുന്ന ഫോട്ടോകള്, വീഡിയോകള്, വോയിസ് നോട്ടുകള്, കോണ്ടാക്റ്റുകള്, മറ്റ് വ്യക്തിഗത ഡിജിറ്റൽ വിവരങ്ങൾ, ഇവയിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മകളും കുടുംബാംഗങ്ങളും ആപ്പിൾ കമ്പനിയെ സമീപിച്ചു. അപ്പോ ആപ്പിൾ കമ്പനിയെ സമീപിച്ച സമയത്ത് പരേതന്റെ സ്വത്തുക്കളുടെ നിയമപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് അപേക്ഷകരെ നിയമിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഹാജരാക്കിയാൽ മാത്രമേ ഈ അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഐഫോൺ അധികൃതർ അറിയിക്കുകയുണ്ടായി. കാരണം അവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഈ ഒരു അക്കൗണ്ടുകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളുടെ ഉടമസ്ഥരായിട്ട് കോടതി നിങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കോടതിയുടെ ആ ഒരു ഉത്തരവ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽസ് തരാം എന്നുള്ളതാണ് കോടതി ഇങ്ങനെ ആ ഈ ഒരു ഐഫോൺ കമ്പനി ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടായത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് മകൾ പിന്നെ ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് ഗാന്ധിനഗർ ജില്ലാ കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഈ കോടതി എന്തായാലും ഈ ഒരു അപേക്ഷ പരിശോധിച്ചു, അതിനെക്കുറിച്ച് ന്യായ അന്യായങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മരിച്ച വ്യക്തിയുടെ ഡിജിറ്റൽ എസ്റ്റേറ്റിന്റെ നിയമാനുസൃത അഡ്മിനിസ്ട്രേറ്ററായിട്ട് മകളെ നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും കോടതി അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരവുമായിട്ട് വന്നു. ആ ഉത്തരവ് അവർ ഐഫോണിന് കൊടുക്കുകയും അവർ ഇതെല്ലാം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കുമുള്ള സംശയമുണ്ടാകും, എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ആസ്തികൾ എന്നുള്ളത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയുന്നുണ്ട്, അത് നമ്മുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒക്കെ ഉള്ള ഫോട്ടോകൾ, ഡിജിറ്റൽ ഫോട്ടോകൾ, അതുപോലെ തന്നെ വീഡിയോകൾ, ശബ്ദരേഖകൾ എന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡിംഗ്, ഇപ്പൊ പാട്ടുകളോ അതല്ല എങ്കിൽ വോയിസ് റെക്കോർഡിങ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത്, ഇനി അതിനകത്തുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസ് പോലും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആസ്തികളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. കോണ്ടാക്ട് ലിസ്റ്റ് അല്ലെങ്കിൽ കോണ്ടാക്ട് വിവരങ്ങൾ, ഇനി അതുപോലെ തന്നെ ക്ലൗഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകൾ, നമ്മളിപ്പോ നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാതെ ഇപ്പോ പുതുതായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ ഫോണിന്റെ മെമ്മറി വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്ലൗഡിൽ സൂക്ഷിക്കാനുള്ള ആ ഒരു ക്ലൗഡ് ഫെസിലിറ്റീസ് നൽകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പൊ അവരുടെ ഒരു ചെറിയ തുക വാടക നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വളരെ സേഫ് ആയിട്ട്, ഇപ്പൊ നമ്മുടെ ഫോണിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു, ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇനി അതുപോലെ തന്നെ ഫോൺ ചീത്തയായി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ക്ലൗഡിലൊക്കെ സൂക്ഷിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നശിക്കുകയില്ല, കാരണം അത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ക്ലൗഡ്

0: ഫയലുകളൊക്കെ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കമ്പനികളുടെയോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ തന്നെ നമ്മുടെ ശ്രോതാക്കളോട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട രേഖകൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്ലൗഡിൽ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അതിന് നമ്മളൊരു മന്ത്ലി ഫീസ് അല്ലെങ്കിൽ ഒരു ഇയർലി ഫീസൊക്കെ നമ്മൾ നൽകേണ്ടി വരും. ഇനി അതിന് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ചെയ്യാമെന്നുണ്ട്, നിങ്ങളുടെ മെയിൽ ഐഡിയിൽ സൂക്ഷിക്കാം. അപ്പൊ അതെങ്ങനെ, നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോകരുത് എന്ന് മാത്രം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെയിലിൽ നിന്നും നിങ്ങളുടെ ഇമെയിലിൽ നിന്നും നിങ്ങളുടെ ഇമെയിലിലേക്ക് തന്നെ ഒരു മെസ്സേജ് അയക്കുക. ആ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, അത് നമ്മുടെ ഇപ്പോൾ ഫോട്ടോ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു കോപ്പി വേണമെന്ന് വെക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി, അത് വളരെ സുരക്ഷിതമായിട്ട് കോപ്പി സൂക്ഷിക്കണം നിങ്ങൾക്ക്. എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു മെയില് നിങ്ങളുടെ മെയിലിൽ നിന്നും നിങ്ങൾക്ക് തന്നെ അയക്കുക. അതവിടെ സുരക്ഷിതമായിരിക്കും. കാരണം അതിനകത്ത് സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു 15 GB ആണ് നമുക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് ആ ഒരു മെമ്മറി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 15 GB വരെ ഉള്ള ഡാറ്റ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് അതിനകത്ത് അയക്കാം. അത് എപ്പോഴും അവിടെ ഉണ്ടാകും. ഇനി അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്നും നിങ്ങൾ ബാംഗ്ലൂർ പോയി, ആ ബാംഗ്ലൂരിൽ ചെന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു കോപ്പി വേണം. പക്ഷെ നിങ്ങളുടെ കൈവശം അതില്ല, അത് വീട്ടിൽ പറഞ്ഞ് എടുത്തു തരാൻ പെട്ടെന്ന് ആരും അവിടെ ഇല്ല. ഈ മെയിലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കഫേയിൽ കയറി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുക. ആ ഒരു ഫയല് നിങ്ങൾക്ക് അവിടെ നിന്നും അത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം, അവിടുത്തെ ആവശ്യങ്ങളൊക്കെ സാധിക്കും. ഇനി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ഡിജിറ്റൽ അക്കൗണ്ടുകൾ, ഇതെല്ലാം അനന്തരാവകാശികൾക്ക് കൈമാറാവുന്ന ഡിജിറ്റൽ സ്വത്തായിട്ട് കണക്കാക്കേണ്ടതാണ് എന്നുള്ള കോടതി ഉത്തരവുകളുണ്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു സ്വത്ത് എന്നൊരാശയം, കോടതി പറഞ്ഞൊരു കാര്യം കൂടിയാണ് കേട്ടോ, സ്വത്ത് എന്ന് പറയുന്ന ഒരു ആശയം ഭൗതിക വസ്തുക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനകത്ത് ഉടമസ്ഥാവകാശം, നിയന്ത്രണം, കൈമാറ്റം, മറ്റ് നിയമപരമായിട്ടുള്ള നിയന്ത്രണം, സംരക്ഷണം, ഇവയ്ക്കെല്ലാം വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടുനോക്കാൻ കഴിയാത്ത ആസ്തികളും സ്വത്തിൽ പെടുന്നതാണ്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളതും സ്വത്തിൽ പെടുന്നതാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്, പക്ഷേ സമയം കുറച്ചുകൂടിയേ ഉള്ളൂ. നമുക്ക് ഞാൻ ഉടൻ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
0: ഹായ്, ഹലോ, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ അടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു 5 രൂപ നിങ്ങളിൽ നിന്നും ഒരാൾ ബലമായിട്ട് ഈടാക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ 5 രൂപയല്ലേ, ആ പോട്ടെ എന്ന് കരുതി നിങ്ങൾ മടങ്ങുമോ, അതോ ആ തുക തിരിച്ചു പിടിക്കുന്നതിനുള്ള നിയമ നടപടിയിലേക്ക് നീങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തി ഇത്തരത്തില് റീഫണ്ട് തുക ഇനത്തില് നഷ്ടമായിട്ടുള്ള 5 രൂപ തിരികെ വാങ്ങിയ ഒരു സംഭവമാണ് എനിക്ക് നമ്മുടെ ശ്രോതാക്കളുടെ ഓട് പങ്കുവെക്കാനുള്ളത്. അതായത് ഒരു 41 വയസ്സുകാരനാണ് പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായിട്ടുള്ള പ്രേംജിത് സിംഗ്. ആ ഒരു വ്യക്തിയാണ് ഉപഭോക്തൃ കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധിയും നേടി വന്നിരിക്കുന്നത്. ഇതെന്ത് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കിയ ഇനത്തില് ആ ലഭിച്ച റീഫണ്ട് തുകയിൽ 5 രൂപ കുറവ് വന്നതോടെയാണ് പ്രേംജിത് സിംഗ് നിയമ പോരാട്ടത്തിനായിട്ട് ഇറങ്ങുന്നത്. ആദ്യം റെയിൽവേ അധികൃതരെ സമീപിച്ചു, അനുകൂലമായിട്ടുള്ള പ്രതികരണം വന്നില്ല. അദ്ദേഹം തുടർന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഇത് എന്നാണ് നടന്നത്, സംഭവം നടന്നത് എന്ന് ചോദിച്ചാൽ 2023 ഫെബ്രുവരി 28 ഈ ഒരു സംഭവം നടക്കുന്നത്. പ്രേംജിത് സിംഗ് അദ്ദേഹത്തിനും പിതാവിനും വേണ്ടിയിട്ട് ഹിസാറിൽ നിന്നും ലുധിയാനയിലേക്ക് യാത്ര ചെയ്യുന്നതിനായിട്ട് 330 രൂപ ചെലവില് 2 ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് ലുധിയാന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡെബിറ്റ് കാർഡ് മുഖേനയാണ് അദ്ദേഹം ബുക്ക് ചെയ്യുന്നത്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് 2 ദിവസം മുൻപ് അദ്ദേഹം ടിക്കറ്റ് റദ്ദാക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും ക്യാൻസലേഷൻ ചാർജ് നിരക്കായിട്ടുള്ള 240 രൂപ കഴിഞ്ഞ് 90 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് അത് റീഫണ്ടിനായിട്ട് അക്കൗണ്ടിൽ ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ 2024 ജനുവരിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്ന സമയത്താണ് ഈ 90 രൂപ ലഭിക്കേണ്ടുന്ന സ്ഥാനത്ത് 85 രൂപ മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ടിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് പ്രേംജിത് സിംഗ് റെയിൽവേ സ്റ്റേഷൻ അധികൃതരെ സമീപിച്ചു. അപ്പൊ 5 രൂപ കുറച്ചതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം ലഭിച്ചില്ല അദ്ദേഹത്തിന്. അദ്ദേഹം വൈകാതെ 5 രൂപ കൂടി റീഫണ്ട് തേടിക്കൊണ്ട് യുവാവ് റെയിൽവേക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു, ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. അതിനിടെ തങ്ങളല്ല 5 രൂപ പിടിച്ചതെന്ന്, യുവാവിന്റെ ബാങ്കാണ് പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ ഒരു മറുപടിയൊക്കെ കോടതിയിൽ കൊടുത്തു. പക്ഷേ ഉപഭോക്തൃ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ആ ഒരു POS മെഷീനിലൂടെ നടത്തുന്ന 1000 രൂപ വരെയുള്ള ഇടപാടുകൾക്ക് 5 രൂപ റീഫണ്ട് ചാർജ് പിടിക്കാൻ ബാങ്കുകളെ അനുവദിക്കുന്ന 2017 ഒരു റെയിൽവേ ബോർഡ് വിജ്ഞാപനം അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഇക്കാര്യം എതിർകക്ഷിയായിട്ടുള്ള റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും അറിവില്ലായിരുന്നു എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിരുന്ന മറ്റൊരു കാര്യം. അപ്പൊ റീഫണ്ട് തുകയിൽ നിന്നും 5 രൂപ പിടിച്ചതിനുള്ള കാരണം പരാതിക്കാരനെ അറിയിച്ചില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ റെയിൽവേ ഹിതകരമല്ലാത്ത വ്യാപാര രീതി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയ കമ്മീഷൻ പരാതിക്കാരന് ബാക്കി തുകയ്ക്ക് അർഹതയുണ്ട് എന്ന് കണക്കാക്കുകയും എന്ന് ആ ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു. അപ്പൊ എന്തായാലും റീഫണ്ടിൽ നിന്നും പിടിച്ച 5 രൂപ യുവാവിന് നൽകാൻ ഉത്തരവിട്ട കമ്മീഷൻ ചെലവിനത്തിൽ 10,000 രൂപ അടയ്ക്കുന്നതിനും നിർദ്ദേശിക്കുകയുണ്ടായത് മാത്രമല്ല 30 ദിവസത്തിനുള്ളിൽ തുക നൽകിയില്ല എങ്കിൽ തുക അടയ്ക്കുന്നതുവരെ ഓരോ ദിവസത്തിനും 200 രൂപ വീതം പിഴ ചുമത്തുമെന്നും ഉത്തരവിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളും പലപ്പോഴും പല കാര്യത്തിനും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ ഷോ തന്നെ കേട്ടിട്ട് പലരും കോടതിയെ സമീപിക്കുന്നു, പ്രത്യേകിച്ച് കൺസ്യൂമർ ഉപഭോക്തൃ കമ്മീഷനെയൊക്കെ സമീപിക്കുന്നു, അതിനുള്ള നിയമവശങ്ങളെയൊക്കെ ചോദിച്ചുകൊണ്ട് പലരും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അതിന്റെ മറുപടിയായിട്ട് നമ്മുടെ ഈ ടൈം പാസിലൂടെ തന്നെ നമ്മൾ അതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഇത്തരത്തിലുള്ള അപ്പോൾ റെയിൽവേക്കെതിരെ നമുക്ക് ഇങ്ങനെ കേസ് കൊടുക്കാൻ കഴിയുമോ, റെയിൽവേക്കെതിരെ ബാങ്കിനെതിരെ കേസ് കൊടുക്കാൻ കഴിയുമോ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കെതിരെ KSRTCക്കെതിരെ വാട്ടർ അതോറിറ്റിക്കെതിരെ KCBക്കെതിരെ, അതോ സാധാരണ നമുക്ക് ചെറിയ കടകൾക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് അർഹമായിട്ടുള്ള ആ ഒരു നീതി നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ആർക്കൊക്കെ എതിരായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളത് പലതരത്തിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു പല കാര്യങ്ങളും നമ്മുടെ ഈ ഷോയിലൂടെ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ പറയുന്നത്, റെയിൽവേ ആണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് അർഹതപ്പെട്ട 5 രൂപ എങ്കിൽ 5 രൂപ അവിടെ 1 രൂപ പോലും നമുക്ക് അനർഹമായിട്ട് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ്. ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അദ്ദേഹത്തിന് ചെലവിനത്തിൽ 10,000 രൂപയും 5 രൂപ അദ്ദേഹത്തിന്റെ റീഫണ്ട് അത് പിടിച്ചു വെച്ച അല്ലെങ്കിൽ തടഞ്ഞു വെച്ച തുക, അങ്ങനെ 10,005 രൂപ അദ്ദേഹത്തിന് 30 ദിവസത്തിനുള്ളിൽ നൽകണമെന്നുള്ളതാണ്. ഇനി അതുപോലെ 30 ദിവസം കഴിഞ്ഞിട്ട് അതായത് 30 ദിവസത്തിനുള്ളിൽ നൽകിയില്ല എങ്കിൽ ഈ താമസിക്കുന്ന ഓരോ ദിവസത്തിനും 200 രൂപ വീതം പിഴയും കൂടെ ചുമത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്നുള്ള ഒരു ഉത്തരവോടുകൂടിയാണ് ഈ ഒരു ഉപഭോക്തൃ കമ്മീഷൻ അതിന്റെ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറേ വിവരങ്ങളുമായിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് നിങ്ങളുടെ മുന്നിൽ ഈ ടൈം പാസിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ടൈം പാസ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ, പല കാര്യങ്ങളും ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്നുള്ളതോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഏതൊക്കെ ഉൾപ്പെടുത്തണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. റേഡിയോ ബെൻസിഗറിന്റെ വാട്സപ്പ് നമ്പറിലോ അതല്ല എങ്കിൽ അവിടുത്തെ ലൈവ് നമ്പറിലോ ഒക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത വരുന്ന ആഴ്ചയിലെ ടൈം പാസിൽ നമ്മളത് നിർബന്ധമായിട്ടും അത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു ശുഭദിനം കൂടി നേർന്നുകൊണ്ട് ഇന്നത്തെ ടൈം പാസിൽ നിന്നും ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന

0: കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
0: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാനകൗ

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗാന കൗതുകത്തിന്റെ 347 എപ്പിസോഡിലേക്ക് സ്വാഗതം. കാലവർഷത്തിനിടയിൽ ചില തുലാവർഷ ഓർമ്മകൾ. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത 1976 റിലീസായ തുലാവർഷം എന്ന സിനിമയുടെ സുവർണ ജൂബിലിയാണ് ഈ വർഷം. അതിലെ മനോഹരമായ പാട്ടുകൾക്കും 50 വയസ്സ്. 3 ഗാനരചയിതാക്കളും 2 സംഗീത സംവിധായകരും ചേർന്നൊരുക്കിയ 4 ഗാനങ്ങൾ. വയലാറിന്റെ രചനയ്ക്ക് സലിൽ ചൗധരി ഇണമിട്ട ഈ ഗാനമാകട്ടെ ആദ്യം.

പ്രേംനസീർ, സുധീർ എന്നിവരോടൊപ്പം ശ്രീദേവി, ഹേമ ചൗധരി എന്നിവർ നായിക നായകന്മാരായി എത്തിയ പടമായിരുന്നു തുലാവർഷം. കഥയും സംഭാഷണവും സി രാധാകൃഷ്ണന്റേതായിരുന്നു. നാല് ഗാനങ്ങളിൽ മൂന്നിനും സലിൽ ചൗധരി സംഗീതം പകർന്നപ്പോൾ പി ഭാസ്കരൻ എഴുതി എസ് ജാനകിയും സൽമയും ആലപിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ദക്ഷിണാമൂർത്തിയായിരുന്നു.

വയലാർ എഴുതി സലിൽ ചൗധരി ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും ആലപിച്ച ഈ യുഗ്മഗാനവും അക്കാലത്തെ ഹിറ്റുകളിലൊന്നായിരുന്നു.

തുലാവർഷത്തിലെ നാലാമത്തെ ഗാനമായിരുന്നു സ്വപ്നാടനം ഞാൻ തുടരുന്നു. അന്നും ഇന്നും മിക്കവാറും പേരുടെയും മനസ്സിൽ ഈ പാട്ടിൻ്റെ രചയിതാവ് വയലാർ രാമവർമ്മയാണ്. എന്നാൽ അല്ല, കവിയും പത്രപ്രവർത്തകനുമായിരുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ ഭാവനയിൽ നിന്നായിരുന്നു ആ സ്വപ്നാടനം. തിരക്കഥയും സംഭാഷണവും നിരൂപണവും ചൊവ്വല്ലൂരിന് ഒരുപോലെ വഴങ്ങി. അദ്ദേഹത്തിൻ്റെ നവതി വർഷമാണിത്. അദ്ദേഹം ഓർമ്മയായിട്ട് ഈ ജൂൺ 26 നാല് വർഷം തികഞ്ഞു. കഴിഞ്ഞ നാൾ അപ്രതീക്ഷിതമായാണ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഫേസ്ബുക്ക് ഫീഡിൽ വന്നത്. അദ്ദേഹത്തെ കണ്ടപാടെ ഞാൻ നിലത്ത് നമസ്കരിച്ചു എന്ന് പറയുകയാണ് ചൊവ്വല്ലൂർ. ആദ്യമായി സലിൽ ചൗധരിയെ കണ്ട നിമിഷത്തെക്കുറിച്ചാണ് ആ കഥ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെ തുടരുന്നു. സിനിമ ഗാനങ്ങൾ എഴുതാൻ പറ്റുമെന്നൊന്നും വിചാരിച്ച ആളല്ല ഞാൻ. പക്ഷെ പാട്ട് എഴുതണം, കഥ എഴുതണം, അഭിനയിക്കണം എന്നൊക്കെ പല മോഹങ്ങളുണ്ടായിരുന്നു. അതെന്നെ സ്നേഹിക്കുന്ന ആചാര്യന്മാരോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയാറുമുണ്ടായിരുന്നു. MT കാര്യാട്ടനോടും ശോഭന പരമേശ്വരൻ നായരോടുമൊക്കെ ഒന്ന് നമ്മളെയും കൂടെ പിടിച്ച് കയറ്റു അതിലേക്ക്, ആ നോക്കട്ടെ അവസരം വരട്ടെ എന്ന മറുപടിയും. ആ കാലത്താണ് ശോഭന പരമേശ്വരൻ നായരുടെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് പകർത്തി എഴുതാൻ ഞാൻ മദ്രാസിയിൽ പോയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു താമസം. അവിടെ എല്ലാ ദിവസവും കാര്യാട്ട് വരും. അദ്ദേഹത്തോട് പറയും, നമ്മുടെ കാര്യം മറക്കരുത് എന്നൊക്കെ. അവർ അന്ന് തുലാവർഷം എന്ന സിനിമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കാര്യമായിട്ട് വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഒരു ദിക്കിൽ പോകാനുണ്ട്, കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് റെഡിയാവണം. എന്താ എന്ന് ചോദിച്ചു. അത് പിന്നെ പറയാം എന്നായിരുന്നു മറുപടി. പെരുമേട്ടനോടും ചോദിച്ചു, നാളെ അറിഞ്ഞാൽ മതി എന്ന് തന്നെ ഉത്തരം. രാവിലെ നേരത്തെ റെഡിയായി, കാര്യമായിട്ട് വന്നു. പെരുമേട്ടനും റെഡിയായി, പോവാം എന്ന് പറഞ്ഞു. എവിടേക്കാന്ന് ചോദിച്ചിട്ട് ഇവർ പറയുന്നുമില്ല. കാറിൽ പോകുമ്പോൾ കാര്യമായിട്ട് പറഞ്ഞു, എവിടേക്കാ പോകുന്നതെന്നറിയോ, പാം ഗുരു ഹോട്ടലിലേക്കാണ്. അവിടെ നീ കേട്ടിട്ടില്ലേ, സലിൻ ചൗധരി എന്നയാളെ കാണാനാണ് പോകുന്നത്. അതെന്തിനാ ഞാൻ. അപ്പോൾ പരമേശ്വരൻ നായർ പറഞ്ഞു, ഒരു പാട്ട് എഴുതാനാണ് പോകുന്നത്. അത് കേട്ടപ്പോൾ കാറിൽ ഇരിക്കണോ അത് റിങ്ങി ഓടണോ എന്ന് സംശയമായി. സലിൽ ചൗധരിയുടെ അടുത്തേക്ക് പാട്ടെഴുതാൻ ഞാനോ? ഹോട്ടലിലെ സ്യൂട്ട് റൂമിൽ പതിവിലധികം വലിപ്പമുള്ള ഒരു ഹാർമോണിയവുമായി സലിൽ ചൗധരി ഇരിക്കുന്നു. അദ്ദേഹത്തെ കണ്ട ഉടനെ ഞാൻ നിലത്ത് നമസ്കരിച്ചു. എന്താ ഇത് എന്ന് ചോദിച്ചു അദ്ദേഹം. നമ്മുടെ പയ്യനാണ്, പാട്ടൊക്കെ എഴുതുമെന്ന് പരിചയപ്പെടുത്തി കാര്യാട്ട്. ഇരിക്കാൻ പറഞ്ഞിട്ടും അതിന് ധൈര്യം വന്നില്ല. കാര്യാട്ടിനോട് സുഖകാര്യമായി പറഞ്ഞു, സലിൽ ചൗധരിയുടെ മുന്നിലിരുന്ന് പാട്ടെഴുതാൻ എന്നെ കൊണ്ട് പറ്റുമോ? നീ ധൈര്യമായിരിക്കെ അവരുടെ പ്രോത്സാഹനം. നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ സലിൽ ചൗധരി വാത്സല്യത്തോടെ സംസാരിച്ചു. ആര് എന്ത് തുടങ്ങാൻ എന്ന് അപ്പോഴും നിശ്ചയമില്ല. അദ്ദേഹം ഹാർമോണിയത്തിൽ ട്യൂൺ വായിച്ചു. ഈണം മനസ്സിൽ നിറച്ച് പാട്ടിൻ്റെ വരികൾ എഴുതാൻ തൊട്ടപ്പുറത്തെ മുറിയിലിരിക്കുകയാണ് ചൊവ്വല്ലൂർ. സലിൽ ചൗധരിയുടെ മുന്നിൽ വെച്ചുണ്ടായ അമ്പരപ്പിൽ അദ്ദേഹം ആദ്യം എഴുതിയ വാക്കാണത്രേ സ്വപ്നാടനം. വരികൾ ഇങ്ങനെ തുടർന്നു. സ്വപ്നാടനം ഞാൻ തുടരുന്നു, എൻ്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. ശോഭന പരമേശ്വരൻ നായർ പറഞ്ഞു കൊടുത്ത കഥാസന്ദർഭം മനസ്സിൽ കണ്ടാണ് ചൊവ്വല്ലൂർ വരികൾ എഴുതിയത്. അത് സലിൽ ചൗധരിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എസ് ജാനകിയുടെ ശബ്ദത്തിൽ പാട്ടിന് ഗംഭീര ഭാവവും അനുഗ്രഹം നിറഞ്ഞ തുടക്കമായാണ് ചൊവ്വല്ലൂർ അതിനെ എക്കാലവും കണ്ടത്. ഉളപ്പമണ്ണയുടെ കവിതാരചനയ്ക്കുണ്ണി കരളിൽ കത്തി നിൽക്കണം കറയറ്റ വികാരത്തിന് കാന്തിമത്തായ പാവകൻ എന്ന വരികളാണ് തൻ്റെ കവിതയുടെ രീതിശാസ്ത്രത്തിൻ്റെ കാതലെന്ന് ചൊവ്വല്ലൂർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എഴുതിക്കാട്ടുകയും ചെയ്തു.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം. പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ധോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാ. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽ ഹൽവയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. പാല് 1 ലിറ്റർ, കോൺഫ്ലവർ 1 ടീസ്പൂൺ, മൈദ 1 ടീസ്പൂൺ, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 2 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത് 10 എണ്ണം. ഇനി പാൽ ഹൽവ തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി ഒരു പാത്രത്തിൽ പാലൊഴിച്ച് തുടരെ ഇളക്കുക. ഇത് കുറുകി വരുമ്പോൾ വെള്ളത്തിൽ കലക്കിയ മൈദയും കോൺഫ്ലവറും ചേർക്കുക. പിന്നീട് പഞ്ചസാരയും ഇട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കുക. ഇത് കുറുകി വശങ്ങളിൽ നിന്ന് വിട്ടു വരുമ്പോൾ നെയ്യ് കുറേശ്ശേ ചേർക്കുക. അണ്ടിപ്പരിപ്പും ഇട്ട് വാങ്ങി നെയ്യ് പുരട്ടിയ പാത്രത്തിൽ കോരിയിട്ട് നിരത്തുക. ഇത് തണുക്കുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കുക. അങ്ങനെ പാൽ ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി പാൽ ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി ഒരു പാത്രത്തിൽ പാലൊഴിച്ച് തുടരെ ഇളക്കുക. ഇത് കുറുകി വരുമ്പോൾ വെള്ളത്തിൽ കലക്കിയ മൈദയും കോൺഫ്ലവറും ചേർക്കുക. അതിനുശേഷം പഞ്ചസാരയും ഇട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കുക. ഇത് കുറുകി വശങ്ങളിൽ നിന്ന് വിട്ടു വരുമ്പോൾ നെയ്യ് കുറേശ്ശേ കുറേശ്ശേ ചേർക്കുക. അണ്ടിപ്പരിപ്പും ഇട്ട് വാങ്ങി നെയ്യ് പുരട്ടിയ പാത്രത്തിൽ കോരിയിട്ട് നിരത്തുക. ഇത് തണുക്കുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കുക. അങ്ങനെ പാൽ ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് ബിടെക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള ഓൺലൈൻ ഓപ്ഷൻ സമർപ്പണം നാളെ അവസാനിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഓൺലൈനായുള്ള ഇ.എം.ടെക് പ്രോഗ്രാമുകളിൽ സ്പോട്ട് അഡ്മിഷൻ 7 വരെ അപേക്ഷിക്കാം. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷ 15-ൽ നിന്ന് 28-ലേക്ക് മാറ്റി. ഈ മാസം 8 വരെ അപേക്ഷിക്കാം. കിം പ്രവേശന പരീക്ഷയിലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നാറ്റ സ്കോറും യോഗ്യതാ പരീക്ഷയിൽ പ്ലസ് ടു, ഡിപ്ലോമ അഥവാ തത്തുല്യം ലഭിച്ച മാർക്കും അനുബന്ധ രേഖകളും നാളെ വരെ നൽകാം. സംസ്ഥാനത്തെ ഫാർമസി കോളേജുകളിൽ 2 വർഷ എംഫാം പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ മാസം 8 വരെ അപേക്ഷ നൽകാം. മുൻഗണന വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സംശയ നിവാരണങ്ങൾക്കായി റേഷൻ കടകളിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. TKM എഞ്ചിനീയറിംഗ് കോളേജ് എക്കണോമിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മതിയായ യോഗ്യതയുള്ളവർ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. അവസാന തീയതി 6 വരെ. കുളക്കട അസാപ് കേരളയിൽ GST യൂണിയൻ ടാലി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495999672. പരവൂർ പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനായി അഭിമുഖം 17-ന് രാവിലെ 11-ന് നടക്കുമെന്ന് അറിയിച്ചു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡിബിഎം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും

0: ഇന്നത്തെ കാതോട് കാതോരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ്, മറ്റെല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവർ, നമ്മളോടൊപ്പം ഒരുപാട് ഒരുപാട് ഒരുപാട് നമുക്ക് ഓർമ്മകൾ നൽകി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവർ, അവരെയൊക്കെ ഈ അവസരങ്ങളിലൊക്കെ നമ്മൾ ഓർത്തെടുക്കുക. ഓക്കെ, വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111. അപ്പോൾ എല്ലാവരും ഒരു ദിവസത്തിൻ്റെ പകുതി കഴിഞ്ഞ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പകുതി കാര്യങ്ങൾ നമ്മൾ ഏകദേശം സാധ്യമാക്കുകയും ചെയ്തു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കി ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ടുള്ളൊരു നെട്ടോട്ടം കൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം, അതിനിടയിൽ നമ്മൾ ഈ 12 മണി മുതൽ 3 മണി വരെ നമ്മളെ കാതോട് കാതൂരം വളരെ മനോഹരമായിട്ടും വളരെ രസകരമായിട്ടുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ കോളിലേക്ക് തന്നെ മനോഹരമായി നമുക്ക് കടക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: ഗിരിജയാണ്, തട്ടാമലയിൽ നിന്ന്.
0: തട്ടാമലയിൽ നിന്നും. ഓക്കെ, തട്ടാമലയിൽ നിന്നും ഗിരിജ എന്ന് പറയുമ്പോൾ ഗിരിജ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു.
1: ആദ്യമായിട്ട് സംസാരിക്കുക.
0: അതെ അതെ അതെ അതെ, മുഖത്തലയിൽ നിന്ന് വിളിക്കുന്ന ഗിരിജാമ ഞാൻ
1: സംസാരിച്ചിട്ടുണ്ട്.
0: ഓക്കെ, കഥയുടെ കാര്യത്തിലൊക്കെ എപ്പോഴും വിളിക്കാറുണ്ടോ? സാരമില്ല, ഇപ്പൊ കിട്ടിയത് എന്തായാലും സന്തോഷമാണ്. എനിക്കും വളരെയധികം സന്തോഷം, കാരണം ആദ്യമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ. ഓക്കെ, കാരണം നമുക്ക് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് തേടി ചെല്ലണം, അങ്ങനെയാണോ? അതോ സന്തോഷം നമ്മളെ തേടി എത്തും, അങ്ങനെയാണോ? അങ്ങനെ തന്നെ. എന്ത് പറയുന്നു? അങ്ങനെ തന്നെ. ഓക്കെ, ഗാനം പറഞ്ഞിട്ടുണ്ടോ?
1: പറഞ്ഞിട്ടുണ്ട്. ഞാൻ ARM-ലെ അങ്ങ് വാന കോണിലെ എന്ന പാട്ടാണ്, എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്.
0: ഓക്കെ, എത്ര കൊച്ചുമക്കളുണ്ട്?
1: കൊച്ചുമക്കൾ 5 പേരുണ്ട്, 2 പേർക്കായിട്ട്, 3 പേർക്കായിട്ട്.
0: ഓക്കെ,
1: 5 മക്കളുണ്ട്. അച്ഛന്റെയും ചേട്ടന്റെയും മക്കളെ മക്കള്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ. ശരി ശരി.
1: ശ്രീശബ, അമ്പാടി, പൊന്നാരി, ധ്രുവിജ, കുഞ്ഞാറ്റ, നിവേദ്.
0: ഓക്കെ, ദ്രിദിജ അല്ലേ? അത് കൊള്ളാം, നല്ല ഒരു പേര്, ഒരു വെറൈറ്റി പേര്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആയിക്കോട്ടെ, നമുക്ക് ഗാനം കേൾക്കാം.
1: ഓക്കെ,
0: അപ്പൊ ആദ്യത്തെ മനോഹരമായ ഒരു ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ട് തിരികെത്താം.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ ഗാനം ദീപു നൈൻ ആൻഡ് തോമസ് സംഗീതം നൽകി, മനു മഞ്ജിത്ത് രചിച്ച്, വൈക്കം വിജയലക്ഷ്മി മനോഹരമായിട്ട് ആലപിച്ച ഒരു ഗാനം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111, 04-74-2931-111. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് സീന.
0: സീന, എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളും ആദ്യമായിട്ടാണോ തോന്നുന്നു സംസാരിക്കുന്നതാണ്?
1: അല്ല, നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്.
0: ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര പരിചിതമായി തോന്നുന്നില്ല ശബ്ദം, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു വിശേഷങ്ങളൊക്കെ ഇതിനു മുന്നേ ഒക്കെ പറഞ്ഞു കാണുമായിരിക്കും അല്ലേ വിളിച്ച കൂട്ടത്തിലൊക്കെ. അതുകൊണ്ട് പുതിയൊരു വിശേഷം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു അത് പരിചയപ്പെടൽ അങ്ങനെ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ശരി, ആദ്യത്തെ ഗാനം കേട്ടായിരുന്നോ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട ഗാനം?
1: അതെന്തുകൊണ്ട്
0: ആ ഒരു ഗാനത്തിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം? ഗാനത്തിന്റെ ആ ഈ അതിന്റെ സംഗീതം മാത്രമേ കേൾക്കുള്ളൂ അതോ അതിന്റെ വരികൾ കേൾക്കൂ?
1: വരികള്,
0: ആണല്ലേ, ആ വരികളിൽ ഇങ്ങനെ ലയിച്ച്. എന്നാലും ശരിക്കും നമ്മളൊരു വരികൾ കേട്ടോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് നമ്മുടെ മനസ്സൊക്കെ വേറെ എവിടെയെങ്കിലൊക്കെ പോയി ആ വരിയൊക്കെ തെറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 തവണ കേട്ടാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ വരികൾ എന്താണെന്നും അർത്ഥം എന്താണെന്നും നമുക്ക് മനസ്സിലാവൂ. ആണോ? ആ, ഇനി ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും ഒരു വിശേഷമോ അല്ലെങ്കിൽ ഒരു കാര്യമോ അങ്ങനെ അഭിപ്രായമോ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. വെരി ഗുഡ്, അങ്ങനെയാണെങ്കിൽ ഗാനം പറഞ്ഞു കാണുമല്ലോ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അത് മനോഹരമായ ഒരു ഗാനമായിരിക്കും അല്ലേ?
1: അർത്ഥങ്ങളാൽ
0: സമ്പുഷ്ടമായ മനോഹരമായ ഒരു ഗാനമാണെങ്കിൽ നമുക്ക് കേൾക്കാം. ഓക്കെ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓസ്റ്റിയോപൊറോസിസ്, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ധനേഷ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രേനിയൻ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
4: മനോഹരമായ ഒരു ഗാനം തന്നെയായിരുന്നു അത് കേട്ടോ. മേഘമൽഹാർ രാഗത്തിൽ രമേശ് നാരായണൻ ചിട്ടപ്പെടുത്തിയ മനോഹരമായ ഒരു ഗാനം, ONV സാർ രചിച്ച്, യേശുദാസ് പാടിയത്. മേഘമൽഹാർ എന്ന ചിത്രത്തിലെ തന്നെയാണ് ആ ഗാനം. ഓക്കെ, അപ്പൊ എന്നാലും അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
5: നാരായൺ.
4: നാരായൺ ചേട്ടോ,
5: ഹലോ,
4: എന്ത് കണ്ടു ചേട്ടാ, വിശേഷം സുഖമായിട്ടിരിക്കുന്നോ?
5: കാട്ടുംപുറം.
4: എന്താണ്
5: ഉഷ കാട്ടുംപുറം?
4: അവർക്ക് വേണ്ടിയാണോ ഗാനം പറഞ്ഞിരിക്കുന്നത്? അവർക്ക് വേണ്ടിയാണോ ഗാനം പറഞ്ഞിരിക്കുന്നത്?
5: പിന്നെ പിന്നെ ഇതിനകത്ത് കാവ്യ മേളയ്ക്കാത്തല്ലേ പൊട്ടക്കണ്ണം പാടുന്ന ഒരു പാട്ടുണ്ട്.
4: ഓക്കെ ഓക്കെ, ഇതിപ്പോ ഞാൻ
5: ഇല്ലെങ്കിലും
4: ശരി.
5: ശരി,
4: ഞാൻ അങ്ങോട്ട് പറഞ്ഞ വല്ലതും കേട്ടായിരുന്നോ?
5: കേട്ട് കണ്ണുകളില്ലെങ്കിലും എന്നൊരു പാട്ടുണ്ടായിരുന്നു.
4: ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ പറഞ്ഞതെല്ലാം കേട്ടു. അപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞ ആൾക്കാർക്ക് തന്നെ ഈ ഗാനം നമുക്ക് സമർപ്പിക്കാം കേട്ടോ. അടുത്ത ആരൊക്കെയാ കൂടെ ഇരിക്കുന്ന? ആരൊക്കെയാ
5: കൂട്ടുകാരോ?
4: കൂട്ടുകാരൊക്കെ ഇരുന്ന് ഇങ്ങനെ പതുക്കെ കാതോട് കാതോടും കേട്ടപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയതാണോ? ഓക്കെ, ശരി ശരി. അപ്പൊ
5: എന്തായാലും
4: പാട്ട് മാത്രം ഇങ്ങനെ പറയുന്നു, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന ഒന്നും ചേട്ടന്മാര് കേൾക്കുന്നുമില്ല, ഞങ്ങൾക്ക് ഉത്തരം തരുന്നുമില്ല.
5: പിന്നെ
4: ആണല്ലേ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും
5: എല്ലാവരും പ്രവീണാണോ?
4: അതെ അതെ അതെ അതെ
5: അതെ. ശരി,
4: ഓക്കെ, ശരി. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. എന്തായാലും സ്നേഹാന്വേഷണം ഞാൻ ചോദിച്ചു മേടിച്ചു കേട്ടോ, അങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ല. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോടുകാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ ഗാനത്തിലേക്ക് പോകാം.

0: മനോഹരമായ ഒരു ഗാനം തന്നെയായിരുന്നു അല്ലേ? കാവ്യമേള എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, വയലാർ രാമവർമ്മ രചിച്ച്, ദാസേട്ടൻ ആലപിച്ച മനോഹരമായ ഒരു ഗാനം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതൊടുകാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്തൊരു കോൾ. ഹലോ ഹലോ, നമസ്കാരം. എനിക്ക്
1: കേൾക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ വിളിച്ചത്. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്, കഴിഞ്ഞ ആഴ്ച വിളിച്ചതാ. അതുകൊണ്ട് അതെനിക്ക് മോനെ ആവണമെന്നും വിചാരിച്ചോണ്ടായിരുന്നു വിളിച്ചത്. പക്ഷെ എല്ലാരും ഒരേപോലെ സ്വരം, എങ്കിലും പിന്നെ ഇതൊരു പ്രത്യേക സ്വരം. ഇതൊന്ന് കേൾക്കാൻ വേണ്ടി, എനിക്ക് പാട്ട് കേട്ടതിന് കുഴപ്പമില്ല, എനിക്ക് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം
0: വിളിച്ചത്. പേരും കൂടെ ഒന്ന് പറഞ്ഞോളൂ.
1: പേര് പഴയ സുധർമ്മ അഞ്ചാലമൂട്ടി.
0: ആ സുധർമ്മയാണോ? ഇതാ ഈ ഒരുപാട് നാളായത് കൊണ്ടാ ഈ എനിക്കത് പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലിക്കായില്ല പേര്. അതൊരിക്കലും മറക്കില്ലല്ലോ പേര്. ഈ പേരാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതല്ലേ. തീർച്ചയായിട്ടും. അതെന്താ എങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരാണ് എന്റെ ലൈഫിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരാണ് ആ പേര്. എന്റെ വീടിന് ഞാൻ ആ പേരായിട്ടിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് സുധർമ്മ എന്ന പേര് എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് കേട്ടോ. എന്നാലും സന്തോഷം.
1: ഈ പേരിട്ടേ എന്ന് ഞാൻ എന്റെ അപ്പൂപ്പനോട് ചോദിച്ചു.
0: അപ്പൂ എന്താ പറഞ്ഞു?
1: അപ്പൂ പറഞ്ഞു എന്നറിയോ, എന്റെ പേര് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് വരെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഈ സുധർമ്മ എന്ന പേരിന് മറ്റൊരു അർത്ഥം കൂടെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്റെ വീടിന്റെ പിന്നെ പാലുകാച്ച സമയത്തൊക്കെ വന്ന സമയത്ത് എന്റെ സുഹൃത്ത് ആ പേര് കേട്ടിട്ട്, അപ്പൊ സുധർമ്മ നിവാസ് എന്നുള്ള ആ പേര് കേട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ സുധർമ്മ എന്ന് പറയുന്നത് ദേവലോകത്ത് ദേവന്മാരെല്ലാം ചേർന്നിരുന്ന് അവസാനം ഒരു ഡിസിഷൻ എടുക്കും. എല്ലാ ചർച്ചകളും കഴിഞ്ഞ് അവരെടുക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു മുറിയുണ്ട്, ഒരു ഒരു സമ്മേളന അതെല്ലാം ചേരുന്ന ഒരു മുറിയുണ്ട്. അപ്പൊ ആ മുറിക്ക് ആ ലോഞ്ചിന് പറയുന്ന പേരാണ് സുധർമ്മ എന്ന് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേട്ടത് കേട്ടോ, എനിക്കറിയില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൂപ്പൻ അറിഞ്ഞായിരിക്കും അമ്മയ്ക്ക് ആ പേരിട്ടത് കേട്ടോ.
1: അതുകൊണ്ട് ഇന്ന് വരെയും ഇതുവരെയും ഒരു ദുഷ്കർമ്മങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് 69 വയസ്സായി, ഇനി ഞാൻ ചെയ്യത്തതുമില്ല.
0: വെരി ഗുഡ്.
1: എനിക്ക് ഒരുപാട് തിരിച്ചടികളെല്ലാം ഒരിടത്തും ഒരുപാട് സ്ഥലങ്ങൾ കിട്ടുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ ഇപ്പൊ രാത്രി റേഡിയോ വിളിക്കുക എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷം. നിങ്ങളുമായിട്ട് സംസാരിക്കും. ഒരു ദിവസം ശ്രീലക്ഷ്മിയുടെ വന്ന് ശ്രീലക്ഷ്മി പറഞ്ഞ ഒത്തിരി സമാധാനം തരാമെന്ന് പറഞ്ഞു എനിക്ക്. സമാധാനവും സന്തോഷവുമാണ് വേണ്ടത് എനിക്ക്. മരുന്നിനേക്കാൾ കൂടുതൽ അതാണ് എനിക്ക് വേണ്ടത്.
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അയ്യോ, ഇപ്പൊ എനിക്ക് ഇത് റേഡിയോ കൊണ്ട് വെച്ചപ്പോഴത്തേനെ ബ്രഹ്മന്റെ വർത്തമാനം സംസാരം കേട്ട് എനിക്ക് ഉടനെ വിളിക്കണം. അപ്പൊ ജോലി കത്തിച്ചിട്ട് വിളിക്കും.
0: ഒരുപാട് സന്തോഷം അമ്മ, ഒരുപാട് ഒരുപാട് സന്തോഷം. അമ്മയുടെ ആഗ്രഹം തന്നെ ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ മേൽ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ആ ഒരു ആഗ്രഹം. നമ്മളോട് സംസാരിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതുപോലും പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പൊ അമ്മ ധൈര്യമായിട്ടിരുന്നോളൂ. നല്ല പ്രവൃത്തികൾ ചെയ്ത്, നന്മകൾ ചിന്തിച്ചുകൊണ്ട്, മറ്റുള്ളവർക്കും സേവനങ്ങൾ ചെയ്തുകൊണ്ട് അമ്മ അങ്ങനെ മുന്നോട്ട് പോകട്ടെ കേട്ടാ. ഓക്കെ, ശരി, സന്തോഷം. ഗാനത്തിലേക്ക് പോകാം.

മനോഹരമായ ഒരു ഗാനം. ആഭേരി രാഗത്തില് ചിട്ടപ്പെടുത്തിയ പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. എം കെ അർജുനൻ മാഷ സംഗീതം നൽകി, ശ്രീകുമാരൻ തമ്പി രചിച്ച്, ദാസട്ടം പാടിയ മനോഹരമായ ഒരു ഗാനം. അപ്പോൾ ഇനി നമ്മൾ വാർത്തയുടെ സമയമാണ്. നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ ഒരു മണിക്ക് കേട്ടുമുട്ടും മനോഹരമായ ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുമായി. ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് യുഎസ്എ. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവയ്ക്കുമെന്നും ഇതിന് സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3rd അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബോ ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിംഗുകൾ, ബാംബു മ്യൂറൽ ഡെക്കാപേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൌശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 km ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൌശല വസ്തുക്കൾ നിർമ്മിച്ചത്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February നടക്കുക. ജയ്പൂരിൽ നടക്കുന്ന 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം അതിരൂപത പ്രഥമ മെത്രാപ്പൊലിത്തയും ബഥനി സ്ഥാപകനുമായ ധനൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തയുടെ 73rd ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മ പെരുന്നാൾ നടക്കും. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 10 റാന്നി പെരുന്നാട്ടിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെയെത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 750 രൂപ മുതൽ 3,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. കോൺഫറൻസ് ഹാളിന് 10,000 രൂപയാണ് വാടക. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യം ലഭ്യമാക്കിയിട്ടില്ല.
0: സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കൊല്ലത്ത് നടന്ന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തെ 1-2 പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന 16 മുന്നേറി USA. കളിക്കാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടും എതിരില്ലാത്ത 2 ബോസ്നിയ ഹെർസഗോവിനെ US പരാജയപ്പെടുത്തിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: തുടക്കം മുതലേ ആക്രമിച്ച് കളിച്ച USAക്കായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ബോസ്നിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്താണ് ബലോഗൻ അമേരിക്കയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ വിവാദപരമായ തീരുമാനത്തിലൂടെ ചുവപ്പ് കാർഡ് കണ്ട് ബലോഗൻ പുറത്തായതോടെ അവസാന അരമണിക്കൂർ അമേരിക്ക 10 പേരുമായാണ് കളിച്ചത്. July 6 സിയാറ്റിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ സെനഗലിനെ വീഴ്ത്തിയ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ.
0: നേരത്തെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് അർദ്ധരാത്രി സ്പെയിൻ ഓസ്ട്രിയയും പുലർച്ചെ പോർച്ചുഗൽ ക്രൊയേഷ്യയും നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴമൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 ഉയർന്ന് 77,160 നിഫ്റ്റി 73 നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 സ്വർണവില. 10 പവന് 560 താഴ്ന്ന് 1,05,440. സ്വാതി തിരുനാൾ സംഗീത സഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂടെന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. സംസ്ഥാനത്ത് 7 കൂടി ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 രോഗബാധ. 146 ഡെങ്കിപ്പനിയും 30 എലിപ്പനിയും 11 മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി കളമശ്ശേരിയിൽ നിന്നും 2 യുവാക്കളെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന USA നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ്, അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിനുശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ്

0: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ഗോളിന് ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധന ഉണ്ടായിയെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம். தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம்.

0: അങ്ങനെ നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു കാതോട് കാതോരത്തിലേക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. ഈ നമ്മൾ ഈ ശരിക്കും എല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അങ്ങനെ എല്ലാം പറയും. ഇന്നലെ തന്നെ നമ്മൾ ലിസണേഴ്സ് ലോഞ്ചിൽ തന്നെ നമ്മളൊരു ശ്രോതാവോട് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഒരുപാട് വിഷമത്തിലാണ്, ഒത്തിരി ഒത്തിരി ഒത്തിരി പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. ചില വേർപാടുകൾ അല്ലെങ്കിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞത് തന്നെയാണ്. ശരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി നമുക്കൊരു സന്തോഷത്തിൻ്റെ ഒരു പാതയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. എപ്പോഴും പറയുന്ന പോലെ തന്നെ മറ്റുള്ളവർക്ക്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ പ്രോബ്ലംസ്, പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ വളരെ സിമ്പിളായിട്ട് അത് നമുക്ക് തോന്നും. അതിനെ പറ്റിയ ഒരു കഥയുണ്ട്, കഥയൊക്കെ വരും സമയങ്ങളിൽ പറയാം. അപ്പോൾ നമുക്ക് തുടരാം, കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് കൃഷ്ണേന്ദു.
0: കൃഷ്ണേന്ദു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കേ. അപ്പോൾ കാതോട് കാതോരത്തിൽ അങ്ങനെ കൃഷ്ണേന്ദു കാതോട് കാതോരത്തിൽ അങ്ങനെ അധികം വിളിക്കാറുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ അധികം കേൾക്കാറില്ല, ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ടെന്നു. ശരിയാ, ഇടയ്ക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ.
1: പിന്നെ
0: വായനാ ദിനത്തിന്റെ അന്ന് വിളിച്ചിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വായനാ ദിനത്തിന്റെ അന്ന്, ആ ശരിയാ, ഞാൻ അന്ന് ആ പ്രോഗ്രാം കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. എനിവേ, അപ്പോൾ എന്തായാലും ഗാനങ്ങളെല്ലാം, ഈ ഗാനങ്ങളെല്ലാം കേൾക്കുന്ന ഞാൻ നേരത്തെ ഒരു ശ്രോതാവിനോട് ചോദിച്ചതുപോലെ തന്നെ, നമ്മൾ ഈ ഗാനങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഈ മാസ്മരികമായിട്ടുള്ള സംഗീതത്തെ അതിലിങ്ങനെ ഉഴുന്നിറങ്ങി പോവുകയാണോ, അതോ അതിൻ്റെ വരികളൊക്കെ കേട്ട് അങ്ങനെ, അല്ലെങ്കിൽ അത് ഗായകനെ അല്ലെങ്കിൽ ഗായികയെ അല്ലെങ്കിൽ അതിൻ്റെ സംഗീത സംവിധായകനെ ഇങ്ങനെയൊക്കെ വേറിട്ട് നിർത്തിക്കൊണ്ടാണോ സംഗീതത്തെ സ്നേഹിക്കുന്നത്? എങ്ങനെയാണ് കൃഷ്ണന്തുൻ്റെ ഒരു രീതി സംഗീതത്തോട്? ആണോ? ശരി, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിന്റെ ലിറിക്സ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു ചോദ്യം ചോദിക്കട്ടെ. പാട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കേട്ടൊരു പാട്ട് തന്നെ ഓപ്ഷൻ തരാം, കുഴപ്പമില്ല, ക്ലൂ ഉണ്ട്, ഓപ്ഷനൊക്കെ തരാം. ഓക്കെ, നേരത്തെ നമ്മളൊരു പാട്ട് കേട്ടു. പാട്ട്, എനിക്ക് പാട്ട് പാടാനറിയില്ല, ഞാൻ എന്നാലും ആ പാട്ടിന്റെ അത് വരികൾ പറയാം. ഓക്കെ. കുയിലിന്റെ കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു എന്നുള്ളൊരു പാട്ട്
1: കേട്ടായിരുന്നല്ലോ.
0: ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്നാക്കിയായിരുന്നു. അവിടെ ഒരു വാക്കുണ്ടായിരുന്നു, ആ വാക്ക് ഏതാണെന്നറിയോ? ആ വാക്ക് ഞാൻ പാടിയില്ല, ഞാൻ അവിടെ മൂളിയതേ ഉള്ളൂ. ഏതായിരിക്കും? ഓപ്ഷൻ വേണോ? എ കിളിനാദം, ബി സ്വരനാദം, സി രാഗനാദം, ഡി മണിനാദം. ഏതാണ്? ഏതെങ്കിലും ഒന്നിൽ ഉറപ്പീര്. കിളിനാഥമാണോ, സ്വരനാഥമാണോ, രാഗനാഥമാണോ, മണിനാഥമാണോ?
1: മണിനാഥമാണോ?
0: വെരി ഗുഡ്. ഓക്കെ, അപ്പൊ വരികൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആ പാട്ടൊക്കെ അറിയാം. ഓക്കെ, ഇനി വരുന്നുണ്ട്, കൂടെ ഇരുന്നത് അവസാനം 3 മണിവരെയും കേട്ടോളൂ. അപ്പൊ ഇതുപോലെ കേട്ട് ഉത്തരം ശ്രോതാവ് പറയുന്നതിനോടൊപ്പം തന്നെ ഇരുന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്തെങ്കിലും കൃഷ്ണേന്ദുവിന്റെ എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിശേഷം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
1: പെട്ടെന്നൊന്നും വരുന്നില്ല, മഴയൊക്കെ വരുന്നുണ്ട്.
0: ശരി, ഓക്കെ, ഓടിക്കും ഓടിക്കും. ശരി, ഗാനം പറഞ്ഞിട്ടുണ്ടോ
1: കൃഷ്ണേന്ദു? പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം. ശരി, ഓക്കെ, താങ്ക് യു. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതുരം, നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: മനോഹരമായ വീണ്ടും ഒരു ഗാനം നമ്മൾ കേട്ടു. ചതിക്കാത്ത ജന്തു എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ജോത്സന ആലപിച്ചതായിരുന്നു. സന്തോഷ് വർമ്മ രചിച്ച് അലക്സ് പോട്ട് സംഗീതം നൽകിയ ഗാനമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോറും. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അടുത്ത കോളിക്ക് നമ്മൾ പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: പേര് രാധ.
0: രാധ. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഈ സ്ഥലപേരോട് പറഞ്ഞോളൂ. ഞാൻ സ്ഥലപേരൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഡീസന്റ് ബുക്ക് ആണോ?
1: ആ
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഓ, എന്തൊരു ഓർമ്മ, എന്നെ സമ്മതിക്കണം. ഓക്കെ, അന്ന് നമ്മൾ വിളിച്ചപ്പോ പറയുകയും ചെയ്തതല്ലേ, മനോഹരമായ ഒരു പേരായിരുന്നു രാധ. ആ പറഞ്ഞായിരുന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അയ്യോ, അതാണ് ഒരു പ്രശ്നം. നമ്മള് ഞാൻ അതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, കാരണം ഈ പ്രോഗ്രാമിലൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഒരു മലയാളിയായ നമ്മളെല്ലാവരും ഈ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും, അന്റാർട്ടിക്ക ചെന്നാലും നമ്മൾ മലയാളത്തിലെങ്കിലും ചോദിച്ചിരിക്കും. ഏതൊരു സായിപ്പിനെ കണ്ടാലും നമ്മൾ ചോദിച്ചിരിക്കും സുഖമാണോ എന്ന്, അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇതൊരു ക്ലീഷേ മലയാളി ഡയലോഗ് ആണ് നമ്മളെ. അപ്പൊ നമ്മൾ അതിന് തിരിച്ച് മറുപടി കൊടുക്കേണ്ടത് എന്തായിരിക്കണം അറിയാമോ? സുഖം സുഖം, സുഖമായിട്ട് പോകുന്നു, സന്തോഷം, അടിപൊളി എന്ന് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം, കേട്ടോ?
1: ആ
0: അങ്ങനെ വേണം. അല്ലാതെ നമ്മൾ ഒരാൾ സ്നേഹത്തോടെ സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ വയ്യ. അല്ല, അത് ആയിക്കോട്ടെ, അത് പിന്നെ നമ്മൾ ഒരുപാട് സമയമൊക്കെ നമ്മൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പറയാം. ഇതിപ്പോ ഞാനിപ്പോ നമ്മുടെ ഈ റേഡിയോയില് സംസാരിക്കുമ്പോഴുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. പൊതുവേ നമ്മളിപ്പോ കല്യാണത്തിന് പോയാലും വേറെ എവിടെ ചെന്നാലും എപ്പോഴാരെയൊക്കെ കണ്ടാലും ഒക്കെ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, കേട്ടോ. ചോ, ഇങ്ങനെ നല്ലൊരു പേരും വെച്ചിട്ട് രാധ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെ? ഓക്കെ, അതൊക്കെ പോട്ടെ. പിന്നെ ഹലോ, പാട്ട്, എനിക്ക് തോന്നുന്നു അന്ന് എന്തോ പാട്ട് പാടുക, മുളിപ്പാട്ട് പാടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നാണോ? ചെയ്തായിരുന്നോ പാട്ട്? ശരി, ഓക്കെ. അങ്ങനെ ഈ പാട്ടൊക്കെ പാടുന്ന ഒരാളായതുകൊണ്ട് ഞാനൊരു ഒരു ചോദ്യം ചോദിക്കാം, പാട്ടിലെ ഒരു ചോദ്യം. പേടിക്കേണ്ട, ഓപ്ഷനൊക്കെ ഉണ്ട്, ഞാൻ ക്ലൂ ഒക്കെ തരാം, കേട്ടോ. ചുമ്മാ വെറുതെ ഒരു രസം. ഇനി ഞാൻ പാട്ട് ഞാൻ പാടില്ല, ഞാൻ അതിന്റെ ആ വരികൾ ഇങ്ങനെ പറയാം, കേട്ടോ. കാര്യം ഈ പാട്ടെന്നെ അറിയില്ല. ഓക്കെ, മതി. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഒന്ന് മൂളേ ഉള്ളു. ആ മൂള നേരത്തെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, ആ വാക്കാണ് പൂരിപ്പിക്കേണ്ടത്, കേട്ടോ. ശരി. മാനത്തെ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം. അപ്പൊ ഞാൻ വിട്ടുപോയ അവിടെ ഏത് വാക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
1: മാനത്തെ ശൃംഗാരത്തോട്ടം.
0: വാക്കി
1: മറന്നുപോയി.
0: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. എനിക്ക് തോന്നുന്നു രണ്ട് ലൈൻ പാടാനായിട്ട് ഇന്ന് തയ്യാറെടുത്ത് വന്നിട്ടുണ്ട്, പേപ്പറിൽ എഴുതി വെച്ചിട്ടില്ലേ? മനസ്സിൽ വന്ന അതിന്റെ രണ്ട് ലൈൻ പെട്ടെന്ന് പാടിക്കൊള്ളൂ. അടിപൊളി കേട്ടോ, സൂപ്പർ. എന്നാ ഇപ്പൊ വയ്യായിക മാറിയില്ലേ, ഹാപ്പി ആയില്ലേ? ഇപ്പൊ ഇപ്പൊ സന്തോഷമായില്ലേ? കണ്ട, ഇത്രേ ഉള്ളു, ഇതാണ് ഇത്രേ ഉള്ളു, നിസ്സാരം.
1: ഞങ്ങൾ
0: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ആ ഓർമ്മകളൊക്കെ ഈ പാട്ടാണോ പറഞ്ഞിരിക്കുന്നത്, അതോ വേറെ മറ്റൊരു
1: പാട്ടാണോ?
0: ശരി, അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്നത്തെ ആ വള്ളംകളി തുഴയാൻ പോയതൊക്കെ ഓർത്തെടുത്തോളൂ, കേട്ടോ. മനസ്സിലതിങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. ഓക്കെ, ശരി, ഓക്കെ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അതറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
2: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ വിൻസികർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-2931-1111. വനിതാ ലോകം.
4: രണ്ട് ലോകം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ദാസേട്ടനും സംഘവും ആലപിച്ച മനോഹരമായ ഒരു വള്ളംകളിപ്പാട്ടല്ലേ? ഓക്കെ, യൂസഫ് അലി കേച്ചേരി രചിച്ച് ജി ദേവരാജൻ മാഷാണ് സംഗീതം നൽകിയിരിക്കുന്നത്. മനോഹരമായ ഒരു ഗാനമായിരുന്നു. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്തേ
4: നമസ്തേ നമസ്തേ നമസ്തേ നമസ്കാരം. സനൽ
5: തട്ടാമല.
4: സനൽ തട്ടാമല. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടാണോ?
5: അല്ല,
4: എനിക്ക് പെട്ടെന്ന് സൗണ്ട് കേട്ട് വരുമ്പോഴത്തേക്കും മനസ്സിലാവും. പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ, ശരി. എന്ത് ചെയ്യുന്നു?
5: ഞാൻ NS ലാണ്, NS ഹോസ്റ്റലിലെ വണ്ടി ഓടിക്കാണ്. ഞാൻ വിളിച്ചിട്ടുണ്ട്.
4: ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പൊ മനസ്സിലായി.
5: ഓക്കെ ഓക്കെ, നമസ്തേ.
4: ശരി ശരി, നമസ്തേ നമസ്തേ നമസ്തേ. പിന്നെ സുഖമായിട്ടിരിക്കുന്നു? ഹാപ്പി ആയിട്ട്, സന്തോഷമായിട്ടിരിക്കുന്നു.
5: എന്നും കേൾക്കും വണ്ടി എന്നും കേൾക്കും.
4: ഓക്കെ,
5: അപ്പൊ ഇന്നലെ ഡോക്ടേഴ്സിനായണ്ടേ ഒന്നും വിളിക്കാൻ പറ്റിയില്ല. വിളിച്ച് പക്ഷെ കിട്ടിയില്ല. ഇന്നലെ ഡോക്ടേഴ്സിനായിരുന്നു. ഡോക്ടേഴ്സിനത്തിന് ഒരു പാട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ച, പക്ഷെ കിട്ടിയില്ല. ഇന്ന് ഞാൻ ചോദിച്ച പാട്ടും വേറെ ആയിപ്പോയി.
4: അപ്പൊ ഇന്നലെ ചോദിക്കണമെന്ന് കരുതിയിരുന്ന ഗാനം ഏതായിരുന്നു?
5: ഇന്ന് ഈ പാട്ട് ഞാൻ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ തട്ടാമല ഗവൺമെന്റ് ചെസ്സില് 1990 SSLC എഴുതിയ എല്ലാവർക്കും.
4: അന്ന്
5: എന്റെ ബാച്ചാ അത്.
4: ഓ, അത് ശരി.
5: അരെ, അവരെ ഒന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല ഇന്ന് വരെ.
4: പിന്നെ
5: ഞാൻ അവിടുത്തെ ഒരു സ്പോർട്സ് താരമൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ ആരെയും ഒന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ എല്ലാവരും
4: പലവരും പല
5: ഇതുവരെ വാട്സപ്പ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാ.
4: എന്റെ പൊന്ന സനൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇനി ആ കൂട്ടുകാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട്
5: ഇല്ല, സത്യമാണ്.
4: പിന്നെ വേറെ ഒന്നുകൂടെ ഞാൻ പറയാം, സനൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാളാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്തോരം സമയം, എന്തോരം സമാധാനം, എന്തോരം ഉറക്കം, നല്ല ഉറക്കം കിട്ടും, സമാധാനം കിട്ടും, ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും, നാട്ടുകാരെ നോക്കി ചിരിക്കാൻ പറ്റും.
5: ചെയ്യാൻ പറ്റാതെ പോയ ഒരു കാലമാണ് സാറേ. ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഈ സമയം വരെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പലതും ചെയ്യണം. നാടിനൊക്കെ വേണ്ടി പലതും ചെയ്യണതെ കൊണ്ട് ഒന്നും നടന്നില്ല ഇതുവരെ.
4: സാഹചര്യത്തിന്റെ
5: സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഞാൻ സ്പോർട്സിലായിരുന്നു, സ്പോർട്സ് ചെയ്തോണ്ട് നമ്മൾ കാലൊടിഞ്ഞു, കമ്പിയിട്ട്, അങ്ങനെ കൊറേ വർഷം പോയി. അങ്ങനെ എന്റെ ഒരു ഗുരുവാണ് ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ കോച്ച് ജയകുമാർ.
4: പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മള് അത് ഞാൻ തന്നെ ചെയ്യണം എന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ആഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് അതും വിട്ടുമാറില്ല. അതിങ്ങനെ വളരെ ശക്തി പ്രാപിച്ച് ഒരു പടക്കുതിരെ പോലെ ഇങ്ങനെ നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും കിടന്ന് അതിങ്ങനെ ഓടും. അത് ശരിയാണ്. പക്ഷേ സനൽ നോക്കിക്കോ, അത് സനലിലൂടെ അല്ല എങ്കിൽ പോലും അത് സനലിലൂടെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും കേട്ടോ. അതിനൊരു വ്യക്തി സനൽ പോലും അറിയാതെ സനലിനെ പിന്തുടരുന്നുണ്ട്, അത് ആ ആഗ്രഹങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട്. സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്, ഉറപ്പായിട്ടും ആ സനലിന്റെ സ്വപ്നങ്ങൾ നടന്നിരിക്കും. കാരണം സനൽ പോലും അറിയാതെ ഒരു നിഴൽ പോലെ ഒരു ശക്തി,
5: അതെ അതെ,
4: അത് സനലിന്റെ കാര്യങ്ങള് സാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും സനലിന്റെ അറിവോടും കൂടി സനൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷെ അതെല്ലാം സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൽ. കേട്ടോ, ഇന്ന് പെട്ടെന്ന് എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നി കേട്ടോ. ആ തോന്നൽ തെറ്റാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അതിന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു അത് സനലിൽ സംസാരിക്കുമ്പോൾ തന്നെ ആ മനസ്സിന്റെ ആ ഒരു തീക്ഷ്ണത എനിക്ക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതൊടുകാതൊരു നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ ഗാനം.

0: മനോഹരമായ ഒരു ഗാനം. ഏത് ചിത്രത്തിലേത് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല. നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ബോംബെ രവി സംഗീതം നൽകി. ഒ എൻ വി കുറുപ്പ് സാർ രചിച്ച്, ചിത്രശേഷി മനോഹരമായിട്ട് പാടിയ മോഹന രാഗത്തിലെ ഒരു ഗാനം. ഈ നക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ ആ ചിത്രം നമുക്ക് നേടിത്തന്ന അവാർഡുകൾ ചില്ലറയെന്നല്ല കേട്ടോ, ഒരുപാട് അവാർഡുകൾ 1986 നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. അതായത് മികച്ച സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡ്, ചിത്രശേഷിക്ക് 2 അവാർഡാണ് കിട്ടിയത്, സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗാനം ആലപിച്ചതിലാണെന്ന് എനിക്ക് തോന്നുന്നു ആ അവാർഡ് കിട്ടിയത്. പിന്നെ ദാസ് ഏട്ടന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, മികച്ച ഗായകനുള്ള അവാർഡ്, മോനിഷയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ്. അങ്ങനെ ഒരു കൂട്ടം വലിയ വലിയ അവാർഡുകൾ വാങ്ങിക്കിട്ടിയതാണ് നമ്മുടെ ഈ നക്ഷതങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: ഞാൻ
0: വായുത കേട്ടോ,
1: ഞാൻ വിളിച്ചിട്ടുണ്ട്.
0: എനിക്കറിയാം, എനിക്കറിയാം, പരൂരല്ലേ?
1: ആ,
0: പരൂരുള്ള വായുതേട്ടനെ എനിക്കറിയാം. നമ്മൾ ഒല്ലാൽ ഗേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടില്ലേ? പരൂരിനെ കുറിച്ചും പരൂരിന്റെ ഈ എന്താണ് വികസിച്ചു വരുന്ന പരൂരിന്റെ വികസനത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കും. പക്ഷെ എനിക്ക് ഈ പരൂര് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, എനിക്കല്ല, പരൂർ ആ റോഡിൽ കൂടെ കടന്നു പോകുന്ന, അത് ഞാനത് പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. വായുതേട്ടാ, നമ്മളെ അതല്ല, പരൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കാപ്പിലോട്ട് പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ. അയ്യോ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ, ആ പോസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കേബിൾ ടിവിയുടെ വയർ, ഈ വയറുണ്ടല്ലോ നമ്മുടെ ഈ ആ വയർ, ഈ വയറിന് നടത്തിയിരിക്കുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വയർ മൊത്തം ചുറ്റി എന്തൊരു ഭീകര, ഈ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ഭീകരതയാണ്. ഈ വയറുകളെല്ലാം കൂടെ സൈഡിൽ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ പോസ്റ്ററുകളിലെല്ലാം? ഒന്ന് നോക്കണം കേട്ടോ, ഞാനത് പരൂര് മാത്രമേ ഇങ്ങനെ ഇത്രയും അധികം കണ്ടിട്ടുള്ളൂ. ഇനി ഞാൻ വേറെ വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ അധികം കൂട്ടില്ലാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, പിന്നെ പറഞ്ഞോളൂ വൈദേട്ടാ, പിന്നെ എന്തൊക്കെയാണ് പരൂരിലെ വിശേഷങ്ങള്? ശരി, ഓക്കെ, ഓക്കെ. വൈദേട്ടനും പാട്ടെല്ലാം വളരെ ഇഷ്ടമല്ലേ? ഞാൻ പാട്ടിനെ കുറിച്ച് ഒരു കാര്യം ചോദിച്ചാൽ, അതിന് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയോ, ചുമ്മാ രസകരമായിട്ട്. ഞാൻ പാട്ടിനെ കുറിച്ച്, പാട്ട് ഇഷ്ടമല്ലേ വൈദേട്ടന്?
1: പാട്ട് ഇഷ്ടമാണ്. പാട്ട് ഞാൻ ഈ പാട്ടിലെന്ന് പറഞ്ഞാല് 1979 ഞാൻ പാട്ട് കേൾക്കാൻ തുടങ്ങിയ.
0: ഓ, 79?
1: 79 ഗൾഫിൽ പോകുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ടേപ്പ് റെക്കോർഡ് മേടിച്ച് പാട്ട് കേൾക്കുകയും.
0: അപ്പൊ എന്തായാലും വൈദേട്ടന് ഈ ഉത്തരം പറയാൻ പറ്റും, ഉറപ്പാണ്. സിമ്പിളാണ്, ഈസിയാണ്. പറയട്ടെ. ഓക്കെ, അതായത് ഞാനൊരു പാട്ട്, അതിനിടയ്ക്ക് ഒരു വാക്ക് ഞാൻ പറയില്ല, അതായത് പാടില്ല. അത് ഏത് പാട്ട്, ആ വാക്ക് ഏതാണെന്ന് വൈദേട്ടൻ പറയാമോ? ആ വിട്ടുപോയ ഒരു പാട്ടിന്റെ ഒരു 2 ലൈൻ ഞാൻ പാടും, അതിലൊരു വാക്ക് ഞാൻ വിട്ട് കളയും. ആ വാക്ക് ഏതാണെന്ന് പറയാമോ? ശരി, ഗാനം പറഞ്ഞു ചേട്ടൻ. ശരി, അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോവാം. ഒരു ബ്രേക്ക് കഴിഞ്ഞ് ഗാനത്തിലേക്ക് പോവാം.
2: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
3: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം
3: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
3: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
4: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: മനോഹരമായ ഒരു ഗാനമല്ലേ, സൂപ്പർ സംഗീതം, സൂപ്പർ ആലാപനം. പൗരുഷം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. എ ടി ഉമ്മർ സംഗീതം നൽകി, വെള്ളനാട് നാരായണൻ രചിച്ച്, ദാസേട്ടനും എസ് ജാനകിയും ചേർന്ന് പാടിയ മനോഹരമായ ഒരു ഗാനം. ദർബാരി കാനഡ എന്ന രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോര. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പോൾ അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
1: ഹലോ, നമസ്കാരം പ്രവീൺ മോനെ.
0: നമസ്കാരം ഭാസ്കർ ഏട്ടോ.
1: എന്തോ
0: എന്തൊക്കെയുണ്ട് ഭാസ്കർ ഏട്ടാ വിശേഷം? ശരിക്കും ആ ഒരു വെള്ളിയാഴ്ച മുടങ്ങി കഴിഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് എന്ന് പറയുന്നത് ഭാസ്കർ ഏട്ടന്റെ പേരാണ്. കാരണം ആദ്യത്തെ കോള് ഭാസ്കർ ഏട്ടനാണ്.
1: ഭാസ്കർ ഏട്ടൻ അത്
0: അത്രത്തോളം
1: മക്കളും.
0: അതെ, തീർച്ചയായിട്ടും നമുക്കറിയാം,
1: നമുക്കറിയാം. തീർച്ചയായിട്ടും
0: അല്ല, അതങ്ങനെയാണ്, അത് കേൾക്കുമ്പോൾ എനിക്കറിയാം. അല്ല, ഭാസ്കർ ഏട്ടൻ മറ്റ് ഈ കാതോട് കാതോരത്തിന് മറ്റു പ്രോഗ്രാമിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്യും. കാരണം എല്ലാവരോടും, ആരോടാണെങ്കിലും അത് എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരോട്, അവരോട് സംസാരിക്കുന്ന പോലെ തന്നെ. അതെ അതെ അതെ അതെ. അതെ, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ. അതെ അതെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കേട്ടോ ഭാസ്കർ ഏട്ടാ, താങ്ക് യു. അല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഇപ്പൊ നമുക്ക് അധികം പരിചയമൊന്നും ഇല്ലാത്ത, ഇപ്പൊ കാറിലോ അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ ഈ റെസ്റ്റോറന്റില് അല്ലെങ്കിൽ ഓഫീസുകളില് മറ്റ് യാത്രകളിലൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഭാസ്കർ ഏട്ടനുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ വിചാരിക്കും ഇവര് നേരത്തെ നല്ല പരിചയം, ഇവർ ഒരു വീട്ടിലെ ആൾക്കാരായിരിക്കും ചിലപ്പോൾ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. പിന്നെ വേറെ എന്തുണ്ട് ഭാസ്കർ ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നല്ലോ, സന്തോഷമല്ലേ?
1: ഒന്നും ഇങ്ങനെ പോകുന്നു, നമുക്ക് ഇങ്ങനെ പോകുന്നു. ശരിയെ, കലാശയ മാറ്റി ശരം പനി ആയുർവേദത്തിൽ പോയി കഷായ ഒക്കെ പൊടിയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നു.
0: കഷായം, അത് ഈ കഷായം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഓ വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ടോ?
1: അല്ല, എനിക്കല്ലേ ഈ കഷായം, എനിക്ക് മരുന്ന്, എനിക്ക് മരുന്നുകളോട് വെറുപ്പില്ല.
0: ഈ കഷായം എന്നുള്ള വാക്ക്, ഈ കഷായം എന്നൊരു വാക്ക് ഞാൻ ഈ എന്റെ യഥാർത്ഥ കഷായം കാണുന്നതിന് മുന്നേ ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ള എന്താ പറയാ, ചൂരൽ കഷായം എന്ന്
1: കേട്ടിട്ടുണ്ട്.
0: അതെ അതെ അതെ. നീ ഇന്ന് സ്കൂളിൽ ചെല്ലു, നിന്നെ ഇന്ന് നിനക്ക് ഇന്ന് നല്ല കഷായം കിട്ടും, ഇന്ന് സ്കൂളിൽ ചെന്നോ കേട്ടോ, നല്ല ചൂരൽ കഷായം എന്ന് പറയും.
1: നന്നായി
0: പഠിക്കുന്ന ഒരു പഠിപ്പിസ്റ്റ് ആയതുകൊണ്ടാണോ അതോ
1: കാണാൻ പഠിക്കുകയും
0: ചെയ്യും? അതെ, അവര്, എനിക്ക് തോന്നുന്നു ഞാനിപ്പോ അത് ചേട്ടൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത എന്താണെന്നറിയോ, ഇങ്ങനെ എന്താണ് തല നിറച്ച് മുടിയൊക്കെ ആയിട്ട്, മുടി ഇങ്ങനെ ചെവി കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ താഴ്ത്തി എണ്ണ തേച്ച് കോതി സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ഒതുക്കി മുഖത്ത് ഇങ്ങനെ റാ പോലെ ആ മുടി ഇങ്ങനെ കിടന്നിട്ട് നിക്കറൊക്കെ ആയിട്ട് ഇൻ ചെയ്ത് ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ നിയന്ത്രിക്കുന്നു നോക്കുമ്പോ ഭാസ്കർ ഏട്ടൻ, അത് എനിക്ക്
1: തോന്നുന്നു.
0: ആണോ, മുടി പറ്റുവിട്ടേ കരുതോ? അപ്പൊ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലാണ് ഇന്ന്. ഇന്ന് നമ്മുടെ പിള്ളേരുടെ അടുത്ത്, പിന്നെ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ വന്ന് അവര് ഭക്ഷണം,
1: അയ്യോ അമ്മയൊക്കെ പറഞ്ഞ നമുക്ക് ദൈവത്തിലുള്ള അമ്മയല്ലാ ദൈവമുണ്ടോ, അതിലും വലിയൊരു ഗോവലുണ്ടോ, കാലമ്മക്കള ത്യാഗമല്ലി അമ്മ കാണപ്പോ ദൈവമല്ലേ.
0: അല്ല, ഞാനേ ഭാസ്കർട്ടാ, ഇന്ന് നമ്മുടെ പിള്ളേരുടെ പിന്നെ ഭക്ഷണം ഇല്ല, ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം, ബാക്കിയല്ല. പക്ഷെ അവരുടെ മുടി വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, യുദ്ധമാണ് അന്ന് യുദ്ധം. ഓക്കെ, അപ്പൊ എന്തായാലും ഭാസ്കർട്ടാ സന്തോഷം കേട്ടോ.
1: ആ
0: സത്യമാഷ്, ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആ സിനിമ, ആ ഗാനത്തിലെ സിനിമ എന്ന് പറയുന്നത് അതില് ഫുള്ളായിട്ട് അഭിനയിച്ചിട്ടില്ല സത്യമാഷേ.
1: തൂക്കുപുരത്തി കൊണ്ടുപോകും ആരെങ്കിലും സമരിക്കാൻ പറ്റിയ പിന്നെ പയ്യനെ ആരംഭിച്ചത്.
0: ഓ അത് ശരി.
1: ഫ്രണ്ട് കാണിച്ചിട്ട് ബാക്കിലേ കാണിക്കൂ.
0: ഓ ഓ ശരി ശരി.
1: നമ്മൾ സിനിമ പൊയ്യാനായിരുന്നു. നമ്മൾ എല്ലാരും കാണാൻ എല്ലാരും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്.
0: ശരി ശരി. ഓക്കെ ഓക്കെ.
1: സത്യമാസം വൈകുന്നേരം വന്നായിരിക്കും കോട്ടയത്ത്
0: ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇതുപോലെ അപ്പൊ ഇനിയും ഇതുപോലെ വിളിക്കുമ്പോ ഇതുപോലുള്ള പഴയ കഥകളൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഓർത്ത് ആ ഓർമ്മകളിൽ നിന്ന് എല്ലാം ഇങ്ങനെ ചെറുതെടുക്കും കേട്ടോ. ആ ഓർമ്മകളിൽ
1: ഓർമ്മകളെ
0: ശരി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഇതിലെ സന്തോഷം ചേട്ടാ, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം വിളിച്ചതില്. അപ്പൊ നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെത്താം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓസ്റ്റിയോപൊറോസിസ്, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ധനേഷ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
4: ഈ ഗാനരചനയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ രചിക്കുന്നതിൽ എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനരചന എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ ഈ ഗാനത്തിന് ഞാനത് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ വരികൾ, അത് വയലാർ രാമവർമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ കാലത്തിനനുസരിച്ചുള്ള ആ കാലഘട്ടത്തിലൊക്കെ തന്നെ എഴുതാൻ പറ്റുമെന്നുള്ളത്. ഈ വരികളൊക്കെ അന്ന് അദ്ദേഹം എഴുതിയെങ്കിലും ഇന്നും ഇനി വരാനിരിക്കുന്ന കാലങ്ങൾക്കും ഈ വരികൾ വളരെ അർത്ഥവത്താണ്. അതെപ്പോഴും വേണമെങ്കിലും പാടാമെന്നുള്ളതാണ് ഈ വരികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദേവരാജ മാഷിൻ്റെ സംഗീതമായിരുന്നു. ദാസട്ടൻ പാടിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
5: പേര് അപരാധം അറിയത്തില്ലേ?
4: അറിയത്തില്ല.
5: അറിയത്തില്ലെന്ന് പറഞ്ഞാലേ ഒരുപാട് നാളായി സാറിനെ കിട്ടിയിട്ട്.
4: ആണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. എനിക്ക് ആ പേര് കേൾക്കാൻ കൊതിയാവുന്നു, ഒന്ന് പറഞ്ഞോളൂ.
5: ആ, ഞാൻ പറയാം. ഇരുവരും വിനയൻ.
4: വിനയൻ? ആ, വിനയൻ ചേട്ടനായിരുന്നു. ശോ, ഞാൻ അതല്ല എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അത്ര വിനയത്തോടു കൂടി തന്നെ ചോദിച്ചത്. പേരൊന്ന് പറയാം, എനിക്ക് കൊതിയാവുന്നു.
5: ഞാൻ
4: അതൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് വിനയൻ ചേട്ടൻ അങ്ങനെ അധികം വിളിക്കാറില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് നാളല്ലേ? അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ ലാസ്റ്റ് പിന്നെ ഓവർ ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, അവിടെ പാലത്തിനെ ബേസ് ചെയ്തൊക്കെ നമ്മൾ സംസാരിച്ചോട്ടെ. ഞാൻ ഓർക്കുന്നു. അതെ അതെ, ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു. ആണോ?
5: വൈകുന്നേരത്തുള്ള പരിപാടി, ബുധനാഴ്ച ഉള്ള രാത്രി 8:30 പരിപാടി എല്ലാം കേൾക്കുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്നുണ്ട്. നല്ല നല്ല നല്ല പരിപാടികളെല്ലാം കൊണ്ടുവരുന്നു. ഈ വെള്ളിയാഴ്ചത്തെ വൈകുന്നേരത്തെ എല്ലാം കൂടുതലും തമാശയാണ്. എല്ലാവരും തമാശയാട്ടോ, എല്ലാ തമാശയാട്ടോ പരിപാടി.
4: എന്താണ്
5: ഈ വെള്ളിയാഴ്ച വൈകുന്നേരം ഉള്ളത്?
4: ആ, ഓക്കെ ഓക്കെ.
5: വൈകുന്നേരം ഉള്ള എല്ലാം തമാശയുടെ പരിപാടിയാണ്.
4: വിനയൻ ചേട്ടൻ, വിനയൻ ചേട്ടൻ അതിൽ വിളിക്ക് കേട്ടോ.
5: കിട്ടത്തില്ല.
4: ചേട്ടൻ അത് വിളിക്കും, കാര്യം നമുക്ക് 5:30 ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ചേട്ടനെ നാളെ എന്തായാലും വിളിക്കണം കേട്ടോ.
5: നാളെ വെള്ളിയാഴ്ച
4: പള്ളിയിലോട്ടൊക്കെ ചേട്ടൻ, അത് സമയം കിട്ടുകയാണെങ്കിൽ ചേട്ടൻ വിളിച്ചാൽ മതി. സാരമില്ല, സാരം
5: സന്തോഷമായിട്ടിരിക്കുന്നു,
4: ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാരണം
5: അവിടെ എല്ലാവരും
4: എല്ലാവരും കാരണം ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, നമുക്ക് എല്ലാവർക്കും റേഡിയോയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം എന്താണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ശ്രോതാക്കളുടെ എല്ലാ വിശേഷങ്ങളും സന്തോഷങ്ങളും അനുഭവങ്ങളും ഒക്കെ കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. അതായിരുന്നു ഞങ്ങളുടെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്, അത് തന്നെയാണ്. ആ സന്തോഷം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ അതെ ഗാനം.

0: ആ ഗാനത്തിന്റെ വരികൾ മനോഹരമാണെങ്കിലും ആ ഗാനത്തിന് കുറച്ചുകൂടെ സൗന്ദര്യം കൊടുത്തത് സുശീലാമ്മയുടെ ഇടയ്ക്കുള്ള ആ ഒരു ചോദ്യമാണ് കേട്ടോ. ഹേയ്, എന്തിനി സൗന്ദര്യ പിണക്കം? ഓക്കെ, മനോഹരമായ ഒരു ഗാനമായിരുന്നു. ഭൂമി ദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു സുശീലാമ്മ ആലപിച്ചത്. വയലാർ രാമവർമ്മ രചിച്ച്, ജി ദേവരാജ മാഷ് സംഗീതം നൽകിയത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ. ശരിക്കും ഈ ഗാന വരികൾ നമ്മൾ വരികളെന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെറിയ ചോദ്യമൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയണേ. ഓക്കെ, ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്. പേര് പറഞ്ഞോളൂ.
1: മനസ്സിലായോ?
0: വിജയൻ ചേട്ടനാണോ? വിജയൻ ചേട്ടാ, എന്ത് ചോദ്യം? വിജയൻ ചോദിക്കേട്ടാ, കുഴക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, കളിയാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്.
1: റേഡിയോ കൂടെ നമ്മളിങ്ങനെ പരസ്പരം വല്ലപ്പോഴൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ആദ്യമായിട്ട് എത്ര വർഷമായെന്ന് പറയാൻ പറ്റുമോ?
0: ദിവസം എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരു 5 വർഷത്തിൽ കൂടുതലായി. ഒരു 6 വർഷം.
1: ഞാൻ
0: ചേട്ടൻ പറയുന്നത് ഞാൻ എഴുതി വെച്ചു.
1: കൊറോണ സമയത്ത് മാർച്ച് മാസം 2020 മാർച്ചിലാണ് ഇവിടെ കൊറോണ വരുന്നതും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതും.
0: ഓക്കെ,
1: പക്ഷേ നമ്മളെങ്ങനെ സംസാരം ഏപ്രിൽ മാസത്തിൽ 7 ദിവസമാണെന്ന് പറയാൻ വയ്യ.
0: അതായത് 2020 ഏപ്രിലാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്.
1: ഞാൻ ഓർമ്മ മറന്നു പോയത് എങ്ങനെയാണ് പ്രവീൺ ഓർക്കൂ? അന്ന് ഒരു കരീന അമ്മ സീസൺ വ്യവസായം പറഞ്ഞു ഓർക്കുന്ന.
0: ഹലോ.

0: ചേട്ടൻ 79 വയസ്സ് 80-ാമത്തെ വയസ്സിലേക്ക് പോകുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളുണ്ട്. സ്കൂളിൽ പോലും പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാം. ഇന്ന് എനിക്ക് ഒരാഴ്ചത്തെ മുന്നേയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ മറന്നു. അപ്പോൾ അത് വിജയൻ ചേട്ടൻ അതൊരു പ്രാക്ടീസാണ്, നല്ല നല്ല കാര്യം കേട്ടോ വിജയൻ ചേട്ടാ. അത് വളരെയധികം ആ ഓർമ്മകളെ ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുന്നത് ഒരു എക്സസൈസ് ആയി.
1: പഠിച്ച കാലഘട്ടത്തിൽ ഉള്ളത് പോലെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്.
0: വെരി ഗുഡ്.
1: നിൽക്കട്ടെ, ആ ഇന്ത്യൻ അവതരണത്തിൽ പറയാം. കാരണം അത്ര നല്ല ഓർമ്മ. 4-ാം വയസ്സിലാണ് ആശാമ്പളത്തിന് നിലത്തെടുത്ത് പഠിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ വരെ ഇന്ന് ഓർമ്മ എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഞാന് ഒരു പഴയ ഒരു തമിഴ് പാട്ട് വെച്ചിട്ടുണ്ട്. MGR അഭിനയിച്ച പണം പടച്ചവൻ എന്നാണ് ആ സിനിമയുടെ പേര്. 63 അവസാനം അല്ലെ 64 ആദ്യമായിരിക്കും
0: പണം പടച്ചവൻ.
1: രണ്ടുപേരും ഞാൻ പാടി
0: കേൾപ്പിക്കട്ടെ.
1: കണ്ടോന്ന പോക്കിലെ കാൽ പോകലാമ, കാൽ പോന്ന പോക്കിലെ മലം പോകലാമ, മലം പോന്ന പോക്കിലെ മനുതൻ പോകലാമ, മനുതൻ പോന്ന പാതയെ മറന്നു പോകലാമ, പൻകോന്ന പോക്കിലെ കാൽ പോകലാമ. ഇതാണ് പാട്ട്. ഇതൊക്കെ ഓർത്തെടുത്തതാ.
0: ഞാന്
1: വർഷങ്ങൾക്ക് മുമ്പ് ഒരു 7-8 വർഷം മുമ്പ് തന്ന് ഞാൻ റേഡിയോ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മ വന്ന്. അതുകൊണ്ട് പിന്നെ പ്രവീണെ, നമ്മുടെ മുണ്ടയ്ക്കലൊരു പകൽ വീടുണ്ട്. ശ്രോതാവ് നേരത്തെ വിളിച്ചതെന്ന് തോന്നുന്നു. ഒരു പഴയ പാട്ട് വെച്ച് ഇട്ട് കൊടുക്കണേ.
0: ഓക്കെ ഓക്കെ.
1: ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കണേ.
0: ഓ ശരി. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ ഹലോ
6: ഹലോ,
5: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
6: പേര് ബാബു.
5: ബാബു പനയം. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അതോ
6: അല്ല, ഇതിന് വിളിച്ചിട്ടുണ്ട്.
5: നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ?
6: ഇല്ലില്ല, നമ്മളമ്മ ആദ്യമായിട്ടാ.
5: നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ്. അതാണ് ഓക്കെ. കാര്യം എന്റെ കമ്പ്യൂട്ടറിലേക്ക് ഈ ശബ്ദം ഇന്ന് ഞാൻ എൻ്റർ ചെയ്ത് ഇന്ന് ഞാൻ സേവ് ചെയ്യുന്നതേ ഉള്ളൂ.
6: അതെ അതെ.
5: എന്ത് ചെയ്യുന്നു ബാബേട്ട്? എന്ത് ചെയ്യുന്നു?
6: എനിക്ക് കൺസെഷൻ പണിയാ, ഇന്നിപ്പോ ചാത്തന്നൂര് പണി.
5: ഓ, ചാത്തന്നൂരാണ്. അപ്പൊ ഈ ഇതിനിടയിൽ ഫോൺ വഴിയാണ് തോന്നുന്നു കേൾക്കുന്നത് അല്ലേ? നമ്മുടെ
6: ആപ്പ് വഴിയാണ് കേൾക്കുന്നത്.
5: ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സന്തോഷം. എന്നാലും കൂടെ ഞങ്ങളെയും കൂടെ ഇങ്ങനെ എവിടെ പോയാലും കൊണ്ടു നടക്കുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്
6: കേട്ടോ.
5: ഓക്കെ, എത്ര നാളായി ഈ ഒരു ജോലിയിലേക്ക്?
6: ഇതിപ്പം 14 വയസ്സ് തുടങ്ങിയതാ, ഇപ്പം 48 വയസ്സായി.
5: ഓക്കെ, 14 വയസ്സിൽ തുടങ്ങിയതാണല്ലേ. ഓക്കെ, ഞാൻ ഈ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളൊരു ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഓ മടുത്തു, ഇനി നിർത്തണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ മറ്റ് ജോലി ഒക്കെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ?
6: ഇല്ലില്ല, നമുക്ക് ഈ പണി തന്നെ വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പണി ഉണ്ടാവണേ എന്നുള്ള ആഗ്രഹമുള്ളത്.
5: തീർച്ചയായിട്ടും ഞാൻ ഒരുപക്ഷെ ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് പോലും ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ ഒരു ഉത്തരത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 14-ാമത്തെ
6: ചെറിയ ടീമായിട്ട് നടത്തിയാൽ ഞങ്ങൾ 8 പേരുണ്ട്.
5: ആ,
6: ഞങ്ങൾ 8 പേര് എന്റെ കൂടെ ഒരു ചെറിയ ടീമായിട്ട് ലേബറൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുക.
5: ഓ ശരി ശരി, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെയാണോ അതോ?
6: എല്ലാരും പ്രാകൃതക്കാരൊക്കെ തന്നെ.
5: ഓ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. എന്താ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഒന്നും ഇതിലോട്ട്?
6: അല്ല, നമ്മുടെ നാട്ടിലുള്ളവരായിട്ടൊരു ടീമല്ലേ നല്ലത്.
5: ഓക്കെ, രണ്ടു കാര്യമുണ്ട്. ഒന്നുമില്ലെങ്കിലും നമുക്കൊരു ആശയവിനിമയം വളരെ കൃത്യമായിട്ടും വളരെ എന്താണ് സൂക്ഷ്മതയോടും കൂടിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊന്ന് ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ ഇണങ്ങാനും പിണങ്ങാനും ഒക്കെ നല്ലതല്ലേ?
6: തീർച്ചയായിട്ടും.
5: ഓക്കെ, കള്ളടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? അതായത് പല്ലുവേദന, വയറുവേദന, തലവേദന? ഓക്കെ ഓക്കെ. നമുക്ക് ഏതൊരു കമ്പനിക്കും അല്ലെങ്കിൽ ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും അതിനൊരു ഒരു ഒരു ന്യായമുണ്ട്, അതായത് ഒരു ഒരു ഹെഡിങ് ഉണ്ട്. ഇപ്പൊ ചേട്ട ആ ഒരു ക്യാപ്ഷൻ എന്താണ്? അതായത് ഇപ്പോ സുതാര്യത, അല്ലെങ്കിൽ കൃത്യനിഷ്ഠത, അല്ലെങ്കിൽ വളരെയധികം ചിലവ് കുറവ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടോ? മാന്യമായ റേറ്റ്
6: നമുക്ക് രാവിലെ 8 മണിക്ക് ഇവിടെ ചാത്തന്നൂരൊക്കെ ഞങ്ങൾ 8:30 സൈറ്റ് വരും. 5:30 പണി നിർത്തും. അവിടെ നാട്ടിലേക്കാണെങ്കിൽ 8 മണിക്ക് സൈറ്റ് ചെന്ന് 5:30 പണി നിർത്തും. അങ്ങനെയാണ്.
5: ഓക്കെ ഓക്കെ, ശരി ശരി.
6: അങ്ങനെ കൃത്യനിഷ്ഠമായിട്ട് വരണോ?
5: ടൂ വീലർ തന്നെ അല്ലേ?
6: എല്ലാവർക്കും ടൂ വീലറൊക്കെ ഉള്ളവരാ.
5: ശരി, ഓക്കെ, വെരി ഗുഡ്. ഇതിലെ പാട്ട് സംഗീതമൊക്കെ വളരെ ഇഷ്ടമാണോ?
6: ഇങ്ങനെ പണിസൈറ്റ് ഞങ്ങളെല്ലാരും വഴി പാട്ട് കേട്ടും.
5: ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടല്ലോ, ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് വേണം. അങ്ങനെയാണ് ഞാൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
6: ഇല്ല, ചോദിച്ചാൽ അറിയാവുന്ന പറയാം.
5: മതി, അത് മതി, അത് മതി, അറിയാവുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ചോദിക്കട്ടെ, ഞാൻ ഒരു പാട്ട് അതിന്റെ 2 ലൈൻ പറയും. കാര്യം എനിക്ക് പാടാൻ അറിയില്ല, 2 ലൈൻ ഞാൻ പറയും. അപ്പൊ അതിലെ ഒരു വാക്ക് ഞാൻ വിടും, അവിടെ ഞാൻ ലാലാല എന്നൊക്കെ ഞാൻ പറയും. അപ്പൊ ആ വിട്ടുപോയ വാക്ക് എന്താണെന്ന് പറയണം. കുഴപ്പമില്ല, ഓപ്ഷൻ ഉണ്ട്, ഞാൻ ക്ലൂ ഒക്കെ തരാം കേട്ടോ. പറയട്ടെ.
6: ആ പറഞ്ഞു.
5: ഓക്കേ,

0: പൂവണിഞ്ഞു. അവിടെ ഒരു വാക്ക് ഞാൻ വിട്ടിട്ടുണ്ട്, അതേതാണ് ആ വാക്ക്? പട്ടുനൂൽ, വെളുത്ത നൂൽ, സുവർണ നൂൽ, നിവർണ നൂൽ. സുവർണ നൂൽ. അപ്പൊ അന്ന് പാടിയാലോ അതിനൊന്ന്, ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ.
1: അയ്യോ പാടാനറിയേ, കേൾക്കുക.
0: ശരി, സാരമില്ല. അപ്പൊ എന്തായാലും അടിപൊളി, നമ്മൾ ഇനി മറക്കില്ല കേട്ടോ. ഓക്കെ
1: ഓക്കെ ഓക്കെ,
0: ശരി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇതാ ഗാനത്തിലേക്ക് പോകുന്നു, ഗാനം കെടുത്തിരിക്കാം.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
3: കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ. ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരവലോകനം.
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതുരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഈ ചിത്രത്തിലെ ഗാനം തന്നെ നേരത്തെ നമ്മൾ കേട്ടിരുന്നു, വേമ്പനാട്ട് കായലിന്ന് ചാഞ്ചാട്ടം. ആ ഗാനം ഈ ചിത്രത്തിലെ തന്നെയായിരുന്നു. ഇപ്പോൾ കേട്ടതും ഈ ചിത്രത്തിലെ തന്നെയാണ്. 2 എന്നാണ് സിനിമയുടെ പേര്. ദാസട്ടൻ പാടി മനോഹരമാക്കിയ ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. ജി ദേവരാജൻ മാഷിന്റെ സംഗീതവും. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
5: ഹലോ, നമസ്കാരമുണ്ട്. തിരുമുറ്റത്ത് പ്രവീൺ സാർ.
4: നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്. അത് ശരി, ഞാൻ ആലോചിക്കണേ, ഈടാ ഇതെങ്ങനെ ഇത് ഇതെങ്ങനെ ആയല്ലോ, പിന്നെ ലീക്കായി, എങ്ങനെ ഔട്ടായി? ഈ പത്രക്കാരെ കൊണ്ട് ജീവിക്കാൻ വയ്യ കേട്ടാ. പിന്നെ വേറെ എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഇല്ലേ പിന്നെ സവാരി ഗിരിഗിരി?
5: സവാരി ഗിരിഗിരി ഉണ്ട്. ജോലി കേട്ടപ്പോ ഇങ്ങനെ ഒരു സൈറ്റിൽ നിക്കുക.
4: ആണോ, എന്ത് പറ്റി?
5: ഒരു അമ്പലത്തില് അമ്പലം ഒന്ന് വൃത്തിയാക്കണം. അങ്ങനെ അമ്പലം ഒന്ന് വൃത്തിയാക്കുന്ന പരിപാടിയായിട്ട് അമ്പലത്തില് നിൽക്കുകയാണ്.
4: ഓക്കെ, നമ്മുടെ ദേവസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ വൃത്തിയാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആദ്യം വൃത്തിയാക്കേണ്ടത് എവിടെയാണ്? ഹലോ, പോയാ? ഞാൻ വെറുതെ ചോദിച്ചതാ. പിന്നെ അങ്ങനെയാണെങ്കിലേ ശരി, ആ പാട്ട് പാടിയ സ്ഥിതിക്കേ ഞാൻ ആ പാട്ടില് ഞാൻ ഒരു വരി അല്ല ഒരു വാക്ക് ഞാനങ്ങ് വിടും. അതൊന്ന് പറഞ്ഞു നോക്കിയേ. എനിക്കറിയാം, പറയുമെന്ന് എനിക്കറിയാം. അയ്യോ അയ്യോ, അറിയാന്ന് എനിക്കറിയാലോ. ശരി ശരി. രാഗങ്ങളെ മോഹങ്ങളെ, രാഗങ്ങളെ മോഹങ്ങളെ, പൂച്ചൂടും ആത്മാവിൻ, പൂച്ചൂടും ആത്മാവിൻ. അപ്പോ അതില് ഏത് വാക്കാണ് ഞാൻ വിട്ടത്? പൂചൂടും ആത്മാവിൻ, സ്വപ്നങ്ങളെ. സ്വരങ്ങളെയാണോ, ദുഃഖങ്ങളെയാണോ, ഭാവങ്ങളെയാണോ, എന്താണ്?
5: ഭാവങ്ങളെ
4: ആണോ? ഓക്കെ, അപ്പൊ അടിപൊളി. അറിയായിരുന്നല്ലോ. ഓക്കെ, ഞാൻ അതിന്റെ ഉത്തരം നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു, അത് കേട്ടതുണ്ടല്ലേ. ചുമ്മാ പറഞ്ഞ, എനിക്കറിയാലോ പാട്ട്
5: പാടാൻ.
4: പുതിയ കരുക്കൾ അടിപൊളി, അതില് നല്ലൊരു പാട്ടുണ്ട്, മഞ്ഞും മധുമാരി, അതല്ലേ? എനിക്ക് വലിയ ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാ അത് കേട്ടോ. സൂപ്പറാ. ശരി, ഓക്കെ, അപ്പൊ നമുക്ക് അറിയത്തില്ലേ പോവാം.
5: ഓക്കെ
4: ഓക്കെ.

0: പുതിയ കരുക്കൾ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, പൂവച്ചൽ ഖാദർ രചിച്ച്, ദാസട്ടിന് ആലപിച്ച മനോഹരമായ ഒരു ഗാനം കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ
1: ഹലോ, ഞാനാ ബാലൻ ചേട്ടാ.
0: ബാലൻ ചേട്ടു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: പിന്നെ ഒരു ഒരു ദുഃഖ വാർത്തയുണ്ട്.
0: അയ്യോ, എന്താ ബാലേട്ടാ?
1: നമ്മളെ റേഡിയോയിൽ വിളിക്കുന്ന ബാഹുലൻ ചേട്ടൻ കല്ലുംപുറം
0: കല്ലുംപുറത്ത് നിന്ന് വിളിക്കുന്ന ബാഹുലേയൻ ചേട്ടൻ. ബാഹുലേയൻ ഓക്കെ, പേര് ഞാനിങ്ങനെ കല്ലുംപുറം. ആ സ്ഥലം പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ആര് ആ സ്ഥലം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആളിനെ എങ്ങനെ പെട്ടെന്ന്.
1: ബാബുരാൻ ചേട്ടൻ മരിച്ചു പോയി.
0: ഇദ്ദേഹത്തിന്റെ
1: ഇല്ലായിരുന്നു,
0: ഇദ്ദേഹത്തിന്റെ ഭാര്യയാണോ? ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ
1: മരിച്ചിട്ട്.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ രേഷ്മ എന്നോട് സൂചിപ്പിച്ചു അതാണോ? ആണല്ലേ, ഓക്കെ. ആ അറിയാം അറിയാം അറിയാം അറിയാന്ന് പറഞ്ഞു. അതെ അതെ, ഞാനങ്ങനെ പക്ഷെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർത്ത് കിട്ടുന്നില്ല. ഇപ്പൊ രേഷ്മ എന്നെ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞു, അപ്പൊ ചെറുതായിട്ട് ഓർമ്മ വരുന്നു. തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും.
0: നമ്മളെ റേഡിയോ ബൻസിൽ ഇങ്ങനെ ഇതുപോലെ വിളിക്കുകയും നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ശബ്ദങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട അടുത്ത് തന്നെ ഇപ്പൊ രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മുടെ കേശവൻ ചേട്ടൻ, അതുപോലെ തന്നെ ഇപ്പൊ ബാഹുലേയൻ ചേട്ടൻ, ഓക്കെ, അവരെ ഒക്കെ ആത്മാവിന് ശാന്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും പാടിക്കോളൂ.
2: ദീപമുണ്ടെങ്കിൽ നിഴല് വരും, ജീവിതമുണ്ടെങ്കിൽ മരണം വരും, പാതിവഴി ചെന്നാലും പടച്ചോൻ വിളിക്കുമ്പോ പോയേ തീരു, മനുഷ്യൻ പോയേ തീരു.
1: ഹലോ.
0: അതെ തീർച്ചയായിട്ടും, അത് അതിൽ ആ വരികളിൽ തന്നെ ഉള്ളത് തന്നെയാണ് നമുക്ക് പറയാനും ഉള്ളത് അല്ലേ? ഓക്കെ ചേട്ടാ,
1: ഞാനിന്ന് ചേട്ടന്റെ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാബുലൻ ചേട്ടനും ഡെഡിക്കേറ്റ് ചെയ്യണം ആത്മാവിന് വേണ്ടി.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയട്ടാ.
1: എപ്പോഴും ഇഷ്ടം ഈ പാട്ട് ബാബുലൻ
0: ചേട്ടന്റെ
1: പാടും.
0: ഇഷ്ടപ്രാണേശ്വരി, ഓക്കെ, നല്ല ഗാനം അത്.
2: തോട്ടം എനിക്ക് വേണ്ടി,
1: എപ്പോഴും വന്ന് പാടും ഞങ്ങളുടെ
0: അടുത്ത്. ആണോ? ശരി, എനിക്ക് ചേട്ടനോട്ട് വലിയ അടുപ്പമായിരുന്നു, നല്ല അടുപ്പം. അടുത്ത
1: എന്നെ തിരക്കാത്ത ദിവസമില്ല.
0: ഓ ശരി, ഓക്കെ ഓക്കെ.
1: എല്ലാ ദിവസവും തിരക്ക്. അവിടെ കട വരും വൈകിട്ട്.
0: ഓക്കെ,
1: 5 മണിയാകുമ്പോ കട വരും.
0: ഓക്കെ,
1: എന്നെ കണ്ടില്ല, എന്നെ തിരക്ക്.
0: തീർച്ചയായിട്ടും ബാലേട്ടാ, ഇത് ശരിക്കും നല്ലൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വേർപിരിഞ്ഞ് പോകുന്നവരെ, നമ്മൾ നിന്ന് അകന്നു പോകുന്നവരെയും കൂടെ ഒക്കെ നമ്മൾ എപ്പോഴും ഓർത്തെടുക്കുന്നതും കൂടെ കരുതുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ. ഓക്കെ ചേട്ടൻ,
1: എന്തായാലും
0: ഓക്കെ, വെരി ഗുഡ്.
1: എന്നുള്ള ബൈലാർ സാറും എഴുതി ദേവരാമ സംഗീത ചേട്ടൻ പറഞ്ഞ ചുക്കിനകത്ത് പാട്ടൊക്കെ പറയും.
0: ഓക്കെ, കാര്യം നമുക്ക് ഇഷ്ടമുള്ള വിഷയമായിട്ടൊക്കെ സംസാരിക്കുന്ന അതാ പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള വിഷയം, ഇഷ്ടമുള്ള ആൾക്കാരെ പറ്റിയും, അല്ലെങ്കിൽ ആ ഇഷ്ടമുള്ള വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സൗഹൃദ വല ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ
1: അവിടെ വന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. മഞ്ഞലയിൽ ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകുരി ചകുരി ചകുരി.
0: ഈ പാട്ടാണ് പുള്ളി ഇവിടെ വന്ന് നാട്ടിലെ പാട്ടുകാരെ ഇതിൽ പാടിയതല്ലേ? ഓ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷം ചേട്ടാ. ഓക്കെ ശരി, എന്തായാലും നമ്മളെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. ഗാനത്തിലേക്ക് പോവാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.
3: മനോഹരമായ ഒരു ഗാനം തന്നെയായിരുന്നു അല്ലേ? അതിൽ ആ വരികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു കവിത വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നത് പോലെയോ നമുക്ക് വായിക്കാം. ഈ പാട്ട് നമ്മൾ പറയുന്നു എന്നൊക്കെ പറയാറില്ലേ, പാട്ട് വായിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. കാര്യം അതിൽ വേറെ കടുപ്പമുള്ള മലയാളം വാക്കുകളൊന്നും ആ പാട്ടിൻ്റെ വരികളിലില്ല എന്നുള്ളതാണ് ഈ ഒരു ഗാനത്തിൻ്റെ പ്രത്യേകത കേട്ടോ. ഇത് ചുക്ക് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. പി ജയചന്ദ്രൻ ആലപിച്ചു, വയലാർ രാമവർമ്മ രചിച്ചു, ജി ദേവരാജൻ മാഷ് സംഗീതം നൽകി. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, ഹലോ. ഓക്കെ, ആ കോൾ കട്ടായെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത കോൾ കണക്ട് ചെയ്യാം, നോ പ്രോബ്ലം. ഹലോ, ഹലോ,
4: ഹലോ. ഇത് മോഹനൻ, പേരൂരിൽ
3: നിന്ന്. പേരൂരിൽ നിന്ന് മോഹനൻ. ഓക്കെ, പേരൂരിൽ നിന്ന് മോഹനൻ ചേട്ടൻ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ?
4: ഹലോ,
3: ഹലോ, കേൾക്കുന്നുണ്ടോ?
4: ആ, കേൾക്കുന്നുണ്ട്.
3: റേഡിയോയുടെ അടുത്ത് നിന്ന് അല്പം മാറി നിന്നാൽ മനോഹരമായ ആ ശബ്ദം എനിക്ക് മനോഹരമായി കേൾക്കാൻ പറ്റും.
4: എനിക്കൊരു ചെറിയൊരു പരാതിയുണ്ട്.
3: അയ്യോ, പറഞ്ഞോളൂ.
4: സാറിനെ സംബന്ധിച്ച് സംഗീതത്തില് എനിക്ക് നല്ല അറിവുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഏത് പാട്ടിന്റെയും രാഗം ഉൾപ്പെടെ പറയുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി.
3: അയ്യോ, അത് ഞാൻ പഠിച്ചതുകൊണ്ടൊന്നും അല്ല കേട്ടോ മോഹൻ ചേട്ടൻ. ഞാനത് ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ ഇവിടെ ഇരുന്നതെല്ലാം നോക്കിയിട്ട് പറയുന്ന കാര്യം നമ്മുടെ ശ്രോതാക്കളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ചില സിനിമയും സംഗീതം കൊടുത്തവരെയും പാടിയവരെല്ലാം അറിയാം, പക്ഷെ ഈ രാഗങ്ങളൊന്നും എനിക്കൊന്നും അറിയില്ല.
4: അല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല.
3: ശരി ശരി.
4: കാര്യം പരാതി എന്ന് പറഞ്ഞത്, ഇതുവരെയും റേഡിയോ ഒരു ശാസ്ത്രീയ സംഗീതം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല.
3: ശാസ്ത്രീയ സംഗീതത്തെ ബേസ് ചെയ്ത് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ സംഗീതം പഠിപ്പിക്കുന്നതായിട്ട്. നമുക്ക്
4: പഠിപ്പിക്കുന്നതായിട്ടല്ല, സാധാരണ എല്ലാ റേഡിയോയിലും രാത്രി 9:30 കഴിഞ്ഞും ശാസ്ത്രീയ സംഗീതമൊക്കെ ഉണ്ടായിരുന്നു.
3: ശരി, സാരല്ല, ഞാനിവിടെ നമുക്ക് ഡയറക്ടറിനോട് നമുക്കത് പറയാം കേട്ടോ. ഉറപ്പായിട്ടും പറയാം, തീർച്ചയായിട്ടും. ചേട്ടൻ്റെ അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണത്, നല്ലൊരു നിർദ്ദേശമാണ് കേട്ടോ. അത് തീർച്ചയായിട്ടും അത് പറയാം. കാര്യം എന്താ അറിയുമോ, ഈ ശാസ്ത്രീയ സംഗീതം നമ്മൾ ഈ ആദ്യമൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും, പക്ഷേ അത് കേട്ട് കേട്ട് വന്ന് അതിലങ്ങ് ലയിച്ച് വരുമ്പോഴത്തേക്കേ അല്ലേ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഭജൻസ്. ഇപ്പൊ ഈ ഭജൻസ് ഒരുപാട് പിന്നെ ട്രൂപ്പുകൾ ഒരുപാട് ആൾക്കാർ പാടുന്നത്, പണ്ടൊക്കെ ഈ ഭജൻസ് കേൾക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യം അധികം അങ്ങോട്ട് ഉണ്ടാകാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി പേര്, ഒരുപാട് പേര് അതിലങ്ങ് ലയിച്ച് ഇരുന്ന് അത് കേൾക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ അവരൊന്നും പുതിയ പാട്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറ ഇപ്പോൾ നമ്മുടെ ഒരു 80s മുതൽ ഇങ്ങോട്ടുള്ള ഗാനങ്ങളെല്ലാം. മോഹൻ ചേട്ടൻ, എനിക്ക് തോന്നുന്നു പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ.
4: ആ, പാട്ടിനെ സ്നേഹിക്കുന്നു, പക്ഷേ ശാസ്ത്രീയ സംഗീതമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. എങ്കിൽ തന്നെയും ശാസ്ത്രീയ സംഗീതം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
3: ആ തീർച്ചയായിട്ടും എനിക്കും ഞാൻ ഈ ശാസ്ത്രീയ സംഗീതം എനിക്ക് ഇഷ്ടപ്പെടാൻ, ഞാൻ നമ്മുടെ ചിത്രത്തിലെ ഒരു ഗാനം, പിന്നെ നമ്മുടെ സർഗത്തിലെ ഗാനം ഇതൊക്കെ കേട്ടിട്ട്, അത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെയൊക്കെ ഒരു ലൈറ്റ് വേർഷനാണ്. പക്ഷേ നല്ല ദാസേട്ടനൊക്കെ യശോസൊക്കെ പാടിയ നല്ല അടിപൊളി ശാസ്ത്രീയ സംഗീതമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ചില പാട്ടുകൾ നമുക്ക് ദഹിക്കാൻ, പാട്ട് പഠിക്കാത്തവർക്ക് അല്പം പാടായിരിക്കും, പാട്ട് പഠിച്ചവർക്ക് അതൊക്കെ എന്താണ് ദൈവീക സംഗീതമായിരിക്കും.
4: പക്ഷേ എന്നെ സംബന്ധിച്ച് പാട്ട് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും ഏത് പാട്ടുകളും ഏത് ശാസ്ത്രീയ സംഗീതം എനിക്ക് വലിയ ഇഷ്ടമാണ്.
3: എന്നാൽ അങ്ങനെ ഇടയ്ക്ക് മൂളാറുണ്ടോ ശാസ്ത്രീയ സംഗീതം? എന്തെങ്കിലും മൂളാറുണ്ടോ? ഏതെങ്കിലും സിനിമാ പാട്ടാണെങ്കിലും അങ്ങനെ
4: അല്ലിപ്പ ഞാൻ ഒരു പാട്ട് പറഞ്ഞു, ഒരു ഹൃദയസ്വരത്തിലേന്നല്ലാതെ വലച്ചി രാഗത്തിലുള്ളതാണ് തോന്നുന്നത്.
3: ഓക്കെ,
4: ഞാൻ ചെറുതായിട്ട് പാരായണമൊക്കെ ചെയ്യുന്ന ആളാണ്.
3: ഓ, അത് ശരി. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ ആ പാരായണം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ അല്പം ശാസ്ത്രീയം ചേർക്കുന്നത് നല്ലതുമാണ് അല്ലെ, കേൾക്കാൻ അതിലൊരു ഇമ്പം ഉണ്ടാവും. അത് നല്ലതാട്ടാ. അങ്ങനെ പാടുന്നവരെ കേട്ടിട്ടുണ്ട് ഈ പാരായണം ചെയ്യുമ്പോൾ? ആ, അങ്ങനെ പാടുന്നവരെ കണ്ട്. ഇത് ഹൃദയ സരസിലെ ആ പാട്ടല്ലേ? ഓക്കെ. എന്നാലും ചേട്ടൻ എന്തായാലും പാട്ടിനെ ഒക്കെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടും ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചത് കൊണ്ടും ഞാൻ ഒരു നേരത്തെ മറ്റുള്ളവരോട് ചോദിച്ചതുപോലെ തന്നെ പാട്ടിന്റെ ഒരു രണ്ട് ലൈൻ ഞാൻ ഇതുപോലെ പറഞ്ഞാല് അതിലെ ഒരു വാക്ക് ഞാൻ വിടും, ആ വാക്ക് വിട്ടുപോയ വാക്ക് ചേർക്കുവോ? ശരി, നോക്ക്, കുഴപ്പമില്ല. അല്ല, ഇത് പറ, ഇത് എല്ലാവർക്കും പറയാൻ പറ്റാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ചോദിക്കട്ടെ. കസ്തൂരിമാൻമിഴി മലർ ശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ, കൽഹാര പുഷ്പങ്ങൾ പെയ്തത് തേൻമഴയാണോ പൂമഴയാണോ ചാറ്റൽമഴയാണോ തീമഴയാണോ? തേൻമഴയാണോ? കസ്തൂരിമാൻമിഴി മലർ ശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ തേൻമഴ പെയ്തു. അയ്യോ, അല്ലല്ലോ, അപ്പൊ പൂമഴ. അതെ, പൂമഴയാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, ഒത്തിരി സന്തോഷം കേട്ടോ. എന്തായാലും ചേട്ടന്റെ നിർദ്ദേശം തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമ്മൾ ഇവിടെ ഓഫീസിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഗാർദ്ദനിപ്പോ.

0: മനോഹരമായ ഒരു ഗാനം. പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ദാസേട്ടന് ആലപിച്ച മനോഹരമായ ഒരു ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, അതുകൊണ്ടാണ് അതിനത്രയും ഒരു മനോഹാരിത എന്ന് എടുത്തു പറയണം. വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. ആഭേരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മനോഹരമായ ഒരു ഗാനം കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ശാലിനിയാണ്.
0: നമസ്കാരം. നമസ്കാരം.
1: അതാണ്
0: ഞാൻ ശബ്ദം. അല്ല, ആ ശാലിനിയാണോ ഈ ശാലിനി എന്നിങ്ങനെ അറിയാനായിട്ട് ഞാൻ ആ ശബ്ദം ഇങ്ങനെ ചെയ്യായിരുന്നു. എന്ത് പറ്റിയതാ?
1: പനിയും ചുമയൊക്കെ ആയിരുന്നു, 5 ദിവസമായിട്ട് കിടപ്പായിരുന്നു.
0: ഇല്ല, കൊച്ചു പിള്ളേരുടെ
1: അടുത്തൊക്കെ
0: സ്കൂളിലൊക്കെ വരുന്ന നമ്മള് നഴ്സറി സ്കൂളിലും അല്ലെങ്കിൽ വരുന്ന കുട്ടികളുടെ അടുത്തൊക്കെ നമ്മളൊക്കെ ചോദിക്കാറില്ല, അയ്യോ എന്ത് പറ്റി, ക്ലാസ് ഒന്നും കണ്ടില്ല, എനിക്ക് പനിയെ എന്ന് പറയുന്ന പോലെ. ഓക്കെ. അല്ല, ഇപ്പോഴത്തെ ഈ ഒരു പനി വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹോസ്പിറ്റലിലൊക്കെ പോവുക, കറക്റ്റ് ടൈമില് സ്വന്തം ചികിത്സയൊക്കെ മതിയാക്കി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എല്ലാവരും പോകാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഈ പനി പല പല പേരുകളിലും പല പല കലാരൂപങ്ങളുമായിട്ടൊക്കെയാണ് മാറുന്നത്. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ. അടുത്ത ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത് അതോ? കാരണം ഈ മാത്രമല്ല, മറ്റുള്ള നമ്മുടെ വീട്ടില് അതുപോലെ എപ്പോഴും ഡോക്ടർ, ഈ അടുത്ത സമയത്ത് ഞാനൊരു ഡോക്ടറെ കണ്ടപ്പോൾ പറയുകയാണ്, കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോവുകയാണ് അല്ലെങ്കിൽ ബസ്സിൽ കയറണമെങ്കിൽ മാത്രം നമ്മൾ അതിനൊരു മാസ്ക് ധരിക്കുക. സ്വന്തം വീട്ടിൽ മറ്റുള്ളവരുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ മാസ്ക് ധരിക്കാറില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാലൊന്നും മാസ്ക് ധരിക്കാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചു. ശരിയാട്ടോ, ഞാനും അങ്ങനെ, നമ്മൾ വീട്ടിൽ നമ്മൾ ഒരു പക്ഷേ നമ്മൾ മാസ്ക് ധരിക്കാറില്ല, പക്ഷെ വീട്ടിലും ധരിക്കണം കേട്ടോ. ഇത് പകരം
1: സമയം വെക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും, അസുഖമായിട്ടൊക്കെ ഇരിക്കുമ്പോഴും ഒരു അസ്വസ്ഥതയാണ്. പിന്നെ ഒരുപാട് പ്രാവശ്യം നമ്മള് റേഡിയോയിലൂടെ ഓരോ പ്രോഗ്രാമിൽ ഈ ആഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പ്രവീൺ ചോദിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത്. ഓർമ്മ ഉണ്ടാവുമല്ലോ
0: ഞാൻ. ഇനി നമുക്ക് സാധിക്കാതെ പോയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ
1: അതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഹസ്ബൻഡ് വന്നപ്പം പോകുന്നതിന് മുമ്പേ എന്നെ മോളെ ബാംഗ്ലൂര് മൈസൂര് ഒക്കെ കൊണ്ടുപോയി, ഞങ്ങൾ അങ്ങോട്ട് ട്രെയിനിൽ പോയി, തിരിച്ച് ഫ്ലൈറ്റിൽ വന്നു.
0: ഓ, വെരി ഗുഡ്, വെരി ഗുഡ്.
1: എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം നടന്നു.
0: ഓക്കെ, അപ്പൊ ഈ ശരിക്കും നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ തറയിൽ നിന്ന് ഇങ്ങനെ മേളിലോട്ട് നോക്കിയിട്ട് കണ്ടിട്ടുള്ള ആ അയ്യോ തീ പോകുന്ന വലിയൊരു പിന്നെ തുമ്പി അല്ലെങ്കിൽ
1: കൈലാസമൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലേ ഈ ഇതില്, പിന്നെ എന്തോ യൂട്യൂബിലൊക്കെ നമ്മൾ കൈലാസമൊക്കെ കാണുമല്ലോ അതുപോലെ.
0: അല്ല, ഞാനതാ ഞാനിപ്പോ പെട്ടെന്ന് ആലോചിക്കായിരുന്നു, എനിക്ക് തോന്നുന്നു ഈ ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ മേളിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ താഴെ നിന്നുണ്ട്, അയ്യമാ അയ്യമാ ദീപോന്ന് പറക്കുന്ന ഇമ്പാച്ചി ഇമ്പാച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഫ്ലൈറ്റിലൊക്കെ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, സൂപ്പർ.
1: ഞാനും അടിയായിരുന്നു വിൻഡോ സീറ്റിന്. പിന്നെ ഒരു കുറച്ച് കുറെ സമയം ആയപ്പോഴത്തേക്ക് പിന്നെ അന്ന മോളടുത്ത് പറഞ്ഞു, ഇനി നീ മാറ്, അമ്മ ഇരുന്ന് കാണിട്ടെന്ന് പറഞ്ഞു.
0: ഭയങ്കര സന്തോഷം,
1: അതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നപ്പോഴാണ് പനി വന്നത്.
0: സാരമില്ല സാരമില്ല, കാരണം ഇത് നമ്മൾ നേരത്തെ ഒരു ശ്രോതാവിനോട് പറഞ്ഞ പോലെയാണ്, ഈ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മൾ അത് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും, അത് നമ്മൾ അതിനോടൊപ്പം അങ്ങനെ സഞ്ചരിച്ചാൽ മതി കേട്ടോ. എന്തായാലും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം, എന്തായാലും ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ദിവസം ഇതുപോലെ ഇനി ഫ്ലൈറ്റിലൊക്കെ കയറണം കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റ് ഒക്കെ ചാർട്ട് ചെയ്ത് ഞങ്ങൾ പോകും കേട്ടോ, ഞങ്ങൾ റേഡിയോ ബൻസ് തന്നെ ഞങ്ങൾ എല്ലാവരും നോക്കും. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ശരി, അപ്പൊ ആ കാര്യത്തിലേക്ക്
1: പോയാലോ.
0: ഓക്കെ,
2: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
3: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
2: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ, ഇത് പൊളിക്കും.
3: അതെ, 4ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
4: ഹലോ ഹലോ, ഹലോ അബിയല്ലേ, എടാ എന്താ രാവിലെ പരിപാടി?
5: ആ റൈഹാൻ, ഞാനേ കിംസൽത്തെ DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
4: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
5: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
4: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
8: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
7: എന്തിനാ? പത്രത്തിലിടാനാണോ?
8: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
7: റേഡിയോയിലോ?
8: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
7: അതെയോ?
8: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്യുന്നതിന് ബന്ധപ്പെടുക 9809016611.
7: നമ്പർ ഒരിക്കൽ കൂടി 9809016611.

0: കന എന്ന തമിഴ് ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ദിബു നൈനൻ തോമസിന്റെ സംഗീതമായിരുന്നു. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള, വളരെ അടിപൊളിയായിട്ടുള്ള റീൽസിലൊക്കെ ഒരുപാട് ഒരുപാട് കേട്ട നല്ലൊരു സൂപ്പർ സോങ് ആണ് കേട്ടോ. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നതോ 7.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോടുകാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ, അടുത്ത കോൾ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: അഞ്ജന.
0: അഞ്ജന, അഞ്ജന മോള് ആ റേഡിയോയുടെ അടുത്ത് നിന്നാൽ പോന്ന് മാറി നിൽക്കോ. മാറി നിന്നില്ല, ഒന്നുകൂടെ മാറിനില്ലേ, കുറച്ചുകൂടെ, അല്പം കൂടെ, അല്പം കൂടെ, കുറച്ചുകൂടെ, കുറച്ചുകൂടെ. ഓക്കെ, നിന്നോ. ഓക്കെ, അഞ്ജന കുഞ്ഞ് ഇന്ന് സ്കൂളിൽ പോയില്ലല്ലോ, എന്ത് പറ്റി?
1: ഞങ്ങൾക്ക് സ്കൂൾ അവധിയായിരുന്നു.
0: അതെന്ത് അവധി, ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ.
1: ഞങ്ങൾക്ക് 7-ാം ക്ലാസ്സിൽ എന്തോ പരിപാടിയായിരുന്നു.
0: ഓക്കെ, അപ്പൊ അഞ്ജന മോള് 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: അഞ്ചാലുമൂട്.
0: അഞ്ചാലുമൂട് സ്കൂളില് ഏത് ക്ലാസ്സിലാണ്? 7-ാം ക്ലാസ്സിലാണോ?
1: അഞ്ചില്.
0: അഞ്ചില്. 7-ാം ക്ലാസ്സുകാർക്ക് അവിടെ എന്തോ പരിപാടിയാണെന്ന് കരുതിയിട്ട് 5-ാം ക്ലാസ്സുകാർക്ക് എന്തിനാ അഞ്ജനെ അവധി തന്നത്? കള്ളത്തരം, കള്ളത്തരം, കള്ളത്തരം, കള്ളത്തരം പറഞ്ഞു പോകണ്ടിരുന്നില്ല ഞാൻ, സത്യം പറയാം അല്ലേ. എന്താ പോട്ടെ, അഞ്ജന മോളെ വീട്ടിൽ എന്താ വിളിക്കുന്നത്? വീട്ടിൽ എന്ത് പേരിട്ടാ വിളിക്കുന്നത് അഞ്ജനെ? എന്നെ ശ്രദ്ധിക്ക്, ഇവിടെ ശ്രദ്ധിക്ക്, ഞാൻ പറയുന്നത് മാത്രം മോള് കേൾക്കുക. മോളുടെ അടുത്ത് നിൽക്കുന്നവരെല്ലാം ദൂരെ മാറി നിൽക്കട്ടെ. മോള് മാത്രം മാറി നിന്നേ, മോള് ഫോൺ കേട്ടൊന്ന് കുറച്ച് മാറി നിന്നേ. ആണോ? അപ്പൊ മോള് അങ്കിളിന്റെ മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ അല്ലേ, ഇപ്പൊ കേൾക്കാം, ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് കേൾക്കാലോ. ഓക്കെ, മോളെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താന്ന് അങ്കിള് ചോദിച്ചത്? വീട്ടിൽ എന്താ വിളിക്കുന്നേ? അങ്ങനെ പ്രത്യേകിച്ച് പേര് വല്ലതും ഉണ്ടോ? ആ, അങ്ങനെ പ്രത്യേകിച്ച് പേരെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. അഞ്ജന എന്ന് തന്നെയാണ് വിളിക്കുന്നത്. വേറെ ആരൊക്കെ ഉള്ളത് അഞ്ജനക്ക് കൂട്ടായിട്ട്
1: വീട്ടില്?
0: അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. ഓക്കെ, ചേച്ചി എങ്ങനെയാ മോളെ ഉപദ്രവിക്കുവോ, നുള്ളുവോ, പിച്ചുവോ, അടിക്കുവോ, മാന്തുവോ, അങ്ങനെയൊക്കെ ചെയ്യോ? പക്ഷെ അഞ്ജന മോളാണല്ലോ ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് എന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ അറിവ്, ശരിയാണോ? അഞ്ജന മോളാണ് ചേച്ചിയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് എന്ന് ഞങ്ങൾക്കൊരു അറിവ് കിട്ടിയല്ലോ, ശരിയാണോ? അല്ല. ഓക്കെ, നിങ്ങൾ ശരി, മോളുടെ ബെസ്റ്റ് ഫ്രണ്ട്, രണ്ടു പേര് എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട് ആണ് എങ്കിലും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഏതാ? ബെസ്റ്റ് ഫ്രണ്ട് ഏതാ മോളുടെ? പാട്ട് പാടു മോള്. ഓക്കെ, ഇതള് പാട്ട് പാടുവോ മോള്? ഇല്ലല്ലോ, പാടുവോ? പാട്ട് പാടണം കേട്ടോ, പാട്ട് പഠിക്കണേ, നല്ല ശബ്ദം മോളുടേത് കേട്ടോ. ഓക്കെ, പാട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പാട്ട് കേട്ടാലോ. ഓക്കെ ശരി, അഞ്ജന മോളോട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സംസാരിക്കണമായിരുന്നു, പക്ഷെ അഞ്ജന മോള് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നൊന്നും അഞ്ജന മോള് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ ശരി, ഗാനത്തിലേക്ക് പോവാം.

0: നോക്കിയിട്ട് അതിനെ രക്ഷിക്കുന്ന സമയമുണ്ടെങ്കിൽ, കാരണം കഴുത ഏകദേശം ഒന്ന് പ്രായമായി, അതിനിനി അധികം ജോലി എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ ഒരു പൊട്ടക്കിണർ ഞാൻ കുഴിച്ചു മൂടാനായിട്ടൊക്കെ ഇരിക്കുകയും കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി, ആൾക്കാരെ എല്ലാം വിളിച്ചു, അടുത്തുള്ള അയൽക്കാരെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ആ കിണർ മൂടാൻ തീരുമാനിച്ചു. ഈ കഴുത ശരിക്കും അതിനകത്ത് കിടന്ന് പെട്ടുപോയതിനെ ഓർത്ത് കിടന്ന് കരയുകയായിരുന്നു. കാരണം ഒരുപാട് അത് കരഞ്ഞു കരഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഈ യജമാനൻ മണ്ണെല്ലാം ആ വെട്ടി മൂടുന്ന അവസരത്തിൽ ആ കഴുത കരച്ചിൽ നിർത്തിയിട്ട് ആ ദേഹത്ത് വീണ മണ്ണും ആ വെട്ടിയിട്ട മണ്ണുമെല്ലാം അത് കുടഞ്ഞ് ആ വീഴുന്ന മണ്ണിൽ കയറി കയറി കയറി, മണ്ണ് വീഴുന്തോറും കയറി കയറി കയറി മുകളിലേക്ക് വരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കഥ. ആ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, കാരണം ഈ ജീവിതമെന്ന് പറയുന്നത് ശരിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ നേർക്ക് വരുന്ന ഈ മണ്ണുകൾ തന്നെയാണ്. ആ മണ്ണുകളിൽ അത് സ്റ്റെപ്പായി അതിനെ കയറി കയറി കയറി മുന്നോട്ട് പോകുക, അതായത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിനെ നമ്മൾ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തി പുതിയ വഴികൾ കണ്ട് അതിനെ സ്റ്റെപ്പായി മാറ്റി നമ്മൾ കയറി പോവുകയാണെങ്കിൽ ശരിക്കും ഈ പ്രശ്നങ്ങൾ ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് നമുക്ക് തോന്നും. നമുക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും കഴിയും. അവിടെ നമുക്ക് ശരിക്കും അല്ലെങ്കിൽ ഒരു പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നില്ല എന്നതുമാണ് പ്രധാനം. ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ വില്യം ഷേക്സ്പിയർ എഴുതിയതുപോലെ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾക്ക് രണ്ട് രീതിയിലും എന്നെ സ്നേഹിക്കാം. നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാനും പറ്റും, എന്നെ വെറുക്കാനും പറ്റും. രണ്ടും നിങ്ങൾ ചെയ്തോളൂ. കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ എഴുതപ്പെടും, നിങ്ങൾ എന്നെ വെറുക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. രണ്ടായാലും നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടാകും എന്ന് ഷേക്സ്പിയർ എഴുതിയതുപോലെ എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാകും, ഏത് രീതിയിലാണെങ്കിലും. അങ്ങനെ ആകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാതൊടു കാതൊരുത്തിൽ നിന്നും തൽക്കാലം ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: വളർച്ചയുടെ പടവുകളിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഇന്നുള്ളത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആയ രേവതി മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
2: ഹലോ.
1: ഈ ഒരു സ്പീച്ച് തെറാപ്പിയുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒക്യുപേഷണൽ തെറാപ്പിയും ബിഹേവിയറൽ തെറാപ്പി ഇതിനോടൊപ്പം കൊണ്ടുപോകണം എന്നായിരുന്നു. എത്ര സെഷനുകളായിട്ടായിരിക്കും പോകുന്നത്? അതോ ഇതിന്റെ പാരലലായിട്ടായിരിക്കും സ്പീച്ച് തെറാപ്പിയോടൊപ്പം തന്നെ ഇത് പോകുന്നത്?
2: സ്പീച്ച് തെറാപ്പിയുടെ ഒപ്പം തന്നെ ആയിരിക്കും ഒക്യുപേഷൻ തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും പോകുന്നത്. ചിലപ്പോൾ മൂന്നും കൂടി പോകാൻ പറ്റാത്ത കേസ് കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൂന്ന് സെഷൻസും അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ ചിലപ്പം അത് വേറെ ദിവസമാക്കി അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പം മൂന്നും പോവുകയാണെങ്കിൽ കുട്ടിക്ക് കുറച്ചുകൂടി നമുക്ക് ഡെവലപ്മെന്റ്സ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് പറ്റും. കാരണം ഈ ഇന്നറ്റൻഷനും ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ സ്പീച്ചിൽ എടുത്തിക്കഴിഞ്ഞാൽ അവരുടെ ഇമ്പ്രൂവ്മെന്റ്സ് കുറച്ചുകൂടി വൈകിട്ടായിരിക്കും. നമ്മൾ എത്ര സ്പീച്ചിനകത്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് സ്പീച്ചിനകത്ത് ഗോൾസിൽ ഇമ്പ്രൂവ്മെന്റ് വരാൻ കുറച്ചുകൂടി ടൈം എടുക്കും. കാരണം ഇന്നറ്റൻഷൻ ഒക്കെ ആണെങ്കിൽ എന്തായാലും അവരത് ശ്രദ്ധിച്ചിരിക്കത്തില്ല. അപ്പം എന്തായാലും ഒ ടിയും ബി ടിയും കൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് കുറച്ചുകൂടി വേഗത്തിൽ തന്നെ നടക്കും.
1: ഓട്ടിസം പോലെയുള്ള ബുദ്ധിമുട്ട് വരുന്നുള്ള കുട്ടികൾക്കും അവർക്കും ഇതുപോലെ തന്നെയാണോ പോകുന്നത്? അതോ ഓരോ അസുഖങ്ങൾക്കും പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും, എങ്ങനെയായിരിക്കും?
2: ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ എന്തെല്ലാം അവർക്ക് സെൻസറി പ്രോസസിംഗ് ഡിഫിക്കൽട്ടീസും ഇന്നറ്റൻഷനും എല്ലാം ഉണ്ട്, ബിഹേവിയർ ഇഷ്യൂസും ഉണ്ട്. അപ്പൊ അവർക്ക് എന്തായാലും ഒ ടിയും ബി ടിയും സ്പീച്ചും അങ്ങനെയാണ് പൊയ്ക്കൊണ്ട് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പം ഒരു തെറപ്പി എടുത്തിട്ട് കുട്ടിയുടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ ബിഹേവിയർ ഇഷ്യൂസ് എല്ലാം മാറി എന്നാണെങ്കിൽ ബി ടി നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോവായിരിക്കും ചെയ്യുന്നത്.
1: പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു നാട്ടു നടപ്പെന്ന് പറയുന്നത് അച്ഛൻ സംസാരിക്കുന്നത് ഇത്തിരി വൈകിയാണ്, അല്ലെ അമ്മ സംസാരിച്ചത് വൈകിയാണ്, അതുകൊണ്ട് മോൻ പെതുക്കെ സംസാരിച്ചോളും എന്ന് പറഞ്ഞ് വെച്ച് മാം നേരത്തെ പറഞ്ഞതുപോലെ 5 വയസ്സൊക്കെ കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെക്കുമോ?
2: എപ്പോഴും നമ്മൾ നേരത്തെ തന്നെ തെറപ്പി കൊടുക്കുന്നതായിരിക്കും കുട്ടിക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നത്. പിന്നെ

0: പേരൻസ് സംസാരിക്കാൻ ലേറ്റായി എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും പേരൻസ് തറപ്പിക്ക് കൊടുക്കാണ്ടിരിക്കുന്നത്. കാരണം വീട്ടിൽ ആരെങ്കിലും ഗ്രാൻഡ് പേരൻസോ അവരൊക്കെയാണ് കൂടുതലും സമ്മതിക്കാത്തത് തെറപ്പി കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്തായാലും പറയാറുണ്ട് തെറപ്പി നേരത്തെ തന്നെ കൊടുക്കണം. നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ സ്കൂളിംഗ് വരുമ്പോഴത്തേക്കും ആ കുട്ടീനെ ഹെൽപ്ഫുൾ ആക്കത്തുള്ളൂ. അത് നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട്.
1: ഇപ്പോ കാലഘട്ടം മാറുമ്പോഴത്തേക്കാണല്ലോ പേരൻസ് ഗ്രാൻഡ് പേരൻസിന്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഗ്രാൻഡ് പേരൻസിന്റെ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ അന്ന് അവര് നേരിട്ടിട്ടുണ്ടാകും. പക്ഷെ ഇത്രയും സംസാരത്തിന് ഒരു വൈകുന്ന ഒരു അല്ലെങ്കിൽ മറ്റു സംസാരത്തിന് ഒരു പ്രശ്നങ്ങൾ അന്ന് ആ ഒരു കാലഘട്ടത്തിലില്ല. അപ്പൊ നമ്മുടെ ഒരു സ്ക്രീൻ ടൈമിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്?
0: കൂടുതലും സ്ക്രീൻ ടൈം കാരണം വരാറുണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഇപ്പം അമ്മയോ അച്ഛനോ ലേറ്റ് ആയിട്ട് സംസാരിച്ചു എന്നുള്ളത് അതും കുട്ടീനെ ബാധിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അത് കാരണമാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു പ്രോപ്പർ ഇവാലുവേഷനോ ഡയഗ്നോസിസോ ഇന്നും ഇല്ലാണ്ട് നമുക്ക് ഫാമിലി ഹിസ്റ്ററി കാരണമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചിലപ്പം അതും ഒരു ഫാക്ടറാണ്. ഫാമിലി ഹിസ്റ്ററി എന്തായാലും ഒരു ഫാക്ടറാണ്. പിന്നെ അതിനോടൊപ്പം സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും കുട്ടിക്ക് അത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്.
1: മാം, നമുക്ക് വീണ്ടും ഓട്ടിസത്തിലേക്ക് തന്നെ തിരിച്ചെത്താം. ഓട്ടിസത്തിന് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരിക്കും, ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത് കുട്ടികളിൽ?
0: ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ ഒരു പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷനോ സോഷ്യൽ ഇന്ററാക്ഷനോ ഒക്കെ അവർക്ക് കൂടുതലും എഫക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകത്തില്ല. ഇപ്പം വേറെ കുട്ടികളുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർ അവരുടെ അടുത്തേക്ക് പോയി സംസാരിക്കാനോ കളിക്കാനോ ഒന്നും അവർ നിൽക്കാറില്ല. പിന്നെ കൂടുതലും കണ്ടുവരുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇപ്പം അവരുടെ ആവശ്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൂടുതലും അമ്മേനെ വലിച്ചുകൊണ്ട് പോയിട്ടോ അല്ലെങ്കിൽ കരഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. വെർബലി അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പം അത് കുറവായിരിക്കും ചില കേസസിൽ. പക്ഷെ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓട്ടിസം ഉള്ള കുട്ടികളുണ്ട്. പിന്നെ വേറെ ഉള്ളതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് അവർ കാണിക്കും. ചിലപ്പോൾ ഒരു ഹാൻഡ് ഫ്ലാപ്പിംഗ് ആവാം, ഹെഡ് ഷേക്കിംഗ് ആവാം, ഹെഡ് ബാങ്കിങ്, അങ്ങനെ കുറേ റെപ്പറ്റേറ്റീവ് ആയിട്ട് കുറേ ബിഹേവിയേഴ്സ് ഉണ്ട്.
1: റെപ്പറ്റേറ്റീവ് വയസ്സോട്ടായിരിക്കും കാണിക്കുന്ന ഈ ലക്ഷണങ്ങളൊക്കെ?
0: അത് നമുക്ക് ഉറപ്പിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഒരു 3 years ഒക്കെ അറൌണ്ട് ആകുമ്പോഴായിരിക്കും ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നത്. ചിലപ്പോൾ അതിന് മുമ്പേ വരെ കുട്ടിയുടെ ലാംഗ്വേജ് ഒക്കെ ചിലപ്പം 2 വയസ്സ് വരെ കുട്ടി ചിലപ്പോൾ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഒരു റിഗ്രഷൻ ഒക്കെ വരും. സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അതേപടി ബാക്കിലോട്ട് പോകും. പിന്നെ ആ കുട്ടിക്ക് ആ വേർഡ്സും കാര്യങ്ങളും ഒന്നും ഓർമ്മ കാണത്തില്ല. ആ ഒരു സ്പീച്ച് റിഗ്രഷനും ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളിൽ കാണുന്നുണ്ട്.
1: ഓക്കെ, അവർക്കും ഈ ലൈഫ് ലോങ് ഈ ഒരു സ്പീച്ച് തെറാപ്പി കൊണ്ടുപോകേണ്ടി വരുമോ? അതുപോലെ എത്ര നാളായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ പോകുന്നത്?
0: അത് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. അപ്പം ചില ASD കേസസിൽ വെർബലി നല്ല സ്പീച്ചൊക്കെ കയറി വരുന്ന കുറേ കേസസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പീച്ച് കുറേ കൂടി ഇമ്പ്രൂവ്മെന്റ്സ് ആക്കിയിട്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്ന കേസസ് ഉണ്ട്. ചില കുട്ടികളിൽ നമ്മൾ സ്പീച്ച് തെറപ്പി എടുത്താലും ഇമ്പ്രൂവ്മെന്റ്സ് വരാത്ത കേസസും ഒരുപാടുണ്ട്. അപ്പം നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ AAC പോലത്തെ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പം നമുക്ക് ഫോണിനകത്തോ ടാബിനകത്തോ ഒക്കെ ഒരു ആവാസ് പോലത്തെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ആക്കുവാണെങ്കിൽ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഫുൾ ആക്കും. ഇപ്പം കുട്ടിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണം, കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും.
1: ഓക്കെ മാം, അതുപോലെ തന്നെ കുട്ടികൾ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ പോലെ സംസാരിക്കാറുണ്ടല്ലോ, അതെന്തായിരിക്കും?
0: അത് കൂടുതലും ഈ സ്ക്രീൻ ടൈം കാണുന്ന കുട്ടികളിലാണ് പൊതുവെ ആ ഒരു കാർട്ടൂണിക് സ്പീച്ച് കാണുന്നത്. അപ്പൊ നമ്മള് മൊത്തത്തിൽ കാർട്ടൂൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് കുറച്ച് ചെറുതായിട്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. അത് മെയിൻ ആയിട്ടും ഈ സ്ക്രീൻ ടൈം കാരണം മാത്രം വരുന്നതാണ്.
1: കുട്ടി ഏത് കാർട്ടൂൺ കാണുന്നോ ആ കാർട്ടൂണെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യും, അതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറെ കാര്യങ്ങള് അതുപോലെ ബിഹേവ് ചെയ്യും. അത് എത്രത്തോളം കുട്ടികളെ ബാധിക്കാറുണ്ട്?
0: ഒരു ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ നോർമൽ ഇമിറ്റേഷൻ സ്റ്റേജിലും അവർ അങ്ങനെ കാണുന്നത് ഇമിറ്റേഷൻ വരാറുണ്ട്. ചില കേസസിൽ അത് ഇമിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഏജ് ആയി വരുമ്പോഴത്തേക്കും അത് തന്നെത്താനെ മാറാറുണ്ട്. ചില സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഏജ് ആയാലും ആ ഒരു കാർട്ടൂണിക് സ്പീച്ച് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും ഒരു പ്രോപ്പർ ഇവാലുവേഷൻ എടുക്കേണ്ടി വരും.
1: ടങ് ടൈ നമ്മപ്പം ഇത് സംസാരത്തില് താനേ മാറും എന്ന് പറഞ്ഞ ചില കണ്ടീഷനിൽ, അതപ്പോ എത്ര നാൾ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും? ഇത് ആ ടങ് ടൈ അത് സർജറിയിലേക്ക് പോകണോ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിലോട്ടൊക്കെ പോകണം എന്നുള്ളത് ഏത് ഏജ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും പേരൻസ്?
0: ടങ് ടൈ മെയിൻ ആയിട്ട് നമ്മൾ കുഞ്ഞിലേ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ജനിച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ ചില കേസസിൽ അത് സർജറി ചെയ്യുന്ന കേസസ് ഉണ്ട്. ചിലര് കുറച്ചും കൂടി ഏജ് കഴിഞ്ഞിട്ടായിരിക്കും അത് മനസ്സിലാക്കി വരുന്നത്. ഇപ്പം ഇപ്പോഴും അറിയത്തില്ല ടങ് ടൈ എങ്ങനെയാണെന്നുള്ളത് ചില പേരൻസിന് അറിയത്തില്ല. അപ്പം ക്ലാരിറ്റി ഇഷ്യൂസ് വരുമ്പോഴായിരിക്കും മീനിട്ട് സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ അടുത്തേക്ക് വരുന്നത്.
1: കൊഞ്ചലാണെന്നേ കരുതുള്ളായിരിക്കും നമുക്കത് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം, കാരണം പേരൻസ് അത് ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ ഏത് വയസ്സിലായിരിക്കും അത് മനസ്സിലാകുന്നത്?
0: ഒരു 3 വയസ്സിന് മുന്നേ വരെ ഈ ക്ലാരിറ്റി ഇഷ്യൂസ് വലിയ കുഴപ്പമില്ല.
1: ഓക്കെ,
0: പക്ഷെ ടങ് ടൈ ആണെങ്കിൽ നമുക്ക് അത് നേരത്തെ തന്നെ അറിയാൻ പറ്റും. ഒരു 3 വയസ്സിന് ശേഷവും കുട്ടിക്ക് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്. കുട്ടി പറയുന്ന ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. കുട്ടിക്ക് പറയാൻ സംസാരിക്കുമ്പോൾ ആ ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ അവിടെ ഒരു ആർട്ടിക്കുലേഷൻ തെറപ്പിയുടെ ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടങ് എവിടെ പ്ലേസ് ചെയ്യണം അതെല്ലാം നമ്മൾ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ആ ടങ് ടൈ ഉള്ള കുട്ടികളിൽ കൂടുതലും ഈ സൗണ്ട്സ് റാ ല ച ഡ അങ്ങനത്തെ ശബ്ദങ്ങളായിരിക്കും കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്.
1: അപ്പം തുമ്പ് വെച്ചിട്ട് പറയുന്ന വാക്കുകളല്ലേ,
0: ആ നാക്കിന്റെ തുമ്പ് മേലെ തട്ടിച്ചിട്ടുള്ള ശബ്ദങ്ങൾ ച ഡ ല ഒക്കെ ശബ്ദങ്ങൾ. അപ്പം നാക്ക് പൊക്കാനായിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ടങ് ടൈ ഉള്ള സമയത്ത്. ചെറിയ രീതിയിലോ ടങ് ടൈ ആണെങ്കിൽ നമുക്ക് ഈ എക്സസൈസും കാര്യം ടങ്ങിന്റെ എക്സസൈസ് വീട്ടിൽ ചെയ്യാനായിട്ട് പറഞ്ഞു വിടും. അപ്പം എക്സസൈസ് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ ചില സമയത്ത് ഈ ടങ് ടൈ മൈൽഡ് ടങ് ടൈ ഉള്ള കുട്ടികൾക്ക് ഈ റാ ല ച സൗണ്ട്സ് ഒക്കെ വെച്ച് വെക്കാനായിട്ട് അവർക്ക് എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ സർജറിയുടെ ഓപ്ഷൻ കൊടുക്കത്തില്ല. ഒട്ടും ആൾക്ക് ശബ്ദങ്ങൾ കിട്ടുന്നില്ല, തെറപ്പി എടുത്തിട്ടും ആൾക്ക് സൗണ്ട്സ് നാക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നമ്മൾ സർജറിയുടെ മുന്നോട്ട് പോകത്തുള്ളൂ.
1: ഓക്കെ മാം, ചില ശബ്ദങ്ങൾ പറയുമ്പോൾ മാത്രം കുഞ്ഞിന് വ്യക്തമാകുന്നില്ല, അങ്ങനെ ചില കണ്ടീഷൻ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പം അതിനും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്താണ് വരേണ്ടത്?
0: അതെ, ഇപ്പം 3 വയസ്സിന് മുന്നേ ആണെങ്കിൽ അത് വലിയ ഇഷ്യൂസ് ഇല്ല. എല്ലാ കുട്ടികളും നോർമലി സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തെല്ലാം അവിടെ നിന്നും ബുദ്ധിമുട്ടുകൾ കാണിക്കും. പക്ഷെ 3 വയസ്സിന് ശേഷവും കുട്ടിയുടെ ഇങ്ങനെ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തെറ്റിച്ചിട്ടാണ് അല്ലെങ്കിൽ കുട്ടി പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അവിടെ എന്തായാലും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ റോളുണ്ട്. അവിടെ എന്തായാലും കുട്ടിക്ക് ആർട്ടിക്കുലേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കണം.
1: അതുപോലെ തന്നെ കുട്ടികൾ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണല്ലോ സ്റ്റാമറിംഗ് അല്ലെങ്കിൽ വിക്ക് എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏത് വയസ്സിലാണ് ശ്രദ്ധിക്കേണ്ടത്?
0: കുട്ടികളിൽ 2 to 5 years ആകുമ്പോൾ ഒരു ഡെവലപ്മെന്റൽ സ്റ്റട്ടറിങ്, അതിപ്പോ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു വിക്ക് വരുന്നുണ്ട്. അത് നോർമലി എല്ലാ കുട്ടികളിലും ചില കുട്ടികളിലും അത് കണ്ടു വരുന്നുണ്ട്. അപ്പം ആ 2 to 5 വയസ്സിന് ഇടയിൽ വരുന്ന സ്റ്റട്ടറിങ് നമുക്ക് ചിലപ്പോൾ തെറപ്പി കൊടുത്തതിന് ശേഷം അവരെ ബാക്ക് ടു എങ്ങനെയാണ് നോർമൽ സ്പീച്ചിലേക്ക് വരുന്ന കേസസ് ഉണ്ട്. എല്ലാം അങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ല. 2-5 വയസ്സിന്റെ ഇടയിലുള്ള സ്റ്റട്ടറിങ് കുറെ കൂടി നോർമലായിട്ട് വരുന്നുണ്ട്. പക്ഷെ 5 വയസ്സിന് ശേഷം വരുന്ന സ്റ്റട്ടറിങ് കുറച്ചും കൂടി പാടായിരിക്കും. അത് നമുക്ക് മൊത്തത്തിൽ മാറുമെന്നുള്ളത് അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമുക്ക് അവരുടെ സിവിയറിറ്റി നമുക്കത് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പം ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ സ്റ്റട്ടറിങ് ആയിരുന്നു കുട്ടി തെറപ്പി എടുത്ത സമയത്ത്. പക്ഷെ തെറപ്പിയിലൂടെ നമുക്കത് മൈൽഡിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും.
1: ഓക്കെ, അപ്പൊ ഏത് ഏജിലായിരിക്കും മാം അത് തുടങ്ങേണ്ടത്?
0: തെറപ്പി നമുക്ക് നേരത്തെ തന്നെ ഇപ്പം 2.5 വയസ്സിലെ കുട്ടി അത് കണ്ടു വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് തെറപ്പി കൊടുക്കാം.
1: കംപ്ലീറ്റ് ആയിട്ട് ഇത് നമുക്ക് സ്റ്റാമറിംഗ് മാറ്റാൻ പറ്റുമോ കുട്ടികളില്?
0: അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. പൂർണ്ണമായിട്ട് സ്റ്റട്ടറിങ് മാറത്തില്ല എന്നാണ് നമ്മൾ കൂടുതലും പറയുന്നത്. പിന്നെ ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് ബേസ് ചെയ്ത് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ 2 to 5 years ആ ഒരു ഏജിൽ വരുന്ന സ്റ്റട്ടറിങ് ആണെങ്കിൽ കുറെ കൂടി തെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടി പൂർണ്ണമായി മാറിയ കേസസ് അവിടെ ഉണ്ട്. 2 to 5 years ആണ്. പക്ഷെ 5 years ശേഷം വരുന്ന സ്റ്റട്ടറിങ് അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയ കേസസ് നല്ല കുറവാണ്. അങ്ങനെ കൂടുതലും ആളുടെ സെൽഫ് കോൺഫിഡൻസും അതെല്ലാം ബേസ് ചെയ്തിട്ടിരിക്കും.
1: മാം, മെയിൻ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞത് കുട്ടികളിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. വേറെ എന്തെല്ലാം അസുഖവുമായിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടികൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ സമീപിക്കാറുണ്ട്?
0: ഒരു ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടികളിൽ നമ്മൾ സ്പീച്ച് തെറപ്പി കൊടുക്കാറുണ്ട്. ഇപ്പൊ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ സ്പീച്ചിനോടൊപ്പം, അത് റിസെപ്റ്റീവ് ലാംഗ്വേജ് എക്സ്പ്രസീവ് ലാംഗ്വേജിനോടൊപ്പം ഫൈനും ഗ്രോസ് മോട്ടോ സ്കിൽസും ഇമോഷണൽ സ്കിൽസും എല്ലാ സ്കിൽസും കുട്ടിയുടെ കുറച്ചും കൂടി എഫക്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസസ് ആണ് GDD എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് കുട്ടിയുടെ ആ ഒരു ലാംഗ്വേജ് ഏജിനെ നമ്മൾ ഇമ്പ്രൂവ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫൈൻ മോട്ടോറും ഗ്രോസ് മോട്ടോറും പിന്നെ ഇമോഷണൽ സ്കിൽസും അതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അവരോടൊപ്പം. പിന്നെ കൂടുതലും നമ്മൾ ഈ GDD ഉള്ള കേസസിൽ ഓക്കുപേഷണൽ തെറപ്പിയും കൊടുക്കും. കാരണം അവരായിരിക്കും ഫൈനും ഗ്രോസ് മോട്ടോറും ഒക്കെ കുറച്ചും കൂടി ഡെപ്തിന് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സൈഡിൽ കൂടെ സ്പീച്ച് തെറപ്പിസ്റ്റിനും വർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വർക്ക് ചെയ്തതുകൊണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനർ അപ്രോച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചായിരിക്കും കുട്ടീനെ വർക്ക് ചെയ്യുക. പിന്നെ GDD എന്ന് പറയുമ്പോൾ അത് തന്നെ ഡൗൺ സിൻഡ്രോം പോലത്തെ കേസസ് ഒക്കെ ഉണ്ട്. അവർക്കും ഈ GDD ഡെവലപ്മെന്റ് ഡിലേസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ അവർക്ക് കൂടുതൽ നമ്മൾ ഓറോമോട്ടോർ എക്സസൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ചെയ്യും. ഓറോമോട്ടോർ സ്കിൽസ് പിന്നെ OPT ഓറൽ പ്ലേസ്മെന്റ് തെറപ്പി ഒക്കെ ആയിരിക്കും അവിടെ നമ്മൾ ചെയ്തു വരുന്നത്. അവർക്ക് ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ കുറെ കൂടി അവർ ഇമോഷണലി ഭയങ്കര കണക്ഷൻ അറ്റാച്ച്മെന്റ് ആയിരിക്കും കുട്ടികൾ. അവരുടെ സോഷ്യൽ സ്കിൽസും വലിയ കുഴപ്പം കാണത്തില്ല. പക്ഷെ ഈ ഡൗൺ സിൻഡ്രത്തിന്റെ കൂടെ തന്നെ ASD ഒക്കെ വരുന്ന കേസസ് ഉണ്ട്. പക്ഷെ അവിടെ വരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്താലും ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരാൻ നല്ല പാടായിരിക്കും.
1: അതുപോലെ തന്നെ ADHD ഉള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സമീപിക്കേണ്ട ആവശ്യം വരാറുണ്ടോ?
0: വരാറുണ്ട്. ഇപ്പം ADHD ഉള്ള കുട്ടികളും ഈ അറ്റൻഷൻ റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും അവർക്ക് അവിടെ സ്പീച്ച് ഡിലേ വരാറുണ്ട്. അപ്പം ആ സ്മോക്കൺ ലാംഗ്വേജ് ഡിസോർഡർ അസോസിയേറ്റ് വിത്ത് ADHD കേസസ് ഉണ്ട്. അപ്പം ലാംഗ്വേജ് ഡിലേ ആ ADHDയുടെ ഒപ്പം വരുന്ന കേസസ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ ലാംഗ്വേജ് തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുട്ടിക്ക് നറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയാനുള്ള ആ ഒരു സീക്വൻസിങ് കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരിക്കും കൂടുതലും ADHD വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഗോളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യും.
1: കുട്ടിയിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ റിയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം സെറിബ്രൽ പാൾസി എന്ന് പറയുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒരു റോൾ എന്തായിരിക്കും?
0: അവർക്ക് കൂടുതലും സ്പീച്ച് തെറാപ്പിസ്റ്റ് റോൾ ഉണ്ട്. കാരണം അവർ സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ നല്ല ടൈം എടുത്തിട്ടായിരിക്കും. അവർക്ക് സ്പീച്ച് തെറപ്പിയോടൊപ്പം ഫിസിയോതെറപ്പിയും ഓക്കുപേഷൻ തെറപ്പിയും ഒക്കെ പോവേണ്ടി വരും. അവിടെ നമ്മൾ കുട്ടികളുടെ റിസപ്റ്റീവ് ലാംഗ്വേജും എക്സ്പ്രസീവ് ലാംഗ്വേജും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കുട്ടി കാര്യങ്ങൾ പറയുന്നതും അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. ചില കേസസിൽ വെർബലി വരാത്ത കുറെ കേസസ് ഉണ്ട് സെർവൽ പാൾസിൽ തന്നെ. നമ്മൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ AAC ഡിവൈസസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിക്ചർ കാർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. AAC സിമ്പിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം അതിനകത്ത് കുറെ പിക്ചേഴ്സ് ഉണ്ട്. ഇപ്പം കുട്ടിക്ക് താന്ന് പറയാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മൾ തായുടെ ഒരു കാർഡുണ്ട്, ഗിവ് മീ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അപ്പൊ കുട്ടി ആ കാർഡിൽ തൊട്ടിട്ടായിരിക്കും കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്ക് എന്തായാലും സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ കുറെ കൂടി ടൈം എടുക്കും. അപ്പൊ നമുക്ക് അങ്ങനെ കേസസ് വരുമ്പം നമ്മൾ അവർക്കൊരു വിഷ്വലി സപ്പോർട്ടായിട്ട് അങ്ങനെ പിക്ചർ കാർഡ്സ് കൊടുക്കും. കുട്ടി തൊടുന്നതിന്റെ കൂടെ ഒപ്പം നമ്മൾ തെറപ്പിസ്റ്റ് ആയിരിക്കും താ താ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിലപ്പം കുട്ടി വെർബലിലേക്ക് ചിലപ്പോൾ ആ തൊടുന്നതിന്റെ കൂടെ താ പറയും, അല്ലെങ്കിൽ ചിലപ്പം കുട്ടി തൊടുമ്പം തന്നെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് കൊടുക്കാം. കുട്ടി എന്താണ് ആവശ്യപ്പെടുന്നത് ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒരു വിഷ്വലി സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ തെറപ്പിയിലൂടെ അങ്ങനെയായിരിക്കും സെർവൽ പാൽസി ഉള്ള കേസസിലൊക്കെ പോകുന്നത്. പിന്നെ അവർക്കും ഓറോ മോട്ടോ വീക്ക്നെസ് നല്ലപോലെ ഉണ്ടാവും. അപ്പം ഓറൽ മസാജ്, ചീക്ക് മസാജും ടങ്ങിന്റെ എക്സസൈസും ലിപ്പിന്റെ ലിപ്പ് സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ നമ്മൾ അവിടെ ചെയ്യും.
1: ഓക്കെ മാം, അപ്പൊ മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനി നമ്മുടെ ശ്രോതാക്കളോടും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോടൊക്കെ എന്താ ഒരു നിർദ്ദേശം നൽകാനുള്ളത്?
0: സ്ക്രീൻ ടൈം മൊത്തത്തിൽ തന്നെ മാക്സിമം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം കൂടുതലും വാശി കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 1 hour നമുക്ക് ടൈം കൊടുത്തിട്ട് പേരൻസും കൂടെ ഇരുന്ന് അതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നേരത്തെ തന്നെ കുട്ടി സംസാരിക്കണമെന്ന് തോന്നുവാണെങ്കിൽ വെച്ചോണ്ടിരിക്കാണ്ട് നേരത്തെ തന്നെ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനോ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ ഒന്ന് ജസ്റ്റ് കാണുക. അപ്പം എന്തെങ്കിലും ഡീലേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഇവാലുവേഷൻ എന്തായാലും മാക്സിമം ചെയ്യുക.
1: താങ്ക് യു മാം. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആയ രേവതി മാമാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയ.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓസ്റ്റിയോപൊറോസിസ്, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ധനേഷ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474239111. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
1: കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ. ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരവലോകനം.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
2: ഓക്കെ, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ എല്ലാവരും ചൊല്ലണ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ എല്ലാവരും ചൊല്ലണ ഇവിടെ ആരംഭിക്കുന്നു. അപ്പം ഇതൊരു തത്സമയ ഫോണിൻ പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ നമ്പർ നോട്ട് ചെയ്തോളും. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ലഭ്യമാണ് ഞങ്ങളുടെ ചാനൽ. യൂട്യൂബ് ചാനലായ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇത് ലൈവായിട്ട് കാണാൻ സാധിക്കും. ആ പേജ് എടുത്തു കഴിഞ്ഞാൽ ലൈവായിട്ട് കാണാൻ സാധിക്കും. ലൈവ് ക്ലിക്ക് ചെയ്താൽ മതി, അത് ലൈവായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം പ്രൊമോയിൽ കേട്ട് കഴിഞ്ഞു, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കൊല്ലം ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ, ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം, അതാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് അതിനകത്തെല്ലാം ഉണ്ട്, ഞാൻ അതിനകത്ത് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇതാണ് നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രി, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പാരിപ്പള്ളി അല്ലേ, ജില്ലാ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, അതിനെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് പറയാം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എനിക്കൊന്ന് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അല്ലേ സ്ഥലം മാറ്റി, എനിക്കൊന്ന് മെഡിക്കൽ കോളേജിലോട്ട് സ്ഥലം മാറ്റി. അതിൻ്റെ വാർത്തയൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും. ഡോക്ടർ അല്ലേ ബിജു എന്നാണ് തോന്നുന്നത് എൻ്റെ പേര്, ആരുടെ ഡോക്ടർ ആർ ബൈജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട് അവിടെ അല്ലേ, അങ്ങനെ ഒരു ഒഴിവ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇപ്പോഴും പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇതുവരെ മുൻ സർക്കാർ വൃക്കരോഗം, ഹൃദ്രോഗം, ന്യൂറോളജി വിഭാഗങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിച്ചിരുന്നു. അത് ഇതുവരെ അല്ലേ അത് പ്രാവർത്തികമായിട്ടില്ല, അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ പല വിധത്തിലും അല്ലേ ഈ കെട്ടിട നിർമ്മാണം വൈകുന്നതും വലിയൊരു പ്രശ്നത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എന്തെങ്കിലും ഒരു അവലോകനം, നമ്മളൊരു പുതിയ സർക്കാരിന് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ അല്ലേ, എന്തൊക്കെ മേഖലകൾ നിങ്ങൾ അല്ലേ ശ്രോതാക്കൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അതിനൊരു ഒരു ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ഉള്ള പോരായ്മകൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളും പറയാം, അതിന് മടിക്കണ്ട. നമ്മൾ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക തന്നെ വേണം, അതൊരു പ്രോത്സാഹനമാണ്. നമുക്ക് മരുന്നുകളൊക്കെ ലഭിക്കുന്നെങ്കിൽ അത് മരുന്നുകൾ ലഭിക്കുന്നതായിട്ട് പറയണം, മരുന്നുകൾ ലഭിക്കുന്നില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം
3: സാറേ. ഞാൻ തേവലക്കര കോഴിവളയിൽ നിന്ന് രാജീവ് എച്ച് ജോൺ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു പുതിയ ഗവൺമെന്റ് കയറി അതിൻ്റെതായ ചെറിയ മാറ്റങ്ങളൊക്കെ ആരോഗ്യ മേഖലയിലുണ്ട്. അത് കൃത്യമായിട്ട് ഇപ്പോഴത്തെ മന്ത്രി ശ്രദ്ധിക്കുന്നുണ്ട് കുറെയൊക്കെ.
2: എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കളുടെ ഒരു കാഴ്ചയിൽ പ്രകടമായി കണ്ടു തുടങ്ങിയത്?
3: അതെ, എന്തായാലും തള്ളലൊന്നും ഇല്ല, അവരിപ്പം കൂടുതലൊന്നും തള്ളുന്നില്ല. പുതിയതായിട്ട് കയറി സർക്കാർ ഒരു മാസം ആയതല്ല കഴിഞ്ഞത്, അന്നേരം കൂടുതൽ തള്ളി, ചുമ്മാതെ ഓടാത്ത വണ്ടിയെ തള്ളിയിട്ട്
2: കാര്യമില്ലല്ലോ.
3: ഓടാത്ത വണ്ടി നമ്മൾ എന്തിനാ തള്ളുന്നത്? അന്നേരം നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, സാർ ഈ കപ്പൽ ഒരിക്കലും മുങ്ങത്തില്ല സാർ. പക്ഷെ ഏത് ഊട്ട വീണ, ഏത് കപ്പലിന് ഊട്ട വീണ, അല്ലെങ്കിൽ ടൈറ്റാനിക് കപ്പൽ മുങ്ങി പിന്നാന്നോ കപ്പൽ മുങ്ങുന്നത്? ഏത് കപ്പലും ഊട്ട വീണാൽ വെള്ളം ചേരിയാ മുങ്ങും. ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗം
2: നമ്മൾ ഇതിനെ ഒരു കപ്പലായിട്ട് കാണണ്ട. ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ നികുതി അടയ്ക്കുന്ന
3: നമ്മള് അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഒരു സമുദ്രം പോലാണ്. ആരോഗ്യ മേഖല എന്ന് പറയുന്നത്
2: അല്ല, ഞാൻ കപ്പലെന്ന് ഉദ്ദേശിച്ചത് ഞാൻ വേറെ തരത്തിലാണ്. ഇപ്പൊ സ്വകാര്യ ആശുപത്രിയിൽ അവിടെ ലാഭത്തിന്റെ ഒരു കണക്കുണ്ട്, വർഷത്തിന്റെ അവസാനം ഒരു ലാഭം എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്തും.
3: അല്ല, ഇത് കൃത്യമായിട്ട്
2: ഇവിടെ ലാഭം നമ്മൾ നോക്കില്ല, നമ്മുടെ ജില്ലാ ആശുപത്രിയാണ്, സർക്കാർ സേവനമാണ്. നമ്മൾ നികുതി പണം കൊടുക്കുന്നത് ഈ സേവനം ലഭിക്കാനാണ്. ചില കാര്യങ്ങളെങ്കിലും സർക്കാർ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു.
3: അത് ഞാൻ പറയട്ടെ, അത് സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയായി ഈ ഹോസ്പിറ്റല്. അവിടെ വന്നിട്ട് 200 മീറ്റർ 200 മീറ്റർ നീളത്തിലൊക്കെ ക്യൂ നിന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് അവര് ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാതെ ഈ ലക്ഷക്കണക്കിന് ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് ഈ കൈക്കൂലി മേടിച്ചു, അതായത് എന്തോ അതിന് പറയുന്ന എന്തോ വീട്ടിൽ ചികിത്സ,
2: വീട്ടിൽ ചികിത്സ, വീട്ടിൽ ചെന്ന് കാണാൻ പറയും, ഓപ്പറേഷന് തലേന്ന് ഒരു കിമ്പളം കൊണ്ട് കൊടുക്കും.
3: ഒരു ദയമില്ല അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ. എന്നിട്ട് ഇവരുടെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ രീതിയിലാണ് അവർ വളരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂള ബിന്ദു ചിപ്സും മധു ഇതൊക്കെ കഴിച്ച് ഐസ്ക്രീമും കഴിച്ച്. ഞാനൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ വീട്ടിൽ ഞാനൊരു കുട്ടിയെ കൊണ്ട് ഗൈനക്കോളജിസ്റ്റ് വീട്ടിൽ ചെന്നപ്പോഴും അവരുടെ മക്കൾ ഒരു പിടിയാനയുടെ വലിപ്പമുണ്ട് രണ്ട് മക്കള്. അന്നേരം സ്വന്തം ഡോക്ടറിന്റെ മക്കളാ, കാര്യം ടി വിയും കണ്ട് കുത്തഴിഞ്ഞ രീതി അവിടെ ഇരുന്ന് ആഹാരം കഴിച്ച് വണ്ണം വെക്കുന്ന കാര്യം കൈക്കൂലി
2: വണ്ണം എന്ന് പറഞ്ഞ പല കാര്യം കൊണ്ടുണ്ടാവും. ചിലപ്പോ ചിലരുടെ രോഗാവസ്ഥയിൽ കൊണ്ടുണ്ടാവും, ചില മരുന്നുകൾ കഴിക്കുമ്പോ വണ്ണം ഉണ്ടാവും.
3: കുട്ടികൾക്ക് എന്ത് കുഴപ്പമൊന്നും ഇല്ല, നമുക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാവുന്ന ഒരു ഡോക്ടറാണ്. അതായത് ഇത് കുട്ടികൾക്ക് പണം കൈ ഇഷ്ടം പോലെ കിട്ടുമ്പോ അവർക്ക് വീണ്ടും ആഹാരം ഇത് അതിന് പറയുന്ന ഈ ദിവസവും ചിക്കനും മട്ടനും ബീഫും പിന്നെ ഈ പറഞ്ഞ പോലെ പാക്കറ്റ് ഫുഡും മേടിച്ചു കൊടുത്ത്, അതല്ലല്ലോ നമ്മുടെ വിഷയം. പക്ഷെ ഈ കപ്പൽ മുങ്ങത്തില്ല സാർ, മുങ്ങാൻ പോകത്തില്ല സാർ, ഇത് കപ്പൽ ഒരിക്കലും മുങ്ങത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അതല്ല. പക്ഷെ ഇന്നത്തെ ഗവൺമെന്റ്, ഇപ്പൊ പുതിയതായിട്ട് വന്ന ഗവൺമെന്റ് ഈ കപ്പൽ മുങ്ങാതെ മര്യാദയായിട്ട് ഈ ഇതേപോലുള്ള ഈ എന്തോ തള്ളല് നടത്താതെ മര്യാദയായ രീതിയിൽ ഈ ആരോഗ്യ മേഖല എല്ലായിടത്തും ഓടി നടന്ന് ശ്രദ്ധിക്കണം. അതിന് ഇതിനു മുമ്പ് ശൈലജ ടീച്ചർ എന്നും പറഞ്ഞ അവരുണ്ടായിരുന്നു, അവർ കുറെയൊക്കെ അവരൊരു 60% ശ്രദ്ധിച്ചു, അല്ലാതെ അവർ വൻ വിജയമൊന്നും അല്ലായിരുന്നു. ഇപ്പൊ നിപ്പ ഒക്കെ വന്നപ്പോൾ അത് ഈ നിപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം വിട്ടു പോകത്തില്ലത്, അതെല്ലായിടത്തും ഉണ്ട്. അത് ഏത് ഭാഗത്തും നമ്മളിപ്പോ ഈ പറയുന്ന വാഴക്കൊലയിലും അല്ലെങ്കിൽ എവിടെയും ഒക്കെ ഇത് ഒളിച്ചിരിപ്പുണ്ട് ഈ ഇന്ത്യയിൽ പറയുന്ന നമ്മുടെ ഈ വവ്വാലിൽ നിന്ന്. അന്നേരം ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ അസുഖവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വന്ന കൊറോണ, ഈ വൈറസ് എല്ലാം നമ്മുടെ ഈ വൈറസുകളെല്ലാം നമ്മുടെ ഈ ഭൂമിക്കകത്ത് അത് നിലനിൽക്കുന്നുണ്ട്. വന്ന വൈറസ് ഒരിക്കലും മാറത്തില്ല. പിന്നെ ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ട ഒരു ആരോഗ്യ മേഖലയിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനും പിന്നെ അതേപോലെ ഈ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന നേഴ്സുമാര് വളരെ നല്ല പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഈ ഡോക്ടർമാരെക്കാട്ടിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അവരാണ് മാലാഹമാര്. ഇപ്പൊ നമുക്കറിയാം സമരങ്ങളും മറ്റും ഒരുപാടുണ്ടായിട്ടും വടക്കൻ ജില്ലയിലൊക്കെ ചില മാനേജ്മെന്റ് സംഘടനകൾ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, തുച്ഛമായ ശമ്പളം കൊടുക്കുകയാണ്. അതൊക്കെ തെറ്റാ. കാര്യം എന്ന് പറഞ്ഞാൽ അവരാണ് സേവനം നടത്തുന്നത്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറോ 4 മണിക്കൂറോ വന്നിട്ട് ഇച്ചിരി സേവനം ചെയ്ത് ചെറിയൊരു ഓപ്പറേഷനോ അത് ഇതെല്ലാം ചെയ്ത് 4 ഗുളിക എഴുതി കൊടുത്തിട്ട് ഇവരങ്ങ് പോയാണ്. ഇവര് 8-8 2 ഡ്യൂട്ടിയൊക്കെ ചെയ്ത് 24 മണിക്കൂർ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് സേവനവും ചെയ്ത് ഡോക്ടറിന്റെ കൂടെ നടന്ന് ഈ പറഞ്ഞ വളരെ പ്രാരാബ്ധത്തിൽ അവർ ജീവിക്കുന്നു ഈ നേഴ്സ്. അതിന് കൃത്യമായിട്ട് ഈയിടെ നമ്മുടെ പത്രത്തിലുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഈ നേഴ്സുമാർക്ക് നൽകുന്ന സേവനവും അവർക്ക് നൽകുന്ന അംഗീകാരവും ഇവിടെ ഡോക്ടറിന് കൊടുക്കുന്നതിനെക്കാട്ടിലും വളരെ പ്രധാനപ്പെട്ടതാ. കാര്യം അവരാണിത് ഈ ഒരു ഹോസ്പിറ്റലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
2: ഹോസ്പിറ്റലിൽ എന്താ പറയാ, ഒരു രക്തം എന്നൊക്കെ പറയുന്നത് ഇവരാണ് അല്ലേ? അവരില്ലെങ്കിൽ ആ രക്തമോട്ടോ ഇല്ലെങ്കിൽ പിന്നെ
3: നമ്മുടെ മലയാളത്തിൽ
2: ഒന്ന് ചുരുക്കിക്കോ, നമുക്ക് അടുത്തൊരു കോൾ വെയിറ്റിംഗ് ആണ്, ഒന്ന് പെട്ടെന്ന് അപ്പോയിന്റ് ഒക്കെ പറഞ്ഞു.
3: ഈ ഗവൺമെന്റ് പഴയ ഗവൺമെന്റുകളുടെ പോലെ ഈ പറഞ്ഞ ഊട്ടവീഴത്തില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗും തള്ളലും ചെയ്യാതെ ഈ സാധാരണ ജനങ്ങളിൽ ലക്ഷക്കണക്കിന്, അത് കണക്ക് നമുക്കറിയാം ഈയിടയ്ക്ക് ഒരു കുട്ടി ആഹാരം ഇല്ലെന്നും കുടുംബം വീടും ഇല്ലെന്നും പറഞ്ഞ ഒരു മാതാപിതാക്കൾ എത്രയോ പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എന്നിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞ എന്തോ ഇവിടെ എന്തോ അതിദാരിദ്ര്യമില്ലാത്ത കേരളം. ആരാ പറഞ്ഞ ദാരിദ്ര്യമില്ലെന്ന്? ഈ മാതിരി വർത്തമാനങ്ങൾ പറയുന്നത് വളരെ മോശമാണ്. ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യം ഉള്ളവർ ലക്ഷക്കണക്കിന് കേരളത്തിലുണ്ട്, വീടില്ലാത്തവരുണ്ട്. എന്നിട്ട് ഈ മാതിരി പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ആരോഗ്യ മേഖല അമേരിക്കയ്ക്ക് തുല്യമായിട്ട് നിൽക്കുന്ന ആരോഗ്യ മേഖലയാണ്, ഞങ്ങൾ അമേരിക്കയെ കിടപിടിക്കുന്ന ആരോഗ്യ മേഖലയാണ്.
2: അല്ല, അത് നമുക്ക് നിരസിക്കാൻ പറ്റില്ല. പല യൂറോപ്പിൽ നിന്ന് വന്ന സഞ്ചാരികൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, ഇങ്ങനെ അവിടെ ഡോക്ടറിനെ കാണാമെങ്കിൽ എത്രയോ മാസം കാത്തിരിക്കണം അപ്പോയിന്റ്മെന്റ് എടുത്ത്.
3: ബോർണിജി ബീച്ചിൽ അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അമേരിക്കൻ ആരോഗ്യ മേഖലയും യൂറോപ്യൻ ആരോഗ്യ മേഖലയുമായിട്ട് കേരള ആരോഗ്യ മേഖല കടപിടിക്കത്തുമില്ല. അതിന്റെ അയലത്ത്
2: ചില സ്റ്റാൻഡേർഡുകൾ നമ്മൾ യൂറോപ്പിന്റെ ഒത്തുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പരിപൂർണ വിജയം ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ല.
3: അങ്ങനെയാണ് ജോണി ജെയിംസിൽ, അങ്ങനെയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ അമേരിക്കയിലും യൂറോപ്പിലും പിന്നെ ഈ ദുബായിലൊക്കെ പോയി ചികിത്സിക്കുന്നതിനാണ്.
2: അത് വേറെ ഒരു സങ്കീർണമായ ഒരു രോഗാവസ്ഥയില് മെച്ചപ്പെട്ട മരുന്നുകൾ ലഭ്യമാക്കുക അല്ലെങ്കിൽ മെച്ചപ്പെട്ട ചികിത്സ എന്നുള്ളൊരു ഒരു ഞാൻ അതിന്റെ ന്യായീകരിക്കല്ല. പക്ഷേ അവരുടെ ഒരു സ്വാർത്ഥതയുണ്ട്, അവർക്ക് ഇതിൽ ചിലപ്പോൾ അവിടെ ചികിത്സിച്ചാൽ രക്ഷപ്പെട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജീവൻ കുറച്ചും
3: കൂടെ. പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്കയിലും ഇസ്രായേലിലും ദുബായിലും പോയി മരുന്നെടുത്ത് ചികിത്സിച്ചിട്ട് ഇവര് പറയുന്ന ഈ രാഷ്ട്രീയ സമൂഹം പറയുന്ന എന്താണെന്ന് അറിയാം, അമേരിക്ക ഇസ്രായേലും തമ്മാടി രാജ്യമാണ്. അവരുടെ മരുന്ന് ഇയാൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് ഇവിടെ നട്ടാലൂടെ നൂന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾക്ക് കുരങ്ങിനെക്കാട്ടിലും എങ്ങനെ എത്തിയത്തെ അവസ്ഥയാ, കുനിഞ്ഞു നടക്കാനേ പറ്റൂ, നൂരത്തില്ല നട്ടല്. അങ്ങനെയുള്ളൊരു വ്യക്തിയാ പറയുന്നത് അവിടുത്തെ ഇഞ്ചക്ഷനും മരുന്നും എല്ലാം എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മരുന്നും ഒക്കെ ഉപയോഗിച്ചിട്ടാ പറയുന്നത് അത് ബൂർഷ രാജ്യമാണ്, അത് തെമ്മാടി രാജ്യമാണ്, അവരങ്ങനാണ് ഇങ്ങനെയാണെന്ന്. കാര്യം അവര് മരുന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചോണ്ടല്ലേ നമ്മുടെ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലെ സമൂഹത്തിന്റെ ഏറ്റവും കൂടുതൽ, പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ മരുന്ന് അവരുടെ ഈ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് എന്ത് പറഞ്ഞു പറഞ്ഞത്, കൊളാബറേഷനില് നമ്മൾ ഇറാന് കൊടുക്കുന്നുണ്ട് മരുന്ന്, ലക്ഷക്കണക്കിന് ടൺ കണക്കിന് മരുന്ന് അറബ് രാജ്യങ്ങൾക്ക് നമ്മൾ മരുന്ന് ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നത്. അതിനൊക്കെയുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ യൂറോപ്യൻ രാജ്യത്തിന് പോലെ ആയിട്ടില്ല.
2: അല്ല, പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ പൊതു ആരോഗ്യ രംഗം മെച്ചപ്പെട്ടതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
3: 50 കൊല്ലം കത്രിക വയറ്റിനകത്തിരുന്നാൽ അത് വീണ്ടും കത്രിക വെറും അന്നേരം നല്ലതാണെന്നൊക്കെ
2: അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അല്ല, ഞാൻ അത് അത് അത് ഇല്ലെന്ന് പറയല്ല, അതുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ. നമ്മൾ ആലോചിക്കണം, ഒരു കാർഡിയോളജിസ്റ്റിന്റെ ദിവസത്തിന്റെ ഒരു എന്താ പറയുക, കൊടുക്കുന്ന അപ്പോയിന്റ്മെന്റ് 300 നമ്പരൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത്രയും അതൊന്നും വിദേശത്ത് ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടറും ചെയ്യത്തില്ല. അത്രയും പേഷ്യൻസിനെ അവർ കാണുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. താങ്ക് യു. നമുക്ക് സമയമില്ല, അടുത്തൊരു കോൾ വെയിറ്റിംഗ് ആണ്. ഹലോ, നമസ്കാരം.
4: നമസ്കാരം മോനെ.
2: പറഞ്ഞോളൂ.
4: പിന്നെ ഇപ്പം പിന്നെ നമ്മളെ പാരിപ്പള്ളിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറയുന്ന കേട്ടു, ഇനി അടുത്തൊരു മെഡിക്കൽ കോളേജ് അതിന്റെ അടുത്ത് വരുന്നു, അടുത്ത് വരാൻ പോകുന്നുണ്ട്. അന്ന് ബജറ്റ് അവതരിപ്പം പറഞ്ഞു. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇത്രയും മെഡിക്കൽ കോളേജുകളുണ്ട്, അത് ഒന്ന് വൃത്തിയാക്കി ഡോക്ടർമാരെയൊക്കെ
2: അപ്പോയിന്റ് ചെയ്യാം. പല സ്പെഷ്യലിസ്റ്റുകളും അവിടെ ഇല്ല. കാർഡിയോളജിസ്റ്റ് ഇപ്പൊ ഇല്ല, വേറൊരു മെഡിക്കൽ കോളേജിലോട്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് പോയി. കാർഡിയോളജിസ്റ്റിന്റെ ആ ഒരു ഡോക്ടറിന്റെ അഭാവം അവിടെ ഉണ്ട്. അപ്പൊ ഒത്തിരി പേഷ്യൻസ്, ഈ 300 പേഷ്യൻസ് ആണ് വരുന്നത് കാർഡിയോളജിസ്റ്റിനെ കാണാൻ. അവർക്കൊക്കെ ഇപ്പൊ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയാണ്.
4: രണ്ട് ഡോക്ടർമാര്, കാർഡിയോളജി ഡോക്ടർമാരൊന്നും ഇല്ലെന്ന്, ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഇതിനകത്ത് പറഞ്ഞു, പക്ഷേ ചികിത്സ തുടങ്ങിയിട്ടില്ല. നമ്മളെ കൊല്ലത്ത് ഓപ്പറേഷൻ ഇല്ല, കാരണം അനസ്തേഷ്യ കൊടുക്കുന്ന ആ ഉപകരണം ഇല്ല.
2: അതുമല്ല, AC അവിടുത്തെ AC പണിമുടക്കി, അങ്ങനെയും പ്രശ്നമുണ്ട്. അത് കണക്ക് തന്നെ പല ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് AC കാരണം തീവ്രപരിചരണ വിഭാഗം അല്ലെങ്കിൽ അത്യാഹിത വിഭാഗം, വാർഡുകൾ, ലെക്ചർ ഹാള്, OP എന്നിവിടങ്ങളെല്ലാം ഈ AC ഒരു പണിമുടക്ക് കാരണം വല്ലാതെ മന്ദഗതിയിലായി അല്ലേ. അടച്ചുപൂട്ടലിന്റെ വക്കലിലാണ്.
4: ഓപ്പറേഷൻ ഇല്ലാത്ത കാര്യം ഇത്, അനസ്തേഷ്യ കൊടുക്കുമ്പോ ആ അനസ്തേഷ്യയുടെ അളവ് നോക്കുന്നത് ഈ ഉപകരണത്തിലാണ്. അതും കേടായിട്ട് പിന്നെ ദിവസങ്ങളായിരുന്നു. അന്നേരം സാധാരണ, ഈ പറഞ്ഞാണത് സാധാരണക്കാരെ എങ്ങോട്ട് പോകും? ഒരു പ്രൈവറ്റ് ആശുപത്രിയില് ഒരു ഹെമ്മയുടെ ഓപ്പറേഷന് ചെന്നപ്പോൾ 150,000 രൂപയാ. ഇതിപ്പം ഇല്ലാത്ത എന്തോ ചെയ്യും? ഈ പൈസ ഇല്ലാത്തവർ എന്തോ ചെയ്യും? അതുകൊണ്ട് അന്നേരം നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് അവിടെ ചെല്ലുമ്പം അവർ നോക്കിയാലും ഓപ്പറേഷൻ ചെയ്യാനുള്ള ചുറ്റുപാട് വേണ്ടേ? ആ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർമാരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരെയും കൂടെ ഒരുമിച്ച് പറയുകയല്ല. പിന്നെ അവര് ജോലി ചെയ്യാൻ സന്നദ്ധയുള്ള ഡോക്ടർമാരുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാനുള്ള ഇത് വേണ്ടേ? ആ ഈ ഉപകരണങ്ങളൊക്കെ അവരെവിടെ പോയി ഉണ്ടാക്കും? മുമ്പ് എനിക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉപകരണങ്ങൾ ഇല്ലെന്ന് പറഞ്ഞപ്പം നമ്മളെ ഈ മനോരമയിൽ എഴുതുന്ന ആ ഡോക്ടർമാരൊക്കെ ആ ഡോക്ടറെയാ കുറ്റം പറഞ്ഞത്, കള്ളം
2: പറയാന്നുള്ളത് വന്നതാണ്. വളരെ സജീവമായിട്ട് ചർച്ചയും ചെയ്യപ്പെട്ടു.
4: അതേപോലെ ഇപ്പൊ ഡിസ്ട്രിക്ട് ആശുപത്രിയിലും ഉപകരണങ്ങളൊന്നും ഇല്ല, അവർക്ക് ചികിത്സിക്കാനുള്ള ഇതില്ല. അന്നേരം ആ ഡോക്ടർമാർ എന്ത് ചെയ്യും? പിന്നെ പാരിപ്പള്ളി മനുഷ്യനെ കൊണ്ടുവന്ന ഉണ്ടുവണ്ടി പോലും ഇല്ല പൊന്നുമോനെ, വെറ്ററൊന്നും ഇല്ല, എല്ലാം കേടായി നശിച്ചു കിടക്കുക. നമ്മളെ MP ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞ് വന്ന് അവിടെ നിന്ന് കാണാം, പോയോന്ന് അറിയില്ല. പത്രത്തിൽ എഴുതിയാ പോയെങ്കിൽ പോയി കാണത്തില്ല, അതുകൊണ്ടാ പത്രത്തിൽ വരാൻ. അതുകൊണ്ട് ഈ ആശുപത്രികളില് ചികിത്സാ സൗകര്യവും ഉപകരണങ്ങളും എല്ലാം ഉണ്ടാക്കി അത് നല്ല രീതിയിൽ കൊണ്ടുവരിക. എല്ലാം ഉടനെ ഒരു മെഡിക്കൽ കോളേജ് വേറെ ഉണ്ടാക്കുന്നതല്ല ശരി, ഉള്ളത് നല്ല.
2: പാരിപ്പള്ളിയിൽ എനിക്ക് ഇഷ്ടംപോലെ ബിൽഡിംഗ് ഉണ്ട്, അതൊന്നും ഉപയോഗപ്രദമാക്കാതെ അല്ലേ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിനുള്ള ഡോക്ടർമാരില്ല, ഈ പറഞ്ഞ സൗകര്യങ്ങളും ഈ പറഞ്ഞ മെഡിക്കൽ ഉപകരണങ്ങളും ഒക്കെ ആവശ്യമാണ്, സ്റ്റാഫും ആവശ്യമാണ്, നഴ്സുമാരും ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്.
4: ജില്ലാ ആശുപത്രിയാ, താലൂക്ക് ആശുപത്രി അല്ലേ, ജില്ലാ ആശുപത്രിയാ. അവിടെ ഈ അടുത്ത സമയം വരെയും അവിടെ ആയി എന്നാലും നേരെ അങ്ങ് പറഞ്ഞു വിടും മെഡിയ
2: കോളേജ്.
4: ആ പാരിപ്പള്ളി ചെല്ലുമ്പോ അവര് പറയും തിരുവനന്തപുരത്ത് പോവാൻ. ഒരാള് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ ചെന്നിട്ട് അദ്ദേഹം മരിച്ച്, ഇപ്പൊ ഈ അട അദ്ദേഹത്തിന്റെ പിന്നെ ഷിബു പറയലൊരു അതും പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചില്ലേ. ആ അതേപോലെയുള്ള അവസ്ഥകൾ, അത് മാറ്റണം. ആ സാധുക്കൾക്ക് പോകേണ്ടതാ ചെല്ലേണ്ടതാ ഗവൺമെന്റ് ആശുപത്രി, സാധുക്കൾക്ക് ചെന്ന് ചെന്നാൽ ചികിത്സ കിട്ടണം. ഈ സത്യം ഞാൻ പറയൂ, ഹെർണിയയുടെ ഓപ്പറേഷന് വേണ്ടി അന്വേഷിച്ചപ്പോ 1.5 ലക്ഷം രൂപ വേണം നമ്മളെ ഈ അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും. ആ അല്ല അന്നേരം അത്രയും പൈസ ആയില്ലെങ്കിലും കുറച്ച് പൈസ ആവും ഡിസ്ട്രിക്റ്റ് നമുക്ക് പോക്കൂടെ അവിടെ ചികിത്സ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ. പാവപ്പെട്ടവരും എങ്ങോട്ട് പോകും?
2: അതെ അതാണ് പാവപ്പെട്ടൊരു സാധനക്കാരുടെ അല്ലേ വയറ്റത്തടിക്കുന്ന കണക്കാണ് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള നടപടി.
4: സത്യം, നമ്മൾ എങ്ങോട്ട് പോകാനാ? പൈസ ഇല്ലാത്തവർ എങ്ങോട്ട് പോകും? പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിലേ ചെല്ലാനൊക്കെ എത്തുള്ളൂ. അവിടെ ഇങ്ങനെ അവിടുത്തെ സ്ഥിതി ഇങ്ങനെ. അതുകൊണ്ട് അതൊക്കെ നല്ലതാക്കുക, എന്നിട്ട് നമുക്ക് മേലോട്ട് ചിന്തിക്കാം അടുത്ത മെഡിക്കൽ കോളേജ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് പിന്നെ ചിന്തിക്കാം. അത് ഈ അധികാരികളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആശുപത്രികളിലെ, പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഈ ജില്ലാ ആശുപത്രിയിൽ. അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ,
2: പുതിയ കെട്ടിടം
4: ആ അത് മണ്ണ് പരിശോധിക്കുന്നു അവിടെ, നല്ല കെട്ടിടങ്ങളല്ലേ നിൽക്കുന്നത്, നല്ല നല്ല പിന്നെ കെട്ടിടങ്ങളും. ഈ അടുത്ത സമയത്ത് ഓങ്കോളജിസ്റ്റിന്റെ അത് ഓങ്കോളജിസ്റ്റ് നോക്കുന്ന നല്ല നല്ല കെട്ടിടം അത്, അതിന്റെ അവിടെ തന്നെ ആയിരിക്കുമല്ലോ ഇനിയും പുതിയ കെട്ടിടം കെട്ടുന്നത്.
2: 12 പഴയ കെട്ടിടം പൊളിച്ചിട്ടാണ് ഇപ്പൊ പുതിയ കെട്ടിടങ്ങൾ കെട്ടാൻ പോകുന്നത് അല്ലേ? അപ്പൊ അതെനിക്ക് മണ്ണൊക്കെ മാന്തി അങ്ങനെ ഇട്ടിരിക്കാന്ന് തോന്നുന്നു.
4: അന്നേരം നമ്മള് കൊല്ലത്തെ മന്ത്രി പറയുന്ന കേട്ടു, ഞാൻ ഇങ്ങനെ കേട്ടതാ കേട്ടോ. പിന്നെ മണ്ണ് പരിശോധിച്ചിട്ടേ അത് ചെയ്യത്തുള്ളൂ, അത് വേണമെന്ന് കണക്ക് നമുക്ക് ചെയ്യാവുന്നു. അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല, കൊല്ലം ആശുപത്രി അങ്ങനെ കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ല. അവിടെ കെട്ടിടങ്ങൾ കെട്ടിയൊക്കത്തോളൂ അതിന് മണ്ണിന്റെ പരിഹാരം കണ്ടിട്ട്. ആ അതാ എനിക്ക് പറയാനുള്ളത്.
2: മണ്ണിൽ എന്തോ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മണ്ണ് എടുക്കാൻ പറ്റുന്നില്ല, വേറെ എവിടെയും കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണ് അല്ലേ?
4: അത് അവര് നോക്കി അത് വേണമെന്നാണ്
2: ചെയ്യണം.
4: ഇപ്പൊ ഈ റോഡ് പണിയത് ആ ഗർത്തങ്ങൾ നടുക്ക് നടുക്കുണ്ടാവുന്ന അവര് മണ്ണ് നോക്കിയിട്ടാണ് കൊണ്ടിട്ട് റോഡ് പണിയത്. പിന്നെ എന്ത് വീതിക്ക് എന്ത് പൊക്കത്തിലൊക്കെ റോഡ് പണിഞ്ഞത്. രണ്ടു ദിവസം മുമ്പ് അവര് രാത്രി മറ്റേ ആളുകളെല്ലാം പോയപ്പോ അത് അടച്ചു ആ കുഴി. ഭയങ്കരമായ ഗർത്തം, ഒരു മനുഷ്യൻ വീണാ പോലും കിട്ടത്തില്ല അത്രയും ആഴത്തില് ആ ഗർത്തം വന്നത്. എന്തുവാ മണ്ണ് അവര് പരിശോധിച്ചിട്ടാണ് മണ്ണിട്ടത്.
2: ആ
4: അങ്ങ് പറച്ചിന് മാത്രമേ ഉള്ളൂ, ചെയ്യുന്നൊക്കെ വേറെയാ. അതുകൊണ്ട് ജില്ലാ ആശുപത്രി അത് എന്തോണം പരിശോധിച്ച് മണ്ണ് എവിടെങ്കിലും കൊണ്ടിട്ടിട്ട് അത് വേണമെന്ന് നമുക്ക് ചെയ്തേ
2: പറ്റത്തുള്ളൂ.
4: നമ്മളെ ജില്ലാ ആശുപത്രി തന്നെ അത് പാവപ്പെട്ടവരുടെ
2: ആശുപത്രിയാണ്. ശരിയാണ്, അതെനിക്ക് എല്ലാമുണ്ട് പറഞ്ഞതിലെല്ലാം ഉണ്ട്. അതെ അതെ അതെ, കൊള്ളാം. ഒരു അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, പാവപ്പെട്ടവരുടെ ആശുപത്രിയാണ് അല്ലേ, പാവപ്പെട്ടവരെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അപ്പോൾ അത് അതിനകത്തെല്ലാം ഉണ്ട് പറഞ്ഞതിൽ. ഓക്കെ, നമ്മൾ ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്കിലോട്ട് പോവുകയാണ്. ഓക്കെ,
5: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ്. ഇതൊരു ചർച്ച ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, പൊതു വിഷയങ്ങൾ നമ്മൾ എടുക്കുകയാണ് ഈ പരിപാടിയിൽ. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണം എങ്ങുമെത്താതെ, ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം. ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് അവലോകനം നടത്തുമ്പോൾ അതിനൊക്കെ തന്നെ നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം അല്ലേ. നമ്മൾ റെഫറലായിട്ട് അങ്ങോട്ടാണ് നമ്മൾ രോഗികളെ പറഞ്ഞയക്കുന്നത്. പലപ്പോഴും എന്തെങ്കിലും ചെറിയ കാര്യത്തിന് നമ്മൾ ജില്ലാ ആശുപത്രി ചെല്ലുന്നതാണെങ്കിൽ അങ്ങോട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞയക്കണം. പക്ഷേ അവിടെ കെട്ടിടങ്ങളുണ്ട്, ഡോക്ടർമാരില്ല, സൗകര്യങ്ങളില്ല, എന്താ പറയുക, ഉപകരണങ്ങളില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പോരായ്മകളുണ്ട്. അപ്പോൾ അതും ചർച്ച ചെയ്യണം, അവിടുത്തെയും ഒരു അവലോകനം ഉണ്ടാവണം. ഓക്കെ, ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, കേക്കോ? പേരൊന്ന് പറയാമോ? എന്താണ്?
6: അതെ
2: അതെ അതെ, മണ്ണിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അല്ലെ നെടുങ്കോലം അല്ലെ ഗവൺമെന്റ് രാമറാവു ആശുപത്രി വളപ്പിൽ മണ്ണ് ഇടുന്നത് പരവൂർ നഗരസഭ തടഞ്ഞു.
6: കരിമല പോകേണ്ട കാര്യമില്ല, ജില്ലാ ഹോസ്പിറ്റലിൽ 100 മീറ്റർ മാറി അവരുടെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ.
2: ചേട്ടനെ ഒന്ന് ഒന്ന് ഇത് പറയുന്നത് അത്ര അങ്ങോട്ട് വ്യക്തമാവുന്നില്ല, അപ്പൊ ചേട്ടൻ ചെയ്യേണ്ടത് ഒന്ന് ഒരു റേഞ്ച് ഉള്ള സ്ഥലത്തോട്ടൊന്ന് മാറി നിൽക്കുവോ, എന്നിട്ട് സംസാരിച്ചോളൂ. ആ അപ്പോൾ കുറച്ചും കൂടെ ഒരു വ്യക്തത വരും. അന്ന് ഫോണിന്റെ അവന്ന് കുറച്ചൊന്ന് അടുപ്പിച്ച് വെച്ച് സംസാരിച്ചോ ചുണ്ടനോട് ചേർ.
6: ആ
2: ചേട്ടൻ പറയുന്നത് വ്യക്തമാവുന്നില്ല. ഒരു കാര്യം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ വേറെ എവിടെയെങ്കിലും ഒന്ന് മാറി ഒന്ന് വിളിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് പറയുന്നത് കുറച്ചും കൂടെ വ്യക്തമാവും, അപ്പൊ ശ്രോതാക്കളും കൂടെ കേൾക്കണ്ടേ, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഇതങ്ങോട്ട് സൗണ്ട്. ഹലോ
7: ഹലോ,
2: ആ നമസ്കാരം. ആ അടുത്തൊരു കോളിലോട്ട് ഇടയ്ക്കാണ്. ആ റേഡിയോയുടെ വോളിയം ഒന്ന് ഒന്ന് കുറച്ചിട്ട് ഈ കോളിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് സൗണ്ട് വരും, അവിടുത്തെ റേഡിയോയുടെ സൗണ്ടും വരും, ചേട്ടന്റെ സൗണ്ടും വരും. അപ്പൊ ആർക്കും ഒന്നും വ്യക്തമാവത്തില്ല. ശ്രീകണ്ഠൻ, ഓക്കെ ചേട്ടൻ പറഞ്ഞു.
7: ഞാനേ പൊതുവായിട്ട് ഒരു അഭിപ്രായം പറയാം, നിഷ്പക്ഷമായ രീതിയിൽ.
2: അതാണ് വേണ്ടത്.
7: ഈ 10 വർഷത്തെ ഭരണവും 1 മാസത്തെ ഭരണവും തമ്മിൽ നമ്മൾ ധാരണപ്പെടുത്തേണ്ട ഒരു കാര്യം,
2: ഭരണത്തെ താരതമ്യപ്പെടുത്തിയല്ല, അയ്യോ അതല്ല ഇന്നത്തെ റോള്, നമ്മുടെ ഇന്നത്തെ ഒരു എന്റെ റോള് അതല്ല. ഇത് നമ്മള് ഞാൻ പറയുന്നൊന്ന് ചേട്ടൻ സംസാരിക്കുമ്പോ ഞാൻ പറയുന്നൊന്ന് കേട്ടോ, നമ്മുടെ ഇനി അതൊരു മാർഗനിർദ്ദേശം പോലെ, അതായത് സർക്കാരിന് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ആശുപത്രിയില്, പുതിയ സർക്കാരിനും അത് അതൊരു ഗുണം ചെയ്യും. നമ്മൾ അത് അങ്ങനെ ഒരു ചർച്ച വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതുമായിട്ട് അധികാരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പലരും കേൾക്കുന്നുണ്ടാവും, അവർക്കും ജനങ്ങൾ എന്തോ പ്രതീക്ഷ, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും കൂടെ മനസ്സിലാവുമല്ലോ. എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ചേട്ടനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോരായ്മകൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം, അത്രേ ഉള്ളൂ.
7: അതെ സാറേ, ഈ കാശ് ഉള്ളവരെ ഇല്ലാത്തൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെ ജില്ലാ ആശുപത്രിയിൽ പൈസ ആവശ്യത്തിനുള്ള പൈസ ഡോക്ടർമാരെ കണ്ട് സ്വാധീനിച്ച് കൈക്കൂലി കൊടുത്ത് അവര് പോയി മുൻഗണനയായിട്ട് നിൽക്കുന്നവരുണ്ട്. കൈക്കൂലി വാങ്ങിക്കാത്ത ഡോക്ടർമാരും ഉണ്ട്. അപ്പൊ ചികിത്സ ഒന്നാവണമെങ്കിൽ ജനങ്ങൾ ഒന്നാമത്തെ കാര്യത്തിൽ നല്ലവരുടെ പോകണമെന്നുള്ള ജനങ്ങൾ ആഗ്രഹിക്കണം.
2: ജനങ്ങൾ ആഗ്രഹിക്കണം അല്ലേ, കൈക്കൂലി, അതായത് അവര് കൈക്കൂലി കൊടുക്കാതിരിക്കണം, അവര് ഇങ്ങനെ ഒരു അഴിമതിക്ക് അവര് ഒരു പങ്കാളിയാകരുത് അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്.
7: ജനങ്ങളുടെ
2: കൈക്കൂലി കൊടുക്കുമ്പോൾ കൈക്കൂലി കൊടുക്കുന്ന ആളും കൂടെ അതിനകത്തൊരു തെറ്റാണ്.
7: പൈസ ഉള്ളവർ കൂട്ടിക്കുന്നു അനുമതിക്ക്, ജനങ്ങൾ തന്നെ ചില പണക്കാരെ ആയ ആളുകൾ തന്നെ കൂട്ടിന്ന് മറ്റവർക്ക് കൂടെ ഇല്ലാതെ ആനും ഉള്ളയില്ലാതാക്കുന്നു. അതാണ് കൂടുതലും കുഴപ്പം.
2: അവർക്കൊരു പ്രലോഭനം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെ കൊടുത്ത് ശീലമുണ്ടാക്കുന്നു അല്ലേ.
7: ഞാൻ ഈ ആശുപത്രിയിൽ പോയിട്ടുണ്ട് സാറേ, ഞാൻ എനിക്ക് വയ്യാത്ത ഒരാളാ, പോയില്ലാത്ത ഒരാളാ. ഞാൻ അവിടെ ചെന്ന് ഞാനും എന്റെ മോനും കൂടെ പോയി അവിടെ കഷ്ടപ്പെട്ട് ഡോക്ടറെ കാണാൻ തന്നെ വലിയ
2: ബുദ്ധിമുട്ടാണ്.
7: ആ നമ്മൾ പോയി കണ്ടാൽ തന്നെ അവർ ചെറിയ അവര് നിസ്സാരമായിട്ട് നോക്കിട്ട് പറഞ്ഞു. ചിലർക്ക് പറയും ഞങ്ങൾ പാരിപ്പള്ളി കൊണ്ട് വെക്കാൻ
2: പറഞ്ഞു.
7: അവർ പാരിപ്പള്ളി ചെല്ലുമ്പോൾ അവിടെ അവിടെ ഉള്ള പരിമിതി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും ഇനി നമ്മൾ ഈ ഞാൻ ഒരു ഗവൺമെന്റിനെ കുറ്റം പറയുന്നില്ല, ഒരു ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഒരു വർഷം ആയിട്ട് കയറിയിട്ടത്
2: ഞാൻ ആ ഒരു പോയിന്റ് ഒന്ന് ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാം. ഞാൻ ഈ ഒരു കമ്പാരിസൺ അല്ല, പുതിയ സർക്കാർ ഏറ്റെടുത്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, അവർക്ക് ഇനി സമയമുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും സമയം കൊടുക്കണം. അപ്പോൾ അവർക്ക് ഒരു മാർഗനിർദ്ദേശം പോലെ ഇനി എന്താണ് ഇവിടുത്തെ ഇപ്പൊ നമ്മൾ ചികിത്സ തേടുന്ന എന്താ പറയാ രോഗികൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് ഒരു നമ്മുടെ ജില്ലാ ആശുപത്രിയിലായാലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായാലും എന്താണ് പോരായ്മകൾ, അവർ ചെല്ലുമ്പോൾ അവർക്ക് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ആ ധാരണ എന്താണെന്നാണ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് അത് നമ്മൾ ഏറെ ചെയ്യാണ്. അത് പൊതുജന മധ്യത്തിലേക്ക് നമ്മൾ വെക്കുകയാണ്, സമർപ്പിക്കുകയാണ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി. അപ്പോൾ വിളിക്കുക, ഇപ്പം കോളൊന്നും ഇല്ല, ഇപ്പം വിളിക്കേണ്ട ആർക്കെങ്കിലും ഒക്കെ വിളിക്കണമെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111 അതാണ് വിളിക്കേണ്ട നമ്പർ. 0474-249-3111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. ഇപ്പോൾ ഇതൊരു ഇന്നത്തെ വിഷയം കൊല്ലം ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെ കുറിച്ച് ഉള്ള ഒരു അവലോകനം ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ, സ്ഥിരം ചികിത്സിക്കുന്ന ആൾക്കാരൊക്കെ ധാരാളം കാണുമല്ലോ, ശ്രോതാക്കൾ ധാരാളം ഈ ആശുപത്രി സൗകര്യം ഉപയോഗിക്കുന്നവർ ധാരാളം കാണും. അപ്പോൾ അവർ ദിനംപ്രതി നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ ചികിത്സയ്ക്ക് പോകുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ഡോക്ടർമാരുടെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ അഭാവം, അല്ലെങ്കിൽ ലാബുകളുടെ അഭാവം, ലാബിലെ സൗകര്യക്കുറവ്, അങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാം. ഡയാലിസിസ് അല്ലേ, കാർഡിയോളജി വിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, ഇവിടെ എന്തൊക്കെയാണ് ഓപ്പറേഷൻ നടക്കുന്നു. ഹലോ നമസ്കാരം, അടുത്തൊരു കോളിലോട്ട് കിടക്കാം.
8: ഹലോ,
2: ഹലോ നമസ്കാരം.
8: നേരത്തെ വിളിച്ച കട്ടായതാണ്.
2: ആ അതെ അതെ, ചേട്ടന്റെ പേരൊന്ന് പറയോ ആദ്യം.
8: എന്റെ പേര് വിജയൻ.
2: ആ വിജയൻ, ചേട്ടൻ പറഞ്ഞോളൂ, ഇപ്പൊ വ്യക്തമാണ്.
8: ഇത് സംഭവം ജില്ലാ ഹോസ്പിറ്റലിലെ മണ്ണ് മാറ്റുന്ന കാര്യമാണ്. അവിടെ ബിൽഡിംഗ് കെട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി ജില്ലാ ഹോസ്പിറ്റൽ തന്നെ സ്ഥലം പഴയ ആറമ്മ കോട്ടയം. ഇപ്പൊ അവര് കാർ പാർക്കിങ്ങിന് ഉപയോഗിച്ചോണ്ടിരിക്കുക. അവിടെ മണ്ണിടാനുള്ള ഭയങ്കര സൗകര്യം, 3/4 ഏക്കറോളം വരുന്ന സ്ഥലമാണത്. അവിടെ മണ്ണ് അവിടോട്ട് ഇടാവുന്ന കാര്യമേ ഉള്ളു. അതിന് പിന്നെ അവര് കുറെ സാങ്കേതിക തടസ്സങ്ങളൊക്കെ പറയും.
2: അപ്പൊ ഇപ്പൊ വേറെ എവിടെ ദൂരെ എവിടെയാണല്ലോ കൊണ്ടിടുന്നത്? നെടുങ്ങോലം.
8: അവരിപ്പോ ഇടുന്നത് പരവൂര്.
2: പരവൂർ, നെടുങ്ങോലം.
8: പരവൂര് വണ്ടിയും

0: എനിക്ക് തോന്നുന്നു അതിനൊരു പ്രതിഷേധം രേഖപ്പെടുത്തി ചെയ്തു. അതെ അതെ അതെ, അതൊരു പ്രതിഷേധം രേഖപ്പെടുത്തി.
1: സർക്കാർ സ്ഥലമാണ് ആർമ ക്വാർട്ടേഴ്സ്, പഴയ ആർമ ക്വാർട്ടേഴ്സ് ആണ്. ഇപ്പൊ 1,000 കാർ പാർക്ക് ചെയ്യുന്ന സൗകര്യമുണ്ട്
0: അവിടെ. ഈ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ണിൽ രാസവസ്തുക്കൾ ഉണ്ട്, അപ്പൊ അതിനെ എനിക്ക് ലാബിക്ക് ടെസ്റ്റ് ചെയ്യണം, ഇല്ല ഇത് ഇല്ലെന്നുള്ള അല്ലേ തെളിയിക്കാന്. എനിക്ക് മണ്ണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അല്ലേ, അങ്ങനെയാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത്. പ്രശ്നമാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. എന്നാലും നമ്മുടെ ഇത് ഇതിങ്ങനെ ഇങ്ങനെ ഞരങ്ങി ഞരങ്ങി നീങ്ങുക എന്ന് പറയത്തില്ല, ഈ കെട്ടിട നിർമ്മാണം എങ്ങും എത്തുന്നില്ല.
1: കെട്ടിട നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് 8 കൊല്ലമായി.
0: ബഹുനില കെട്ടിടമാണ്,
1: ഫയലിംഗ് മാത്രം നിരങ്ങി നിരങ്ങി നടക്കുന്നുണ്ട്. മോർച്ചറിയുടെ ഇതും ഫയലിംഗ് ഇട്ട് നടത്തി കഴിഞ്ഞിട്ട് 2 കൊല്ലമായി.
0: 144.84 കോടി രൂപയാണ് അല്ലേ ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും വലിയൊരു ബിൽഡിംഗ് ആണ്, 144.84 കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗിന്റെ വലിപ്പം നമുക്ക് ആലോചിക്കാം.
1: ബിൽഡിംഗ് കെട്ടി തീരേണ്ട സമയവും കഴിഞ്ഞ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ശരി ചേട്ടാ. ഓക്കെ
1: ശരി,
0: ഓക്കെ, താങ്ക് യു. എന്തായാലും കൊള്ളാം, അങ്ങനെ വിളിച്ച് കാര്യം പറഞ്ഞതിന്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, വേറെ ഇടാൻ സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ മടങ്ങി വരാം.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ, ഇത് പൊളിക്കും.
6: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടി. ഇത് യൂട്യൂബിൽ ലഭ്യമാണ്, ലൈവായിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ്കർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ്? കൊല്ലം ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ, ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് പാരിപ്പള്ളി അല്ലേ മെഡിക്കൽ കോളേജും ഇതിൻ്റെ ഒരു കീഴിൽ വരും, ഈ ഒരു വിഷയത്തിൻ്റെ കീഴിൽ വരും. അപ്പം അതും അതിന് അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചും പറയണം, അവിടുത്തെ ഒരു അവലോകനം ആവണം. അതുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലേ, എന്താണ് മാറ്റങ്ങൾ അവിടെ ആവശ്യമായിട്ടുള്ളത്, സ്ഥിരം അവിടെ പോകുന്നവർക്ക് അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കാൻ ഈ ഒരു വേദി ഉപയോഗിക്കാം. അതുകൊണ്ട് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
7: ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്.
7: പേരെന്താണ്?
0: ഗിരീഷ്. ഓക്കെ, പറഞ്ഞോളൂ.
7: ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മണ്ണ് ഇത്രയും വേസ്റ്റ് കിടക്കുന്ന ഡിസ്പോസൽ മാറ്റണം എന്ന് പറയുന്നത്, അത് ജിയോഗ്രഫിൽ ഡിപ്പാർട്ട്മെന്റ് എങ്ങും ഇല്ലാത്ത ഒരു പ്രൈസ് ആണ് അതിന് പറഞ്ഞിരുന്നത്. ഒരു അമക്കൂൾ പ്രൈസ് ആണെങ്കിൽ ആ മണ്ണ് അവിടുത്തെ മാറ്റും. പിന്നെ അത് നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് ആർക്ക് വേണം എടുക്കായിരുന്നു, ഒരിക്കലും പറ്റത്തില്ലാത്ത ഒരു പ്രൈസ് ആണ് പറയുന്നത്. അതെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അതിന്റെ അകത്ത് കാലങ്ങൾ മുൻപ് തന്നെ കുഴിച്ചിട്ട പഴയ മെറ്റൽ സാധനങ്ങൾ, അതായത് സൂചികള്, ഇതിന്റെ ബ്ലേഡുകള്, സർജിക്കൽ ബ്ലേഡ് എല്ലാം അടിയിൽ കിടപ്പുണ്ട്. ഈ ഫയലിംഗ് നടന്ന കൺസ്ട്രക്ഷൻ നടന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ ഈ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുന്ന ഈ കൺസ്ട്രക്ഷൻ

0: സൈറ്റിലെ ബൂട്ട് വരെ തുളഞ്ഞ് ഒത്തിരി പേർക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട്. ആ അത്രമാത്രം കിടപ്പുണ്ട്. അതൊരു ആറേഴ് ലോഡുണ്ട്. അന്നത്തെ ഈ ചെയ്തോണ്ടിന് എക്സിക്യൂട്ടീവ് എഞ്ചിനൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അവരൊക്കെ പറയുന്നത് ഒരു രക്ഷപ്പെട്ടത്തില്ല. അവരൊക്കെ വെളിയെന്ന് പറയുന്ന ഇമ്പോർട്ടർ ബൂട്ടിട്ട് കിടന്നിട്ട് വരും, പുട്ട് കീറുവാണ്. അത്രയും ന്യൂ നീഡിൽസ് സർജിക്കൽ ബ്ലേഡുകൾ എല്ലാം അടിയിൽ കിടപ്പുണ്ട്. ഇവര് പറയുന്നത് അത് ലോഡ് കണക്കിനുണ്ട്, പറഞ്ഞ ചെറിയൊരു ലോഡ് കണക്കൊന്നും അല്ല.
1: കാലങ്ങളോളം
0: കുഴിച്ചിടുക ഇത്, അതെല്ലാം പൊങ്ങ. ഇത് ഈ മണ്ണ് എവിടെ കൊണ്ട് കളയാൻ പറ്റും? ഇത് കൊണ്ടുപോയി ഹൈവേ ഇല്ല എവിടെയെങ്കിലും ഇട്ടാൽ കാലക്രമം ഇത് വന്നു കയറിയാലും ഇൻഫെക്ഷൻസ് വരാൻ അത് മതിയല്ലോ. അന്ന് ബോധമില്ലാതെ പല പരിപാടികളും ചെയ്തു കൂട്ടിട്ടുണ്ട് പലരും. അപ്പൊ ഇത് ഡിസ്പോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനൊരു മാർഗം കണ്ടുപിടിക്കണം. ഇത്രയും സൂചി ഇതുമാണ് അടിയിൽ കിടക്കുന്നത്. അതിന്റെ പരിസരത്തോട്ട് ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെ റൈറ്റ് സൈഡിൽ അകത്തോട്ട് കയറി നോക്കിയാൽ അറിയാം, നല്ല മഴ പെയ്യുമ്പോഴത്തേന് ഈ പകുതി സൂചിയും കാര്യങ്ങളും എല്ലാം പൊങ്ങി വരും. അതാണ് ഇപ്പൊ ചെയ്യുന്നത്, നെറ്റിട്ടങ്ങ് മൂടിയേക്കും, ആരും കാണരുത്. അതൊക്കെ ചെയ്യേണ്ട എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണ്ടേ?
1: അതാണ് ഇതാണ് കാതലായ പ്രശ്നം. ഇതറിയാതെ നമ്മള് എനിക്കൊന്നും വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് അല്ലെ തൊലിപ്പുറത്തുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് മണ്ണിനടിയിലായ സൂചികളും ബ്ലേഡുകളും സർജിക്കൽ ബ്ലേഡുകളും എല്ലാം പൊങ്ങി വരികയാണ് അല്ലേ?
0: അന്ന് ആ സമയത്ത് കൺസ്ട്രക്ഷൻ ചെയ്തോണ്ടിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ എല്ലാവർക്കും കാൽ ഇഞ്ചുറിയും മുറിവുകളും ഉണ്ട്. ആപ്പാട് അത് നിന്നതായിരുന്നു. ഇപ്പം ഇത് മാറ്റണം. ഈ മണ്ണ് മാറ്റാൻ അന്ന് ജിയോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണ് മാറി, അപ്പൊ ഇത് വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അന്നേരം ഈ സൂചി ഈ കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നതിന് അതിനെന്തെങ്കിലും ഒരു ടീം, നല്ലൊരു ടീം മുന്നോട്ട് വന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ചുമ്മാ ഇതിനെന്തോ ചെയ്യണം എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു
1: ആർക്കും അറിയില്ല. നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക്
0: ഇല്ല കാര്യം, ഒപ്പീനിയൻ സജഷൻ പറയാനുള്ള അധികാരമായിട്ട് ഒന്നും പറഞ്ഞു
1: ഇല്ല.
0: സൂചികളും കാര്യങ്ങളും ഈ മെറ്റീരിയൽ എങ്ങനെ എടുക്കും, ഇതിനെ എടുത്ത് ഇതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്ത് എങ്ങനെ മാറ്റും? അപ്പൊ അത്രയും പ്രോബ്ലം മിക്കുവാണ്.
1: അതായിരിക്കും ഈ നെടുങ്കോലത്ത് കൊണ്ടിട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ തടസ്സം പറഞ്ഞത് അല്ലെ? അല്ലെങ്കിൽ അവിടുത്തെ അവർക്ക് അവർ നോക്കുമ്പോ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ നാളെ അവർക്ക് അപകടമാണ്.
0: ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആരോട് കുറ്റം
1: പറയാം? എന്തൊക്കെ രോഗാണുക്കൾ അറിയില്ല.
0: സത്യമാണ്. പിന്നെ സ്റ്റാഫ് ഷോർട്ടേജ്, അതിന്റെ മെയിൻ ആയിട്ടൊരു കാര്യമാണ് നേഴ്സിംഗ് സ്റ്റാഫ് ഷോർട്ടേജ്.
1: സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഭാവം പറയുന്നുണ്ടല്ലോ, ഹൃദ്രോഗം, ന്യൂറോളജി.
0: അത് മാത്രമല്ല, അത്രമാത്രം നേഴ്സ് സ്റ്റാഫ് ഇല്ല. പലരും രണ്ട് ഷിഫ്റ്റൊക്കെ ഇട്ടാണ് അവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത്. പഴയ നേരത്തെ NRSMN നിന്ന് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു നേഴ്സ് സ്റ്റാഫും ബാക്കിയുള്ളതായിട്ട്. ഇപ്പൊ ആ പോസ്റ്റിംഗ് വരുന്നില്ല, അത് ഷോർട്ടേജ് ആയി. അതിന്റെ എന്തോ സാലറിയുടെ ഒരു പ്രോബ്ലം പറഞ്ഞു, അതിന്റെ ഷോർട്ടേജ് ആയി. ആപ്പാട് ഡ്യൂട്ടി ഡോക്ടേഴ്സ് എത്ര പേരുണ്ട്? എത്ര പേര് ഓടിക്കാൻ പറ്റും ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ശരി, വിക്ടോറിയയിലും ശരി, രണ്ടും ഇതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നോക്കുന്ന ഫിസിഷ്യൻ വേണേ ഇപ്പുറത്ത് വിക്ടോറിയയില് ഒരു ഫിസിഷ്യൻ ആവശ്യം വന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വേണം ആള് വരാൻ. ആ ഫിൽസൺ എന്നൊക്കെ പറഞ്ഞത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഓടും, പിന്നെ വന്ന് വിക്ടോറിയയിൽ ഓടണം. ഫിൽസൺ ഒക്കെയാണ് ഈ ഓടുന്നത്. ഈ ഒരു ഫിസിഷ്യൻ രണ്ട് ഫിസിഷ്യൻ അപ്പുറം ഇപ്പുറം ഓടണം, അതിന് ആവശ്യത്തിന് പോസ്റ്റിംഗ് നടക്കുന്നില്ല. പിന്നെ ഈ കിടക്കുന്ന പോലെ ഈ വേസ്റ്റ് ഡിസ്പോസൽ, അതുപോലെ വേറൊരു കാര്യം, ഈ വിക്ടോറിയ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്കുള്ള ഈ കടകളെ അതൊക്കെ ഒന്ന് മാറ്റേണ്ടതല്ലേ?
1: അല്ല, അത് എനിക്ക് സാധാരണക്കാർക്ക് ഇപ്പൊ ചായക്കടകൾ, കുഞ്ഞ് അല്ല പെട്ടിക്കടകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു മൊന്തയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ, മഗ്ഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റീൽ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം, ഇവരെയാണ് ഈ ആശ്രയിക്കുന്നത്. എന്നുവെച്ചാൽ വളരെ തുച്ഛമായ റേറ്റിന് അവർക്ക് കിട്ടും.
0: ഇവര് ആശ്രയിക്കേണ്ട ഈ കടകൾ ഈ എക്സ്പാൻഷൻ ചെയ്ത റോഡിലോട്ടാണ് എക്സ്പാൻഷൻ ചെയ്തിരിക്കുന്നത്. വിക്ടോറിയ ഹോസ്പിറ്റലിലോട്ട് പോയി നോക്കണം.
1: ആ, ഞാൻ അതിലെ വരുന്നുണ്ട്, എനിക്കറിയാം. റോഡിലോട്ടാണ് ഞാൻ അന്നേരം ആലോചിക്കുന്നത്.
0: തുടങ്ങി ഒരു ആംബുലൻസ് വളയത്തില്ല. റീസെന്റ് അവിടെ നിന്ന് പോയതാണ്. അവിടെ ഒരു ആംബുലൻസ് വരുമ്പം ആൾക്കാരെല്ലാം മാറ്റി വേണം പോവാൻ. അപ്പൊ ഈ നിൽക്കുന്ന ഈ കടകൾ എന്ന് പറഞ്ഞാൽ അവർ എക്സ്പാൻഷൻ ചെയ്ത് ഈ
1: റോഡിലോട്ടാണ് നിരത്തി വെക്കുന്ന സാധനങ്ങളെല്ലാം.
0: അവർ മാറ്റി മാറ്റി അങ്ങ് കുറച്ചും കൂടി ഒരു ബാക്കിയുള്ളവർക്ക് കൺസെൻസോ അദ്ദേഹം പറഞ്ഞ കാര്യമില്ല, അതില്ല. പിന്നെ രാവിലത്തെ ജയിൽ വകുപ്പിന്റെ ഫുഡ് നല്ലൊരു കാര്യമാണ്, നല്ല പോലെ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ അഡൾട്രേറ്റഡ് ഫുഡുകൾ ഇച്ചിരി കുറഞ്ഞു
1: വരും
0: അവിടെ. പിന്നെ കാരുണ്യ ഫാർമസി ഇല്ല, ആവശ്യത്തിന് മെഡിസിൻസ് ഇല്ല, എല്ലാം വെളിയിൽ പോയി എഴുതണം. ലാബ് പറയത്തക്ക ഫങ്ഷനിങ് ഇല്ല. ഇത് ഈ ലാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പല പല ഡിപ്പാർട്ട്മെന്റിലെ ഒ പി നിൽക്കുന്ന സ്റ്റാഫുകളും വെളിയിലുള്ള ലാബുമായിട്ട് ടൈ അപ്പിലാണ്. ഈ നല്ല നല്ല എൻക്വയറിക്ക് സോറി നല്ല നല്ല ലാബ് ടെസ്റ്റിന് അങ്ങോട്ട് പോകാൻ നേരത്ത് ഈ പറയുന്ന കൺസേൺ സ്റ്റാഫിന് പെർസെന്റേജ് വിടുന്നുണ്ട്, നല്ല പെർസെന്റേജ് വിടുന്നുണ്ട്. 20 to 25-30% ആണ് പെർസെന്റേജ് പോകുന്നത്. ഈ ലീഡിംഗ് ലാബുകൾ ഉണ്ട് കൊല്ലത്തെ, പേരെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അപ്പം ആ അത്രയും പോകുന്നുണ്ട്. അപ്പം ഇവിടുത്തെ മെഷീൻസ് എന്തുകൊണ്ട് ശരിയാവുന്നില്ല, ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി എന്തോ അതില്ല, നേരെ ഇങ്ങോട്ടങ്ങ് ആക്കുക. പിന്നെ അവിടെ നടക്കുന്ന ഈ വേറെ ഇന്ത്യയിലുള്ള ഒത്തിരി ഉണ്ടല്ലോ. ഈ ഒരു പേഷ്യന്റ് വിക്ടോറിയയിലോട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാല് അവിടുത്തെ അറ്റൻഡർമാരുണ്ട്, മീൻസ് ഗ്രേഡ് ടു നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, ഗ്രേഡ് ടു നേഴ്സസ് അല്ലാത്ത നേഴ്സിംഗ് അസിസ്റ്റന്റ്സ്, എല്ലാ കാര്യത്തിനും കാശ് അവർക്ക് കറക്റ്റ് പേയ്മെന്റ് കൊടുത്തോണ്ടേയിരിക്കണം. ആ കറക്റ്റ് പേയ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് കയറില്ല. ആ സിസ്റ്റം എല്ലാം മാറണം. ചോദിക്കുമ്പോ പലരും പല കൊടികളുടെയും സപ്പോർട്ട് ഉണ്ട് അവിടെ.
1: ഇവരൊക്കെ അവരുടെ തണലിലാണ് ഇവരൊക്കെ തഴച്ചു വളരുന്നത്. ഈ പാരലൽ ആയിട്ടുള്ള ഈ സമ്പാദ്യം,
0: അതേപോലെ ഇപ്പം ഇത് മെയിൻ കാര്യം, ഇതിപ്പോ ഡെവലപ്പ് ആണെങ്കിൽ ആ മണ്ണും ഈ വേസ്റ്റും മാറണം. അതിനുള്ള ചർച്ച നടന്നു പറഞ്ഞിട്ട് ആദ്യം വന്ന ടീം ഓഫ് ആള് കിഫ്ബി രണ്ടറിലെ ഒരു ഓഫീസർ ആയതിന്റെ ഇൻചാർജ്, അവരൊക്കെ അങ്ങ് വലിഞ്ഞിട്ടിട്ട് പോയി, നടക്കത്തില്ല. ഇന്നൊരു പരിഹാരം ഉണ്ടാക്കി ഈ വേസ്റ്റുകൾ ഈ മണ്ണുകൾ അടിയിൽ കിടക്കുന്ന മെറ്റൽ ബോഡി മുഴുവൻ മാറിയാലേ ഈ കാര്യങ്ങൾ സുഗമമാവത്തുള്ളൂ.
1: എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു വ്യക്തതയുള്ള താങ്കളുടെ ഒരു നിരീക്ഷണമായിരുന്നു. കുറച്ചും കൂടെ അഭിപ്രായത്തിനൊക്കെ കുറച്ചും കൂടെ നമ്മൾ ആരും പറയാത്ത അഭിപ്രായങ്ങളാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു പുതിയൊരു ദിശ നമുക്ക് വന്നു ആ അഭിപ്രായത്തിൽ, നമ്മുടെ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിൽ പുതിയൊരു ദിശാബോധം നമുക്കുണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് അന്യ ശ്രോതാക്കൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ജില്ലാ ആശുപത്രിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, ശ്രോതാക്കൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആണ്, ആർക്കെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ശീതീകരണം, ഞാൻ നേരത്തെ പറഞ്ഞ ശീതീകരണ വിഭാഗം, ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ശീതീകരണം, അത് ഏകദേശം അതിൻ്റെ പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും പലതും പണിമുടക്കും. അതിൻ്റെ ചുറ്റുപറ്റി നിൽക്കുന്ന പല കാര്യങ്ങളും, ഓപ്പറേഷൻ തിയേറ്റർ അടച്ചുപൂട്ടലിൻ്റെ വക്കലിലാണ്, അത് കണക്ക് അത്യാഹിത വിഭാഗത്തിലെ ഉൾപ്പെടെ തിയേറ്ററിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകും. അപ്പോൾ പലതും പ്രതിസന്ധിയിലാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഡയാലിസിസ് യൂണിറ്റ്, തീവ്ര പരിചരണ വിഭാഗം, അത്യാഹിത വിഭാഗം, വാർഡുകൾ, ലെക്ചർ ഹാളുകൾ, ഇവയെല്ലാം ഒരു പ്രതിസന്ധിയിലാവും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഈ ആശുപത്രിയിൽ ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്നാണ് അല്ലെ, അതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്നാണ് ഇടപെട്ട് അതിനൊരു റിപ്പയർ ചെയ്യോ അല്ലെ മെയിൻ്റനൻസ് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ അത് നികത്തുക പെട്ടെന്നാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എന്തിനാണ് ഇത്ര വൈകുന്നു എന്നുള്ളതാണ്. ഇതൊരു ക്രിട്ടിക്കൽ മേഖലയാണ് അല്ലെ, വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും അല്ലെ എന്തെങ്കിലുമൊക്കെ അത്യാഹിതം വരും, അന്നേരം ചികിത്സ തേടേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്ര അമാന്തിക്കുന്നത് കൊണ്ട് ഈ സേവനങ്ങളാണ് അല്ലെ മുടങ്ങുന്നത്. ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെയാണ് ഈ കെട്ടിടം മുടങ്ങുമ്പോൾ അല്ലേ, എനിക്കൊന്ന് എത്രയോ അല്ലെ 12 കെട്ടിടമായിട്ട് പൊളിച്ചിട്ടാണ് ഈ പുതിയ കെട്ടിടം വരുന്നത്. അതിന് ഈ ബജറ്റ് തന്നെ 144.84 കോടിയാണ്. അപ്പോൾ അത്രയും വലിയൊരു കെട്ടിടം ഇതിൽ എന്തൊക്കെ അല്ലെ മേഖലകളാണ് അതിനകത്ത് വരുന്നത് അല്ലേ. നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് കാണും, ഓപ്പറേഷൻ തിയേറ്റർ കാണും, അങ്ങനെ പല പല ലാബ് കാണും, അങ്ങനെ സകലതും പ്രവർത്തിക്കേണ്ട ഒരു കെട്ടിടമാണ്. അത് വരുമ്പോൾ അത്രയും രോഗികളെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതെല്ലാമാണ് ഈ മുടങ്ങിക്കിടക്കുന്നത്, ഈ കെട്ടിടം നിർമ്മിക്കാതെ വരുമ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. കാലത്തിനനുസരിച്ച് അല്ലേ മാറ്റങ്ങളും ഉണ്ടാവണം. പഴയ കെട്ടിടം പോരാ, ജനസംഖ്യ വർദ്ധിക്കുന്നതിലും കൂടുതൽ ജനങ്ങൾ ഈ കെട്ടിട ഈ ആശുപത്രി വിശ്വസിച്ച് വരുന്നു, ആശുപത്രിയുടെ സേവനം ത്തിന് വേണ്ടി വരുന്നു അല്ലേ, വളരെ ക്രിട്ടിക്കലായിട്ട് വരികയാണ്. അവരെ അരട്ടുന്ന മാരകമായ അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണ്, അവർക്ക് ആ സേവനം ലഭിക്കണം. അവർക്ക് വേറെ ഒരു ആശ്രയമില്ല, വേറൊരു സ്വകാര്യ ആശുപത്രിയിലോട്ട് അവർക്ക് പോകാൻ സാധിക്കില്ല. അപ്പം അവർ ഓക്കെ, നമുക്കൊരു കോളുണ്ട്, കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
2: ഹലോ നമസ്കാരം, ഞാൻ രഘു തിരുമുല്ലവാര.
1: പറഞ്ഞോളൂ.
2: അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ എന്തൊക്കെ പറഞ്ഞാലും സേവനങ്ങളിൽ ഏറ്റവും നല്ല ഇത്, പക്ഷെ പലയിടത്തും അതില് വീഴ്ചകൾ വരുന്നു എന്നുള്ളതാണ്. ആ വീഴ്ചകൾ എന്തുകൊണ്ട് വരുന്നു, അത് അടിയന്തരമായിട്ട് പരിഹരിക്കുക. ഇപ്പൊ തന്നെ ഗവൺമെന്റ് ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രി, മറ്റേ ഒരു സൂചി അങ്ങോട്ട് നെഞ്ചിൽ കയറിയ ഞാൻ ഇന്നലെ ഒരു പത്രത്തിൽ വായിച്ചതാണ്. അത് തൃശൂർ മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു. അത് പ്രൈവറ്റ് ആശുപത്രി ചെന്നപ്പോ ലക്ഷങ്ങൾ പറഞ്ഞെടുത്ത് ആ ഡോക്ടർ വളരെ വിദഗ്ധമായിട്ട് അത് സൗജന്യമായിട്ട് ചെറിയ ചെലവില് അവിടെ ചെയ്തു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർമാരും അങ്ങനെയുള്ള സേവനങ്ങളും ഉണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ ഇങ്ങനെ നിരന്തരം അത് സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ നേരത്തെ വിമർശിച്ചെങ്കിലും അത് അന്നും ഇപ്പോഴും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. അങ്ങനെ ഉദാസീനത കാണിക്കുന്ന ഡോക്ടർമാർക്ക് പക്ഷെ അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ യൂണിയനുകൾ അധികമായിട്ട് വന്നു. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇവർ കയറി ഇടപെടുന്നു. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് നടപടിയെടുക്കാൻ സർക്കാരിന് പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയി. കാരണം ഇവർക്കൊക്കെ ആവശ്യമില്ലാതെ ഈ അധികാരം കൊടുത്തതുകൊണ്ടാണ്. കാര്യം സംഘടനാ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് എന്തൊരു പ്രശ്നമുണ്ട്, ഡോക്ടർക്കെതിരെ നടപടി, അയാൾ ഡോക്ടർ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാം കൂടെ എല്ലാ സംസ്ഥാന ഒട്ടുക്കും
1: ബഹിഷ്കരിക്കുക
2: എന്നൊക്കെ പറയുന്നത് തെറ്റായ രീതിയാണ്. അതൊക്കെ ഈ മാറി മാറി ഭരിച്ച സർക്കാരുകൾ തന്നെയാണ് ഈ അവസരം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ തെറ്റ് കാണിക്കുന്നവരെ കർശനമായ നടപടി ഉണ്ടാവണം. പിന്നെ ഈ കെട്ടിടത്തിന്റെ കാര്യം അതിനെ സംസാരിക്കുന്നത് അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു കേസാണ്. അത് ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. മാറി മാറി വന്ന ഗവൺമെന്റുകള് ഇങ്ങനെ പൂർത്തീകരിക്കും. പിന്നെ ഇവിടെ തന്നെ പാരിപ്പള്ളി തന്നെ ഒരു റെഫറൽ ആശുപത്രി ആയിട്ടാണ്. യഥാർത്ഥത്തില് എത്ര സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പോയി കഴിഞ്ഞാല് മെഡിക്കൽ കോളേജിൽ പോകേണ്ട കാര്യമില്ല, പാരിപ്പള്ളി ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ വന്നിട്ട് ഒരു റെഫറൽ ആശുപത്രിയായിട്ട് അവിടെ വരുന്ന രോഗിയെ വീണ്ടും മെഡിക്കൽ കോളേജിൽ
1: കൊണ്ടുവരുന്ന
2: ഒരു കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് ഇതിന്റെ ഒക്കെ ഉൾക്കള്ളികൾ എന്ന്, ഇതൊക്കെ പ്രൈവറ്റ് മേഖലയായിട്ടുള്ള
1: തയ്യപ്പാണ് എന്നൊരു സംശയം
2: സംശയിക്കേണ്ടിരിക്കുന്നതല്ല, അത് ഉറപ്പാണത്. കാര്യം ഇല്ലെങ്കിൽ ഇങ്ങനെ ESI ആശുപത്രി, കൊല്ലത്തെ ഏറ്റവും വലിയൊരു ESI ആശുപത്രിയാണ്, അവിടെ പോലും ഈ ഹാർട്ടിന്റെ ഡോക്ടർമാരുടെ സേവനങ്ങളില്ല, സമയത്തില്ല, ന്യൂറോയുടെ ഡോക്ടർമാരുടെ ആവശ്യം ഇതില്ല, ഇങ്ങനെയൊക്കെ പല പല പരാതികൾ വരുന്നുണ്ട്. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ അടിയന്തരമായ പരിഹാരം കാണേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ ഒരു
1: അഭിപ്രായം. അപ്പോൾ അത് പറഞ്ഞ വളരെ ശരിയാണ്. ഈ ഡോക്ടർമാരുടെ ഒരു അഭാവം വലിയൊരു പ്രശ്നമാണ്. ഈ പലപ്പോഴും ഇപ്പം പാരിപ്പള്ളിയിൽ കാർഡിയോളജി ഡോക്ടർ മാറിപ്പോയെന്ന് പറയുന്നു. പ്രൊഫസർ ഡോക്ടർ ആർ ബൈജു അല്ലേ, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയതെന്ന് പറയുന്നു. പകരം കാർഡിയോളജിസ്റ്റിനെ നിയമിച്ചില്ല എന്നും പറയപ്പെടുന്നു. അപ്പോൾ അപ്പോൾ നമുക്ക് ചെറിയൊരു അടുത്തൊരു കോളിലോട്ട് കിടക്കാം. അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കാർഡിയോളജി ഒ പി പ്രവർത്തിക്കുന്നത്. ദിവസം 300-ലേറെ രോഗികളാണ്, 300-ലേറെ രോഗികൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബ്രേക്ക്, ഓക്കെ ബ്രേക്കിലോട്ട് കിടക്കുകയാണ്. ഹലോ,
3: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: ഓക്കെ, നമ്മൾ തുടരുന്നു, ചർച്ച തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം. താന്റെ പേരെന്തോ കേട്ടില്ലായിരുന്നു ഞാൻ.
1: എന്റെ പേര് ബോണി.
4: പരിപാടി കേട്ടിട്ടുള്ളതാ, പക്ഷെ ഇന്നിപ്പോ ആരാന്ന് കേട്ടില്ല.
1: ഞാൻ വിചാരിച്ചു എന്റെ പേര് ചോദിക്കാനാണോ വിളിച്ചത്. പെട്ടെന്ന് ഫോൺ എടുത്തോളേ, സാറിന്റെ പേരെന്താണ്? സാറെ ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്ന പേര്, ഇങ്ങോട്ട് ചോദിച്ചോ ഞാനൊന്ന് ഞെട്ടി. എന്റെ പേര് അറിയാനാണോ വിളിച്ചത്? ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ,
4: ഇപ്പൊ ജില്ലാ ആശുപത്രി ഡയാലിസിസ്
1: ചെയ്തോണ്ടിരിക്കുന്നെയാ.
4: അപ്പൊ ഞാൻ നേരത്തെ കാതോടുകാര്യത്തിൽ മറ്റുള്ള പരിപാടിയിലൊക്കെ വിളിച്ചിട്ടുണ്ട്.
1: പേരൊന്ന് പറയോ. ഞാൻ പേര് അങ്ങോട്ട്.
4: എന്റെ പേര് സജി.
1: സജി.
4: അപ്പഴ് നമുക്ക് ഇപ്പൊ അവിടെ ജില്ലാ ആശുപത്രിയിൽ നെഫ്രോളജിസ്റ്റ് ഇല്ല. അപ്പം നേരത്തെ നമുക്ക് ജയലാൽ സാർ ഉണ്ടായിരുന്നു.
1: അപ്പൊ
4: സാർ ഇപ്പൊ എന്തോ ജോലിയുടെ കാര്യമായിട്ട് പുറത്തു പോയി. അപ്പൊ പകരം നമുക്ക് അവിടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഒരു നെഫ്രോളജിസ്റ്റ് അക്ഷയ് സാറാക്കാൻ വന്നിരിക്കുന്നത്. ആ സാറെന്ന് പറയുന്നത് വരുന്നത് നമുക്ക് ചൊവ്വാഴ്ചയും പിന്നെ വ്യാഴാഴ്ചയും. അത് വരുന്നത് പറയുന്നത് പിന്നെ 4 മണി തൊട്ട് വന്ന് ഒ പി തുടങ്ങുന്നത്.
1: വൈകിട്ട്
4: 4 മണി തൊട്ട് ഒ പി തുടങ്ങുന്നത്. ഈ 4 മണി തൊട്ട് തുടങ്ങുമ്പോൾ 40 പേരെ നോക്കത്തുള്ളൂ. അപ്പഴ് മറ്റേ കാര്യത്തിൽ നമുക്ക് ഒ പി ടൈമിൽ 9 മണി തൊട്ട് 1 മണി വരെയാണ് സാധാരണ നോക്കിക്കൊണ്ടിരുന്നത് ജയലാൽ സാറ്. ഇപ്പം നോക്കുന്നത് ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഡയാലിസിസ് രാവിലെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആളിനെയും കൊണ്ട് നമ്മള് വൈകിട്ട് വരെ ഇരിക്കണം. നമ്മളിപ്പോ ആട്ടോ വിളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ എത്ര കാര്യം എന്ന് വെച്ചാൽ ടോക്കൺ എടുക്കണം. അപ്പം ഈ 40 പേര് എടുക്കുന്നോണ്ട് ഈ രാവിലെ 7 മണി തൊട്ട് ഈ 40 പേര് വന്ന് അവിടെ ചേർന്നിരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് 41-ാമത് ഒരാൾ വന്നാൽ നോക്കത്തില്ല. അപ്പൊ ആ ഡോക്ടറിന് അത്രയും സമയം കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് 4 മണി തൊട്ട് 7 മണി വരെ. പക്ഷെ നമ്മളാണെങ്കിൽ ഈ ഡയാലിസിസ് കഴിയുന്ന ആ രോഗിയെയും കൊണ്ട് നമ്മൾ ആ സമയം അത്രയും ഇരിക്കണം. 3:30 ഒരു ടോക്കൺ കൊടുക്കും, 4 മണിക്ക് പിന്നെ ഒ പി ടിക്കറ്റ് കൊടുക്കും, ഡോക്ടർ വരും, അപ്പോഴും നമ്മളെ നോക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഡോക്ടർ 9 മണി തൊട്ട് 1 മണി വരെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം ഡോക്ടറെ കാണാം 1 മണിക്ക് മുമ്പേ. രാവിലെ ഡയാലിസിസ് കഴിയുകയാണെങ്കിൽ നമുക്ക് 1 മണിക്ക് മുമ്പ് ഡോക്ടറെ കാണാം. അതല്ല, ഉച്ച കഴിഞ്ഞുള്ളവർക്കാണെങ്കിൽ രാവിലെ വന്ന് ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ഡയാലിസിന് കയറുകയും ചെയ്യാം. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്.
1: സ്ഥിരം ഡോക്ടർമാർ വേണമല്ലോ. അതിനകത്ത് എനിക്ക് തസ്തിക സൃഷ്ടിച്ചിരുന്നു അല്ലേ നേരത്തെ കണ്ട് മുൻ സർക്കാരാണ്. ഓക്കെ,
4: അത് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ ഈ വയ്യാത്ത ആളുകളെയും കൊണ്ട് നമ്മളിങ്ങനെ 2-3 വട്ടം കറങ്ങി നടക്കണ്ടേ ആട്ടോയില്. ഇപ്പൊ ഡോക്ടർ വെളിയിൽ ഇരിക്കുവാണെങ്കിൽ ഡോക്ടറെ കാണാൻ പിന്നെ ഒരു ദിവസം പോണം. ഇതാകുമ്പോ നമുക്ക് ഈ ഡയാലിസിസ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, ഒന്നേ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് കാണാം, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് കാണാമായിരുന്നു ഈ 1 മണി വരെ ജയലാൽ സാറിന്. അപ്പം അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ഒരിക്കലും അത്രയും നല്ലതായിരുന്നു. പക്ഷെ മറ്റേ ഡോക്ടർക്ക് മെഡിക്കലിൽ നിന്ന് വരുന്ന ഡോക്ടർക്ക് എന്തോ സമയത്ത് ഇതിന്റെ കൊണ്ടാ തോന്നുന്നു അത്രയും തന്നേക്കുന്നത്.
1: ഓക്കെ, അത് കൊള്ളാം. വളരെ ജെന്യൂൻ ആയിട്ടുള്ള
4: ബുദ്ധിമുട്ടാണ്. ഈ രോഗിയും കൊണ്ട് ഇരിക്കുക, അവരെ ഡയാലിസിസ് കഴിഞ്ഞ് ക്ഷീണം, അവർക്ക് കിടക്കണം. അപ്പൊ നമ്മള് അത്രയും നേരം ഡയാലിസിസ് റൂമിൽ ഇരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം അവിടെ വെച്ച് കൊടുത്ത് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക. എന്നുവെച്ചാൽ സീറ്റ് മാറിക്കഴിഞ്ഞാൽ ഇല്ല, ഞങ്ങള് ഡയാലിസിസ് സമയത്ത് കൊണ്ടുവന്ന ഒ പി ടിക്കറ്റ് വെച്ചിട്ട് ഈ രോഗിയെ നോക്കാൻ തിരിച്ചോടി വരണം. ഒരാളുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും? രോഗിയെ നോക്കണം, നമുക്കില്ല. അവിടെ സീറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത ആള് കയറി ഇരിക്കുക.
1: ഇങ്ങനെ നമ്മൾ പരാതി പറയാണ്, നമ്മൾ പലരും കേൾക്കുന്നുണ്ടാവും ഇത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം.
4: രാവിലെ ഒ പിയിലാക്കണം നമുക്ക്, 9 മണി തൊട്ട് 1 മണി വരെ ഉള്ള ഒരു ഒ പി, സാധാ ഒ പി പോലെ നമുക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇവരെ ഡയാലിസിസ് കഴിഞ്ഞും കാണിക്കാം, ഡയാലിസിന് മുമ്പും
1: കാണിക്കാം. വളരെ കറക്റ്റാണ്, അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ പറയണക്കല്ല.
4: ഇതല്ലെങ്കിൽ ഡയാലിസിസ് ഇല്ലാത്ത ദിവസം നമ്മൾ പിന്നെ ഈ രോഗിയെ കൊണ്ട് പോവേണ്ടി
1: വരും. അതുമല്ല 40 പേരെ
4: എടുക്കാനായിട്ട് 7 മണി തൊട്ട് ഇരിക്കണം. 7 മണി തൊട്ട് ഞങ്ങൾ 4 മണി വരെ ആഹാരം കഴിക്കാതെ ഈ രോഗികളെ എല്ലാം കൊണ്ടാ വന്നിരിക്കുന്ന ആള് 40 പേരെ നോക്കുന്നതിന് വേണ്ടി.
1: ഇതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അല്ലെ, മനുഷ്യരെ അഭിമുഖീകരിക്കുന്ന പൊതു ആരോഗ്യം നമ്മൾ.
4: അതേപോലെ ഞങ്ങള് പാരിപ്പള്ളി ആളിനെ കാണും, കാഴ്ച കുറവുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കാളോട് അതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ കാഴ്ചയില്ലാത്ത പ്രശ്നം പറഞ്ഞപ്പോ. ഇവിടെ നിന്ന് ഞങ്ങള് നേരെ ഞരമ്പിന്റെ ഇതും കൂടെ ഉണ്ട്, പാരിപ്പള്ളി വലിയ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കേട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴും അവിടെ നരമ്പിന്റെ ഇല്ല, നരമ്പിന്റെ ക്ഷണമെങ്കിൽ മെഡിക്കലിൽ പോണം. പക്ഷെ തിമിരം ചെയ്യും, തിമിരത്തിന്റെ മെഷീൻ വരെ കേടാന്ന് ഡോക്ടർ പറയുക. അപ്പൊ ഞങ്ങളെ പോലുള്ളവർ എന്ത്
1: ചെയ്യും? വളരെ ശരിയാണ്. ഓക്കെ, താങ്ക് യു. ഇതൊക്കെയാണ് അല്ലെ മനുഷ്യന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു.
5: ഹലോ സാറേ.
1: ഹലോ, നമസ്കാരം.
5: നമസ്കാരം. ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാല് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഒരു ചെറിയൊരു കംപ്ലൈന്റ്
1: പറയാനുണ്ട്.
5: എന്റെ പേര് അബി എന്നാണ്.
1: പറഞ്ഞോളൂ.
5: അപ്പം ഞാൻ എന്റെ സുഹൃത്തിന്റെ അച്ഛനുമായിട്ട് ഒരു 3 മാസം മുന്നേ ഞാൻ അവിടെ ഒരു കാർഡിയോളജി പ്രോബയോട്ടിക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറെ ട്രാൻസ്ഫർ ചെയ്തു. പകരം ഒരു ട്രിവാൻഡ്രത്തിന് ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഡെയിലി വന്ന് പോകുന്ന ഡോക്ടറാണ്. കൂടുതലും പേഷ്യൻസിനെ നോക്കുന്നതിനേക്കാൾ മുമ്പേ ഡോക്ടർ പോകാൻ നിൽക്കുന്ന വ്യക്തിയാണ്. 10-300 പേഷ്യന്റ് ഉണ്ട് ഓൾറെഡി അവിടെ
1: കാണാനായിട്ട്.
5: അതെ അതെ. അപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് നമുക്ക് പറയാം, ഇപ്പം കാത്തലാ ഫെസിലിറ്റി ഉണ്ടോ ഇല്ലയോ നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം നിർധനരായ കുറെ ഇതേയുള്ള പേഷ്യൻസ് ഉണ്ട് നമുക്ക് കൊല്ലം ജില്ലയിൽ. അപ്പൊ ഒരുപാട് കംപ്ലൈന്റ് ഇപ്പം ഞാനിപ്പോ എന്റെ ഒരു ബന്ധുവിനെ തന്നെ ഞാൻ പറഞ്ഞിട്ടപ്പോ അവിടെ ഇപ്പം ഡേറ്റ് ഇല്ല, ഇപ്പൊ അവിടെ മെഷീൻ കംപ്ലൈന്റ് ആണ്. ഇത് നമ്മളിത് മനഃപൂർവ്വം കംപ്ലൈന്റ് ആക്കി ഇടുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രി നേരത്തെ പറഞ്ഞു ഞാൻ കേട്ടു, സ്വകാര്യ ആശുപത്രി ആപ്പിൾ ടൈപ്പ് പലയിടത്തും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ക്യാത്തലാബ് ഒരു പേഷ്യന്റിന് നമ്മൾ ചെയ്തിറങ്ങുമ്പോൾ 2 ലക്ഷം രൂപയാണ് സ്വകാര്യ ആശുപത്രി. അപ്പൊ നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട്. പാരിപ്പള്ളി ചെന്നപ്പോ അവിടെ ഡോക്ടർ ഇല്ല. പിന്നെ നമ്മളെ ട്രിവാൻഡ്രത്ത് വിട്ടു. ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്കും കോംപ്ലിക്കേഷൻ ഉള്ള ഒരുപാട് രോഗികൾ അവിടെ കിടപ്പുണ്ട്, പല പല സ്ഥലത്തും വന്ന രോഗികൾ കിടപ്പുണ്ട്. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് മുൻഗണനയില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പേഷ്യൻസിന്റെ ഹെൽത്ത് നോക്കും, നമ്മൾ അടുത്ത സ്വകാര്യ ആശുപത്രി കയറേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഇടപെട്ട് ഇത് ഇതിനൊരു നല്ലൊരു എന്താ ചെയ്യേണ്ട നടപടി എടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന. നാളെയും ഇതേപോലുള്ള നിർത്തനായ രോഗികൾ വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് അവർക്കാണ്. കാരണം പെട്ടെന്ന് ഒരു 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ എടുത്ത്
1: മറിക്കാൻ കാണത്തില്ല. അതെ, ഒരു ഓപ്പറേഷൻ.
5: അതെ അതെ. അപ്പം നമ്മളെ ഈ ജില്ലാ ആശുപത്രി എങ്ങനെയെങ്കിലും ഒന്ന് ഡെവലപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല.
1: അപ്പൊ
5: നേരത്തെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ കൊല്ലം ജില്ലക്കാരനായിരുന്നു. പുള്ളി എന്തുകൊണ്ടോ പുള്ളി അങ്ങ് പുനലൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇന്റർനേഷൻ കാർഡ് വെച്ചാ പുനലൂരാണെങ്കിൽ അവർക്ക് യാത്ര പോലുമില്ല. അതായത് ഈ പുള്ളിയോടൊപ്പം ഒരു പ്രയോജനവുമില്ല. അപ്പൊ അങ്ങനെയുള്ള നടപടിയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പുള്ളി എവിടെ ട്രാൻസ്ഫർ ചെയ്തെന്ന് ആർക്കും അറിയില്ല. അതൊക്കെയാണ് അവസ്ഥ. നേരെ മറിച്ച് പുള്ളി നേരെ നമ്മളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പിന്നെ അവിടെയെങ്കിലും ഒരു ഒരു ഉപകാരം
1: ഉണ്ടായിരുന്നു.
5: അവിടെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ ഇതാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ സർക്കാർ അനാസ്ഥയാണോ ഇനി മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല. 3 മാസം മുന്നേ അടിച്ചതാണ് ഇതും പോകും. ഇതുവരെയും നടപടിയൊന്നും ആയിട്ടില്ല.
1: കാര്യങ്ങളെല്ലാം
5: അതെ അതെ. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രി അത് എൻജോയ് ചെയ്യുന്നു. ഇപ്പം നിർബന്ധമായ പല രോഗികളും കടം മേടിച്ചും പൈസ മറിച്ചൊക്കെയാണ് പലയിടത്തും പോയി ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയറിന് പോകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നടപടി എടുക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന.
1: ഓക്കെ ഓക്കെ, വളരെ ശരിയായ കാര്യമാണ്. ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഇതും ഈ പറഞ്ഞ കണക്ക് പരിഹരിക്കപ്പെടേണ്ട ഒരു വലിയ കാര്യമാണ്. അതെ അതെ. ഈ എനിക്ക് തോന്നുന്നു ചില നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഈ ഒരു പ്രൈവറ്റ് മേഖലയിൽ വലിയ ഓപ്പറേഷനൊക്കെ മുതിരുമ്പോൾ ഈ നമ്മൾ പലപ്പോഴും പത്രത്തിൽ വായിക്കുന്നതാണ്, ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, സർക്കാർ മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ അവർ വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വലിയ ഓപ്പറേഷനൊക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെ ഒരു പണം സമ്പാദിക്കാൻ അല്ലെങ്കിൽ പണം ലാഭം ഇച്ഛിച്ച് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ഞെട്ടിക്കുന്നതാണ്. അപ്പൊ അതിന് വലിയ ഈ നമ്മുടെ പൊതു ആരോഗ്യം മെച്ചപ്പെടുത്തിയാൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കണക്ക് തിന്മ പ്രവർത്തികൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ, ലാഭക്കൊതിയോടുകൂടി കാണിക്കുന്നത്.
5: നമുക്ക് ജില്ലാശുപത്രി തന്നെ അവിടെ ഇരിക്കുന്ന ഫിസിഷ്യന്മാരായാലും കുറെ നല്ല ഡോക്ടർമാരുണ്ട്. എന്ത് ചെയ്യാനാന്ന് വെച്ചാൽ ഈ ഇവർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഇല്ല, അതാണ് വിഷയം. ആ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾക്ക് വേണ്ടത്. ഇപ്പം ഈ ക്രിട്ടിക്കൽ കെയറിന് പ്രത്യേകത്തെ മാഡം പറഞ്ഞ നെഫ്രോളജിസ്റ്റ് ഇതേപോലുള്ള ക്രിട്ടിക്കൽ കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ അടിയന്തര സാഹചര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഡേ ബൈ ഡേ നമുക്ക് പേഷ്യൻസ് കൂടി
1: വരിക. അതെ അതെ. സ്വകാര്യ മേഖലയിൽ ഇപ്പോഴും ഈ അമിതമായിട്ടുള്ള ഈ എന്താ പറയുക ചൂഷണം കാരണം ഈ പറഞ്ഞ സമ്പത്തിന് വേണ്ടിയുള്ള അവരുടെ ഒരു വല്ലാത്തൊരു തീവ്രമായ ഒരു പിടിച്ചുപറിയുണ്ടല്ലോ, അതിന്റെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നമ്മുടെ പൊതു ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി ആൾക്കാർ ഇനി വരും. അത് നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം പ്രവർത്തിക്കാൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോൾ നമുക്കിനി എനിക്ക് തോന്നുന്നു സമയമില്ല അല്ലേ, ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായി. ഇനി ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ പെട്ടെന്ന് വിളിക്കാം, ഒരു 2-3 മിനിറ്റും കൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. അപ്പോൾ ഈ ഡോക്ടർമാരുടെ അഭാവം വലിയ പ്രശ്നമാണ്. ഡോക്ടർമാർ ഈ പല ചില ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടർ 2 ദിവസം അല്ലെങ്കിൽ കാർഡിയോളജി ഡോക്ടർ 2 ദിവസം, ജില്ലാ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ അവിടെ എത്ര രോഗികളാണ് വരുന്നത്? അപ്പോൾ അവരെല്ലാം കൂടെ ഈ ഒരു 1-2 ദിവസം വരുന്ന ഡോക്ടർ 300 പേരൊക്കെയാണ് വരുന്നത് കാർഡിയോളജിയിലൊക്കെ. അപ്പോൾ അതിനൊക്കെ നെഫ്രോളജി ന്യൂറോളജി ഇതൊക്കെ മെച്ചപ്പെടുത്തണം. ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പെർമനൻ്റ് ആയിട്ട് ഡോക്ടർ വരണം, അവരെല്ലാ ദിവസവും നോക്കണം. അങ്ങനെയാണെങ്കിലാണ് കുറച്ചും കൂടെ അറ്റൻഷനൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ 300 പേരൊക്കെ ഇങ്ങനെ വെറുതെ എനിക്കൊന്നും അവർക്ക് സമയം കൊടുക്കാൻ കാണത്തില്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് ആഴത്തിൽ പഠിക്കാനുള്ള സമയം പോലും ഡോക്ടറിന് കിട്ടത്തില്ല. എന്തെങ്കിലും കണ്ടിട്ട് ഉടനെ മരുന്ന് കുറിക്കുന്ന അല്ലെങ്കിൽ ഇന്ന ചെയ്യുന്നു പറയുന്നു എന്നല്ലാതെ ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കൂടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിക്കണം. ഡോക്ടർമാർ എല്ലാ ദിവസവും ഉണ്ടാവണം അല്ലെങ്കിൽ പ്രധാന ക്രിട്ടിക്കലായിട്ടുള്ള വിഭാഗങ്ങൾ, ഇപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കാർഡിയോളജി നെഫ്രോളജി ന്യൂറോളജി ഇതൊക്കെ. ഇപ്പോൾ ജില്ലാ കേന്ദ്രത്തിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം കാർഡിയോളജിസ്റ്റ് വന്നെന്നോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ നെഫ്രോളജി വന്നെന്ന് പറഞ്ഞിട്ട് എന്താവാനാ? അവിടെയൊക്കെ ഡയാലിസിസ് തന്നെ വരുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറിനെ കാണണം. അപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ ഇവിടേക്കാണ് എനിക്കൊന്ന് ഈ മന്ത്രിതലത്തിലൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടത്, ഒരു മാറ്റം ഉണ്ടാവേണ്ടത്. ഇങ്ങനെയുള്ള അപ്പോയിൻമെൻ്റൊക്കെ ഉണ്ടാവണം, ജനങ്ങളുടെ പ്രയാസം കുറയ്ക്കണം അല്ലേ. നമ്മളെല്ലാം പ്രയാസം കുറയ്ക്കുക എന്നുള്ളതാണ്, അവർക്ക് സേവനം ലഭിക്കണം. അവർക്കൊക്കെ നികുതി കൊടുക്കുകയും സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, അവർക്ക് മരുന്ന് ലഭിക്കണം അല്ലെങ്കിൽ ലാബ് ഫെസിലിറ്റി ഉണ്ടാവണം. എല്ലാ സ്വകാര്യ മേഖലയിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ലാബ് ടെസ്റ്റിന് വേണ്ടി സ്വകാര്യ ലാബിലോട്ട് പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ അവിടെ അവിടുത്തെ ബില്ല് നമുക്കൊന്നും ആലോചിക്കാമല്ലോ. പല ടെസ്റ്റിനും വലിയ തുകയാണ് ചോദിക്കുന്നത്. അതൊക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. കടം മേടിച്ച് പിന്നെ ചെയ്യേണ്ടി വരും. അവരെ കടക്കാരാക്കുകയാണ്, കടക്കെണിയിലാക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഞാൻ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ എല്ലാവരും ചൊല്ലണം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ നല്ലൊരു വിഷയമായിരുന്നു. ആ വിഷയത്തെ കേന്ദ്രീകരിച്ച് കുറേയേറെ അഭിപ്രായങ്ങൾ വന്ന് ജെന്യൂനായിട്ടുള്ള ഹൃദയത്തിൽ തട്ടുന്ന അഭിപ്രായങ്ങളാണ് പലതും. അവരെ വിഷമങ്ങൾ അതിനകത്ത് നിഴലിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഞാൻ വിട വാങ്ങുന്നു. വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കൊല്ലം സുപ്രീം, 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
6: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
7: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എന്തൊക്കെ ചെയ്യാണ് അജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ 107.8. ഒരു കൊലപാതക കേസിലെ പ്രതി റോഡിലൂടെ നടന്നു വരുമ്പോൾ സ്ത്രീകൾ മുഴുവനും അദ്ദേഹം പോകുന്ന വഴികളിൽ പൂക്കൾ വിതറിയാൽ എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹമായി ഒരു കൂട്ടം സ്ത്രീകൾ. ഇന്ത്യ കണ്ട ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവത്തിന്റെ ഒരു ദൃക്സാക്ഷി വിവരണമാണ് ഞാൻ നൽകിയത്. അതെ, മുംബൈയിലെ പഴയ ബോംബെയിലെ തെരുവീഥികളിലൂടെ ഒരു കൊലപാതക കേസിലെ പ്രതി കൊലയാളി നടന്നു പോകുമ്പോൾ സ്ത്രീകൾ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അയാൾ ഗുണ്ടയും അക്രമകാരിയൊന്നുമല്ല, ഒരു നാവികസേന കമാൻഡറാണ്. അദ്ദേഹം ചെയ്ത കുറ്റമെന്താണ്? ഇന്ത്യയുടെ നിയമചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏടുകളിൽ ഒന്നായ നാനാവതി കേസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. എത്രയോ ബ്ലോഗേഴ്സ്, യൂട്യൂബേഴ്സ് ഒക്കെ നാനാവതി കേസ് ചർച്ച ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് നാനാവതി കേസ് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നത്? ഈ 2026 പോലും നമ്മൾ വീണ്ടും നാനാവതി കേസിലേക്ക് കടന്നു പോകുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്നും ആ കേസ് ഒരു രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ചുറ്റും നിന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ അയൽ വീടുകളിൽ, ബന്ധുക്കളുടെ ഇടയിൽ ഒക്കെ നാനാവധി കേസിന് തുല്യമായ സംഭവങ്ങൾ അരങ്ങേറുന്ന ഈ വർത്തമാനകാല ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും നാനാവധി കേസ് ചർച്ച ചെയ്യുകയാണ്. ഒരുപക്ഷെ ഈ സംഭവമുണ്ടായ കാലത്തെ പത്രങ്ങളുടെ പ്രചാരം മൂന്നിരട്ടിയായിട്ടാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഫലമായി വർദ്ധിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കെ എം നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന പ്രശസ്തമായ ഈ കേസ് ഇന്ത്യയിലെ ജൂറി സമ്പ്രദായത്തെ തന്നെ അവസാനിപ്പിക്കുവാൻ കാരണമായ ഒരു കേസാണ്. 1959 ഏപ്രിൽ 27 അന്ന് വൈകിട്ട് മുംബൈയിലെ പഴയ ബോംബെയിലെ ഒരു പ്രശസ്ത വ്യാപാരിയായ പ്രേം അഹൂജയുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു. അപ്പോൾ ആ വീട്ടിലെ സെർവന്റ് വീട്ടുജോലിക്കാരിയായ സ്ത്രീ വാതിൽ തുറന്നു കൊടുക്കുന്നു. വന്ന് കയറിയ ആൾ ഒരു കാര്യമാണ് ചോദിക്കുന്നത്, പ്രേം അഹൂജ എവിടെയുണ്ട്? അപ്പോൾ അവിടെ വന്ന ആളിനെ ആ വേലക്കാരിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടും അയാൾ അവിടുത്തെ സ്ഥിര സന്ദർശകനായതുകൊണ്ടും ആ സ്ത്രീ മുകളിലത്തെ മുറിയിലുണ്ട് പ്രേം അഹൂജ എന്നാണ് പറഞ്ഞത്. വന്ന ആൾ മുകളിലത്തെ മുറിയിലേക്ക് കടന്നുപോയി. കുറച്ചു സമയങ്ങൾക്ക് ശേഷം എവിടെയോ ഒരു വെടിവച്ച ശബ്ദം കേട്ട് വേലക്കാരിയും അഹൂജയുടെ സഹോദരിയും വെളിയിലേക്ക് ഇറങ്ങി നോക്കി. പുറത്തെന്താണ് ഒരു വെടിശബ്ദം കേട്ടത്? പെട്ടെന്ന് അവർ മനസ്സിലാക്കി തുടരെ തുടരെ രണ്ട് വെടിശബ്ദങ്ങൾ കൂടി കേൾക്കുന്നു. അത് മറ്റെങ്ങുമല്ല, മുകളിലത്തെ നിലയിലാണ്. അവർ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറുമ്പോൾ തൂക്ക് താഴ്ത്തി വന്ന ആൾ നിശബ്ദം താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. പ്രേം അഹൂജ ഒരു തവൽ ചുറ്റി, അദ്ദേഹം ബാത്റൂമിലായിരുന്നു, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന അഹൂജ ഒരു തവൽ ചുറ്റി ബാത്റൂമിന്റെ വാതുക്കൽ മരിച്ചു കിടക്കുന്നു. വന്നയാൾ അഥവാ ആ സംഭവം ചെയ്തിട്ട് പോയ ആളിന്റെ പേര് നാനാവതി എന്നായിരുന്നു. ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു നാവിക കമാൻഡർ കെ മണിക് ഷാ നാനാവതി മിടുക്കനും സർവ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരാളായിരുന്നു. അയാൾ എങ്ങനെയാണ് ഒരു കൊലയാളിയായി രൂപാന്തരപ്പെട്ടത്? ആ സംഭവം എല്ലാ കാലത്തേക്കുമുള്ള സംഭവമാണ്. അത് നിരവധി ചലച്ചിത്രങ്ങൾക്ക് പ്രമേയമായിട്ടുള്ളതാണ്. രുസ്തം എന്ന ചലച്ചിത്രത്തിനും
മലയാളത്തിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന സിനിമയ്ക്കുമൊക്കെ പ്രമേയമായ കഥയാണ് നാനാവതിയുടേത്. നല്ല സ്വഭാവഗുണമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ കൊലയാളിയായി. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

0: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇടുക്കിയാണ് ജി കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ വിൻസിതർ നൃത്തിയായ കൊല്ലിയട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ജ്ഞാനാവതിയെ കുറിച്ചാണ്. കെ മനീഷ ജ്ഞാനാവതി എന്ന ഇന്ത്യയുടെ പ്രശസ്തനായ നാവിക കമാൻഡറെ കുറിച്ചാണ്. അദ്ദേഹം ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു. എന്താണ് അതിനുള്ള കാരണങ്ങൾ? അത് എത്രമാത്രം ഇന്ത്യൻ നിയമവ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ചു? മുംബൈയിൽ വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽപ്പെടുന്ന ജ്ഞാനാവതി അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനും കൂട്ടുകാരനുമൊക്കെ ആയിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറുന്ന സ്വഭാവ ഗുണമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു വിദേശ വനിതയാണ് വിവാഹം കഴിച്ചത്. സിൽവിയ എന്നായിരുന്നു അവരുടെ പേര്. സിൽവിയെ വിവാഹം കഴിച്ച് നാട്ടിൽ സുഖമായി ജീവിക്കുമ്പോഴൊക്കെ എപ്പോഴും കുടുംബത്തെക്കുറിച്ച് മാത്രമേ ജ്ഞാനാവതി ചിന്തിച്ചിട്ടുള്ളൂ. അവരുടെ ബന്ധത്തിൽ 3 കുട്ടികളും പിറന്നു. കുട്ടികളും കുടുംബവുമായി സന്തോഷകരമായി ജീവിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പല ഗവൺമെന്റ് പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഇന്ത്യക്ക് വെളിയിൽ യാത്ര ചെയ്യാനും പല കാര്യങ്ങൾക്കും പല പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും വേണ്ടി നിരന്തരമായ പഠനങ്ങൾക്കും ഒക്കെ ഒരുപാട് സമയം കണ്ടെത്തണമായിരുന്നു. ഈ സമയത്തൊക്കെ സിൽവിയ വളരെ അസ്വസ്ഥയായിരുന്നു. കാരണം അവൾക്ക് ഭർത്താവിനെ കിട്ടുന്നതേയില്ല. ഭർത്താവുമായി സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. ഭർത്താവ് തിരക്ക് പിടിച്ച ഒരു ജീവിതവുമായി മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെയിരിക്കെയാണ് യാദൃശ്ചികമായി ജ്ഞാനാവതിയുടെ സുഹൃത്തായ പ്രേം അഹൂജയെ സിൽവിയ പരിചയപ്പെടുന്നത്. പ്രേം ഭഗവത് ദാസ് അഹൂജ എന്ന മുംബൈ വ്യാപാരിയുമായി അവർ അടുക്കുന്നു. അവരുടെ ബന്ധം അല്പം വഴിവിട്ടു പോകുന്നു. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവിഹിത ബന്ധമായി മാറുന്നു. അത് തുടർന്നു പോവുകയാണ്. ഇതൊന്നും ജ്ഞാനാവതി അറിയുന്നതേയില്ല. ജ്ഞാനാവതി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സിൽവിയ ആകെ അസ്വസ്ഥയായിരുന്നു. സിൽവിയ ഇതിനകം അഹൂജയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അഹൂജ പറഞ്ഞത് അങ്ങനെ വിവാഹം കഴിക്കാനാണെങ്കിൽ എനിക്ക് മുംബൈയിൽ തന്നെ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. സിൽവിയ യഥാർത്ഥത്തിൽ ഒരു നല്ല ഹൃദയത്തിന് ഉടമയായ സ്ത്രീയായിരുന്നു. താൻ തന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നത് അവൾക്കൊട്ടും താല്പര്യമുള്ളതായിരുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അഹൂജയോടൊപ്പം കഴിയാമെന്ന് അവൾ തീരുമാനിച്ചെങ്കിലും അഹൂജ അവളെ തന്ത്രപൂർവം കൈയൊഴിയുകയാണ് ഉണ്ടായത്. വീട്ടിലെത്തുന്ന ജ്ഞാനാവതി ഭാര്യയ്ക്ക് ഒന്ന് മാറ്റം ശ്രദ്ധിക്കുന്നു. അവളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ജ്ഞാനാവതി ഞെട്ടലോടെ തിരിച്ചറിയുന്നു തന്റെ സുഹൃത്ത് തന്നെ ഭംഗിയായി ചതിച്ചിരിക്കുന്നു. അപ്പോഴും ഭാര്യയെ ചേർത്ത് പിടിച്ചു തന്റെ മക്കളെ ചേർത്ത് പിടിക്കുകയാണ് ജ്ഞാനാവതി ചെയ്തത്. 1959 ഏപ്രിൽ 27 വൈകിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി, ഈ മാനസിക സംഘർഷമൊക്കെ മാറ്റി ഒരു സിനിമ കാണാൻ വേണ്ടി ജ്ഞാനാവതി മക്കളെയും ഭാര്യയും കൂടി തിയേറ്ററിലേക്ക് പോകും. തിയേറ്ററിലെത്തി അവരെ സുരക്ഷിതമായി സ്ഥാനത്തിരുത്തിയതിനു ശേഷം തന്നെ ഇത്രയും വലിയ മാനസിക സംഘർഷത്തിലാക്കിയ തന്റെ സുഹൃത്തിനെ ഒന്ന് കാണണമെന്ന ഉദ്ദേശത്തോടെ ജ്ഞാനാവതി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ജ്ഞാനാവതി നേരെ നാവിക കമാൻഡിംഗ് ഓഫീസിലെത്തി തന്റെ തോക്ക് കൈവശപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് ആ തോക്കുമായി ജ്ഞാനാവതി നേരെ അഹൂജയുടെ വീട്ടിലേക്ക് എത്തുന്നു. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ദൃശ്യം. വേലക്കാരി കഥ തുറന്നു കൊടുക്കുന്നു. അഹൂജ അകത്തേക്ക് കടക്കും. അഹൂജയെ തേടി ജ്ഞാനാവതി അകത്തേക്ക് കടക്കുന്നു. എന്താണ് പിന്നീട് അവർ സംഭവിച്ചത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്. അവിടെ സംഭവിച്ചത് ഇന്ത്യൻ നിയമ സംവിധാനത്തിൽ വളരെയേറെ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു കൊലപാതകമായിരുന്നു. ഇറങ്ങി വന്ന അഹൂജയോട് ജ്ഞാനാവതി തന്റെ ഭാര്യയെ എന്തിനാണ് ചതിച്ചതെന്ന് ചോദിക്കുന്നു. തുടർന്ന് അവിടെ ഒരു വാക്കുതർക്കമുണ്ടാകുകയും തുടർന്ന് അഹൂജയെ ജ്ഞാനാവതി വെടിവെക്കുകയും തുടർന്ന് അഹുജ കൊലയ്യപ്പെടുകയുമാണുണ്ടായത്. ആ കേസ് കെ എം നാനാവതി വിട്ട് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന പേരിൽ ഇന്ത്യൻ നിയമവിശ്വാസികൾക്കുള്ള പാഠപുസ്തകമായി മാറി. കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
0: പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എടുത്ത ശ്രീ അരഭികുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മിനിസ്റ്റർ 97.8. നമ്മൾ നാനാവധി കേസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ നിയമ സംവിധാനത്തിൽ അടിമുടി മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു നാനാവധി കേസ്. നാനാവധി കേസോടുകൂടിയാണ് ഇന്ത്യയിൽ ജൂറി സംവിധാനം ഇല്ലാതായത് തന്നെ. എന്തായിരുന്നു അതിനുശേഷം? അഹൂജയെ വെടിവെച്ച് കൊന്നതിന് ശേഷം നാനാവധി എന്താണ് ചെയ്തത്? അദ്ദേഹം നേരെ ഓഫീസിലെത്തുകയും ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലെത്തുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് ഓഫീസറോട് അദ്ദേഹം താനൊരു കൊലപാതകം നടത്തിയെന്നു. പക്ഷെ തന്റെ ഭാര്യയും മക്കളും സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അവരെ കൃത്യമായി വീട്ടിലെത്തിക്കണമെന്നും അവരെ വീട്ടിലെത്തിക്കണമെങ്കിൽ അവരുടെ വീടിന്റെ താക്കോൽ എന്റെ കൈവശമാണെന്നും ആ താക്കോൽ അവരുടെ കയ്യിൽ എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. നോക്കൂ, കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് അത്രമേൽ ആഴമുണ്ടായിരുന്ന ആ മനുഷ്യൻ, എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ടായിരുന്ന ആ നല്ല മനുഷ്യൻ കൊലയാളിയായി മാറിയ ആ സാഹചര്യമുണ്ടല്ലോ, അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാനാവധി കേസ് ഇന്നും പ്രസക്തമാകുന്നതിന്റെ കാരണം. തന്റെ ഭാര്യയും മക്കളും ഒരിക്കലും വിഷമിക്കരുതെന്ന് അദ്ദേഹം അപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ കേസ് മുംബൈ സെഷൻസ് കോടതിയുടെ മുന്നിലെത്തുന്നു 1959. കേസിൽ ജൂറിയായിരുന്നു നാനാവധിയെ വിചാരണ നടത്തിയത്. ആ ജൂറികൾ നാനാവധിയെ കുറ്റവിമുക്തനാക്കി. എന്തായിരുന്നു നാനാവധി മുന്നോട്ട് വെച്ച പ്രധാന കാര്യം? അഹൂജയെ കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നുവെന്നും നേരെ അയാളുടെ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ സംസാരിക്കണമെന്നും മാത്രമേ നാനാവധി ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷെ അവിടെയൊരു വാക്കുതർക്കം ഉണ്ടാകുകയും തുടർന്ന് വെടിവെക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു നാനാവധിയുടെ വാദം. എന്നാൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും ആയുധവുമായിട്ടാണ്, അതായത് തോക്കുമായിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയിരിക്കുന്നത്. നാനാവധി തോക്കുമായി ചെല്ലുകയും അയാളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും അവർക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. ഈ കേസ് മുംബൈ സെഷൻസ് കോടതിയുടെ മുമ്പിൽ, പഴയ ബോംബെ സെഷൻസ് കോടതിയാണ്. അവിടെ എത്തുമ്പോൾ കുറ്റവിമുക്തനാക്കിയെങ്കിലും ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിക്കുകയാണുണ്ടായത്. അതിനുള്ള കാരണമായി പറയുന്നത് പെട്ടെന്നുള്ള ഒരു പ്രൊവോക്കേഷൻ അല്ല ഈ കൊലപാതകത്തിന് കാരണം. മറിച്ച് നാനാവധി അഹൂജയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ൂടി തന്നെയാണ് അവിടെ ചെന്നിരിക്കുന്നത്. അവിടെ ഒരു പിടിവലിയും ബഹളവും ഉണ്ടാവുകയും തുടർന്ന് നാനാവധി അഹൂജയെ ആത്മശാർത്ഥം വെടിവെക്കുകയും ചെയ്തു എന്ന വാദം പൊളിഞ്ഞത് തവ്വലോടുകൂടി തന്നെയാണ് അഹൂജ മരിച്ചു കിടന്നത് എന്നുള്ളതിനെ നോക്കിക്കൊണ്ടായിരുന്നു. ഒരു പിടിവലി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും മരിച്ചു കിടക്കുന്ന അഹൂജയുടെ തൗലൊക്കെ മാറുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ലക്ഷണവുമില്ല എന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചെടുക്കുന്നതാണ് ആ കേസിൽ നാനാവധിയെ ജീവപര്യന്തം ശിക്ഷിക്കാൻ കാരണമായത്. തുടർന്ന് ഈ കേസ് സുപ്രീം കോടതി വരികയും സുപ്രീം കോടതി ഈ ജീവപര്യന്തം ശരിവെക്കുകയും ചെയ്തു. തുടർന്ന് 1964 മൂന്ന് വർഷത്തിന് ശേഷം ഗവർണർ അദ്ദേഹത്തെ നാനാവതിയെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നാനാവതി കുടുംബസമേതം കാനഡയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസവുമാക്കി. 2003 ജൂലൈ 24 തന്റെ 78 വയസ്സിൽ നാനാവതി മരിക്കുമ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അദ്ദേഹം എഴുതിവെച്ചത് കുറെ ചരിത്ര രേഖകളായിരുന്നു. അതോടൊപ്പം ധാർമ്മികമായ ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ച് നാനാവതി പറയാതെ പറഞ്ഞു പോവുകയായിരുന്നു. കുടുംബം നിലനിൽക്കേണ്ടതാണ്, കുഴിഞ്ഞു പോകേണ്ടതല്ല. ഇന്നും പ്രസക്തമായ നാനാവതിക്ക് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് കുടുംബം അത് തന്നെയാണ് നിലനിൽക്കേണ്ടത് എന്നുള്ളതാണ്. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് അവന്റെ കുടുംബമാണ് ഒന്നാമതായി രൂപപ്പെടേണ്ടത്. കുടുംബം സമൂഹമായി മാറുന്ന ആ പുതിയ കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ കുടുംബങ്ങൾ എപ്പോഴും സ്വദൃഢവും സദൃഢവും സ്നേഹനിർഭരവുമായിരിക്കണമെന്ന് നാനാവതിക്ക് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ എന്റെ പേര് സി ആർ ശ്രീകുമാർ ലോക്കൗ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?

0: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവയ്ക്ക് പുറമെ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
1: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
0: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
1: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് ബിടെക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള ഓൺലൈൻ ഓപ്ഷൻ സമർപ്പണം നാളെ അവസാനിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഓൺലൈനായുള്ള ഇ.എം.ടെക് പ്രോഗ്രാമുകളിൽ സ്പോട്ട് അഡ്മിഷൻ 7 വരെ അപേക്ഷിക്കാം. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷ 15-ൽ നിന്ന് 28-ലേക്ക് മാറ്റി. ഈ മാസം 8 വരെ അപേക്ഷിക്കാം. കിം പ്രവേശന പരീക്ഷയിലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നാറ്റാ സ്കോറും യോഗ്യതാ പരീക്ഷയിൽ പ്ലസ് ടു, ഡിപ്ലോമ അഥവാ തത്തുല്യം ലഭിച്ച മാർക്കും അനുബന്ധ രേഖകളും നാളെ വരെ നൽകാം. സംസ്ഥാനത്തെ ഫാർമസി കോളേജുകളിൽ 2 വർഷ എംഫാം പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ മാസം 8 വരെ അപേക്ഷ നൽകാം. മുൻഗണന വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സംശയ നിവാരണങ്ങൾക്കായി റേഷൻ കടകളിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. TKM എഞ്ചിനീയറിംഗ് കോളേജ് എക്കണോമിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മതിയായ യോഗ്യതയുള്ളവർ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. അവസാന തീയതി 6 വരെ. കുളക്കട അസാപ് കേരളയിൽ GST യൂണിയൻ ടാലി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495999672. പരവൂർ പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനായി അഭിമുഖം 17 രാവിലെ 11 നടക്കുമെന്ന് അറിയിച്ചു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
3: ലക്കി. ലക്കി.
2: Lucky is spelled as L A C K E Y.
3: This is a noun and denotes a servant, especially a liveried footman or man servant. മലയാളത്തിൽ വേലക്കാരൻ, ക്ഷുദ്രസേവകൻ, കിങ്കരൻ, ഭൃത്യവേല ചെയ്യുന്നവൻ എന്നൊക്കെ പറയാം.
2: Thank you all.

0: ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഘോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മിതമായ നിരക്കിൽ മികച്ച സൌകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR, NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 Cousin ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96th ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 ഉയർന്ന് 77,502, നിഫ്റ്റി 170 നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി M. ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: நீ பயமின்றி துணிந்து சொல்ல.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ.

0: 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ് നമ്മുടെ ഈ 2026 പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന പ്രമേയം സൂചിപ്പിക്കുന്നത്?
1: ഈ ഏജിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രക്രിയയിൽ കൂടെ എല്ലാ മനുഷ്യരും സ്വാഭാവിക തലത്തിൽ കടന്നു പോകേണ്ടതാണ്. അതിനെ ഒരിക്കലും മാറ്റിവെക്കാനോ ഒഴിച്ചുകൂടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ശാരീരിക തലത്തിലുള്ള മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, മാനസിക തലങ്ങളിൽ പല പല മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, വൈകാരിക തലത്തിലുള്ള പലതരം മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ, സോഷ്യൽ കണക്ഷൻസിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം പരമാവധി ആരോഗ്യകരമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആത്യന്തികമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന 2021 തൊട്ട് 2030 വരെ ഈ ഒരു ഹെൽത്തി ഏജിങ് ഡെക്കേഡ് എന്ന് പറഞ്ഞിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഒരു 4 മേഖലകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തതായിട്ട് വാർദ്ധക്യത്തിലോട്ട് കടക്കുന്ന അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരോട് നമ്മൾ എടുക്കുന്ന ഒരു സമീപനം. അതുമാത്രമല്ല അവരായിരിക്കുന്ന ആ ഒരു അന്തരീക്ഷം, അത് എന്താ പറയുക, കുടുംബമായിക്കോട്ടെ അല്ലെങ്കിൽ അവരായിരിക്കുന്ന അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ, അതിനകത്തൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ മനസ്സിലായില്ലേ, അവർക്ക് എന്താ പറയുക, സന്തോഷപ്രദമായിട്ടും സമാധാനപരമായിട്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥ. മൂന്നാമതായിട്ട് ഈ ഒരു പ്രായത്തിൽ പലപ്പോഴും പലരുടെയും സഹായം സ്വാഭാവിക തലത്തിലും ഒക്കെ വേണ്ടി വരും. എല്ലാം ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനപ്പുറമുള്ള പല കാര്യങ്ങളും ആരുടെയെങ്കിലും ഒക്കെ സഹായങ്ങൾ വേണ്ടി വരും. അപ്പം ആ കാര്യത്തിലൊക്കെ അവർക്കൊരു കെയറും സപ്പോർട്ടും കൊടുക്കുക. പിന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ മരണം വരെ ഈ ഒരു കെയറും സപ്പോർട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ അവർക്ക് കിട്ടും എന്ന് ഉറപ്പുവരുത്തുക, ഇത്രയും കാര്യങ്ങളിൽ ലോകാരോഗ്യ സംഘടന ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്, അല്ലെങ്കിൽ അയ്യോ എനിക്ക് വയസ്സാവണ്ട, ചിലർ പറയും അധികം കിടക്കാതെ അങ്ങ് പോയാൽ മതി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. പക്ഷേ അത്തരം ചിന്താഗതികളിലൊന്നും കഴമ്പില്ല. കാരണം യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞ ഈ ഒരു വർഷം ഇങ്ങനൊരു പ്രമേയം അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തകളെല്ലാം നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ്. അയ്യോ ഇനി വയസ്സാകുമ്പോൾ ആരും നോക്കാനുണ്ടാവില്ലല്ലോ, ഞാനൊരു ബാധ്യതയാവുമല്ലോ, അല്ലെങ്കിൽ മക്കൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി മാറുമോ, എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് ചിലവ് വരും, അവർക്ക് ബുദ്ധിമുട്ട് വരും, ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യോഗ ആരംഭിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ യോഗ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം നെഗറ്റീവ് തോട്ടുകളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ അവർക്കൊരു മുക്തി നേടാൻ സാധിക്കും. കുറേ കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും. അത് മാത്രമല്ല, സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി അവർക്ക് ലഭിക്കും. അത് എല്ലാ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, ഈവൻ കുടുംബത്തിലെ കാര്യങ്ങൾ പോലും ഇപ്പോഴും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം കാര്യം ഇപ്പോൾ 70 വയസ്സിലും 80 വയസ്സിലും 85 വയസ്സിലും ഒക്കെ അവരുടെ കാര്യം മാത്രമല്ല, അവരുടെ കുടുംബത്തിലെ കാര്യം പോലും നന്നായിട്ട് തന്നെ നോക്കി നടത്തുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ദൈനംദിന ജീവിതത്തിൽ യോഗയും കൂടെ അവർ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു പ്രായത്തിൽ യോഗ നമുക്കൊരു ഹോളിസ്റ്റിക് എഫക്റ്റാണ് തരുന്നത്. ഹോളിസ്റ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നല്ല രീതിയിൽ, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ സാധിക്കുക, സ്റ്റെപ്പ് കയറാൻ സാധിക്കുക, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ജോലികൾ, മറ്റെന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുക. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ പലതരം ജീവിത സാഹചര്യങ്ങളിൽ കൂടെ, ചിലപ്പം മാറ്റങ്ങളിൽ കൂടെയൊക്കെ ഒരുപാട് കടന്നു പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ കുറേ കൂടെ മനസാന്നിധ്യത്തോടു കൂടി അതൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു മനഃശക്തിയൊക്കെ കിട്ടും. സാധാരണ ഈ പ്രായമായവർക്ക് ചേഞ്ച് റെസിസ്റ്റൻ്റ് ആവും. നമ്മൾ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടും. പക്ഷേ ഇത്തരം യോഗ പരിശീലനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കും

0: ിക്കുന്നവരാണെങ്കിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ കുറെ കൂടെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനും ആ മാറ്റങ്ങളുമായിട്ട് പെട്ടെന്ന് അധികം താമസമില്ലാതെ തന്നെ പൊരുത്തപ്പെടാനും പിന്നെ അതുമായിട്ട് താദാത്മ്യം പ്രാപിച്ച് ജീവിക്കാനും ഒക്കെ ഉള്ളൊരു മാനസിക കരുത്ത് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഓരോ വ്യക്തികളും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുന്നൊരു കാര്യം തന്നെയാണ്. യോഗ ചെയ്യുമ്പോൾ ഉള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫങ്ഷണൽ എബിലിറ്റി വളരെയധികം വർദ്ധിക്കും. ഫങ്ഷണൽ എബിലിറ്റി വർദ്ധിക്കുമെന്ന് മാത്രമല്ല, ഒരു എയ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതായത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ആർത്രൈറ്റിസ്, വീസിങ് ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ വേദന, പല ശരീരത്തിലെ പല ഭാഗത്തും വേദനകൾ, കഴുത്തിൻ്റെ വേദന, തോൾഭാഗത്തെ വേദന, പിന്നെ പൊതുവേ നമ്മുടെ ശരീരത്തിനൊരു വഴക്കം കുറയുന്ന ഒരു സിറ്റുവേഷൻ, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു വിമോചനം നമുക്ക് കിട്ടും. അതുമാത്രമല്ല, യോഗ പരിശീലിക്കുന്നത് ഒരു പെയിൻ മാനേജ്മെൻറ്റിൻ്റെയും കൂടെ ഭാഗമാണ്. പെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ വേദനകളെല്ലാം കുറയും എന്നുള്ളതല്ല. വേദന സംഹാരികളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതായത് അസഹനീയമായ ഒരു വേദനയൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാതെ, അല്ലെങ്കിൽ ആ വേദന വരുന്നത് കഴിവതും വേദന സംഹാരികൾ ഉപയോഗിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥിതി നമുക്ക് ശാരീരിക തലത്തിൽ നമുക്ക് കിട്ടും.
1: നമ്മളിപ്പോ തീമിനെ കുറിച്ച് പറഞ്ഞു 2026, അപ്പോ അത് ഈ പ്രായമായവർക്ക് ഈ യോഗ എത്രത്തോളം പ്രായോഗികമാണ്?
0: ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ഏതൊരു പ്രായത്തിലുള്ളവർക്കും യോഗ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, എല്ലാ എക്സസൈസുകളും നല്ലത് തന്നെയാണ്, ഒന്നും മോശമല്ല. പക്ഷെ യോഗ മാത്രമാണ് നിങ്ങൾ ഏതൊരു പ്രായത്തിലും സേഫായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് കൊച്ചുകുട്ടികൾ തുടങ്ങി ഇപ്പോൾ 90 വയസ്സിലുള്ള ആൾക്കാർ വരെ യോഗ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സേഫായിട്ടുള്ളൊരു ഓപ്ഷനാണ് യോഗ എന്ന് പറയുന്നത്. മറ്റ് പരിക്കുകളൊന്നും സംഭവിക്കാതെ തന്നെ അവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചുകൊണ്ട്, അവരുടെ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ രോഗാവസ്ഥകളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പരിശീലന രീതി സാധ്യമാകും എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, യോഗ ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയായിട്ടുള്ള യോഗാസനങ്ങളോ അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സോ ഒന്നും വാർദ്ധക്യത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടില്ല. അത് ചെറുപ്പക്കാർക്ക് വേണമെങ്കിലാവാം, പക്ഷേ വാർദ്ധക്യ സമയത്ത് നമുക്ക് ആ സമയത്തുള്ള പ്രശ്നങ്ങളെ ഒന്ന് ഊന്നൽ നൽകിക്കൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്വാസം മുട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടുതലും ബ്രീതിങ് എക്സസൈസുകളൊക്കെ ചെയ്ത് ആ ശ്വാസം മുട്ടലൊക്കെ ഒന്ന് കുറഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്ത ലെവലിലോട്ടുള്ള ബ്രീതിങ് എക്സസൈസുകളിലേക്ക് നമുക്ക് പോകാം. കാരണം ശ്വാസകോശത്തെ മെച്ചപ്പെടുത്തുന്നതനുസരിച്ച് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ആർത്രൈറ്റിസ് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആർത്രൈറ്റിസ്, പ്രത്യേകിച്ച് ഓസ്റ്റിയോ, പിന്നെ മുട്ടിൻ്റെ വേദന, നടക്കുമ്പോൾ വേദന വരുന്നു, അധികം സമയം നിൽക്കാൻ സാധിക്കുന്നില്ല, നടുവിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന വേദന, സയറ്റിക് പെയിൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള യോഗ പരിശീലന മാർഗങ്ങളുണ്ട്. അതിനുവേണ്ടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് യോഗാസനങ്ങളുണ്ട്, മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഉള്ള യോഗാസനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്ന് ചിന്തിച്ച ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ചെറുപ്പക്കാരെക്കാളും നന്നായിട്ട് ഇതൊക്കെ ചെയ്തു വരുന്നത്. എനിക്ക് 80 വയസ്സിന് മുകളിലൊക്കെ ഉള്ള ആൾക്കാർ എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേയേറെ നാളുകളായിട്ട് സ്ഥിരമായിട്ടൊക്കെ യോഗ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വന്ന സമയത്ത് ഇതൊക്കെ പറ്റുമോ എന്നുള്ള വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. അവർ വന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ വാർത്തയ്ക്കും മുന്നോട്ട് പോകുന്നതനുസരിച്ച് പല പല പ്രശ്നങ്ങൾ പിടിമുറക്കി തുടങ്ങി. പിന്നെ മനസ്സിലും വല്ലാത്തൊരു ഒറ്റപ്പെടലും വല്ലാത്ത ഈ വാർദ്ധക്യത്തിനെ കുറിച്ചുള്ള ആശങ്കാപരമായ ചിന്തകളുണ്ടല്ലോ, അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ, ഇപ്പം എന്നോട് ഒരു 80 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്, ഒരു അമ്മയാണ്. അമ്മ പറഞ്ഞത് പണ്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ സ്വപ്നമൊന്നും നടന്നില്ല. പിന്നെ പിന്നെ വയസ്സായപ്പോൾ ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാനത് മനസ്സിൽ നിന്ന് കളഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള വ്യക്തി അത്തരം സ്വപ്നങ്ങൾ വീണ്ടും ചിറക് വെപ്പിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും യോഗയുടെ ഒരു പവറാണ്. ഇപ്പോൾ യോഗയുടെ ഒരു പവറെന്ന് മാത്രമല്ല, സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടിയ ഒരു ആർജവമാണത്. അതുകൊണ്ട് ഈ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല, പ്രത്യേകിച്ച് യോഗ ചെയ്യാനായിട്ട് പ്രായം ഒരു തടസ്സമേ അല്ല.
1: ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏത് പ്രായത്തിലുള്ളവർക്കും യോഗ ചെയ്യാം, കുട്ടികളായാലും മുതിർന്നവരായാലും വാർദ്ധക്യത്തിലുള്ളവർക്ക് ആയാലും യോഗ ചെയ്യാൻ സാധിക്കുമെന്ന്. വാർദ്ധക്യത്തിൽ നമ്മൾ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാനമായിട്ടും ശാരീരിക തലത്തിലുള്ള ഗുണം എന്ന് പറയുന്നത് അവരുടെ പേശികളെ, എല്ലുകളെയും ഓരോ കോശങ്ങളെയും ആരോഗ്യപരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ജോയിൻറ് പെയിൻ വരിക, പേശികൾ കുറയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടല്ലോ, സാർക്കോപ്പീനിയ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വാർദ്ധക്യ സംബന്ധമായ കുറേയേറെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ സാധിക്കും. എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, അൽഷിമേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ, അത് മാത്രമല്ല ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും വാർദ്ധക്യത്തിൽ കുറേയേറെ ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ശോധനയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, അത് മാത്രമല്ല ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു സൊല്യൂഷനാണ് യോഗ എന്ന് പറയുന്നത്. അത് കുറച്ച് കാലം തൊട്ടുള്ള യോഗ തന്നെ അവർക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും. പിന്നെ രണ്ടാമതായിട്ട് അവർ ഈ വാർദ്ധക്യകാലത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകും. മാറ്റങ്ങളെന്ന് പറയുന്ന ചില മാറ്റങ്ങളെന്ന് പറയുന്ന വേദനാജനകമായ മാറ്റങ്ങൾ ഉൾപ്പെടെ, അതായത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മരണപ്പെട്ടു പോവുക, ഒരു റിട്ടയർമെൻ്റ് എന്നൊക്കെ പറയുന്നത് 30-40 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം പടിയിറങ്ങുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന വല്ലാത്തൊരു വിഷമം, ബുദ്ധിമുട്ട്. പിന്നെ മറ്റെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാൻസറോ അങ്ങനെ പോലെയുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെട്ടാലുള്ള സിറ്റുവേഷൻ, അങ്ങനെ പല മാറ്റങ്ങളിൽ കൂടെയും മാനസികാവസ്ഥകളിൽ കൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ്, ഇതിനെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് അവരുടെ മാനസികാരോഗ്യം തീർച്ചയായിട്ടും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വൈകാരിക തരത്തിലുള്ള ആരോഗ്യം തീർച്ചയായിട്ടും, അത് ഈ യോഗ പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ പ്രാണായാമ പരിശീലനത്തിൽ കൂടെയും ധ്യാന മുറകളിൽ കൂടെയും ഒക്കെ ഈ മാറ്റങ്ങളെ, ഈ പ്രതികൂലമായ മാറ്റങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്ന യോഗ പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ പോലും ഒരു റിക്കവറി ടൈം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കത്തില്ല. കുറേ കൂടെ നേരത്തെ അവർ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും ആൾക്കാർ വിഷാദ രോഗത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു അവസ്ഥയിലൊന്നും എത്താതെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കര പിടിച്ച് കയറ്റാനായിട്ട് സഹായിക്കും. വേറെ ആരുടെയും ആശ്രയമില്ലാതെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സേവ് ചെയ്യാൻ സാധിക്കും ഇത്തരം സിറ്റുവേഷനിൽ. അത് യോഗയുടെ ഒരു വലിയൊരു ഗുണമാണ്. മറ്റൊരു വലിയ ഗുണമെന്ന് പറയുന്നത് സെൽഫ് കെയർ കുറേ കൂടെ നല്ല രീതിയിൽ നടക്കും. അതായത് നമ്മളെ തന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മളെ തന്നെ ശുശ്രൂഷിക്കുക, പരിപാലിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഈ ഒരു പ്രായത്തിലുള്ള അവബോധം അവർക്ക് കിട്ടും. അപ്പോൾ കുറേ കൂടെ അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും കെയർ ചെയ്യാനായിട്ട് യോഗ ചെയ്യുന്നവർ കുറച്ചും കൂടെ ശ്രദ്ധിക്കും. അപ്പോൾ ആ ശ്രദ്ധ തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു വലിയ ചവിട്ടുപടിയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.
1: ഇപ്പൊ ഇത്തരം ആളുകൾ പരിശീലനം ചെയ്യുമ്പോൾ, ഓരോ യോഗ മുറകൾ ചെയ്യുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരു ജനറൽ യോഗ ക്ലാസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ മറ്റു പലരും, ഒരുപക്ഷെ ചെറുപ്പക്കാരായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്നത്, അവരെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളൊരിക്കലും യോഗ പരിശീലിക്കരുത്. കാരണം അവരുടെ ശാരീരികാവസ്ഥയും നമ്മളെ ശരീരത്തിൻ്റെ അവസ്ഥയും വ്യത്യസ്തമാണ്. അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇത്രയും പറ്റിയല്ലോ, ഇത്രയും വഴക്കമുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുറേ കൂടെ ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കിയാലോ, അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും സുരക്ഷിതമായിട്ടുള്ളൊരു പരിശീലനം തന്നെ നമ്മൾ എടുക്കണം. ഒരുപാട് യോഗാസനങ്ങൾ ഒരു ദിവസം ചെയ്ത് മറിക്കുന്നതിലൊന്നും കാര്യമില്ല. ഒരു 5-6 യോഗാസനങ്ങൾ സമയമെടുത്ത് ശരിയായ ശ്വസന രീതിയോടുകൂടി മനസ്സ് പൂർണ്ണമായിട്ടും അതിൽ ഉൾപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഒരു 100 യോഗാസനം ചെയ്യുന്നതിനേക്കാളും വ്യത്യാസം ഈ 5-6 യോഗാസനം കൃത്യതയിൽ, വ്യക്തതയിൽ, അവബോധത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ഒന്നാമത്തെ കാര്യം. രണ്ട്, എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേദനയോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ഇൻസ്ട്രക്ടറിനോട് പറയുക. കഴിവതും ഒരു ട്രെയിനറിൻ്റെ കീഴിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അവരുടെ അടുത്ത് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി പഠിച്ചതിന് ശേഷം അത് വീട്ടിൽ പരിശീലിക്കാൻ കുഴപ്പമില്ല. പിന്നെ ദിവസേന പ്രാണായാമം ഒരു ശീലമാക്കണം. കാരണം വളരെ അത്യാവശ്യമാണ്. ഈ സമയത്ത് നമുക്ക് പ്രാണായാമം എല്ലാ പ്രായത്തിലും ആവശ്യം തന്നെയാണ്. ഈ സമയത്ത് കൂടുതൽ ആവശ്യമാണ്. കാരണം ഈ സമയത്ത് കൂടുതലായിട്ട് ഈ കാരണം മഴയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പലതരം സീസണൽ ചേഞ്ചസ് വരുമ്പോൾ ഈ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരുടെ രോഗപ്രതിരോധ ശേഷി വല്ലാതെ മോശമാവും. അപ്പോൾ ഈ ഒരു രോഗപ്രതിരോധ ശേഷി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശം ആരോഗ്യത്തോടെ തന്നെ ഇരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദിവസേന പ്രാണായാമ പരിശീലനം നിർബന്ധമാക്കണം. ഒരല്പസമയം മെഡിറ്റേഷന് വേണ്ടി ചിലവഴിക്കാം. കാരണം ഈ മെഡിറ്റേഷൻ്റെ സമയത്താണ് കൂടുതലും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റിനുമുള്ളവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അവരെ ഉൾക്കൊള്ളാനും എത്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സാന്നിധ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരല്പസമയം കണ്ണടച്ച് നമ്മളിലേക്ക് തന്നെ നോക്കാനും ഒരു സെൽഫ് റിയലൈസേഷൻ എടുക്കാനും ഒക്കെയുള്ളൊരു സമയം കണ്ടെത്തണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിനെ ശാന്തമാക്കാനും ഈ വാർദ്ധക്യകാലം വളരെയധികം സന്തോഷപ്രദമാക്കാനും വാർദ്ധക്യത്തിൻ്റെ ആ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ചുറ്റിനുമുള്ളവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാലഘട്ടം സമാധാനമായിട്ട് കൊണ്ടുപോകാം.
1: അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അവർക്ക് യോഗകൾ ചെയ്യാനും യോഗാമുറകൾ ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ സുഗുണഭവന്തുവിൽ യോഗാ ഗുരു പ്രിയാഞ്ജണിയോടൊപ്പം പരിപാടിയിൽ നിന്ന് വിട പറയുന്നു രേഷ്മ.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोड मैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें भारत में 1000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी.
0: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ BBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് ജി റാം ജി യോജന പൂരെ 125 ദിന മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനേ കി ബാത് പ്രധാനമന്ത്രി ഏസേ നീ കരേ പെഹലേ സാലി വികസിത് ഭാരത് ജി റാം ജി യോജന മേ കേന്ദ്രനെ ജോ അപ്ന പൈസ ദിയ ഹേ വോ ഹേ 95,600 കരോഡ് രൂപയ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ तो एक साल में ही खर्च होंगे 151,282 കരോഡ് രൂപയ.
0: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142.2 ലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കും മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VDG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: റേഡിയോ ബെൻസിഗർ 107.8. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓസ്റ്റിയോപൊറോസിസ് ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ധനേഷ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രേനിയൻ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫറുണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
6: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ട് കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

പരിപാടികൾ, 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ത്രേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അജായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:10 ജില്ലാ വൃത്താന്തം, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവേക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോരുകൾ നമ്മുടെ നാട്ടിൽ കുപ്രസിദ്ധി ആർജിച്ചതാണല്ലോ. ഒരിടത്ത് ഒരു സ്ത്രീയും അവളുടെ അമ്മായിയമ്മയും തമ്മിൽ നിരന്തരം പോരായിരുന്നു. ചുറ്റുമുള്ള അയൽക്കാരുടെ ഇടയിലൊക്കെ ഇത് സംസാര വിഷയവുമായി. ഭർത്താവിന് വളരെയധികം മനോവിഷമമായി. അദ്ദേഹം ചിന്തിച്ചു, എന്താണ് ഇതിനൊരു പ്രതിവിധി? ഒടുവിൽ അദ്ദേഹം ഒരു ഉപായം കണ്ടുപിടിച്ചു. അദ്ദേഹം ചെന്ന് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ അമ്മ ഒരു വായാടി പണ്ടേ ആയിരുന്നു. എൻ്റെ അമ്മയുടെ ദുസ്വഭാവം എനിക്ക് നന്നായി അറിയാം. നീ എത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മയോടുകൂടി ജീവിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, അത് നമുക്ക് വീട് മാറി താമസിക്കാം എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, എന്നാൽ എത്രയും പെട്ടെന്ന് നമുക്ക് വീട് മാറി താമസിക്കാം. അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, നമ്മൾ ഉടനെ അങ്ങനെ മാറി താമസിച്ചാൽ നാട്ടുകാരെല്ലാം പറയും നമ്മൾ വഴക്കിട്ട് അമ്മയെ ദ്രോഹിച്ചിട്ടാണ് പോകുന്നത് എന്നല്ലേ ആളുകൾ പറയുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2 മാസം കഴിഞ്ഞ് നമുക്ക് വീട് മാറാം. അതുവരെ നീ ഒരു കാര്യം ചെയ്യണം, അതിതാണ്, എൻ്റെ അമ്മയുമായി വളരെ സ്നേഹത്തിൽ കഴിയണം. കൃത്രിമമായി അമ്മയോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ നാട്ടുകാരെല്ലാം അറിയും എൻ്റെ അമ്മ എത്ര ദുസ്വഭാവക്കാരിയായിരുന്നിട്ടും ഭാര്യ നല്ലതുപോലെയാണ് അവരോട് പെരുമാറിയതെന്ന്. അങ്ങനെ ഒരു നല്ല അഭിപ്രായം സൃഷ്ടിച്ചിട്ട് നമ്മൾ മാറിപ്പോയാൽ ആരും ഒന്നും പറയുകയില്ല. ഭാര്യയ്ക്ക് ഈ ആശയത്തോട് യോജിപ്പില്ലായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നിർബന്ധം കൊണ്ട് അവളത് സമ്മതിച്ചു. അന്നു മുതൽ അവൾ അമ്മായിയമ്മയോട് വളരെ സ്നേഹമായിട്ട് പെരുമാറാൻ തുടങ്ങി. ആത്മാർത്ഥമായിട്ടല്ല, കൃത്രിമമായിട്ട് എപ്പോഴും സഹായിക്കാനും നല്ല വാക്കുകൾ പറയുവാനൊക്കെ തുടങ്ങി. അമ്മായിയമ്മയ്ക്ക് മരുമകളുടെ സ്വഭാവ വ്യത്യാസം ഇഷ്ടപ്പെട്ടു. അമ്മായിയമ്മ എല്ലാവരോടും പറയാൻ തുടങ്ങി, എൻ്റെ മരുമകൾ പഴയതുപോലല്ല, ഇപ്പോൾ അവൾ നല്ല സ്വഭാവമാണ്, എന്നോട് എത്ര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ. അങ്ങനെ നാട്ടിലൊക്കെ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്ന വാർത്ത പ്രചരിച്ചു. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. അപ്പോൾ ഒരു ദിവസം ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ അമ്മായിയമ്മ എന്നോട് നല്ല സ്നേഹത്തിലാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായിക്കാറുണ്ട്, സമാധാനത്തിലാണ് കഴിയുന്നത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാൽ നമുക്ക് വീട് മാറാം, അതിന് ഏറ്റവും ഉചിതമായ സമയമാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, വേണ്ട, എനിക്കിപ്പോൾ വീട് മാറണമെന്നില്ല, കാരണം ഞങ്ങൾ സ്നേഹമായിട്ടാണ് കഴിയുന്നത് എന്ന്. വിശദീകരണം ആവശ്യമില്ലാത്ത ഒരു കഥയാണിത്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് മനുഷ്യരെല്ലാവരും. പക്ഷേ അതിൻ്റെ പേരിൽ പരസ്പരം ശണ്ട കൂടേണ്ടതുണ്ടോ? ശണ്ട കൂടുന്നത് കൊണ്ട് അസമാധാനവും അസന്തുഷ്ടിയുമല്ലാതെ എന്ത് കിട്ടാൻ? സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഓരോരുത്തർക്കും അവരവരുടേതായ സ്ഥാനവും ഉത്തരവാദിത്വവും കടമകളുമൊക്കെയുണ്ട്. അവ നിർവഹിച്ചുകൊണ്ട് കലഹങ്ങൾ ഒഴിവാക്കി ജീവിക്കുവാൻ എല്ലാവരും തയ്യാറായാൽ നമ്മുടെ ഇടയിൽ എന്തുമാത്രം സന്തോഷവും സമാധാനവും ഉണ്ടാകുമായിരുന്നു.

0: നമുക്ക് മറ്റുള്ളവരുടെ ഒരു സഹായവുമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ലെന്നത് വ്യക്തമാണ്. എങ്കിൽ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ട് പോകേണ്ടതല്ലേ? നേരത്തെ പറഞ്ഞ കഥയിലെ മരുമകൾക്ക് തൻ്റെ അമ്മായിയമ്മ ആദ്യം ഒരു ഭാരമായിരുന്നു. എന്നാൽ സ്വാർത്ഥ ലക്ഷ്യത്തോടുകൂടി ആയിരുന്നെങ്കിൽ തന്നെയും അവൾ അമ്മായിയമ്മയെ സ്നേഹപൂർവ്വം പരിചരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇരുവരിലും വലിയ വ്യത്യാസമുണ്ടായി. ഇങ്ങനെ ഏത് മരുമകൾക്കും അമ്മായിയമ്മയെ മെരുക്കെടുക്കുവാൻ സാധിക്കും, അതുപോലെ മറിച്ചും. പക്ഷേ സ്നേഹവും സേവനവും ബഹുമാനവുമൊക്കെ നൽകുവാൻ ഇരുവരും തയ്യാറാകണമെന്ന് മാത്രം. സ്നേഹവും സേവനവും ബഹുമാനവുമൊക്കെ മറ്റുള്ളവർക്ക് നൽകിയിട്ടും അവരിൽ ചിലപ്പോൾ വലിയ വ്യത്യാസം കണ്ടില്ല എന്ന് വരും. പക്ഷെ അതിൻ്റെ പേരിൽ നാം ഭിന്നിക്കേണ്ട. നാം ചെയ്യേണ്ടത് എപ്പോഴും ചെയ്യുക. അതിന് ഫലം ഉണ്ടാവാതെ വരില്ല. നമ്മുടെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ തീവ്രത കൂടുന്നതനുസരിച്ച് ഏത് കഠിന ഹൃദയത്തിലും മാറ്റം വരാതെ തരമില്ല. ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ സ്വയം പരീക്ഷിച്ച് നോക്കുക തന്നെ വേണം. അതിനുശേഷമേ വിധി എഴുതാവൂ.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: Sagar alias Jackie.
1: See you in
2: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

എല്ലാവർക്കും ഉണ്ടാകും സന്തോഷം മുടിയഴിച്ചാടുന്ന ചില രാത്രികൾ. അന്നേരം അവർ പാടുന്ന ഏത് പാട്ടിനും ഉന്മാദത്തിൻ്റെ ചിറകുകൾ കൈവരുന്നു. അങ്ങനെയുള്ള തേങ്കുറിശ്ശി രാത്രികളിൽ ഈ ഒടിയൻ മാണിക്കനും തുറന്നു പാടാറുണ്ട്. ആനന്ദവും അനുരാഗവും എൻ്റെ കൈ ചേർത്ത് പിടിച്ച് ആ പാട്ട് ഒപ്പം പാടാറുമുണ്ട്.